പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 മിഥുനം 2 2026 June 16 ചൊവ്വാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് കിഞ്ചന വർത്തമാനം, 8:30 റീഡിംഗ് റൂം, 9 മണിക്ക് സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ, 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം, ഉച്ചയ്ക്ക് 2:30 ഡോക്ടേഴ്സ് ചാറ്റ്, 3 മണിക്ക് യവനിക, വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ, 5:30 ജ്ഞാനപർവം, 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്, 6:05 വ്യാസപ്രസാദം, രാത്രി 6:45 മധുരം സംസ്കൃതം, 8:30 ആകാശഗംഗ, 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 16. ഇന്ത്യയുടെ ആദ്യത്തെ ബാർകോഡ് കേന്ദ്രം തിരുവനന്തപുരത്ത് ആരംഭിച്ചതും ആദ്യത്തെ റോളർ കോസ്റ്റർ അമേരിക്കയിൽ തുറന്നതും രാജ്യവ്യാപകമായി സമ്പൂർണ്ണ പുകയില നിരോധനം നിലവിൽ വന്നതുമൊക്കെ ഒരു ജൂൺ 16-നായിരുന്നു. ജൂൺ 16-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് ജൂൺ 16. ആദ്യത്തെ ഇന്ത്യയുടെ ബാർകോഡ് കേന്ദ്രം തിരുവനന്തപുരത്ത് പുത്തൻതോപ്പിൽ ആരംഭിച്ചത് 2008 ജൂൺ 16-നായിരുന്നു. സിസിബി ബാങ്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഐറിസ് ഐസ്കാൻ കസ്റ്റമർ വെരിഫിക്കേഷൻ സേവനം ആരംഭിച്ചത് 2017 ജൂൺ 16-നായിരുന്നു. ആദ്യത്തെ റോളർ കോസ്റ്റർ അമേരിക്കയിൽ തുറന്നത് 1884 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. സ്വിച്ച് ബാക്ക് റെയിൽവേ എന്നും ഇത് അറിയപ്പെടുന്നു. പ്രസിഡന്റ് ജിമ്മി കാർട്ടറും പനാമാനിയൻ നേതാവ് ഒമർ ടോറിജോസും പനാമ കനാൽ ഉടമ്പടികൾ അംഗീകരിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവച്ചത് 1978 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. വാലന്റീന തെരഷ്കോവ ബഹിരാകാശത്തെത്തുന്ന ആദ്യ വനിതയായി മാറിയത് 1963 ജൂൺ 16-നായിരുന്നു. ലോകത്തിൽ രാജ്യവ്യാപകമായി ആദ്യത്തെ സമ്പൂർണ്ണ പുകയില നിരോധനം നിലവിൽ വന്നത് 2010 ജൂൺ 16-നായിരുന്നു.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: മകളെ, മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിലെ ആരോഗ്യ പ്രവർത്തകയുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് G മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. വാർത്തകൾ വിശദമായി. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: ഇന്ത്യ സ്ലോവാക് ബന്ധങ്ങളിൽ പുതിയ തലങ്ങൾ തുറക്കുന്നതായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം. സ്ലോവാക് പ്രധാനമന്ത്രിയുമായും പ്രസിഡന്റുമായും ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്നലെ സ്ലോവാക്കിലെ സുപ്രധാന ബിസിനസ് നേതാക്കളെയും കണ്ടിരുന്നു. പ്രതിരോധം, ടൂറിസം, വിദ്യാഭ്യാസം എന്നിവ അടക്കം നിരവധി മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ സഹായിക്കുന്ന 11 ധാരണാപത്രങ്ങളും ഇന്ത്യയും സ്ലോവാക്കും ഇന്നലെ ഒപ്പുവെച്ചിരുന്നു. ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങുന്ന പ്രധാനമന്ത്രി വിയന്ന വഴി ഫ്രാൻസിലേക്ക് തിരിക്കും.
0: G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഏവിയാനിൽ എത്തും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വീകരിക്കും. തുടർന്ന് ഉച്ചകോടിയുടെ ഭാഗമായി പുതിയ പങ്കാളിത്തങ്ങൾ രൂപീകരിക്കലും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കലും എന്ന വിഷയത്തിലെ വർക്കിംഗ് സെഷനിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളിത്ത രാജ്യങ്ങൾ, ലോകബാങ്ക്, ആഫ്രിക്കൻ ഡെവലപ്മെന്റ് ബാങ്ക് എന്നിവയുടെ പ്രതിനിധികൾ തുടങ്ങിയവരും ഈ സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി സമ്മാനിച്ചു. വിശിഷ്ട ബഹുമതി സമ്മാനിച്ചതിന് സ്ലോവാക്യൻ പ്രസിഡന്റിനും ഗവൺമെന്റിനും ജനതയ്ക്കും നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ബഹുമതി ഇന്ത്യൻ ജനതയ്ക്കും ഇരു രാജ്യങ്ങളും തമ്മിലെ സൗഹൃദ ബന്ധത്തിനും ലഭിച്ച ആദരവാണെന്നും നരേന്ദ്രമോദി പറഞ്ഞു. 4 നീണ്ട സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണയായതോടെ പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. സംഘർഷം അവസാനിപ്പിക്കാൻ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെള്ളിയാഴ്ച ഇരുവിഭാഗവും അന്തിമ കരാറിൽ ഔപചാരികമായി ഒപ്പുവെക്കും. ഇതിനുശേഷം കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. രാജ്യത്തെ സെൻസസ് പ്രവർത്തനത്തിന്റെ ഭാഗമായി വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വന്തമായി രേഖപ്പെടുത്താൻ കഴിയുന്ന സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. June 30 വരെ രാവിലെ 6 മുതൽ രാത്രി 12 വരെ വിവരങ്ങൾ നൽകാം. സെൻസസ് നടപടികൾ വേഗത്തിലാക്കുന്നതിനും എന്യൂമറേറ്റർമാരുടെ ജോലിഭാരം ലഘൂകരിക്കുന്നതിനും വേണ്ടിയാണ് സെൽഫ് എന്യൂമറേഷൻ. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യുകയോ സമ്പർക്ക പട്ടികയിൽ പുതുതായി ആരെയും ഉൾപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരുണ്ട്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. ICMR മാനദണ്ഡപ്രകാരം 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി രോഗിക്ക് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗബാധിതന്റെ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകയുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി അറിയിച്ചു. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം രോഗബാധിതൻ ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രി സന്ദർശിച്ചു. കണ്ണൂർ ജില്ലയിലെ മൊകേരി ഗ്രാമപഞ്ചായത്തിൽ 2 ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. 4, 8 വയസ്സായ 2 ആൺകുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിനെ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതി വിലയിരുത്തി. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ രാവിലെ മൊകേരി പഞ്ചായത്ത് ഹാളിൽ പ്രത്യേക യോഗം ചേരും. കോഴിക്കോട് ജില്ലയിലെ തിക്കോടിയിൽ ഒരാൾക്ക് മലേറിയ സ്ഥിരീകരിച്ചു. മധ്യപ്രദേശ് സ്വദേശിക്കാണ് രോഗം. ആരോഗ്യസ്ഥിതി തൃപ്തികരമാണെന്നും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കിയതായും അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ 12 സന്ധിയില്ലാത്ത പോരാട്ടം നയിച്ച കേന്ദ്ര ഗവൺമെന്റ് നയത്തെക്കുറിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
2: കഴിഞ്ഞ വർഷം മെയ് 6-7 തീയതികളിലെ രാത്രികളിൽ ഓപ്പറേഷൻ സിന്ദൂർ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തെക്കുറിച്ച് ലോകത്തിന് വ്യക്തമായ സന്ദേശം നൽകി. ഇന്ത്യ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ഭീകരതയെ വെച്ചു പൊറുപ്പിക്കുകയുമില്ല. ഭീകരത ഒരു രാഷ്ട്രനയമാണെങ്കിൽ അതിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം വ്യക്തമാക്കി. ലഷ്കർ എ തൊയ്ബ, ജയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ എന്നിവയുടെ ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധീന കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളാണ് വിജയകരമായി നശിപ്പിച്ചത്. 100-ലധികം ഭീകരവാദികൾ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടു. പാകിസ്ഥാന്റെ 11 വ്യോമതാവളങ്ങളാണ് ഒറ്റ ഓപ്പറേഷനിലൂടെ ആക്രമിച്ചത്. പാക് വ്യോമസേനയുടെ 20% അടിസ്ഥാന സൌകര്യങ്ങളും ഇല്ലാതാക്കാൻ ഇന്ത്യൻ സേനയ്ക്ക് കഴിഞ്ഞു. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആഗോള പിന്തുണയാണ് ലഭിച്ചത്.
0: UPSC നടത്തിയ ഈ വർഷത്തെ സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചു. 1000-ലധികം ഒഴിവുകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ 13,000-ലധികം ഉദ്യോഗാർത്ഥികൾ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് അർഹത നേടിയതായി UPSC അറിയിച്ചു. പരീക്ഷാഫലം UPSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പുലർച്ചെ ഉറുഗ്വേയും സൗദി അറേബ്യയും തമ്മിലെ മത്സരവും ഓരോ ഗോൾ വീതം നേടി സമനിലയിലായി. ഇന്നലെ ഗ്രൂപ്പ് എച്ച് മത്സരത്തിൽ സ്പെയിനിനെ കേപ്പ് വർദ ഗോൾരഹിത സമനിലയിൽ തളച്ചു. ഗ്രൂപ്പ് ജിയിൽ ഇപ്പോഴത്തെ മത്സരത്തിൽ ഇറാനെതിരെ ന്യൂസിലാൻഡ് ഒരു ഗോൾ നേടി മുന്നിട്ട് നിൽക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിനും ഉറുഗ്വേയ്ക്കും കരുത്തരായ ബെൽജിയത്തിനും ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ വിജയം കാണാനായില്ല. കേപ്പോ വെർദെ നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടം താരനിബിഡമായ സ്പാനിഷ് നിരയെ ശരിക്കും പ്രതിരോധിച്ചു. തുടക്കക്കാരായ എതിരാളികളുടെ ഗോൾ മുഖത്തേക്ക് തിരമാല കണക്ക് ഇരമ്പിയാത്തെങ്കിലും പന്ത് വലയിലെത്തിക്കാൻ സ്പെയിനായില്ല. കിഡിലൻ സോവുമായി ഗോൾ വല കാത്ത കേപ്പോ വെർദെയുടെ ഗോൾ കീപ്പർ ജോസിമർ ഡയസ് ഒഴിഞ്ഞയുടെ പ്രതിരോധ കോട്ടയ്ക്ക് മുന്നിൽ ചാമ്പ്യൻ ടീമിന്റെ വിജയമോഹങ്ങൾ പുലിഞ്ഞു. മറ്റൊരു മത്സരത്തിൽ ലോക ഫുട്ബോളിലെ തലയെടുപ്പുള്ള ബെൽജിയത്തിന് ഈജിപ്തിനെതിരെ ലഭിച്ച സെൽഫ് ഗോളാണ് തുണയായത്. ആദ്യ പകുതിയുടെ 19 മിനിറ്റിൽ ക്യാപ്റ്റൻ മുഹമ്മദ് സലയുടെ അസിസ്റ്റിൽ ഇമാം അഷൂറാണ് ഈജിപ്തിന്റെ ഗോൾ നേടിയത്. 65 മിനിറ്റിൽ മുഹമ്മദ് ഹാനിയുടെ സെൽഫ് ഗോളാണ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ജയം ഈജിപ്ത് നിഷേധിച്ചത്. ഇതോടെ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജിയിൽ ബെൽജിയവും ഈജിപ്തും ഓരോ പോയിന്റ് വീതം പങ്കിട്ടു. ഇന്ന് പുലർച്ചെ നടന്ന തീപാറിയ ഇഞ്ചോടിഞ്ച് ബലപരീക്ഷണത്തിൽ തെക്കേ അമേരിക്കയിലെ കൊമ്പന്മാരായ ഉറുഗ്വേയെ ഉശിരൻ പ്രതിരോധത്തിലൂടെ സൗദി അറേബ്യ സമനിലയിൽ കുരുക്കി. ഒരു ഗോളിന് മുന്നിട്ട് നിന്നെങ്കിലും തിരിച്ചടിക്കാൻ രണ്ടും കൽപ്പിച്ച് പൊരുതിയ ഉറുഗ്വേ അവസാന ഘട്ടത്തിൽ ലക്ഷ്യം കണ്ടു.
0: കണ്ണൂർ പോത്താംകണ്ടം ആനന്ദഭവനത്തിന്റെ 21-ാമത് തുരീയ സംഗീതോത്സവം ഇന്ന് തുടങ്ങും. വൈകിട്ട് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
4: 41 ദിവസം നീണ്ടു നിൽക്കുന്ന തുരീയം സംഗീതോത്സവത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രശസ്ത സംഗീതജ്ഞരാണ് പങ്കെടുക്കുന്നത്. ശ്രുതിലയ താളമേളനവുമായി കർണാടിക് ഹിന്ദുസ്ഥാനി കച്ചേരികളും നാദവിസ്മയം തീർക്കുന്ന വയലിൻ മോഹനവീണ ഷഹനായി മാൻഡലിൻ പുല്ലാങ്കുഴൽ കച്ചേരികളും സോപാന സംഗീതവും തുരീയം വേദിയിലെത്തുന്ന സംഗീതാസ്വാദകർക്ക് നവശ്രവ്യാനുഭവം പകർന്നു.

0: നൽകി. പത്മഭൂഷൺ പണ്ഡിറ്റ് വിശ്വമോഹൻ ഭട്ടിന്റെ മോഹനവീണ കച്ചേരിയോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കമാവുന്നത്. വരും ദിവസങ്ങളിൽ പത്മവിഭൂഷൺ ഡോക്ടർ എൽ സുബ്രഹ്മണ്യം, കെ എം കൃഷ്ണ, രമേശ് നാരായണൻ, നിത്യശ്രീ മഹാദേവൻ തുടങ്ങിയവർ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ എത്തുന്നുണ്ട്. ജൂലൈ 26 പഞ്ചരത്ന കീർത്തന ആലാപനത്തോടെയാണ് സംഗീതോത്സവത്തിന് സമാപനമാവുക.
1: എറണാകുളം പരിയത്തുകാവ് ഭൂമി വിഷയത്തിൽ ഇരുവിഭാഗങ്ങളും മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ സമ്മതപത്രത്തിൽ ഒപ്പുവെച്ചു. ജില്ലാ കളക്ടറുടെ ചേംബറിൽ നിലവിലെ താമസക്കാരും ഭൂവുടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് ഒപ്പിട്ടത്. വ്യവസ്ഥകളനുസരിച്ച് അടുത്ത ആഴ്ച തന്നെ സർവേ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ 5 സെന്റ് വീതം സ്ഥലവും വഴിയും അളന്നുതിരിക്കുന്നതിന് നടപടി ആരംഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ലോവാക്യൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ നിന്ന് മടങ്ങും. ഫ്രാൻസിൽ പ്രധാനമന്ത്രി ഇന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. കോഴിക്കോട്ട് നിപ പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ആരോഗ്യ പ്രവർത്തകയുടെ 2 പരിശോധനാ ഫലവും നെഗറ്റീവാണെന്ന് മന്ത്രി കെ മുരളീധരൻ. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ജി മത്സരത്തിൽ ഈജിപ്തും ബെൽജിയവും ഓരോ ഗോൾ നേടി സമനിലയിൽ പിരിഞ്ഞു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇയം ആകാശവാണി. സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും. സ്ലോവാക്കിയയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വെർദേ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ എവിയനിൽ എത്തും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് കാനഡ, UK എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും UAE പ്രസിഡന്റുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13 തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്കിയയുടെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. സ്ലോവാക്കിയയിലെ ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ഊഷ്മളമായി തുടരാൻ ഇത് പ്രചോദനമാകട്ടെയെന്നും പ്രധാനമന്ത്രി പ്രത്യാശിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക്ക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായങ്ങൾക്കുൾപ്പെടെ ഇത് ഗതിവേഗം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു.
1: ഡിജിറ്റൽ ടെക്നോളജി പർ ആജ് കിയേ ഗയേ MOU ഇസ് എ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ സഹയോഗ് കി നയി സംഭാവനയേ ബനേഗി ഇസ്സേ ജോയിന്റ് ഡെവലപ്മെന്റ് ജോയിന്റ് പ്രൊഡക്ഷൻ ഓർ ഡിഫൻസ് ഇൻഡസ്ട്രീസ് കേ ബീച്ച് സഹയോഗ് കോ നയി ഗതി മിലേഗി.
0: സമസ്ത മേഖലകളിലും ഇന്ത്യ മാതൃകാപരമായി മുന്നേറുകയാണെന്ന് സ്ലോവാക്ക് പ്രധാനമന്ത്രി റോബർട്ട് ഫീകോ പ്രതികരിച്ചു.
2: I congratulate you to the results which you have achieved. It's the field of digitalization and the use of artificial intelligence. You've come so far that you're ahead of many other advanced countries in different parts of the world.
0: ഇന്ത്യ-സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി തൊഴിൽ, കുടിയേറ്റം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ, പ്രതിരോധം എന്നിവയുൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം ശക്തമാക്കാനുള്ള കരാറുകളിലും ഒപ്പുവച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ത്യ-സ്ലോവാക്ക് ബന്ധങ്ങളിൽ ശക്തമായ വളർച്ചയ്ക്ക് വഴി തുറക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള നിരവധി തീരുമാനങ്ങളാണ് ഇന്നലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ഉണ്ടായത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനിടെ 11 സുപ്രധാന ധാരണാപത്രങ്ങൾ ഒപ്പുവച്ചിരുന്നു. പ്രതിരോധം, സിവിക് ന്യൂക്ലിയർ, വിനോദസഞ്ചാരം, ക്വാണ്ടം കമ്മ്യൂണിക്കേഷനും AIയും ഉൾപ്പെടെയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യ, ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ഇത് വഴിയൊരുക്കും.
0: കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ കോഴിക്കോട് നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. യൂത്ത് പാർലമെന്റ് മത്സര ജേതാക്കൾക്കുള്ള അവാർഡുകൾ സമാപന ദിനമായ നാളെ സമ്മാനിക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന ഈ സംവിധാനം 15 ദിവസം ലഭ്യമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ ജൂലൈ 1 മുതൽ ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച്

0: സ്ഥിരീകരിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, ചീഫ് സെക്രട്ടറി എ ജയതിലക് എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. 2026 സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷാ ഫലം യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. 13,000-ലധികം ഉദ്യോഗാർത്ഥികളാണ് ഇത്തവണ സിവിൽ സർവീസസ് മെയിൻ പരീക്ഷയ്ക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റായ UPSC.gov.in വഴി പരീക്ഷാഫലം പരിശോധിക്കാവുന്നതാണ്. നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളും വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു. വിദ്യാർത്ഥികളുടെ സൌകര്യം, സുരക്ഷാ ക്രമീകരണങ്ങൾ, പരീക്ഷാ നടത്തിപ്പിന്റെ സുതാര്യത എന്നിവയ്ക്ക് പ്രത്യേക മുൻഗണന നൽകണമെന്ന് അദ്ദേഹം പറഞ്ഞു. സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കേന്ദ്ര ഏജൻസികൾക്കും നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം സ്വീകരിച്ചത്. ഇന്ത്യ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിന് നൽകിയത്. കര അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിനായി ഫലപ്രദമായ വിദേശ നയവും രാജ്യം പിന്തുടരുന്നു. പശ്ചിമേഷ്യൻ മേഖലയിൽ 4 മാസത്തെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ തുടരുന്നു. വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ സമാധാന കരാർ ഒപ്പുവയ്ക്കാനിരിക്കെ ഒരു കരട് ചട്ടക്കൂട് സംബന്ധിച്ച് അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. കരാർ ഒപ്പുവച്ചതിനുശേഷം വിശദാംശങ്ങൾ പുറത്തുവിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സമവായ നീക്കത്തെ സ്വാഗതം ചെയ്ത ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അന്തിമ കരാർ പൂർത്തിയായിട്ടില്ലെന്ന് എടുത്തു പറഞ്ഞു. ലെബനനിലെ സമാധാനം ഒത്തുതീർപ്പിന്റെ അവിഭാജ്യ ഘടകമാണെന്നും ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കി. കേരളത്തിൽ വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോടും കണ്ണൂരും 2 കുട്ടികൾക്ക് വീതം ഇന്നലെ ഷിഗല്ല സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് കണ്ണൂരിൽ ഇന്ന് അടിയന്തര യോഗം ചേരും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
2: 4 ഉം 8 ഉം വയസ്സുള്ള 2 ആൺകുട്ടികൾക്കാണ് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചത്. ഇതേ തുടർന്ന് മൊകേരി ഗ്രാമപഞ്ചായത്തിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. നിലവിൽ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. രോഗത്തിന്റെ ഉറവിടം ആരോഗ്യവകുപ്പ് അന്വേഷിച്ചു വരികയാണ്. ശുദ്ധമല്ലാത്ത കുടിവെള്ളം, ഭക്ഷണം, ശുചിത്വമില്ലാത്ത കൈകൾ എന്നിവയിലൂടെയാണ് ഷിഗല്ല പകരുന്നതെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KC സച്ചിൻ അറിയിച്ചു.
0: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ ബാധിതനായ രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റത്തിൽ മിന്നും പ്രകടവുമായി ദ്വീപ് രാജ്യമായ കേപ്പ് വെർദെ. മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചാണ് കേപ്പ് വെർദെ ശക്തമായ സാന്നിധ്യം അറിയിച്ചത്. ഇന്ന് നടന്ന ബെൽജിയം, ഈജിപ്റ്റ്, സൌദി അറേബ്യ, യുറുഗ്വേ മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു. ഗ്രൂപ്പ് ജിയിൽ ഇറാൻ ന്യൂസിലൻഡ് മത്സരം പുരോഗമിക്കുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 21 യോഗാ ദിനാചരണം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയം. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. എറണാകുളം പയ്യത്തുകാവ് ഭൂമി തർക്കത്തിന് പരിഹാരം. മന്ത്രി റോജി എം ജോണിന്റെ സാന്നിധ്യത്തിൽ ഇരുവിഭാഗങ്ങളും ഇന്നലെ സമ്മതപത്രത്തിൽ ഒപ്പുവച്ചു. പയ്യത്തുകാവ് നിവാസികളായ 7 കുടുംബങ്ങൾക്ക് നിലവിലുള്ള വസ്തുവിനോട് ചേർന്ന് 5 സെന്റ് വീതം വിട്ടുനൽകാൻ ധാരണയായി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ ഇന്ന് പങ്കെടുക്കും.

0: സ്ലൊവാക്യയുടെ പരമോന്നത ബഹുമതി ദി ഓർഡർ ഓഫ് ദി വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനി. വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് ഇന്ന് തുടക്കമാകും. ഗവർണർ, മുഖ്യമന്ത്രി എന്നിവർ ഇന്ന് സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. ഷിഗല്ല നിപ ജാഗ്രത കർശനമാക്കി സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഷിഗല്ലക്കെതിരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയും ശക്തം. ലോകകപ്പ് ഫുട്ബോൾ അരങ്ങേറ്റ മത്സരത്തിൽ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ച് കേപ് വെർദേ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: സാന്ത്വനവും കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്, റേഡിയോ സാന്ത്വനം 90.4 FM.

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം, വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

0: കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
2: അനുസന്ധാൻ സെ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക് ക്യാപ്സ്യൂളിലേക്ക് ഏവർക്കും സ്വാഗതം. ലങ്കയിൽ ഈ സമയം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ജനങ്ങൾ നാല് പാടും പരിഭ്രാന്തരായി പായുകയാണ്. അവരുടെ ശരീരങ്ങളിൽ അഗ്നി പടർന്നു പിടിക്കുന്നു. എങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അവിടെയെല്ലാം അഗ്നി മാത്രം. ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും എന്നും രാമായണത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ദുഃഖങ്ങളെയാണ് ഇവിടെ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനിവാര്യത എന്നുള്ള നിലയിൽ ഇടയ്ക്കിടയ്ക്ക് ദുഃഖങ്ങൾ വരാറുണ്ട്. ഈ ദുഃഖത്തെ അഗ്നിബാധയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ദുഃഖത്തെ മറികടക്കാനുള്ള വഴിയും രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അനസൂയയെ കുറിച്ചാണ്. അനസൂയ എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നറിയണമെങ്കിൽ എന്തുകൊണ്ടാണ് അർജുനൻ അനസൂയയുടെ ജീവിക്കുന്ന ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നറിയണം. കുരുക്ഷേത്ര യുദ്ധമുഖത്ത് വെച്ചാണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത എന്നറിയപ്പെടുന്ന മഹത്തരവും അമൂല്യവുമായ ജ്ഞാനം ഉപദേശിക്കുന്നത്. സുന്ദരമായി നീ എന്തിനെയെല്ലാം

ആണെന്നുവോ, അതിനുള്ളിലെ സൗന്ദര്യമാണ് ഞാൻ. ശക്തമെന്ന് നീ ധരിക്കുന്ന എല്ലാറ്റിനും ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയാണ് ഞാൻ. ജ്ഞാനികളായി നീ കാണുന്നവരുടെ ഉള്ളിലെ ജ്ഞാനമാണ് ഞാൻ. എന്നിങ്ങനെ ഭഗവാൻ ജ്ഞാനം പകർന്നു നൽകുമ്പോൾ അർജുനനോട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, അർജുന, നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. നീ എന്നിൽ യാതൊരു കുറ്റവും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല. ആരിലും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കാതിരിക്കുന്ന അർജുനൻ കൈമുതലാക്കിയിരുന്ന ആ സ്വഭാവവിശേഷത്തെയാണ് അനസൂയ എന്ന് പറയുന്നത്. അനസൂയയുടെ വിപരീത പദമാണ് അസൂയ. ആരിലും എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ദോഷൈകതൃക്കായ ഒരു വ്യക്തിയുടെ സ്വഭാവവിശേഷമാണ് അസൂയ. അസൂയാലികൾ എപ്പോഴും ഏതിൻ്റെയും എന്തിൻ്റെയും നെഗറ്റീവായ വശം അല്ലെങ്കിൽ നിഷേധാത്മകമായ വശം ആയിരിക്കും കണ്ടുപിടിക്കുകയും വിശ്വസിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും പ്രചരിപ്പിക്കുകയും ജനമധ്യത്തിൽ ചിത്രീകരിക്കുകയും ചെയ്യുക. ഏറ്റവും നല്ലതിലും അവർ തെറ്റ് കണ്ടുപിടിക്കും. എവിടെയാണ് പോരായ്മയുള്ളത് എന്ന് അവർ തിരക്കി നടക്കും. നല്ലതൊന്നും അവരുടെ ദൃഷ്ടിയിൽ പതിയുകയുമില്ല. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന വരികൾ ഈ സന്ദർഭത്തിൽ തികച്ചും അന്വർത്ഥമാണ്. ഒരമ്മയോട് കുഞ്ഞ് ഇപ്രകാരം പറയുകയാണ് എന്ന് കരുതുക. എനിക്കറിയാം അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല, മൂത്ത കുട്ടിയോട് അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയോടാണ് അമ്മയ്ക്ക് സ്നേഹം. ഇതൊരിക്കലും ഒരു സാഹചര്യത്തിലും ശരിയല്ല. ഒരു ശിഷ്യൻ ഗുരുവിനോട് പറയുകയാണ്, അങ്ങയ്ക്ക് എന്നോട് സ്നേഹമില്ല. ഇത്തരം പ്രസ്താവനകൾ ഒരിക്കലും സത്യത്തിനോട് ചേർന്ന് പോകുന്നതല്ല. ഒരമ്മയ്ക്കോ ഗുരുവിനോ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ഇതെല്ലാം നെഗറ്റീവായ ചിന്തകളാണ്. യാഥാർത്ഥ്യവുമായി ഇവയ്ക്ക് ബന്ധമില്ല. ശക്തമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. കതകും ജനൽപാളികളും അടയുകയും ആഞ്ഞടിക്കുകയും തുറക്കുകയും ചെയ്യുന്നു. ഇത് തടയാനായി ഒരാൾ കതക് വലിച്ചടയ്ക്കുമ്പോഴാകും മറ്റൊരു വ്യക്തി കയറി വരുന്നത്. അദ്ദേഹം കരുതുന്നത് താൻ കയറി വരുന്നത് കണ്ട് ആദ്യത്തെ വ്യക്തി കതക് തൻ്റെ മുഖത്തിനു നേരെ വലിച്ചടച്ചു എന്നാണ്. തൻ്റെ വരവ് ഇഷ്ടപ്പെട്ടില്ലെന്ന് അയാൾ അറിയിക്കുകയായിരുന്നു എന്ന് കയറി വരുന്ന വ്യക്തി കരുതുന്നു. തെറ്റായ ചിന്തയാണിത്. യാഥാർത്ഥ്യത്തിന് ഇത്തരം ചിന്തകളുമായി പുലബന്ധം പോലുമില്ല. ലോകം മുഴുവൻ തിന്മ നിറഞ്ഞതാണ്, ഇവിടെ ഒന്നും ശരിയല്ല എന്ന് ഇക്കൂട്ടർ ഉറച്ചു വിശ്വസിക്കുന്നു. തങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരിയെന്നാണ് ഇവർ കരുതുന്നത്. തങ്ങളുടെ വീക്ഷണം, അഭിപ്രായം, കാഴ്ചപ്പാട്, വിശ്വാസം ഇതെല്ലാം മാത്രമാണ് ശരി, മറ്റെല്ലാം തെറ്റ് എന്നാണ് ഇത്തരം നെഗറ്റീവ് ചിന്താഗതിക്കാർ കരുതുന്നത്. അവർക്ക് മറ്റൊന്നിനെയും മനസ്സിലാക്കാൻ ശ്രമിക്കാനോ സഹിഷ്ണുതയോടുകൂടി ഉൾക്കൊള്ളാനോ സന്നദ്ധതയുമില്ല, അവർക്കതിന് സന്മനസ്സുമില്ല. കണ്ണാടിയിൽ മുഖം ശരിയായി കാണാൻ കഴിയുന്നില്ലെങ്കിൽ കണ്ണാടി തുടച്ച് വൃത്തിയാക്കാത്തതിൻ്റെയും അത് ചെയ്യാൻ ചുമതലപ്പെട്ടവരുടെയും കുഴപ്പമാണെന്ന് ഇത്തരം നെഗറ്റീവ് സ്വഭാവമുള്ളവർ വിധിയെഴുതും. ചിലപ്പോൾ അവരുടെ കണ്ണിലെ തിമിരബാധയുടെയോ മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെയോ കാഴ്ചക്കുറവിൻ്റെയോ ഭാഗമാകാം അത്. പക്ഷെ തങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന വിദൂര സാധ്യത പോലും അവരുടെ അജണ്ടയിൽ തന്നെയില്ല. കുഴപ്പമെല്ലാം മറ്റുള്ളവരുടേത് എന്ന ഭാവമായിരിക്കും അവരെ എപ്പോഴും ഭരിക്കുന്നത്. ശരിക്കും ഈ സാഹചര്യത്തിൽ എന്താണ് വേണ്ടത്? നമ്മുടെ കാഴ്ച മറയ്ക്കുന്ന എന്തെങ്കിലും തടസ്സങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് സ്വയം അംഗീകരിക്കണം. നമ്മുടെ ഭാഗത്ത് ഒരു കുഴപ്പവുമില്ല എന്ന മുൻവിധി ഉപേക്ഷിച്ച് എല്ലാ കാര്യങ്ങളിലും സ്വയം വിമർശനവും ആത്മപരിശോധനയും കൊണ്ടുവരുമ്പോൾ ജീവിതം കൂടുതൽ സുന്ദരവും സുലഭിലവുമാകുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും. വൈദ്യരെ സ്വയം ചികിത്സിക്കൂ. അവനവൻ്റെ കണ്ണിലെ കോലെടുത്തിട്ട് മാത്രം മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുക തുടങ്ങിയ പ്രയോഗങ്ങൾ ഈ ആശയത്തിൻ്റെ ചുവട് പിടിച്ചുള്ളതാണ്. ഞാൻ എല്ലാറ്റിനും അതീതനാണ്, ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്ന മനോഭാവം നമ്മെ എങ്ങും കൊണ്ടുചെന്നെത്തിക്കുകയില്ല. നമുക്കൊരു മനോഹരമായ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. 1967 പുറത്തിറങ്ങിയ കസവുതട്ടം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. കസവുതട്ടത്തിൻ്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത് കുഞ്ചാക്കോയാണ്. പ്രേംനസീർ, അടൂർ ഭാസി, മണവാളൻ ജോസഫ്, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ബഹദൂർ, ശാരദ, എസ് പി പിള്ള തുടങ്ങിയവരായിരുന്നു കസവുതട്ടത്തിലെ പ്രമുഖ അഭിനേതാക്കൾ. നമുക്ക് കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് വയലാർ, സംഗീത സംവിധാനം ദേവരാജൻ, ആലപിച്ചിരിക്കുന്നത് പി സുശീലയും എ എം രാജയും. മയിൽപീലി കണ്ണുകൊണ്ട്.

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
1: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളോടൊപ്പം ഡോക്ടർ റിജി ജി നായർ. എല്ലാറ്റിലും കുറ്റം കണ്ടുപിടിക്കുന്ന അസൂയാലുവായ ഒരു ദോഷൈക ദൃക്ക് എന്ന നിലയിൽ നിന്നും അനസൂയ മുഖമുദ്രയാക്കിയ ഒരു വ്യക്തി എന്ന നിലയിലേക്കുള്ള മാറ്റം വ്യക്തിത്വ വികസനത്തിലെ വലിയ ഒരു നാഴികക്കല്ലായിരിക്കും. നിർഭാഗ്യവശാൽ നമുക്ക് ചുറ്റും കൂടുതലായി കാണപ്പെടുന്നത് അസൂയാലുക്കളെയാണ്. ഒരുപക്ഷെ നമ്മെപ്പറ്റിയും ഇത്തരം അഭിപ്രായമുണ്ടാകാം എന്നതും ഇവിടെ മറച്ചു പിടിക്കുന്നില്ല. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ആത്മബന്ധമുള്ള ഒരു വ്യക്തിയുമായി ചെറിയ ഏതെങ്കിലും ഒരു കാരണത്തിനായി പിണങ്ങേണ്ടി വന്നാൽ പിന്നെ ആ വ്യക്തിയിൽ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കുറ്റം കണ്ടുപിടിക്കലാകും നമ്മുടെ ജോലി. ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞുപോയ വർഷങ്ങളിലെ പല സന്ദർഭങ്ങളിലും അദ്ദേഹം പറഞ്ഞ വാക്കുകളും ചെയ്ത പ്രവൃത്തികളും സ്വീകരിച്ച നിലപാടുകളുമെല്ലാം ഓർത്തെടുത്ത് അതിലെല്ലാം കുറ്റവും ദുരുദ്ദേശവും കണ്ടുപിടിക്കുന്നതിനായിരിക്കും നാം കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഒരു ചെറിയ തർക്കത്തിൻ്റെയോ സൗന്ദര്യ പിണക്കത്തിൻ്റെയോ ഈഗോ പ്രശ്നത്തിൻ്റെയോ അധികാര വടംവലിയുടെയോ സ്ഥാനമാനങ്ങളുടെയോ പേരിലായിരിക്കും ചിലർ ജീവിതം മുഴുവൻ വിശ്വസിച്ച് പ്രവർത്തിച്ച പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു വരുന്നത്. എന്നാൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് വഴുതി മാറി ഇത്രയും നാൾ സ്നേഹിച്ച് വിശ്വസിച്ച് പ്രവർത്തിച്ചു വന്ന പ്രത്യയശാസ്ത്രത്തെയും അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണങ്ങളെയും പോലും തള്ളിപ്പറയാൻ യാതൊരു മടിയും മിക്കവർക്കും ഉണ്ടാകാറില്ല. എല്ലാം തെറ്റായിരുന്നു, എങ്ങനെയെങ്കിലും സഹിച്ചു നിന്നു, എന്റെ നിലപാടാണ് ശരി തുടങ്ങിയ വെളിപാടുകളുമായി അവർ സമൂഹത്തെ യാതൊരു ലജ്ജയോ മടിയോ കൂടാതെ അഭിമുഖീകരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം അപഹാസ്യരാകുന്നത് പോലും ഇങ്ങനെയുള്ളവർക്ക് തിരിച്ചറിയാനാകുകയില്ല. അസൂയ എന്താണെന്നും അനസൂയ എന്തല്ലെന്നും വിശദീകരിക്കാൻ നമുക്ക് ചുറ്റുമുള്ള ചില സമകാലിക ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുവെന്ന് മാത്രം. ഞാൻ മാത്രം ശരി, മറ്റുള്ളവരൊന്നും ശരിയല്ല എന്ന മനോഭാവത്തിൽ നിന്ന് മോചനം നേടി അർജുനനെ പോലെ അനസൂയ ജീവിതശൈലിയായി മാറ്റുമ്പോഴാണ് ജീവിതത്തിൽ ഉയർച്ചയും വളർച്ചയും പുരോഗതിയും നേട്ടവും എല്ലാം ഉണ്ടാകുന്നത്. അസൂയ ഉണ്ടെന്നുള്ളതുകൊണ്ട് വിഷമിക്കേണ്ടതില്ല. ഈ പറയുന്ന വ്യക്തിയും അതേപോലെ നമ്മുടെ സമൂഹത്തിൽ നാം ഇടപെടുന്നവരിൽ ഭൂരിഭാഗവും ഈ സ്വഭാവത്തിൽ നിന്ന് മുക്തരല്ല. രാധയ്ക്ക് പോലും അസൂയുണ്ടായിരുന്നു. അതെ, ശ്രീകൃഷ്ണന്റെ രാധ തന്നെ. ധാര എന്ന വാക്കിന് സ്രോതസ്സിൽ നിന്നും പുറത്തേക്ക് ഒഴുകുന്നതെന്നും അതിൻ്റെ വിപരീതമായ രാധ എന്ന വാക്കിന് സ്രോതസ്സിലേക്ക് ഉറവിടത്തിലേക്ക് മടങ്ങി വരുന്നതെന്നും ഉള്ളിലേക്ക് കേന്ദ്രീകരിക്കുന്നത് എന്നുമാണ് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. കൃഷ്ണൻ ആകർഷിക്കുന്നവനാണ്. എവിടെ കൃഷ്ണനുണ്ടോ അവിടെ ആകർഷണവുമുണ്ട്. രാധയാകട്ടെ കാത്തിരിപ്പിൻ്റെ പ്രതീകമാണ്. കാത്തിരിപ്പ് തന്നെയാണ് സ്നേഹം. സ്നേഹം എന്നാൽ കാത്തിരിപ്പും. കാത്തിരിപ്പ് എന്നെങ്കിലും ഒന്ന് അവസാനിക്കാനായി കാത്തിരിക്കുന്ന വിരഹിണിയാണ് രാധ. ആർക്കും രാധയോട് അസൂയ തോന്നും. കൃഷ്ണന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞ ആരെയും ആകർഷിക്കുന്ന കൃഷ്ണൻ തന്നെ ആകൃഷ്ടനായ രാധയോട് ആർക്കെങ്കിലും, പ്രത്യേകിച്ച് ഗോപികമാർക്ക്, അസൂയ തോന്നുന്നത് സ്വാഭാവികം എന്ന് മാത്രമേ പറയാനാകൂ. പക്ഷേ രാധയ്ക്കും അസൂയുണ്ടായി ഭഗവാന്റെ ഓടക്കുഴലിനോട്. ഭഗവാനോടൊപ്പം എപ്പോഴും ഉണ്ടാകാൻ കഴിയുന്നു, ചുണ്ടോട് ചേർന്നിരുന്ന് മധുരമായ മുരളീഗാനം ഒഴുക്കുന്നു. ഇതൊക്കെയാണ് രാധയ്ക്ക് അസൂയ ഉണ്ടാകാനുള്ള കാരണം. എന്നാൽ ഓടക്കുഴലിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാലോ, ഏതോ ഘോരവനത്തിനുള്ളിലെ മുളങ്കാട്ടിൽ ഒരു വലിയ മുളവൃക്ഷത്തിൻ്റെ ഭാഗമായിരുന്നു അത്. ഒരു ദിവസം ഒരാൾ അവിടെ എത്തി കോടാലിയും മഴുവും വെട്ടുകത്തിയും ഒക്കെ ഉപയോഗിച്ച് വെട്ടി താഴെയിട്ട് വാൾ കൊണ്ട് അറുത്ത് ഉളി കൊണ്ട് കുത്തി രൂപപ്പെടുത്തി അരം കൊണ്ട് രാഗി മിനുക്കി മൂർച്ചയേറിയ മറ്റായുധങ്ങൾ ഉപയോഗിച്ച് ദ്വാരമിട്ട് അങ്ങനെ എന്തെല്ലാം അസഹനീയമായ വേദനകളിലൂടെ കടന്നുപോയ ശേഷമാണ് ആ ഓടക്കുഴലിന് ഇന്നത്തെ രീതിയിലുള്ള മനോഹരമായ വേണുനാദം പൊഴിക്കുന്ന ഒരു ഓടക്കുഴലായി ഭഗവാന്റെ സവിധത്തിൽ അണയാനും സന്തത സഹചാരിയാകാനും കഴിഞ്ഞത് എന്നോർത്തു നോക്കൂ. നമുക്ക് മറ്റൊരു മനോഹരമായ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ഒരു മയിൽ പീലിയായി ഞാൻ ജനിച്ചിരുന്നു എങ്കിൽ എന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. 1980 പുറത്തിറങ്ങിയ അണിയാത്ത വളകൾ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഈ ചിത്രത്തിന്റെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ബാലചന്ദ്ര മേനോനായിരുന്നു. നിർമ്മാണം നിർവഹിച്ചത് എൻ പി അബുവും. സുകുമാരൻ, സോമൻ, അംബിക, വേണു നാഗവള്ളി, ശങ്കരാടി എന്നിവരാണ് അണിയാത്ത വളകളിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ബിച്ചു തിരുമലയാണ് ഈ മനോഹരമായ ഗാനം രചിച്ചത്. സംഗീത സംവിധാനം നിർവഹിച്ചത് എ ടി ഉമ്മർ, ആലപിച്ചിരിക്കുന്നത് എസ് ജാനകിയും. അംബിക അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ഈ ഗാനം സിനിമയിൽ ആലപിക്കുന്നത്. അംബികയുടെ ഈ ഗാനത്തിന്റെ ഏറ്റവും അവസാനം കണ്ണ എന്ന് നീട്ടി വിളിക്കുമ്പോൾ സുകുമാരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്തോ എന്ന് ഏറ്റു വിളിക്കുന്നുണ്ട്. അത് ശരിക്കും നമ്മൾ കേൾക്കുന്നത് ഈ ഗാനത്തിന്റെ രചയിതാവായ ബിച്ചു തിരുമലയുടെ തന്നെ ശബ്ദമാണ്. നമുക്ക് കേൾക്കാം, ഒരു മയിൽ പീലിയായി ഞാൻ ജനിച്ചിരുന്നെങ്കിൽ.

0: നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഓരോ വ്യക്തികളുടെയും നേട്ടത്തിനും വിജയത്തിനും പിന്നിൽ കഠിനമായ അധ്വാനം, നിശ്ചയദാർഢ്യം, ത്യാഗം, വേദന ഇതെല്ലാമുണ്ട്. അവരുണ്ടാക്കിയ നേട്ടങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഉണർന്നെണീറ്റപ്പോൾ അവരിലേക്ക് സ്വയം വന്നു ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ നാം അസൂയപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് ആ പ്രസിദ്ധമായ പരസ്യവാചകം പോലെ ആ ഗുണങ്ങളെല്ലാം സ്വന്തമാക്കി അഭിമാനിക്കുകയാണ് വേണ്ടത്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പോലും നമുക്ക് അസൂയ മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല. അടുപ്പമുള്ളവരോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അസൂയ തോന്നുന്നത്. ഇവിടെയാണ് ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ വാക്കുകളുടെ പ്രസക്തി. നീ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, പക്ഷേ നീ എന്നിൽ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ ഭാഷയിലും ശൈലിയിലും തന്നെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അസൂയാർഹമായ നേട്ടം കൈവരിച്ചു, അസൂയാവഹമായ ജീവിതം നയിച്ചു എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ അസൂയ എന്ന നെഗറ്റീവ് പദത്തെ മഹത്വവൽക്കരിക്കുന്നവയാണ്. പത്രമാധ്യമങ്ങളിലൂടെ കണ്ണോടിച്ചാൽ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ കടന്നുപോയാൽ ഇത്തരം പ്രയോഗങ്ങൾ സാധാരണമാണ് എന്ന് മനസ്സിലാകും. പോസിറ്റീവായിട്ടാണ് ഉദ്ദേശിക്കുന്നതും പറയുന്നതും, പക്ഷേ നെഗറ്റീവായ അർത്ഥമാണ് അതിനുള്ളത്. ഉദാഹരണം, IPL അസൂയാവഹമായ നേട്ടവുമായി സഞ്ജു സാംസൺ എന്ന തലക്കെട്ട് ശ്രദ്ധിക്കാം. കേൾക്കാൻ സുഖമുണ്ട്, പക്ഷേ ഇവിടെ മറ്റുള്ളവർക്കുണ്ടാകാവുന്ന അസൂയയെപ്പറ്റി സൂചിപ്പിക്കുമ്പോൾ ആ നേട്ടത്തിന്റെ പുറകിലുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണവും കഠിനാധ്വാനവും കണക്കിലെടുക്കപ്പെടാതെ പോകുന്നതായി തോന്നിപ്പോകും. മഹാമാരിയുടെയും ലോക്ക്ഡൌണിന്റെയും കാലത്ത് മിക്കവാറും എല്ലാവരും മടി പിടിച്ചും ഉറങ്ങിയും മൊബൈലും TVയും കണ്ടും സമയം ചെലവഴിച്ചപ്പോൾ സഞ്ജു സാംസൺ ദിവസം കുറഞ്ഞത് 6 മണിക്കൂർ നീണ്ട കഠിനമായ പരിശീലനത്തിൽ മുഴുകുകയായിരുന്നു. മുൻ കേരള രഞ്ജി ടീം ക്യാപ്റ്റൻ മുഹമ്മദ് റൈഫി എറിഞ്ഞുകൊടുത്ത 20,000-ൽ പരം ബോളുകളെയാണ് അന്ന് സഞ്ജു നെറ്റ് പ്രാക്ടീസിന്റെ ഭാഗമായി നേരിട്ടത്. ഇവിടെ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. വരും തലമുറ അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയെയും കഠിനാധ്വാനത്തെയും മാതൃകയാക്കുന്ന തരത്തിലുള്ള വാക്കുകളായിരിക്കണം അഭിനന്ദന രൂപത്തിൽ നമ്മിൽ നിന്ന് വരേണ്ടത്, അല്ലാതെ അവർക്ക് അസൂയ തോന്നുന്നു എന്ന അർത്ഥത്തിലുള്ള വാക്കുകളല്ല. നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ, ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ എന്തിലും ഏതിലും കുറ്റവും കുറവും കണ്ടുപിടിക്കുന്ന പ്രവണതയും ഏത് കാര്യത്തിലും നന്മയുടെ വറ്റാത്ത ഉറവ കാണാതെ തിന്മയുടെ ഇരുണ്ട വശം മാത്രം തിരക്കിപ്പോവുകയും ചെയ്യുന്ന ദോഷൈക ദൃക്കുകൾ ആകാതിരിക്കണം. അർജുനനെ പോലെയാകാം അനസൂയ നമ്മുടെ ഏറ്റവും നല്ല സ്വഭാവ വിശേഷമാകട്ടെ. ഇന്നത്തെ 3-ാമത്തേതും

0: നമ്പറിൽ എല്ലാവരും തങ്ങളുടെ പേരും സ്ഥലവും പരാമർശിച്ച് എഴുതി അറിയിക്കണം. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഐ ബിലോങ് ടു യു.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
3: ലഖ്പതി ദീദി ബനാനെ കാ യേ അഭിയാൻ ആനെ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
5: പന്ത്രണ്ട് വർഷങ്ങൾ
4: വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
6: കേൾക്കാം ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM.
7: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടരഹിത മുദ്രാ ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
3: കരോഡോ ഛോട്ടേ ഉദ്യമിയോ കോ മുദ്രാ യോജന സേ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കാൻ ഡെലിവർ.
7: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
7: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
3: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
7: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്. നിങ്ങൾക്കറിയാമോ, വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
3: പ്രധാനമന്ത്രി ഉജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹോത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
8: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all day.
7: Jai Hind. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
8: റേഡിയോ സാന്ത്വനം 90.4 FM, കൊല്ലത്തിന്റെ സ്വന്തം കമ്മ്യൂണിറ്റി റേഡിയോ. നാടിന്റെ ശബ്ദം, ഹൃദയത്തിന്റെ താളം.
9: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും. ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സ്

ഈ ഗാനത്തോടു കൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിന്റെ ഉള്ളടക്കം, അവതരണം, ഇതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകാം. അവയെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8848558785 നമ്പർ ഒരിക്കൽ കൂടി 8848558785 ഈ വാട്സ്

0: മുതലായവ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമസ് സെന്റർ കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാബ്രയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
2: 21st സദി കാ ഭാരത് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം റീഡിംഗ് റൂം. ആശയം അവതരണം പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: Hello dear friends, welcome to my reading room. I'm your host Preeta Sugathan. Before I introduce today's selection, I would like to ask you a very simple question. Have you ever felt that you are not enough, that you need to be better, stronger, or somehow more perfect to deserve happiness and acceptance? In a world that constantly asks us to improve ourselves, we often become our own harshest critics. In the rush of our daily lives, we often carry an unspoken weight, the pressure to be flawless, the fear of falling short, and the quiet ache of loneliness. But what if belonging doesn't have to be earned? What if we don't need to carry the weight of perfection on our shoulders? What if simply being human is enough? Dear listeners, are you wondering what I am trying to share with you today? My regular listeners know very well that I am someone who loves reading poetry and telling about it. You could even call me a poetry enthusiast. There is something magical about poetry. How a few carefully chosen words can make us see the world and ourselves a little differently. I always love discovering poems that stay with us long after we have finished reading them, and today I have selected one such poem for you. It's a poem that speaks gently but leaves a lasting impact. So wherever you are, take a moment to pause, listen and enjoy today's reading. As you listen, I have a little challenge for all the poetry lovers out there. Listen carefully to the words, the imagery and the emotions woven into the poem, and see if you can guess the title of the poem and the name of the poet before I reveal them. So sit back, relax and enjoy today's selection. And here is today's poem. You do not have to be good. You do not have to walk on your knees for 100 miles through the desert repenting. You only have to let the soft animal of your body love what it loves. Tell me about despair, yours, and I will tell you mine. Meanwhile, the world goes on. Meanwhile, the sun and the clear pebbles of the rain are moving across the landscapes, over the prairies and deep trees, the mountains and the rivers. Meanwhile, the wild geese, high in the clean blue air, are heading home again. Whoever you are, no matter how lonely, the world offers itself to our imagination, calls to you like the wild geese, harsh and exciting, over and over announcing your place in the family of things. Now that you have listened to the poem, as those final lines faded away, perhaps you found yourself reflecting on your own

0: ഒത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
6: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
7: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
6: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
8: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്റർ ആയി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
9: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഞാൻ ആതിരയാണ്. ഇന്നത്തെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ താരം ക്ഷേത്ര സംഗീതമായ സോപാന സംഗീതത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ ഒരു കുട്ടി പ്രതിഭയാണ്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സ്വാഗതം ചെയ്യുന്നു നവനീത് സനിൽ. നമസ്കാരം നവനീത്.
10: നമസ്കാരം.
9: നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയില് കുറച്ച് സമയം നവനീതിന്റെ നമുക്ക് വേണ്ടി സമ്മാനിച്ചതിന്, കേട്ടോ. അപ്പൊ നവനീത് ഹാപ്പി ആയിട്ടിരിക്കുവാണോ? അതെ അതെ. അപ്പോ നവനീത്, സാധാരണ ഇപ്പോ ഈ കുട്ടി താരം എന്ന് പറയുമ്പോ തന്നെ നവനീതിന് 10 വയസ്സാണല്ലേ? അതെ. 10 വയസ്സാണെങ്കിലും ഒരുപാട് 91-ലധികം വേദികളാണ് കവർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ചെറിയ പ്രായത്തില്. അതെ. അപ്പൊ അതില് ഭയങ്കര പ്രൗഡാണല്ലേ നവനീതും ഫാമിലി എല്ലാരും. അതെ. അപ്പൊ അത്രയും ഒരു മിടുക്കനായിട്ടുള്ള ഒരു കുട്ടി താരത്തിനെയാണ് നമുക്ക് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിലെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ.
10: എനിക്കും സന്തോഷമുണ്ട്.
9: സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്റെ ഇതാണ്. ഞാനിങ്ങനെ നവനീതിന്റെ അമ്മ പറഞ്ഞായിട്ട് ഇങ്ങനെ കേട്ടിരുന്നു, 2.5 വയസ്സ് മുതലാണ് നവനീത് ആദ്യമായിട്ട് ഇങ്ങനെ പാടി തുടങ്ങിയത് എന്നുള്ളത് കേട്ടോ. അപ്പൊ ഈ 2.5 വയസ്സിൽ സാധാരണ നമ്മള് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയാണ്, എന്താ ആമയും മുയലിന്റെയും കഥയോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ കഥകളോ, അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ ഇങ്ങനെ എന്താ പറയാ നാക്കിങ്ങനെ തിരിയത്ത് പോലും ഇല്ല, അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്ന എന്താണ് കളിപ്പാട്ടമൊക്കെ പൊട്ടിച്ചിട്ട് അതിന്റെ അകത്ത് എന്താണ് എന്നുള്ളതൊക്കെ നോക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ നവനീത് സോപാന സംഗീതമാണ് കളിപ്പാട്ടത്തിലൊക്കെ കൊട്ടിപ്പാടിയത്, അത് ശരിയാണോ?
10: അതെ.
9: അതെ അല്ലേ. അപ്പൊ എനിക്കത് കേട്ടപ്പോ തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. ചെറിയ കുഞ്ഞായിരുന്ന ടൈമില് ഇങ്ങനെ സോപാന സംഗീതം പാടാനായിട്ട് എങ്ങനെയാണ് മോനു ഈ ഒരു സോപാന സംഗീതത്തിൽ ഒരു ആകർഷണം തോന്നിയത്?
10: അച്ഛനമ്മയും കൂടെ പാടി കേൾപ്പിച്ചു തരും, പിന്നെ അങ്ങനെ പാടി തുടങ്ങി.
9: അത് ശരി. അപ്പൊ അച്ഛനും അമ്മയാണ് കുഞ്ഞിനെ സോപാന സംഗീതം കേൾപ്പിച്ച്, അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പോയി നിൽക്കുന്ന ടൈമില് സോപാന സംഗീതമൊക്കെ കേൾക്കുമ്പോ ഒരു ഇഷ്ടമാണ് അല്ലേ ഈ ചെണ്ടയൊക്കെ കൂട്ടുമ്പോ? അതെ അല്ലേ? അതെ. അപ്പൊ അങ്ങനെയാണ്
10: പണ്ട് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ സോപാന സംഗീതം കേൾക്കുമ്പോ എനിക്ക് അതിലേക്കായിരുന്നു ശ്രദ്ധ.
9: ശ്രദ്ധ. അപ്പൊ കളിപ്പാട്ടൊക്കെ പൊട്ടിച്ച് നോക്കുന്നതിനേക്കാൾ കൂടുതല് സോപാന സംഗീതം പാടുന്നത് കേൾക്കാനും ഇടയ്ക്ക് ഓട്ടുന്ന എങ്ങനെയാണെന്ന് നോക്കാനൊക്കെ ആയിരുന്നു നവന് ഇതിന് ഇഷ്ടം അല്ലേ? അതെ അതെ. അപ്പൊ ഇതൊരു അനുകരണം എന്ന രീതിയിൽ തന്നെയാണ് അച്ഛനും അമ്മയും ഒക്കെയാണ് നമ്മുടെ നവനീതിന് ചെറിയ കുട്ടിയായിരുന്ന ടൈമിലെ നവനീത് ഇങ്ങനെ സോപാന സംഗീതത്തിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നാൻ വേണ്ടി അച്ഛനും അമ്മയും ഇത് കേൾപ്പിക്കുന്നു പാടുന്നു അല്ലേ?
10: അതെ
9: അതെ. അപ്പോ ഞാൻ ഇങ്ങനെ കേട്ടത് അജിത ഹരി എന്ന സോപാന സംഗീതം പാടിയാണ് ആദ്യമായിട്ട് നമ്മുടെ പേരൻസിനൊക്കെ നമ്മുടെ നവനീത് ഞെട്ടിച്ചത്, സത്യല്ലേ?
10: അതെ.
9: അപ്പൊ നമുക്ക് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിലെ ശ്രോതാക്കൾ ഇങ്ങനെ കേൾക്കാൻ കാത്തിരിക്കുകയാണ് നവനീത് ആദ്യമായിട്ട് ആ ചെറിയ കുഞ്ഞായിരുന്ന ടൈമില് ആ ഒരു പാട്ട് ഇങ്ങനെ പാടിയത്. ഇപ്പോ നവനീത് നമുക്ക് വേണ്ടി ഒന്ന് പാടുവോ?
10: ഓക്കെ.
9: ഓക്കെ.

0: യെസ്, നവനീത്. നവനീത്, അപ്പൊ രണ്ടര വയസ്സില് ഈ ഒരു അജിതാഹരി പാടിയാണ് എല്ലാരും ഞെട്ടിച്ചത് അല്ലേ?
1: കളിപ്പാട്ടത്തിലും കളിച്ചോണ്ടിരിക്കുമ്പോ വായില് വന്നോണ്ടിരിക്കും
0: ആണല്ലേ. അപ്പൊ എന്തായാലും ആ ഒരു ദൈവീകമായിട്ടുള്ള ഒരു അനുഗ്രഹം തന്നെയാണ് കുഞ്ഞിന് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ചും എൻ്റെ ഒരു കേട്ടറിവാണ് ഈ സോപാനം എന്ന് പറയുന്നത് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന്റെ അടുത്ത് നിന്ന് ഇടയ്ക്ക് കൊട്ടി ഏറ്റവും അടുത്ത് നിന്ന് ദേവീ ദേവന്മാരുടെ അടുത്ത് നിന്ന് പാടുക അല്ലേ. അപ്പൊ അതിൽപ്പോലെ എന്തൊരു സന്തോഷമാണ്, എന്തൊരു ഇതാണ് നമ്മുടെ നവനീത് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ ഒത്തിരി സന്തോഷമുണ്ട് നവനീത് ആ ഒരു പാട്ട് കേട്ടപ്പോഴും. അപ്പോ സാധാരണ ഒത്തിരി നേരത്തെ തന്നെ പറഞ്ഞ പോലെ 91-ൽ അധികം വേദികളാണ്, ക്ഷേത്രങ്ങളിലാണെങ്കിലും വേദികളുമാണ് നവനീത് ഇപ്പോ ഇതുവരെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ അടുത്ത് നിന്ന് ദേവീ ദേവന്മാരെ സ്തുതിച്ച് പാടുമ്പോ മോൻ എന്താണ് തോന്നുന്നത്? ഏറ്റവും അടുത്ത് നിന്ന് പാടുകയാണ്, അതൊരു അനുഗ്രഹമായിട്ട് എപ്പോഴും തോന്നാറുണ്ടല്ലേ?
1: എനിക്ക് ഭാഗ്യമായിട്ടാണ്
0: തോന്നിയിരിക്കുന്നത്. അതെ, ഭാഗ്യം തന്നെയാണ്. അപ്പോ ഇപ്പോ ലാസ്റ്റ് ആയിട്ട് ഏത് വേദിയാണ്, ഏത് സ്റ്റേജിലാണ് പാടിയത് നവനീത്? അതെ അല്ലെ. അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ നവനീതിന്? തീർച്ചയായിട്ടും. അപ്പൊ നവനീത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അതെ. അപ്പോ നവനീത് പാലക്കാട് വടക്കാഞ്ചേരി ആയക്കാട് സ്വദേശിയാണല്ലേ? ഓക്കെ. പാലക്കാട് വടക്കാഞ്ചേരി ആയക്കാട് സ്വദേശിയാണ് നവനീത്. അപ്പൊ അവിടെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അതെ. അപ്പൊ എത്ര സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് നവനീത്? സിക്സ്ത്തിലേക്ക് അല്ലേ. അപ്പൊ സ്കൂളിലൊക്കെ ഒരു താരമാണല്ലേ നവനീത്?
1: അതെ.
0: അപ്പൊ സ്കൂളിലൊക്കെ ചെല്ലുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ സോപാന സംഗീതവും അല്ലെങ്കിൽ കർണാടിക് മ്യൂസിക്കും ആണോ പറയുന്നത്? അതോ സിനിമാ പാട്ടൊക്കെ പാടാൻ പറയുമോ? എല്ലാം പറയാറുണ്ട്. അപ്പൊ നവനീത് കർണാടിക് മ്യൂസിക്കും 5 വർഷമായിട്ട് കർണാടക സംഗീതം പഠിക്കുന്നുണ്ടല്ലേ? അതെ. കർണാടക സംഗീതം എവിടെയാണ് പഠിക്കുന്നത്? അതെ. അപ്പൊ ഗുരുക്കന്മാരെ പറ്റിയൊക്കെ ഒന്ന് പറയാവോ നവനീത്?
1: പറയാം. കർണാടക സംഗീതം പ്രീതാ വാര്യറിന്റെ അടുത്താണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ മൃദംഗം ആകാശ് സാറിന്റെ അടുത്താണ് പഠിക്കുന്നത്. ചെണ്ട മൈനൂർ രാജീവ് ആശാന്റെ അടുത്താണ് പഠിക്കുന്നത്. അഷ്ടപതി ഗുരുവായൂർ ജ്യോതിദാസ് കീഴിലാണ് പഠിക്കുന്നത്.
0: അതെ അല്ലേ. അപ്പോ ഗുരുവായൂർ ജ്യോതിദാസർ എന്നൊക്കെ പറയുമ്പോ അവിടുത്തെ ഈ പഠന കേന്ദ്രം എന്ന് പറയുന്നൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള പഠന കേന്ദ്രമാണല്ലേ? അതെ. അപ്പൊ വളരെ ലക്കി ആയിട്ടുള്ളൊരു കുട്ടിയാണ് നമ്മുടെ നവനീത്. ഗുരുവായൂർ ജനാർദ്ദൻ നെടുങ്ങാടി പഠന കേന്ദ്രത്തിലാണ് നമ്മുടെ നവനീത് പഠിക്കുന്നത്. അഷ്ടപതി അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ട് മിടുക്കനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ. അതെ. അപ്പൊ എന്തായാലും സ്കൂളിലും നമ്മുടെ നാട്ടിലും ഇപ്പൊ ഇനിയിപ്പോ റേഡിയോ സാന്ത്വനത്തിന്റെ നമ്മുടെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ എല്ലാ മെയിൻ താരം ഇനി നവനീതായിരിക്കും അല്ലേ. അതെ അതെ. അപ്പൊ നവനീത്, ഇപ്പൊ നമ്മളിപ്പോ കർണാടിക് മ്യൂസിക്കിനെ പറ്റി സംസാരിച്ചു, അതുപോലെ തന്നെ സോപാന സംഗീതം അഷ്ടപതിയെ പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പോ ഒരുപാട് ഒരു സകലകലാ വല്ലഭൻ എന്ന രീതിയിൽ വാദ്യോപ

0: ഉപകരണങ്ങളും നമ്മുടെ നവനീതിന് കൈവശമുണ്ട് അല്ലേ? അപ്പൊ ഏതൊക്കെ വാദ്യോപകരണമാണ് കുഞ്ഞ് നന്നായിട്ട് വായിക്കുന്നത്? ചെണ്ട, മൃദംഗം, പിന്നീട്
1: ചെണ്ട, മൃദംഗം.
0: അതെ, അപ്പൊ ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള വാദ്യോപകരണം ഏതാണ്? ഇടയ്ക്കാണല്ലേ. അപ്പൊ സോപാന സംഗീതത്തിനും ഇടയ്ക്കല്ലേ ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്നത്? അതെ. അപ്പൊ ചെറുതിലെ തന്നെ നവനീതിന് സോപാന സംഗീതവും ഇടയ്ക്കയിലും ആണ് ഇങ്ങനെ ഒരു ആത്മാവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നവനീത്, ഞാനിങ്ങനെ നവനീതിനെ പറ്റി ഇങ്ങനെ കേട്ടപ്പോ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്, അമ്പലപ്പുഴ വിജയകുമാർ സാറിന്റെ മഹാദേവ മനോഹര എന്ന ഗാനം പാടി പിന്നീട് അദ്ദേഹത്തിന് കാണുകയൊക്കെ ചെയ്തു എന്ന ഒരു അറിവ് എനിക്കുണ്ട്, ഇങ്ങനെ കേട്ടൊരു അറിവ്. അപ്പോ ആ മഹാദേവ മനോഹര എന്ന പാട്ട് എനിക്ക് വേണ്ടി ഒന്ന് പാടിത്തരുമോ?
1: തീർച്ചയായിട്ടും.
0: അതെ, അപ്പൊ അതൊന്ന് പാടാം കേട്ടോ. ശരി.

അതെ. അപ്പോൾ നമ്മുടെ നവനീത് ഇങ്ങനെ നമ്മുടെ ഒരു ക്ഷേത്രത്തിലൊക്കെ വൈകുന്നേരത്ത് അല്ലെങ്കിൽ രാവിലകളിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കൊട്ടി സോപാന സംഗീതമൊക്കെ പാടില്ലേ? അപ്പോൾ ആ ഒരു ഫീലാണ് നവനീതിൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ പാടിത്തരുന്നതിന്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, ഞാനിപ്പോൾ റിസേർച്ച് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ കേൾക്കുമ്പോഴോ ഒക്കെ പഴയ തലമുറയിൽ ഞരളത്ത് രാമപൊതുവാള്, ഗുരുവായൂർ ജനാർദ്ദനൻ നെടുങ്ങാടി, പല്ലാവൂർ അപ്പുമാരാറ്, പിന്നീട് പുതിയ തലമുറയിലാവുമ്പോൾ ഹരിഗോവിന്ദൻ മാഷും ആമ്പലപ്പുഴ വിജയകുമാറും

0: ഏലൂർ ബിജു സാറും ഒക്കെ. അപ്പൊ ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് സോപാന സംഗീതത്തിൽ മെയിൻ ആയിട്ട് നമ്മുടെ നവനീതിന്റെ പേര് കൂടി കേൾക്കട്ടെ അല്ലേ? അതെ അതെ, അപ്പൊ അതെ, തീർച്ചയായും അങ്ങനെ കേൾക്കാൻ എനിക്കും കൂടെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പൊ നവനീത്, സ്കൂളിലൊക്കെ ഇപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞു സോപാന സംഗീതവും കർണാടിക് മ്യൂസിക്കും ഒക്കെയാണ് മെയിൻ ആയിട്ട് നവനീത് പഠിക്കുന്നത്. എങ്കിലും സ്കൂളിലെ കൂട്ടുകാർക്ക്, പ്രത്യേകിച്ചും സിക്സ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുമ്പോ, ചെറിയ കുട്ടികൾക്കൊക്കെ കൂടുതലും കൗതുകം സിനിമാ പാട്ടൊക്കെ കേൾക്കാനാണല്ലേ? അപ്പൊ സിനിമാ പാട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന ടൈമിൽ ഏത് പാട്ടാണ് പാടിക്കൊടുക്കുന്നത്?
1: ഞാൻ കൂട്ടുകാരനൊപ്പം പാടാറുള്ളത് ARM സിനിമയിലെ അങ്ങുവാനക്കോളിൽ.
0: അപ്പൊ ആ പാട്ടൊന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പാടാമോ?
1: ഓ പാടാം, ഒരു രണ്ടുപേര്.
0: ശരി ശരി ശരി.

0: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
1: ഏക് ദശക് പഹലെ ഭാരത് സോളർ പവർ കെ മാമലെ മേ ബഹുത് പീച്ചേ ഥാ ലേക്കിൻ ആജ് സോളർ പവർ കെ മാമലെ മേ ഭാരത് ദുനിയാ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെന്റ് വനിതാ ITI പ്രിൻസിപ്പൾ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെന്റ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ്, എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ തരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-2

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്റ്റുഡൻറ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ കുട്ടിത്താരമായിട്ട് ഒരുപാട് കലാ വൈഭവങ്ങളിലൂടെ കടന്നു പോകുന്ന, പ്രത്യേകിച്ചും സോപാന സംഗീതത്തിൽ വളരെ ശ്രദ്ധേയനായി കൊണ്ടിരിക്കുന്ന നവനീത് സനിലാണ് ഇന്നത്തെ നമ്മുടെ താരം. അപ്പോൾ നവനീത് സനിൽ ഇങ്ങനെ സോപാന സംഗീതത്തിലൂടെ ഇങ്ങനെ ലയിച്ച് നമ്മളെല്ലാവരും ഒരു പ്രത്യേക അനുഭൂതിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നവനീത് ഒരു പാലക്കാട് വടക്കാഞ്ചേരി സ്വദേശിയാണ്. അപ്പോൾ നവനീത്, നമുക്ക് പേരൻസിനെ പറ്റിയൊക്കെ ഉള്ളൊരു ഡീറ്റെയിലിംഗ് പറയാവോ? അമ്മ, അച്ഛൻ ആരൊക്കെയാണ്? അമ്മയുടെ പേരെന്താണ്?
1: അമ്മയുടെ പേര് രശ്മി, അച്ഛന്റെ പേര് സനിൽ കുമാർ. അമ്മ ഫാർമസിസ്റ്റ് ആണ്.
0: ഓക്കെ.
1: അച്ഛൻ അക്കൗണ്ടന്റ്.
0: ഓക്കെ. അതെ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും പാടാനുള്ള കഴിവുണ്ടല്ലേ? അച്ഛൻ പാടും,
1: അമ്മ പഠിപ്പിക്കും.
0: പഠിപ്പിക്കും അല്ലേ? അപ്പൊ അതാണ് നവനീത് ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയത് തന്നെ അല്ലേ?
1: ഒരു അനീത്തി ഉണ്ട്.
0: ഒരു അനീത്തി ഉണ്ട്. അനീത്തിയുടെ പേരെന്താണ്?
1: നിരുപമ.
0: നിരുപമ? അതെ.
1: 5 വയസ്സ്.
0: 5 വയസ്സ്. അതെ. അപ്പൊ എന്തായാലും നല്ലൊരു ഫാമിലിയാണ്. അപ്പൊ നവനീതിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വളരെ ബിസി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു താരമായിട്ട്, അല്ലെങ്കിൽ സംഗീതത്തിലും സോപാന സംഗീതത്തിലൊക്കെ വളരെ ബിസി ആയിട്ടുള്ളൊരു താരമാണ് നമ്മുടെ നവനീത്. അപ്പൊ അതിനൊപ്പം ഇങ്ങനെ പേരൻസും ചേർന്ന് നിൽക്കുകയാണല്ലേ?
1: അതെ.
0: അപ്പൊ വീട്ടില് സോപാന സംഗീതം ആണെങ്കിലും കർണാട്ടിക് മ്യൂസിക് ആണെങ്കിലും വിവിധ തരം വാദ്യോപകരണങ്ങളും പാടുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നവനീത്. അപ്പൊ ഇതെല്ലാം ഒന്ന് ഇങ്ങനെ സെറ്റായിട്ട് അതിനോടൊപ്പം ചേർന്ന് നിന്ന് പേരൻസ് വളരെ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുമ്പോ, എങ്കിൽ ഓഡിയൻസ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആരാണ് മെയിൻ ആയിട്ട്?
1: എല്ലാരും
0: ഫാമിലി ഫുള്ള് സപ്പോർട്ടീവ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? അതെ അല്ലേ. അതെ അതെ. അപ്പോ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നവനീത് 10 വയസ്സുകാരനാണെങ്കിൽ കൂടിയും അത്ര ചില്ലറക്കാരനൊന്നും അല്ല. ഇന്ത്യ സ്റ്റാർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ നവനീത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് നവനീത് ഒന്ന് ഷെയർ ചെയ്യോ? എങ്ങനെയാണ് ആ ഒരു സ്ഥാനത്തിലേക്ക് എത്തപ്പെട്ടതൊക്കെ?
1: ഗുരുവായൂർ ജ്യോതിദാസിന്റെ കീഴിൽ 61 പേര് അടങ്ങുന്ന അഷ്ടപദി അരങ്ങേറ്റം ഉണ്ടായി. അതിൽ 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെ ഉള്ളവർ പങ്കെടുത്തു. അതിൽ പങ്കെടുത്തവർക്കെല്ലാം ഇന്ത്യ സ്റ്റാർ ബുക്ക്സ് ഓഫ് വേൾഡ് റെക്കോർഡ് നേടി.
0: അപ്പൊ അതിൽ ഒരാളാണല്ലേ നവനീത്?
1: അതെ
0: അതെ. അപ്പൊ ഇനിയിപ്പോ ഇങ്ങനെ പറയുമ്പോ ഇപ്പൊ ഒന്ന് പറഞ്ഞു പോയതുപോലായി, പക്ഷെ ഇത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ മിടുക്കനാണ് നമ്മുടെ നവനീത്, ഒരു മിടുക്കനാണ്. ഇതുപോലുള്ളൊരു അവാർഡിലേക്ക്, ഒരു അച്ചീവ്മെന്റിലേക്ക് ഒക്കെ എത്തപ്പെട്ടിരിക്കുകയാണ് നവനീത്. കുറച്ചു നാളൊക്കെ കഴിയുമ്പോ എനിക്ക് ഇത്രയും അവാർഡൊക്കെ കിട്ടി ഈ ചെറിയ പ്രായത്തിലെ എന്നൊക്കെ ഭയങ്കര പ്രൗഡായിട്ടൊക്കെ തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിൽ അത് മനസ്സിലാക്കാനുള്ളൊരു ഇതിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് കേട്ടോ. അതെ. അപ്പൊ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഈ ചെറിയ പ്രായത്തിൽ നമ്മുടെ നവനീതിന് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ സ്റ്റാർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡർ കൂടിയിട്ടാണ് നമ്മുടെ നവനീത്. അപ്പൊ സോപാന സംഗീതത്തിൽ തന്നെ നമുക്ക് കേട്ട് കേൾവിയുള്ള പല പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെയും കൂടെ വേദി പങ്കിട്ടിട്ടുള്ള ഒരു എന്താ പറയുക, കുട്ടി പ്രതിഭയാണ് നവനീത്. അപ്പൊ നവനീത് കർണാടക സംഗീതം 5 വർഷമായിട്ട് പഠിക്കുകയാണ് അല്ലേ?
1: അതെ.
0: അപ്പൊ ഈ സോപാന സംഗീതവും കർണാടക സംഗീതവും തമ്മിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം സോപാന സംഗീതത്തിൽ കുറച്ചും കൂടെ ഭക്തിയും ലയവും ഭാവവും ഒക്കെ അധികം, കുറച്ച് അധികം ഉള്ളതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മോന് ഫീൽ ചെയ്തിട്ടുണ്ടോ കർണാടക സംഗീതത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നിലനിൽക്കുകയാണ് രാഗങ്ങളൊക്കെ എന്ന് തോന്നിയിട്ടുണ്ടോ?
1: തീർച്ചയായും
0: തോന്നിയിട്ടുണ്ട് അല്ലെ. അപ്പോ ഈ ഭാവമൊക്കെ ഇങ്ങനെ ഇപ്പൊ ക്ഷേത്രത്തിലാണെങ്കിൽ അല്ലാതെയൊക്കെ ഭാവമൊക്കെ ഇങ്ങനെ ചേർന്ന് പാടാൻ എന്താണ് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണ്? ഇത്രയും ഭാവത്തില് ഇത്രയും ലയത്തില് പാടാൻ പറ്റുന്ന എങ്ങനെയാണ് നവനീത്? ഒരു ടിപ്പ് പറഞ്ഞു തരുമോ?
1: മനസ്സിൽ ഞാൻ ഭക്തിയോട് കൂടിയിട്ടാണ് പാടാറുള്ളത്.
0: ഭക്തിയോട് കൂടിയിട്ടാണ് പാടുന്നത് അല്ലെ. അപ്പൊ ഒരു ദൈവികമായിട്ടുള്ള ഒരു ഒരു ഒരു പവർ ആ ഒരു ടൈമില് നമ്മുടെ നവനീതിന് കിട്ടും അല്ലെ. അങ്ങനെയാണോ? ഇപ്പോ പാടുന്ന ടൈമില് ഞാൻ ചോദിച്ചെന്താന്നറിയോ, ഈ ഇത്രയും ലയത്തോടുകൂടി ഭക്തിയോടുകൂടി പാടേണ്ടതാണ് നമ്മുടെ ഈ സോപാന സംഗീതം എന്ന് പറയുന്നത്. കുറച്ചധികം ലയമുള്ള പോലെ അല്ലെങ്കിൽ ഭാവമുള്ള പോലെ തോന്നും. അപ്പൊ അങ്ങനെ പാടാനായിട്ട് നവനീത് എന്ത് ടിപ്പാണ് എനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അർത്ഥമറിഞ്ഞ് കുറച്ച് അർത്ഥമറിഞ്ഞ് പാടുമ്പോ ലയം താളം ഭാവം കൂടുമെന്നല്ലേ. ഫീലില് പാടുക അല്ലെ. അപ്പൊ എന്തായാലും അർത്ഥം നമ്മുടെ നവനീത് നമുക്ക് വേണ്ടി പറഞ്ഞു തരുകയാണ്. സോപാന സംഗീതമൊക്കെ പാടുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ സംഗീതം

അഭ്യസിക്കുന്നവരാണെങ്കിലും ആ ഒരു അർത്ഥം അറിഞ്ഞ് ആ ഒരു ഒരു ഫീലോടുകൂടി പാടുക, അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ഭക്തി നമ്മുടെ മനസ്സിലുണ്ടാവണമെന്നാണ് നവനീത് പറയുന്നത് അല്ലേ? അതെ അതെ അതെ. അപ്പോൾ ഈ സ്റ്റേജിൽ എത്ര സ്റ്റേജാണ് കുഞ്ഞ് ഇത്രയും നാളായിട്ട് കവർ ചെയ്തിട്ടുള്ളത്? 91-ലധികമായി അല്ലേ? അപ്പൊ ഇത്രയും വേദികള് ഇങ്ങനെ കവർ ചെയ്ത ടൈമില്, എല്ലാ വേദികളിലും ഇങ്ങനെ പാടുന്ന ടൈമിൽ, സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? ഉണ്ടുണ്ട്. അപ്പൊ ആ ടെൻഷൻ മാറ്റാൻ വേണ്ടി എന്തോ ചെയ്യുന്നേ? ടെൻഷൻ പോവും. അപ്പൊ 2-3 പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കും ടെൻഷനൊക്കെ അങ്ങ് പോവും അല്ലേ? അതെ. അപ്പോ കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഗത്തിലൊരു കീർത്തനം പാടാമോ? ശ്രീരഞ്ജനി രാഗത്തിലുള്ള നവനീതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗമാണ്. അപ്പൊ ആ രാഗത്തിലൊരു കീർത്തനമാണ് നമ്മൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നവനീത് അടുത്തതായിട്ട് പാടാൻ പോകുന്നത്.

0: അതെ, അപ്പൊ നമ്മുടെ നവനീത് നല്ലൊരു ഇഷ്ടരാഗത്തില് ഒരു കീർത്തനമാണ് നമുക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചത്. അപ്പൊ നവനീത് ഒരു ഗായകനായിട്ടാണോ അതോ ഒരു വാദ്യകലാകാരനായിട്ട് ആണോ ആളുകൾ കേൾക്കുക, അല്ലെങ്കിൽ എന്നെ ഒരു ഗായകനായിട്ട് കാണാനാണോ ഏറ്റവും ഇഷ്ടം നമ്മുടെ നവനീതിന്?
1: രണ്ടും
0: ഇഷ്ടമാണ്. അപ്പൊ ഒരുപോലെ രണ്ടും കൊണ്ടുപോവാ അല്ലേ?
1: അതെ.
0: അപ്പൊ പഠനമൊക്കെ എങ്ങനെയുണ്ട്, സംഗീതത്തിന്റെ കൂടെ പഠനമൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഒരുമിച്ച്
1: പഠിക്കുന്നുണ്ട്.
0: മിടുക്കനാണോ, പഠിക്കുന്നതിൽ മിടുക്കനാണോ? അതെ. അപ്പൊ സ്കൂളിലൊക്കെ നല്ല സപ്പോർട്ടാണോ?
1: സ്കൂളുകാരും സപ്പോർട്ട്.

0: സപ്പോർട്ടാണ്. അപ്പോൾ ചില സമയത്തൊക്കെ നമുക്ക് ക്ലാസ് ഒക്കെ കട്ട് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ കാണും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, സ്കൂളിലൊക്കെ സപ്പോർട്ട് ചെയ്യുമോ കുറച്ച് ദിവസം ഒന്ന് സ്കൂളിൽ നിന്ന് മാറി നിൽക്കുന്നതൊക്കെ? ഫ്രണ്ട്സ് അയച്ചുതരും അല്ലെ? അപ്പൊ എന്തായാലും എല്ലാരും നവനീതിന് കൂടെ ഇങ്ങനെ സപ്പോർട്ടായിട്ട് സ്കൂളും ടീച്ചേഴ്സും ഫ്രണ്ട്സും ഫാമിലിയും എല്ലാരും നിൽക്കുന്നോണ്ട് നവനീത് വളരെ ഒരു സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ?
1: ടീച്ചേഴ്സും പ്രിൻസിപ്പളും സപ്പോർട്ടാണ്.
0: പിന്നെ എന്താ വേണ്ട അല്ലെ നവനീത്? അപ്പൊ പിന്നെ അങ്ങ് പാടിയാ മതി, പാടി അങ്ങ് ആ വേദികളൊക്കെ കീഴടക്കുക എന്നുള്ളത് മാത്രമാണ് നവനീതിന് ചെയ്യാനുള്ളത് അല്ലെ? അതെ. അപ്പോ അതെ, അപ്പൊ എന്തായാലും ഇനി ഇപ്പോ ഇത്രയും ഒരു 10 വയസ്സുകാരൻ എന്ന രീതിയിൽ ഇത്രയും സ്റ്റേജുകൾ അല്ലെങ്കിൽ ഇത്രയും ക്ഷേത്രങ്ങളില് ഒരുപാട് പ്രഗത്ഭരുടെ കൂടെ ഒക്കെ പാടി എല്ലാം കഴിഞ്ഞു, പക്ഷെങ്കിലും ഒരു സ്വപ്നം എന്ന രീതിയിൽ ഇനി ഒരു ഏത് വേദിയിലാണ് കുഞ്ഞിന് പാടാനുള്ളത്, അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെ അടുത്തു നിന്നാണ് പാടാൻ ആഗ്രഹിക്കുന്നതൊക്കെ? ഇനി ഒരു വേദി ഉണ്ടെങ്കിൽ ഗുരുവായൂരില് കുഞ്ഞു പാടിയിട്ടില്ലേ? ഓ, അപ്പോ ഗുരുവായൂരില് അമ്പലത്തിനകത്ത് പാടണം എന്ന് ആഗ്രഹം അല്ലേ? അതെ. അപ്പൊ എന്തായാലും ആ ഒരു ആഗ്രഹം ഉടനെ തന്നെ നടക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. തീർച്ചയായും. അപ്പൊ എന്തായാലും കൃഷ്ണനെ ഉണർത്താനും അല്ലെങ്കിൽ കൃഷ്ണനെ ഉറക്കാനും ഒക്കെ കഴിവുള്ള അത്രയും മനോഹരമായിട്ട് സോപാന സംഗീതത്തിന് അത്രയും ലയമായിട്ട് കൊണ്ട് നടക്കുന്ന നവനീതിന് ആ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. അപ്പോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗങ്ങളെ പറ്റിയും ഏറ്റവും ഇഷ്ടപ്പെട്ട കീർത്തനങ്ങളെ പറ്റിയൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പോ പാടുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു രാഗം അല്ലെങ്കിൽ കീർത്തനം ഒക്കെ ഏതായിരിക്കും? ഇത്രയും നാൾ പഠിച്ച കൂട്ടത്തിൽ ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള ഒരു കീർത്തനം ഏതായിരിക്കും? കഷ്ടപ്പാടാണ് പാടി വരുന്നുണ്ട്, കുറച്ചൊക്കെ കഷ്ടപ്പാട് തന്നെ ആണല്ലേ? അപ്പൊ കഷ്ടപ്പാടൊക്കെ സാധകം ചെയ്യുന്നുണ്ട്. ഒരു ദിവസം എത്ര നേരം സാധകം അല്ലെങ്കിൽ പ്രാക്ടീസിന് വേണ്ടി മാറ്റി വെക്കും?
1: ഒരു മണിക്കൂർ
0: പ്രാക്ടീസിന് വേണ്ടി മാറ്റി. അപ്പൊ എല്ലാ ദിവസവും 1 മണിക്കൂർ മസ്റ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യോ? മിക്ക ദിവസങ്ങളിലും പ്രാക്ടീസ് ചെയ്യും. അപ്പോ അച്ഛനും അമ്മയും ഇങ്ങനെ ചേർന്ന് നിന്ന് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയാണോ അതോ സ്വന്തം ഇഷ്ടമായിട്ട് ചെയ്യുകയാണോ?
1: രണ്ടുമുണ്ട്.
0: ചില സമയത്ത് ഒന്ന് വഴക്കൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും തന്നെ ആണ് എണീപ്പിക്കുന്നത് അല്ലേ? അതെ അതെ. അപ്പൊ എന്തായാലും മിടുക്കനായിട്ട് ഇനി ഒരു മടിയുമില്ലാതെ എല്ലാ ദിവസവും ഇത് നവനീത് നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഒരു ഭക്തി തന്നെയാണ് എന്നാണ് നവനീത് പറഞ്ഞത്. അതുപോലെ തന്നെ ആ ഭക്തിയിൽ ഇങ്ങനെ നിലനിന്ന് ആ ഒരു സംഗീതത്തെ കൊണ്ടുപോകാൻ നവനീതിന് സാധിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ. അപ്പൊ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ വളരെ അതുല്യനായിട്ടുള്ള വളരെ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന സോപാന സംഗീതത്തിൽ ഫേമസ് ആയിക്കൊണ്ടേയിരിക്കുന്ന നവനീത് സനിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര സംഗീതമായിട്ടുള്ള സോപാന സംഗീതത്തിലൂടെ വളരെ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന നവനീത് സനലിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നവനീത് സനലിന്റെ അമ്മയാണ് ഇനി റേഡിയോ സാന്ത്വന 90.4 FM സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ സംസാരിക്കാൻ തയ്യാറായിരിക്കുന്നത്. നമസ്കാരം.
2: നമസ്കാരം.
0: പേരെന്താണ്?
2: എന്റെ പേര് രശ്മി.
0: അതെ. അപ്പൊ എന്തായാലും നവനീതിന്റെ വിശേഷങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ എന്താ പാട്ടുകളും കീർത്തനങ്ങളെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ സോപാന സംഗീതം എന്നുള്ളത് ക്ഷേത്ര കലാരൂപമാണ് അല്ലെ? അപ്പൊ അത് കുറച്ചും കൂടെ എന്ന് പറയും ഇന്നത്തെ കാലഘട്ടത്തില് മോഹിനിയാട്ടത്തിലും കഥകളിയിലും എല്ലാം നമ്മൾ കേട്ട് വരുന്നുണ്ട്. എങ്കിലും പുതിയ തലമുറയ്ക്ക് ഇതുപോലുള്ള ക്ഷേത്ര കലകൾ അല്ലെങ്കിൽ സോപാന സംഗീതത്തെയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇത് തനതായിട്ടുള്ള കലാരൂപങ്ങളെ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാനും അല്ലെങ്കിൽ പഠന രീതിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ.
2: അതായത് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് തന്നെയാണ് ഇത് ആദ്യം തുടങ്ങിക്കൊടുക്കേണ്ടത്. വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ടാണ് കുട്ടികളിലേക്ക് കൂടുതലായിട്ടും ഇത് എത്തിപ്പെടാൻ പറ്റുള്ളൂ. സോപാനസംഗീതം ഇന്നിപ്പോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പിന്നെ ഒട്ടനവധി വേദികളിൽ ഇന്ന് സോപാന സംഗീതം അരങ്ങേറുന്നുണ്ട്. മുമ്പ് ഇതൊരു ക്ഷേത്രകല അമ്പലത്തിനുള്ളിൽ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു കുട്ടിപ്പാടി സേവ. പക്ഷെ ഇന്നിപ്പോ സ്റ്റേജുകളിലായി ഒരുപാട് അവസരങ്ങൾ ഇന്നിപ്പോ ഉണ്ട്. ഒരുപാട് പേരെ നമുക്ക് അങ്ങനെ പരിചയപ്പെടാൻ പറ്റും. അപ്പോ വീട്ടുകാര് ഒരു ഇൻട്രസ്റ്റ് എടുത്തിട്ട് കുട്ടികളെ ഈ സോപാന സംഗീതം നടക്കുന്ന വേദികളില് അമ്പലങ്ങളില് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുമ്പോ കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാവും. ആ പാട്ട് എനിക്ക് പാടിയാൽ കൊള്ളാം, അങ്ങനെയൊക്കെ ഒരു കുട്ടികളിൽ തന്നെ ഒരു സ്വന്തമായിട്ടൊരു തോന്നലുണ്ടാവും. അതാണ്. അപ്പൊ മോനെ സംബന്ധിച്ചിടത്തോളം മോൻ അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മുടെ ചെറുപ്പത്തില് അവനെ കൊട്ടിപ്പാടി കൊട്ടുന്നതിനോട് പാടുന്നതിനോട് താല്പര്യം കാണിച്ചു തുടങ്ങിയപ്പോ നമ്മള് ഇതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് സോപാന സംഗീതത്തിലേക്ക് വന്നതും പിന്നെ നിരവധി സ്റ്റേജുകളിലേക്ക് പാടാൻ പറ്റിയതും. ഓരോ വ്യക്തികളുടെ
0: അതായത് ഏതൊക്കെ എന്താ കലാകാരന്മാരുടെ കൂടെയാണ് മോൻ പാടിയിട്ടുള്ളത്?
2: മോന് ആദ്യമായിട്ട് പാടിയത് അമ്പലപ്പുഴ വിജയകുമാർ സാറിന്റെ കൂടെയായിരുന്നു. സാറിന്റെ ഒരു മഹാദേവ എന്നുള്ള ഒരു കീർത്തനം, അത് വേറൊരു സ്റ്റേജിൽ മോൻ പാടി. അതിന്റെ വീഡിയോ എങ്ങനെയോ സാറുടെ കയ്യിൽ എത്തിപ്പെട്ടു. അത് സാറൊക്കെ പോയി വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അന്ന് അവന് 6 വയസ്സൊക്കെ പ്രായമുള്ളൂ. അപ്പൊ സാറ് പറഞ്ഞു എനിക്ക് ഈ പയ്യനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അടുത്തുള്ള ചേരാമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അമ്പലത്തിലേക്ക് സാറ് വന്നപ്പോ മോനെ അവിടെ ഇരുന്നു പാടിക്കൊണ്ടിരിക്കുന്നു. അതവനെ വിളിച്ച് ഒപ്പം പാടിപ്പിച്ചു. അത് തന്നെ ആയിരുന്നു മോന്റെ അരങ്ങേറ്റം സോപാന സംഗീതത്തിലേക്ക്. പിന്നെ ഏരൂർ ബിജു സാറ്, പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള അയ്യൂർ രണ്ടില് ഗുരുവായൂർ ജ്യോതിദാസ് സാറ്, അങ്ങനെയുള്ള നിരവധി ആൾക്കാര് ഉണ്ട്. പഴയന്നൂര് ഹിന്ദു ടീച്ചറ്, തിരുവില്ലാമല ഹരിയേട്ടൻ, പരിപാദ്യം ഇടക്കടെ
0: വിദ്വാനല്ലേ,
2: അങ്ങനെ കൊറേ പേരുടെ കൂടെ വേദികള് പങ്കിട്ടുണ്ട്. പിന്നെ ഞെരലത്ത് രാമദാസ് സാറ് സാറുടെ കൂടെയൊക്കെ പാടാൻ അവസരം ലഭിച്ചിട്ടുണ്ട്.
0: അതെ അതെ. അപ്പൊ തീർച്ചയായും അതൊരു മഹാഭാഗ്യം തന്നെയാണ് കുഞ്ഞിന്. എന്തായാലും റേഡിയോ സാന്ത്വനത്തില് നമ്മുടെ പാലക്കാട് വടക്കാഞ്ചേരിക്കാരാണ് നമ്മുടെ നവനീതും ഫാമിലിയും. അപ്പോ ഇവിടെ നമ്മുടെ കൊല്ലത്ത് എങ്ങനെയെങ്കിലും എത്തപ്പെടുന്ന ടൈമില് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിൽ വന്ന് ഒരു നല്ലൊരു പ്രോഗ്രാമായിട്ട് നമുക്ക് വേണ്ടി സമ്മാനിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോൾ നിരവധി വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ നവനീത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മുടെ റേഡിയോ സാന്ത്വന. അപ്പൊ തീർച്ചയായും ഒരു ദിവസം നമ്മളോടൊപ്പം വന്ന് ചേരണം, ജോയിൻ ചെയ്യണം എന്ന് കൂടി ആഗ്രഹിക്കുന്നു.
2: തീർച്ചയായിട്ടും നമ്മളെ ഇങ്ങനെ ഒരു ഇതിലേക്ക് ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് മോന്റെ പേരിലും വളരെ സന്തോഷം അറിയിക്കുകയാണ്. എപ്പോഴായാലും നമ്മള് നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്നതായിരിക്കും. ബാക്കിയുള്ള എല്ലാ ഇൻസ്ട്രുമെന്റും കയ്യിൽ കരുതി അതിനോടുള്ള ഒരു ഇതും കൂടിയിട്ട് നമ്മൾ പ്രകടിപ്പിക്കുന്നതായിരിക്കും.
0: അതെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നവനീതിനോടും ഫാമിലിയിലെ എല്ലാരോടും അന്വേഷിച്ചതായിട്ടും പറയണം. താങ്ക് യു സോ മച്ച്. ക്ഷേത്ര സംഗീതമായ സോപാന സംഗീതത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് അല്ലെ. നവനീത് സനിൽ, പാലക്കാട് വടക്കാഞ്ചേരി ആയിക്കാട് സ്വദേശിയായിട്ടുള്ള നവനീത് സനിലായിരുന്നു റേഡിയോ സാന്ത്വന 90.4 FM-ൽ ഇത്രയും നേരം നമ്മളോടൊപ്പം ഇങ്ങനെ മനോഹരമായിട്ടുള്ള വിശേഷങ്ങളിലൂടെയും വളരെ മനോഹരമായി പാടി ഇങ്ങനെ നമ്മളോടൊപ്പം ചേർന്നത്. ഇന്നത്തെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ അവസാനിക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള സംഭാഷണങ്ങളും കുട്ടി വിശേഷങ്ങളും താരപ്രകടനവുമായി എത്തുന്നതുവരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
4: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം. ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
1: ജൽ ജീവൻ മിഷൻ കാ വിജൻ സിർഫ് ലോഗോ തക് പാനി പോഞ്ചാനേ കാഹി നഹീ ഹൈ, യേ ഡീസെൻട്രലൈസേഷൻ കാ വികേന്ദ്രീകരണ കാ ഉസ്കാ ഭി എക് ബഹുത് ബഡാ മൂവ്മെന്റ് ഹൈ, യേ വില്ലേജ് ഡ്രിവൻ വിമൻ ഡ്രിവൻ മൂവ്മെന്റ് ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന

0: പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരം ഗുഡ് മോർണിംഗ് റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഓണേ സീരിയൽ ഒരുപാട് വിശേഷങ്ങളുമായി ഞാൻ ആതിര, എന്നോടൊപ്പം
1: ഞാൻ രജനി ഗിരീഷാണ്,
0: നമ്മളോടൊപ്പം ശ്രീലക്ഷ്മിയാണ് ഇരിക്കുന്നത് ടെക്കായിട്ട്. യെസ്, അപ്പൊ നമ്മൾ മൂന്നുപേരും കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു.
1: ശ്രീ സാന്നിധ്യമാണ് സ്റ്റുഡിയോയിലുള്ളത്.
0: യെസ്,
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം. ശുഭദിനം എല്ലാവർക്കും നേരുകയാണ് അല്ലേ? അതെ. ഒരുപാട് വിശേഷങ്ങളുണ്ട് നമുക്ക്.
0: തീർച്ചയായും ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മെസ്സേജസ് ഒക്കെ പോരട്ടെ അല്ലെ. അപ്പൊ ഇന്നലത്തെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു, പ്രത്യേകിച്ചും വനിതകൾക്കൊക്കെ. അപ്പൊ എല്ലാവരും പ്രിയദർശിനി ആ ഒരു രീതിയിൽ, നമ്മുടെ KSRTC ഒക്കെ ആ ഒരു രീതിയിൽ യൂസ് ചെയ്തോ, അല്ലെങ്കിൽ എത്ര പേര് അങ്ങനെ ഉപയോഗിച്ചു

0: എനിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കയറാൻ. പക്ഷെ കയറാനായിട്ട് നിന്ന സമയത്ത് പെട്ടെന്ന് പോയി, അപ്പോൾ കയറാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ കെ എസ് ആർ ടി സി പുതിയൊരു പദ്ധതിയിലേക്ക്, ഒരു ദൗത്യത്തിലേക്ക് എടുത്തു വച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് ആദ്യം തന്നെ ഒരു കൺഗ്രാജുലേഷൻ, നല്ല രീതിയിൽ സക്സസ് ആവട്ടെ
1: എന്ന് നമ്മൾ തിരികെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ശുഭചിന്ത പങ്കുവച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഇന്ന് പങ്കുവയ്ക്കാനുള്ള ഒരു ശുഭചിന്ത, നമുക്ക് പുതിയ വഴികൾ എങ്ങനെ വെട്ടിത്തെളിക്കാമെന്നുള്ളതിനെ കുറിച്ചാണ്. ചില വഴികൾ സ്വയം വെട്ടിത്തെളിക്കേണ്ടി വരും. അപ്പം മുൻധാരണയിലൂടെ ഒന്നും ഒരു ഡ്രൈവർക്കും വണ്ടി ഓടിക്കാൻ ഇങ്ങനെ കഴിയില്ല അല്ലേ. അപ്പം ഇന്നലെ വരെ നമുക്ക് തെളിഞ്ഞൊരു വഴിയായിരിക്കില്ല നാളെ തെളിയുന്നത്. അപ്പം ഒരു സാഹചര്യവും ഇന്നത്തെ പോലെ ആയിരിക്കില്ല നാളത്തേത്. അപ്പം ചില വഴികൾ നമ്മളിങ്ങനെ സഞ്ചരിച്ച് തുടങ്ങുമ്പോൾ മാത്രം തെളിഞ്ഞു വരുന്നവയാണ്. അതിലൂടെ സഞ്ചരിക്കാതിരുന്ന ഒരു പക്ഷേ അതിനെ നമുക്കിതൊന്നും അറിയാൻ കഴിയുകയില്ല. അപ്പം അവയെ ഇങ്ങനെ നമ്മൾ തനിയെ തെളിയുന്നതോ വെട്ടിത്തെളിക്കുന്നതോ ആയ ചില സന്ദർഭങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു വരാം അല്ലേ. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ദീർഘദൂര യാത്രയ്ക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ചില മുൻവിധികളൊക്കെ ഉണ്ടാകാം. പക്ഷെ ഒരുപക്ഷെ അപ്രതീക്ഷിത ചില സാഹചര്യങ്ങൾ നമ്മുടെ യാത്ര, ജീവിതയാത്രയാണ് പറയുന്നത്, ഉദ്ദേശിക്കുന്നത്. വഴി എന്നുള്ള മാർഗം നമ്മുടെ ജീവിതം തന്നെയാണ്. അപ്പം നമ്മളിങ്ങനെ അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ചില ദുർഘട പ്രതിസന്ധികളിലൊക്കെ തന്നെ സ്വയം വഴിവെട്ടി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ ഒരു കർത്തവ്യം.
0: അതെ, തീർച്ചയായും ആ ഒരു മനോഹരമായിട്ടുള്ളൊരു ശുഭ ചിന്ത തന്നെയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുകയാണ്. പലപ്പോഴും നമ്മളെല്ലാവരും ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുക, വ്യത്യസ്തമായ ഒരു പാതയിലൂടെ പോകുക എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നോർമലായിട്ട് എല്ലാവരും പോകുന്ന അതേ റൂട്ടിലൂടെ തന്നെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളൊരു റൂട്ട് കണ്ടെത്തുക, അതിൽ സക്സസ് ആവാൻ വേണ്ടി ശ്രമിക്കുക എന്ന മനോഹരമായൊരു ശുഭ ചിന്തയോട് കൂടിയാണ് ഇന്നത്തെ ലൈവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ.
1: കുറേയധികം ചിന്തകളും കുറേ കാര്യങ്ങളും കുറേ അറിവുകളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് പ്രദാനം ചെയ്യുകയാണ് നമ്മുടെ ഇത്ര നേരം ഒത്തിരി കാര്യത്തിലൂടെ. അതിൽ ആദരവ് പറഞ്ഞ് നമ്മുടെ പ്രിയദർശിനി യാത്ര, സൗജന്യ യാത്രാ പദ്ധതിക്ക് തുടക്കം കുറിച്ച് ചരിത്രത്തിലേക്ക് ഇതാ ഒരു ഡബിൾ ബെൽ മുഴക്കിക്കൊണ്ടാണ് കടന്നു വരുന്നത്. നമ്മുടെ ചരിത്രത്തിൽ നമ്മൾ പുറകോട്ടൊന്ന് ചിന്തിക്കുമ്പോൾ തുടർന്ന് മുൻപിരുന്ന പല സർക്കാരുകളും പല പ്രവർത്തനങ്ങളും നടത്തിയതിൻ്റെ ഭാഗമായിട്ട് അപ്പോൾ അവിടെയൊക്കെ ഒരു ചരിത്രം വഴിമാറുന്നു എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഇത് നോക്കിക്കാണുമ്പോൾ നമ്മൾക്ക് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാത്രമല്ല, സ്ത്രീകളെ മാത്രം നമ്മളിങ്ങനെ സഹായം കൊടുത്തു എന്നതുകൊണ്ട് ആ ഒരു കുടുംബത്തിനെയാണ് നമ്മൾ സഹായിക്കുക ചെയ്തത് അല്ലേ. ഇപ്പം രാവിലെ ചില സ്ത്രീകളൊക്കെ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു, ഒരു മാസം തുച്ഛമായി കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് 1500 രൂപ ഒരു മാസം ഈ യാത്രാ ചെലവിനായി മാറ്റിവെക്കുന്നു. അപ്പം അങ്ങനെ നമ്മുടെ ആ വരുമാന പരിധിയിൽ നിന്ന് പോകുന്ന സ്ത്രീകൾക്കൊക്കെ തന്നെ ഇത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ. അത്
0: തീർച്ചയായും. അപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു എന്താ പറയുക, നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പുതിയൊരു ചുവട് വയ്ക്കുകയാണല്ലോ. അപ്പം അത് നല്ല രീതിയിൽ തന്നെ തുടർന്ന് ഉണ്ടാവട്ടെ എന്ന് ആണ് നമുക്ക് ആഗ്രഹിക്കാനുള്ളത്.
1: ഔദാര്യമല്ല, സ്ത്രീകളുടെ ഒരു ആദരം എന്നാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഈ വനിതാ കേരളം, അതായത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വലിയ മണിയാണ് മുഴങ്ങുന്നത്. പുതിയൊരു ചരിത്രം തിരുത്തിക്കുറിച്ചു. ഈ ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകളുടെ ഒരു ട്രാൻസ്ജെൻഡർക്കും ഉണ്ട്. അപ്പൊ അത് കൊടുത്തിരിക്കുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്
0: തീർച്ചയായും. അപ്പൊ ഇതിന്റെ ഈ ഒരു ആദ്യത്തെ ഉദ്ഘാടന വേളയിൽ ആദ്യമായിട്ട് ഇത് ഈ ഒരു എന്താ പറയുക ചരിത്ര നിമിഷം തന്നെയാണല്ലേ. അപ്പൊ അത് ഡ്രൈവ് ചെയ്തിരിക്കുന്നത് ഒരു വനിത തന്നെയാണ്, വി പി ഷീല എന്ന ഒരു വനിതയാണ് ഇത് ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്തതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ അത് വളരെ സക്സസ് ആയിട്ട് പോകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ ഒരു പ്രിയദർശിനി എന്ന ഒരു എന്താ പറയുക നമ്മുടെ ഈ ഒരു പദ്ധതി വളരെ സക്സസ് ആയി എന്നതിന് ഉദാഹരണം തന്നെയാണ് ഇന്നലെ. അതായത് സാധാരണ സ്ത്രീജനങ്ങൾ കെ എസ് ആർ ടി സി ഓർഡിനറി ബസ്സിൽ കയറുന്നതിനേക്കാൾ കൂടുതൽ ഇരട്ടിയായിട്ട് ടിക്കറ്റുകൾ വിറ്റഴിച്ചു എന്ന് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. അതായത് 0 ടിക്കറ്റ് നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ രീതിയിൽ അവർ കണ്ടെത്തിയിരിക്കുന്നത് 133,000 ആൾക്കാരാണ് സ്ത്രീകളാണ്, സ്ത്രീകളും ട്രാൻസ്ജെൻഡേഴ്സും ആണ് ഈ ഒരു യാത്രയിൽ പങ്കു ചേർന്നിരിക്കുന്നത്.
1: മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്കായി കൂടുതൽ പദ്ധതികളൊക്കെ വരുന്നുണ്ട്. സംസ്ഥാനത്ത് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള മുൻഗണനാ വിഭാഗങ്ങളുടെ ക്ഷേമത്തിനായി കൂടുതൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നൊക്കെയാണ് നമ്മുടെ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ ആ ഒരു ഇത് ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്. പ്രിയദർശിനി പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനമായിരുന്നു ഇന്നലെ കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിർവഹിക്കുകയായിരുന്നു. ജില്ലയിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഏകദേശം 298 ഓർഡിനറി ബസ്സുകളാണ് പദ്ധതി നടപ്പാക്കുന്നതിന്. ഉദ്ഘാടനത്തിന് ശേഷം ഈ പദ്ധതി പ്രകാരം ഒരുക്കിയ പ്രത്യേക ബസ്സുകളുടെ ഒരു ഫ്ലാഗ് ഓഫ് ചെയ്തുകൊണ്ടാണ് മന്ത്രി ഇത് നിർവഹിച്ചത്. അപ്പോൾ ആദ്യമേ നമുക്കൊരു കാര്യം പറയാനുണ്ട്, നമ്മുടെ സ്ത്രീകളൊക്കെ ഈ ഡ്രൈവിംഗ് ഇന്നലെ നമ്മുടെ ഒരു വനിതയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. അപ്പം നമുക്ക് ഒക്കെ കാർ ഓടിക്കുന്ന സ്ത്രീകളൊക്കെ ഒന്ന് മാറ്റി ചിന്തിച്ച് തുടങ്ങിയിട്ട് ആ ലൈസൻസ് ഹെവിയിലേക്കൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്ന നല്ലതാ നമുക്ക്.

0: ലൈസൻസ് ഹെവി ഒരെണ്ണം നമുക്ക് എടുക്കാം. അപ്പം ഹെവി നമ്മുടെ ആ സീറ്റിലൊക്കെ നമുക്കൊരു സ്ത്രീയെ കാണുമ്പോഴോ ഭയങ്കര സന്തോഷമോ തോന്നുന്നു. അപ്പം നമ്മുടെ ലൈസൻസൊക്കെ ഉള്ള സ്ത്രീകളൊക്കെ ഒന്ന് മാറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്കായി ഗവൺമെൻറ് തരുന്ന ഈ പദ്ധതികളൊക്കെ ഇനിയിപ്പോൾ ഒരു ദിവസം നമ്മൾ കേൾക്കും സ്ത്രീകൾക്ക് മാത്രമായ ഒരു ബസ്, അത് ഓടിച്ചിട്ട് ഇവിടെ പോകുന്നത് വനിതകൾ തന്നെയായിരിക്കും. അപ്പം അങ്ങനെ ഈ ഒരു മുന്നേറ്റം എപ്പോഴും നമ്മുടെ പുരുഷ പ്രജകൾക്ക് കൂടി തന്നെ അവർക്കും അവരുടെ കുടുംബത്തിനും കുട്ടികൾക്കും ഒക്കെ തന്നെ സന്തോഷപ്രദമായ നമ്മുടെ പുതിയ സർക്കാരിൻ്റെ ഈ ഒരു വലിയ പദ്ധതിയെ ഇരുകൈയും നീട്ടി ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വലിയ.
1: അതായത് രജനി ചേച്ചി പറഞ്ഞ പോലെ തന്നെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് ഇല്ല എന്നുള്ളൊരു പരാതി വേണ്ട കാര്യം, ഒരു കുടുംബത്തിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതി എന്ന് തന്നെ നമുക്കിതിനെ നോക്കി കാണാം എന്ന് പറയുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു പ്രിയദർശിനി എന്ന രീതിയിൽ ഈ ഒരു ഒരു കോഡ് നമ്പറിൽ, അതായത് 3125 എന്ന ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ തന്നെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓർഡിനറി ബസ്സുകളിലും എന്താ പറയുക ഗ്രാമവണ്ടികൾ അങ്ങനെയുള്ള ലിമിറ്റഡ് സ്റ്റോപ്പുകൾ അങ്ങനെയുള്ള വണ്ടികളിലാണ് ഇത് ഈ ഒരു സൗജന്യ യാത്ര എന്നത് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അല്ലാതെ ഫാസ്റ്റ് ബസ്സിലാണെങ്കിലും അങ്ങനെയുള്ള ബസ്സുകളിൽ പ്രത്യേകം ബസ്സുകളുണ്ട്, പ്രിയദർശിനി എന്ന പേരിൽ സ്റ്റിക്കർ ചെയ്തിട്ടുള്ള ബസ്സുകളുണ്ട്. അപ്പോൾ അതിൽ കയറാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലേ. പിന്നെ അതുപോലെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കണം, പക്ഷേ അത് 0 എന്ന രീതിയിലുള്ള ടിക്കറ്റ് നിങ്ങൾ കയ്യിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അഥവാ അങ്ങനെ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുകയാണെങ്കിൽ അത് പിഴ അടയ്ക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോകും എന്നുള്ളതാണ്.
0: സഞ്ചാര സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പുതുവഴികളാണ് ഇന്നലെ KSRTCയിൽ തുറന്നത്. അപ്പം പ്രിയദർശിനിയിൽ നിന്ന് ഇനിയും മുന്നോട്ട് KSRTC പുതിയ വഴികൾ കണ്ടെത്തണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഈ UDF സർക്കാരിൻ്റെ ഈ ഇന്ദിരാ ഗ്യാരണ്ടികളിലൊന്നാണ് ഈ പദ്ധതി. അപ്പം വലിയ സന്തോഷത്തോടെ നമ്മളിതിനെ വരവേറ്റതാണ് നാം ഇന്നലെ കണ്ടതല്ലേ. അപ്പം നമ്മൾ ഇനിയും KSRTCയിൽ ഒരുപാട് ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകട്ടെ, അത് ഇനി വരുന്ന നമ്മുടെ തലമുറയ്ക്ക് അനുഭവവേദ്യമാകട്ടെ എന്നൊരാശംസയാണ് റേഡിയോ സാന്ത്വനം 90.4 FM-ന് പ്രിയപ്പെട്ട നമ്മുടെ ജനങ്ങൾക്കും ഇത് പ്രയോജനപ്രദമാക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഒപ്പം സർക്കാരിനും ഒക്കെ നമ്മൾ ആശംസകൾ അർപ്പിക്കുന്നു.
1: അതെ, അപ്പൊ ഈ ഒരു ചരിത്ര നിമിഷത്തിനൊപ്പം നമുക്കും ഒന്ന് കയറേണ്ട ഒരു ആവശ്യമുണ്ടല്ലോ, നമ്മളും ഒന്ന് തയ്യാറാവുകയാണ് പ്രിയദർശിനി എന്ന വണ്ടിയിൽ കയറാൻ. അത് കാര്യം എന്ന് വെച്ചാൽ വ്യത്യസ്തമായിട്ടുള്ളൊരു ആശയമാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേരളത്തിൽ. ഇതിനു മുമ്പ് തമിഴ്നാട്ടിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പ്രാവർത്തികമാക്കി വിജയിച്ചിട്ടുള്ള ഒരു കാര്യമാണ്.
0: എനിക്ക് വിചിത്രമായിട്ട് തോന്നി ആദരെ, നമ്മുടെ ബഹുമാനപ്പെട്ട പഴയ വകുപ്പ് മന്ത്രി, ഗതാഗത വകുപ്പ് മന്ത്രിയായ KB ഗണേഷ് കുമാർ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതിനെ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നു, ഇതിന് എല്ലാവിധ ആശംസകളും നൽകുന്നു എന്നാണ്. അത് കണ്ടപ്പം ഭയങ്കര സന്തോഷം. അങ്ങനെ പദ്ധതികൾ വരട്ടെ, ഗവൺമെൻറ്റിന് നൂതന ആശയങ്ങൾ വരട്ടെ, അതിലൂടെ നമ്മുടെ സമൂഹത്തിന് നേട്ടമുണ്ടാകട്ടെ എന്നാണ് നമുക്ക് എപ്പോഴും ആശംസിക്കാനുള്ളത്.
1: അതെ, തീർച്ചയായും നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ ഇന്ന് അതായത് തുടക്കമാണ്. അപ്പം അത് ആ രീതിയിൽ തന്നെ മൂവ് ചെയ്യാൻ സാധിക്കട്ടെ, അതിനുള്ള ഒരു രീതി ഉണ്ടാവട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പം നമ്മളും റെഡി ആയിട്ടിരിക്കുകയാണ് പ്രിയദർശിനി വണ്ടിയിലൊക്കെ ഒന്ന് കയറി ഒന്ന് അല്ല ഒന്ന് യാത്ര ചെയ്യാനൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണ് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ എല്ലാവരും കയറിയിട്ടുള്ള എല്ലാവരും എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇന്നലത്തെ ആ ഒരു പുതിയൊരു പദ്ധതി നമ്മൾ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് വന്നൊരു നിലവിൽ വന്നിട്ടൊരു പദ്ധതിയാണ്, ഇത് നടക്കുമോ നടക്കില്ല അങ്ങനെ കുറേ കോൺട്രവേഴ്സീസ് ഒക്കെ നടന്നിരുന്നു ഇതിനു മുൻപ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അതെ,
0: അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് നമുക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഒരു സർക്കാർ രൂപപ്പെട്ടു വരുന്നതിൻ്റെ ഒരു സന്തോഷം ആതിരയുടെ മുഖത്തൊക്കെ ഭയങ്കര ആഹ്ലാദമാണ് കാണുന്നത്.
1: ഞാൻ മനസ്സിലാവുന്നത്, പക്ഷെ ഒരു കാര്യമുണ്ട്, ഞാൻ പൊതുവെ ഞാനിവിടെ ലൈവിലിരുന്ന നമ്മളെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എനിക്ക് എന്താ പ്രൈവറ്റ് ബസ്സിലിരിക്കുന്നതാണ് ഇഷ്ടം, സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് പാട്ടൊക്കെ കേട്ട്, അഥവാ ഇൻ കേസിൽ പാട്ടിടാത്ത ബസ്സാണെങ്കിൽ ഞാൻ പറയും പാട്ടിടണേ എന്ന് പറഞ്ഞ് ഞാൻ പാട്ടിടിയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമുക്ക് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഓ ഇനിയിപ്പോൾ പ്രിയദർശനിൽ കയറണമല്ലോ എന്നൊരു ചിന്താഗതി എനിക്കുണ്ട്.
0: അപ്പോൾ ആതിരയുടെ ചിന്താഗതി എന്തെന്ന് വെച്ചാൽ കാശ് പോയാലും വേണ്ട, പ്രൈവറ്റിൽ പാട്ടൊക്കെ കേട്ട് സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് ഒരു ഇളം കാറ്റ് ചാറ്റൽ മഴ ഇതൊക്കെയാണ് ആതിര.
1: സീരിയസ്ലി സത്യം പറഞ്ഞാൽ ബസ്സിൽ കയറി ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര കാം ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്, നമുക്ക് ഒന്നിനെ പറ്റിയും ചിന്തിക്കണ്ട, വെളിയിലോട്ട് നോക്കി യാത്രയൊക്കെ ചെയ്ത് ഇങ്ങനെ പോയൊരു സുഖമാണ്. ഇപ്പോൾ വീട്ടിലാവുമ്പോൾ കുഞ്ഞിന്റെ കാര്യം, വീട്ടിലെ കാര്യം, ഇവിടെ ഓഫീസ് വരുമ്പോൾ ഓഫീസിലെ കാര്യം, എല്ലാ കാര്യം നിങ്ങൾക്ക് എന്തൊക്കെ പറഞ്ഞു തരണം അല്ലെ എന്തൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അതൊക്കെ, പക്ഷെ ബസ്സിലിരിക്കുമ്പോൾ ഒന്നിനെ പറ്റി ആലോചിക്കേണ്ട, ഇങ്ങനെ ചില്ലായിട്ട് നല്ല പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ.
0: അങ്ങനെ നമ്മുടെ KSRTCയിലും പാട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടൊക്കെ പറയാം, ഗതാഗതമന്ത്രിയോടൊക്കെ,
1: അങ്ങനെയാണെങ്കിൽ ഞാൻ കയറാം.
0: ചില ലോ ഫ്ലോർ ബസ്സുകളിലൊക്കെ പാട്ടുണ്ട്,
1: ഉണ്ട്, KSRTCയും അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഫാസ്റ്റ് ബസ്സിലൊക്കെ നമ്മൾ ഇടയ്ക്ക് കേൾക്കാറുണ്ട്, പക്ഷെ എപ്പോഴും ഇല്ല എന്നുള്ളതാണ്.
0: അങ്ങനെ യാത്രയുടെ സുഖമൊക്കെ ആസ്വദിച്ച് നമുക്കും ഈ അതിരയുടെ വാക്കുകളിലൂടെ ഒക്കെ ഒരു പ്രൈവറ്റ് ബസ്സൊക്കെ സൈഡ് സീറ്റ് വീട്ടിലിരുന്നൊരു പാട്ടൊക്കെ കേട്ട് പോകുന്ന ഏതെങ്കിലും യാത്രക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് മെസ്സേജുകളൊക്കെ ഞങ്ങളിലേക്ക് അയക്കട്ടെ. അപ്പൊ നല്ലൊരു മനോഹരമായ പാട്ടൊക്കെ
1: ഓർഡിനറി എന്ന ചിത്രത്തിലെ പാട്ട് തന്നെ ആയിക്കോട്ടെ അല്ലെ, ഒരു ബ്യൂട്ടിഫുൾ സോങ്. അപ്പൊ നമ്മളിങ്ങനെ പാട്ടൊക്കെ കേട്ട് ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് തന്നെ നമുക്ക് ആദ്യം തന്നെ പ്ലേ ചെയ്യാം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നിങ്ങൾക്കറിയാം ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
1: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
4: ഞാൻ രജനി ഗിരീഷ്.
3: യെസ്, അപ്പൊ നല്ലൊരു പാട്ട്. അങ്ങനെ ആ ബസ് കയറി ഇങ്ങനെ പോയി നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലേ? യെസ്, അപ്പൊ നല്ലൊരു പാട്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമ്മൾ വീണ്ടും നമ്മുടെ അപ്ഡേഷനിലേക്കും കൗതുക വിശേഷങ്ങളിലേക്കും കടക്കുകയാണ് അല്ലേ?
4: ആതിര ബസ്സിലങ്ങ് പോയായിരുന്നു, ഞാൻ പിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു. പാട്ടൊക്കെ കേട്ട് ആതിര ഇങ്ങനെ യാത്രയായിരുന്നു. അപ്പൊ നമുക്ക് നല്ല നല്ല വിശേഷങ്ങളിലൊക്കെ പോകാനുണ്ട് അല്ലെ? അപ്പം ഇന്നലെ ഒരു ബെൽജിയത്തിനും സ്പെയിനിനും ഒക്കെ സമനില കുരുക്കാണ്. അപ്പം ബെൽജിയം ഈജിപ്റ്റ് മത്സരമൊക്കെ സമനിലയിലായിരുന്നു. സ്പെയിനിനെതിരെ ഗോൾരഹിത സമനിലയിലൊക്കെ തളച്ച് കേപ്പ് വേർഡി. ഫ്രാൻസിന് ഇന്ന് ആദ്യ മത്സരമാണ്. അതുപോലെ അർജന്റീനയും പോർച്ചുഗലും ഒക്കെ നാളെ ഉണ്ട്. അപ്പം ആരാധകർ ഇങ്ങനെ ഇളകി മറിയുകയാണെന്ന് വേണം പറയാം. നാട്ടിലുടനീളം ഇങ്ങനെ വലിയ വലിയ പ്ലക്കാർഡ്സും വലിയ ബോർഡ് ഫ്ലെക്സുകളും ഒക്കെ ഇങ്ങനെ ഉയർന്നു കഴിഞ്ഞു. അതിൽ ഏറ്റവും നമുക്ക് രസകരമായി തോന്നുന്നത് ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്കൊന്ന് ടൗണിനെക്കാട്ടിലും നല്ല കൂട്ടായ്മകളും ക്ലബ്ബുകളും കുട്ടികളും ഒക്കെ ഇങ്ങനെ രാത്രിയോളം അതിൻ്റെയൊക്കെ റീൽസാണ് വരുന്നത്. രാത്രിയിലിരുന്ന് രസകരമായ രീതിയിൽ ഇതൊക്കെ കളി ആസ്വദിച്ച്, അതായത് ഇരുചേരിയിലുള്ളവരും ഉണ്ടാവും ആരാധകർ, ജർമ്മനിയുടെ, സ്പെയിനിൻ്റെ, അങ്ങനെ പോർച്ചുഗലിൻ്റെ, അർജന്റീനയുടെ ഇങ്ങനെ ആരാധകർ കൈയൊന്നും വെക്കത്തില്ല. പക്ഷേ ഭയങ്കര തമാശകരമായ കാര്യങ്ങളാണ്.
3: അത് നല്ല റീലുകളൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ചില സമയത്ത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ കാണുമ്പോൾ സിനിമകളെക്കാൾ മനോഹരമായിട്ടാണ് ഓരോരുത്തർ ഓരോ രീതികളും അല്ലെങ്കിൽ ഓരോ കണ്ടുപിടുത്തങ്ങൾ എന്ന രീതിയിൽ റീലിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വളരെ ആവേശകരമായിട്ടുള്ള ഫിഫ വേൾഡ് കപ്പ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആവേശത്തിലാണ് അങ്ങനെ എന്താ പറയുക, ഫുട്ബോൾ ആരാധകരെല്ലാം ഇങ്ങനെ ഉറക്കം വിളച്ചും. അല്ലാതെ ഇപ്പൊ നമ്മുടെ ഒരു ടൈമിംഗ് ഒക്കെ ഇന്ത്യൻ ടൈമിംഗ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ 12 മണി അല്ലെങ്കിൽ ഉച്ചസമയം അങ്ങനെ പല ടൈമുകളിലാണായിട്ടാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ അതൊക്കെ നമ്മൾ നമ്മുടെ കുറച്ച് സമയം നമുക്ക് ഈ ഒരു കുറച്ച് ദിവസങ്ങൾ നമ്മൾ ആ ഒരു ഫുട്ബോളിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്.
4: വിശേഷകരമായ ഒരു കാര്യം ഉണ്ടായത് നമുക്ക് തോന്നിയെന്ന് യൂറോപ്യൻ കരുത്തുമായി എത്തിയ സ്പെയിനിനെ ആഫ്രിക്കയിലെ ഒരു കുഞ്ഞ് ഒരു ദ്വീപരാജ്യമായ കേപ്പ് വേർഡിങ് അവരെ ഗോളടിക്കാൻ അനുവദിക്കാതെ സമനിലയിൽ അവരിങ്ങനെ പിടിച്ച് കെട്ടി സ്പെയിനിനെ നിർത്തിയതൊക്കെ കണ്ട് ഇങ്ങനെ ആരാധകരൊക്കെ ഇളകി മറിയുകയായിരുന്നു. അപ്പം നമുക്ക് അതിലേക്ക് ഒക്കെ വിശദമായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്കിപ്പം പോകാൻ കഴിയില്ല. കാരണം വാർത്തകൾ ഇങ്ങനെ നമുക്ക് ഒരുപാട് പറയാനുണ്ട്.
3: ഈ ഫുട്ബോളിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഈ ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജപ്പാൻ. അതായത് ജപ്പാൻ ആരാധകർ അവിടെ വന്ന് ഫുട്ബോൾ കാണുന്ന, നെതർലൻഡിൻ്റെയും ജപ്പാന്റെ ലോക മത്സരം കാണാൻ വേണ്ടി ഈ തവണ എത്തിയപ്പോഴും എല്ലാ വർഷങ്ങളായിട്ട്, അതായത് 1998 മുതൽ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഈ ആരാധകർ വന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് അവർ ആ സ്റ്റേഡിയം വിട്ടു പോകുന്നതിന് മുൻപ് ഒരു പ്ലാസ്റ്റിക് കവറിൽ അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന ഒരു നീല ബാഗിൽ അവിടെ ഉള്ള ഫുൾ വേസ്റ്റുകൾ, ഇപ്പൊ കുപ്പിയാണെങ്കിലും മറ്റെന്ത് വേസ്റ്റ് ആണെങ്കിലും അവർ ക്ലീൻ ചെയ്തിട്ടാണ് പോകുന്നുള്ളത്. അപ്പൊ അത് മറ്റ് ലോക രാജ്യങ്ങളിലേക്കും ഒരു മാതൃകയാണ് കാണിക്കുന്നത് അല്ലെ? അവരിരുന്ന പ്ലേസ് മാത്രമല്ല, എല്ലാ സ്റ്റേഡിയത്തിലെ ഫുൾ ഏത് സ്ഥലങ്ങളാണോ അവിടെ എല്ലാം അവർ ക്ലീൻ ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ ജാപ്പനീസുകാരുടെ ഒരു വൃത്തിയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അതിൽ നിന്ന്. അപ്പൊ അവർ ആ രീതിയിൽ വൃത്തിയാക്കുന്നു എന്നുള്ളത് നമുക്ക് നമ്മളിലേക്ക് കാണിച്ചു തരണം. അപ്പൊ അത് വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഒരു സ്റ്റേഡിയത്തിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഹോട്ടൽ റൂം എടുത്തു കഴിഞ്ഞാൽ എത്ര പേരാണ് ആ ഹോട്ടൽ റൂമിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അത് ക്ലീൻ ചെയ്തിട്ട് പോകുന്നത്? നമ്മൾ അവർ ക്ലീൻ ചെയ്യുമ്പോൾ അവിടെ ഒരു എന്താ പറയുക, ഒരു ക്ലീനർ ഉണ്ടല്ലോ, നമ്മൾ പൈസ കൊടുക്കുന്നതല്ലേ എന്നൊരു ചിന്താഗതി ഉണ്ടാവും. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ ആ ഫുൾ ഏരിയ ക്ലീൻ ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇത്തവണയും ജാപ്പനീസ് ആരാധകർ മാതൃകയായിക്കൊണ്ടിരിക്കുകയാണ് ഫിഫ വേൾഡ് കപ്പ് 2026 അല്ലേ? അപ്പോൾ അത് നമുക്ക് ഒത്തിരി സന്തോഷം.

0: ഹൗസിനെ ഇങ്ങനെ ലിസ്റ്റിംഗ് ബ്ലോക്കുകളായി താമസത്തിന് ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളായി തരംതിരിച്ചാണ് സെൻസസ് വരുന്നത്. അതിൽ ഹോസ്റ്റലും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ കുടുംബത്തിൻ്റെയോ കുടുംബനാഥയുടെയോ പേര് പിന്നീടൊന്നും മാറ്റാനാകില്ല. ഒരിക്കലേ ഇത് ചേർക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവരും ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോയാലും നല്ലത്. എന്യൂമറേറ്റർമാർ വീട്ടിലെത്തിയതിൻ്റെ ചോദ്യാവലിയിലെ ഭൂരിഭാഗം ഭാഗങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കുമ്പോഴൊക്കെ തന്നെ ഉത്തരം നൽകണം. എന്നാൽ സെൻസസ് ഹൗസ് നമ്പർ, കുടുംബ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ സ്വയം പൂരിപ്പിക്കേണ്ടതൊന്നുമില്ല. അവരൊക്കെ എല്ലാം പൂരിപ്പിച്ചോളും. പക്ഷേ നമ്മൾ അത് ആദ്യം ലോഗിൻ ചെയ്യുമ്പോഴും മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ടാബ് എന്നിവ ഏതെങ്കിലും ഉപയോഗിച്ചാണ് അവർ വീട് സന്ദർശിച്ച് ലോഗിൻ ചെയ്യുന്നത്. അപ്പം ഇത് നല്ലൊരു കാര്യമാണ്. അപ്പം കുടുംബത്തിൻ്റെ ഒരു രജിസ്ട്രേഷനാണ് നടക്കുന്നത് അല്ലേ?
1: അതെ, തീർച്ചയായും.
0: അപ്പം ഇങ്ങനെ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കുടുംബനാഥൻ്റെ അതേ നാഥയുടെയോ പേരും പത്തക്ക മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയാണ്. വേണമെങ്കിൽ ഇമെയിൽ ഉണ്ടെങ്കിൽ മാത്രം മതി, നിർബന്ധമില്ല. പിന്നെ അതുപോലെ തന്നെ പിന്നീട് ഈ പേരൊന്നും മാറ്റാൻ കഴിയുകയില്ല എന്നാണ് പറയുന്നത്. ഒരു കുടുംബത്തിൽ ഒരു മൊബൈൽ നമ്പർ മാത്രമേ ഉപയോഗിക്കാനാവൂ. ഒരിക്കൽ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ഈ ചില മൊബൈൽ നമ്പറുകളൊക്കെ അതിൽ നമ്മൾ ഒരിക്കൽ വെച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതങ്ങ് അപ്രത്യക്ഷമാകുന്നതാണ് കാണുന്നത്. പക്ഷേ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിക്കാനുള്ളത്, ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ പിന്നീട് ഒരിക്കലും ഇത് ആ കുടുംബത്തിൻ്റെ നമ്പറായിട്ടാണ് രജിസ്റ്റർ ആകുന്നത് എന്ന് പറയണം. അതുപോലെ തന്നെ ലൊക്കേഷൻ വരുമ്പോൾ ഇഷ്ടമുള്ള ഭാഷ തിരഞ്ഞെടുക്കുക, ഇത് പിന്നീട് മാറ്റാൻ കഴിയുകയില്ല. നമുക്ക് അങ്ങനെയൊക്കെ കുറേ ഓപ്ഷനുകളുണ്ട്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത ഒരു മൊബൈൽ നമ്പറിലേക്ക് ലഭിച്ച OTP നമ്മൾ കൊടുക്കണം. ലൊക്കേഷനായി നമ്മൾ ജില്ല തിരഞ്ഞെടുക്കണം. വേണേൽ നമുക്ക് സ്വയം ചെയ്യാം, ജില്ല പിന്നെ ഒക്കെ വച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം, ഭാഷ എടുക്കണം. പിന്നെ ഡേറ്റ എൻട്രിയിലാണ് നമ്മൾ ഇത് സമർപ്പിക്കേണ്ടത്. അപ്പോൾ വീടുകളുടെ സെൻസസ് സംബന്ധിച്ചുള്ള ഒരു ചോദ്യാവലി നമ്മൾ പൂരിപ്പിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെല്ലാം ഈ പ്രിവ്യൂ സ്ക്രീൻ ഉപയോഗിച്ച് നമ്മൾ സ്വയം ചെയ്യുകയാണെങ്കിൽ കൃത്യമായി, എന്യൂമറേറ്ററുടെ സഹായമില്ലെങ്കിൽ നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തണം. രേഖപ്പെടുത്തിയാൽ അതൊന്നും പിന്നീട് മാറ്റാൻ കഴിയുകയില്ല എന്നൊക്കെയുള്ള വാർത്തയാണ് വരുന്നതെന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്.
1: അതെ. അപ്പോൾ നമ്മുടെ സമയം 10:29 ആയിരിക്കുന്നു. നമ്മളിങ്ങനെ നമ്മുടെ ഗായത്രി എന്ന് പറഞ്ഞ ശ്രോതാവ് ചോദിക്കണം, കുസൃതി ചോദ്യമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കുസൃതി ചോദ്യം ചോദിക്കാൻ വളരെ ടഫായിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം നമ്മൾ ചോദിക്കാനുള്ളതെല്ലാം ചോദിച്ചു കഴിഞ്ഞിട്ട് ഇനി പുതിയത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എന്ന
0: രീതിയിൽ ആ മുഖത്തുണ്ട്. ഇന്ന് എന്തോ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന ഒരു വലിയ ലക്ഷണം.
1: അതല്ല, സത്യത്തിൽ ഞാൻ കണ്ടുപിടിച്ചു, പക്ഷെ എനിക്കത് ചിരി വരുവാണ്. അത് പറയുമ്പോൾ തന്നെ ചിരി വരുവാണ്. പക്ഷെ എങ്കിലും ഇന്ന് കുസൃതി ചോദ്യം ഇല്ലേന്ന് നമ്മുടെ ഗായത്രി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൊടുക്കാം അല്ലേ. അപ്പൊ നമ്മുടെ സമയം 10:30 നമ്മുടെ കുസൃതി ചോദ്യം ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ സന്യാസി ഇല്ലേ, നമ്മുടെ ആത്മീയമായിട്ടൊക്കെ അല്ലേ, അപ്പൊ അദ്ദേഹത്തിന്റെ കാൽമുട്ടിന് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ കുസൃതി ചോദ്യം.
0: അപ്പൊ അത് സന്യാസിയുടെ കാൽമുട്ട്,
1: അതെ,
0: സന്യാസിനിയുടെ അല്ല,
1: അല്ല, സന്യാസിയുടെ കാൽമുട്ടിന് എന്താണ്? അപ്പൊ ഇതിന്റെ ക്ലൂസ് ഒക്കെ ഇവിടെ എവിടേക്കോ ഇങ്ങനെ മിന്നി മറിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അപ്പോ സന്യാസിയുടെ കാൽമുട്ടിന് എന്താണ് പറയുന്നത്?
0: ആദ്യം സന്യാസിനിയെ തെരഞ്ഞെടുക്കാഞ്ഞേ
1: കളിക്കില്ല. അതെ. അപ്പൊ ഇന്നത്തെ ചോദ്യം ഇതാണ്. അപ്പൊ അതിന്റെ ക്ലൂസും കാര്യങ്ങളൊക്കെ തരുന്നതാണ് എനിക്ക് തോന്നുന്നു. ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പൊ തന്നെ ടൈപ്പ് ചെയ്യാൻ തോന്നുന്നു. അപ്പൊ നിങ്ങളൊന്ന് റെസ്റ്റ് ഒക്കെ ചെയ്ത് ഇപ്പൊ സ്കൂളിലെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് അല്ലെങ്കിൽ വോക്കിനൊക്കെ പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്, അങ്ങനെയല്ല കുറച്ച് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് തയ്യാറെടുക്കുന്നവരാണ് നമ്മുടെ റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ പെട്ടെന്ന് അയച്ചോളൂ, സന്യാസിയുടെ കാൽമുട്ടിനെ എന്താണ് പറയുന്നത് എന്നുള്ളത് കുസൃതി ചോദ്യമാണ്. പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പോ
0: നല്ലൊരു പാട്ടൊക്കെ കേട്ട് നമുക്ക് തിരിച്ചു വരാൻ സമയമായി. അപ്പം പെട്ടെന്ന്, നമ്മുടെ ഒരുപാട് ശ്രോതാക്കളുണ്ട്, നല്ല ബുദ്ധിജീവികളായിട്ടുള്ള നമുക്ക് കുറേയുള്ള ശ്രോതാക്കളുണ്ട്. പേരൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല.
1: അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകുമ്പോ, അടുത്ത പാട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ദ്രൻ സേട്ടനില്ലേ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. മലയാളത്തിൽ വളരെ നമുക്ക് എപ്പോ കാണുമ്പോഴും ഒരു ക്യൂട്ട്നെസ്, ഒരു നിഷ്കളങ്കമായ ഒരു ഫേസ് ആണല്ലേ. പലപ്പോഴും അദ്ദേഹം സ്റ്റേജിൽ നിൽക്കുമ്പോ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി നിൽക്കുകയാണെങ്കിൽ അതെ അവരുടെ ബാക്കിൽ പോയി ഇങ്ങനെ നിൽക്കും, അത്രയും ഡൗൺ ടു എർത്ത് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പല സമയത്തും എന്താ പറയുക, നമ്മുടെ മമ്മൂട്ടി സാറും ലാൽ സാറും ഒക്കെ ഇങ്ങനെ വഴക്കു പറയും, എന്താണ് ബാക്കിലോട്ട് നിൽക്കുന്ന കാര്യം. അത്രയും പ്രഗത്ഭനായിട്ടുള്ളൊരു നടനാണ്, എന്തിനാണ് ബാക്കിലോട്ട് നിൽക്കുന്നത് പറയുമ്പോൾ ഇല്ല ഞാൻ ബാക്കിൽ നിൽക്കാന്ന് പറഞ്ഞു. തുടക്ക കാലത്തൊരു തയ്യക്കാരനല്ലേ, ഒരു ആ ഒരു രീതിയിലാണ് അദ്ദേഹം മലയാള സിനിമയിലേക്ക് വരുന്നത്. പിന്നീട് മലയാള സിനിമയ്ക്ക് എന്താ പറയുക, ഒരു ഒഴിച്ചു മാറ്റാൻ സാധിക്കാത്ത ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തിന്.
0: അത്രയും പ്രതിഭയാണ്. ചില കേന്ദ്ര കഥാപാത്രങ്ങളെ ഇന്ദ്രൻ അവതരിപ്പിച്ച് കണ്ടപ്പോഴാണ് നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞു. ഇത്രയും കഴിവുണ്ടായിരുന്നു.
1: അതെ, തീർച്ചയായും. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു വേഴ്സറ്റാലിറ്റി നമ്മൾ

0: കുറേ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും മലയാള സിനിമയിൽ അദ്ദേഹം നല്ല രീതിയിൽ ഒരു സ്റ്റാൻഡ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ടൈമിൽ പെട്ടെന്ന് ക്വിക്കായിട്ട് അദ്ദേഹം തമിഴിലോട്ട് പോയി അല്ലെ. തമിഴിലൊരു സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലാണ് അദ്ദേഹത്തിനെ കാണുന്നത്. തമിഴിലെ ഏറ്റവും മികച്ച സംവിധായകരാണെങ്കിലും നായകന്മാരാണെങ്കിലും എല്ലാവരും ഇന്ദ്രൻ സാറിൻ്റെ അഭിനയം എന്ന രീതിയിൽ വളരെ കൗതുകത്തോടെയാണ് വീക്ഷിക്കുന്നത്. അദ്ദേഹം എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും നല്ലൊരു ആർട്ടിസ്റ്റിനെ മലയാളികൾക്ക് കിട്ടിയെന്ന് പറയുന്നത് തന്നെ നമുക്കൊരു അഭിമാനമാണ് അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ സിനിമ ചിന്ന ചിന്ന ആസേ, നമ്മുടെ ആ ഒരു സിനിമയുടെ ആ ഒരു പേരിൽ തന്നെ അതിൻ്റെ നായികയുടെ ഒരു സംഭവം കിടപ്പുണ്ട്. ചിന്ന ചിന്ന ആസേ എന്ന് പറഞ്ഞ ആ ഒരു പാട്ടിലൂടെ നമ്മുടെ റോജ എന്ന ചിത്രത്തിലൂടെ എത്തിയ മധുബാലയാണ് ഇതിലെ നായികയായിട്ട് എത്തുന്നത്. അപ്പോൾ 70-ാമത്തെ വയസ്സിൽ അദ്ദേഹം നായകനായിട്ട് അതാ എത്തിയിരിക്കുകയാണ് ചിന്ന ചിന്ന ആസേ എന്ന ചിത്രത്തിലൂടെ. വളരെ മനോഹരമായിട്ടുള്ള ഒരു സംഗീതത്തിൻ്റെ ഒരു അല്ലെങ്കിൽ പശ്ചാത്തലത്തിൻ്റെ ഭംഗി ഈ സിനിമയിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന് ഗോവിന്ദ് വസന്ത തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു 2-3 പാട്ടുകൾ ഈ സിനിമയിൽ അത് റിലീസ് ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. June 19 ഈ സിനിമ റിലീസ് ആവുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ദ്രൻ ചേട്ടൻ്റെ ആ മായാജാല എന്താണ് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ആ സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ഒന്ന് കേട്ടാലോ?
1: തീർച്ചയായും
0: യെസ്. അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: മച്ചിൽ നിന്ന് വിശേഷാവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
0: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മച്ചിൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
3: പന്ത്രണ്ട് വർഷങ്ങൾ
2: വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
4: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം നമ്മളിങ്ങനെ നല്ല പാട്ടൊക്കെ കേട്ട് ഓണെ സീറ്റിൽ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
5: ഞാൻ രജനി ഗിരീഷ്.
4: യെസ്, അപ്പോൾ നല്ലൊരു പാട്ടായിരുന്നു. ഒരു കഥ ആ ഒരു ഫോമേറ്റിലാണ് പോകുന്നത് ഈ ഒരു പാട്ട്. അതിൻ്റെ ഒരു ഒരു ലവ് സോങ് എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ചിന്ന ചിന്ന ആസയിൽ ഇങ്ങനെ വളരെ ക്യൂട്ടായിട്ട് നമ്മുടെ ഇന്ദ്രൻസേട്ടനും അതുപോല ഇങ്ങനെ ഇരിക്കുന്ന കുറേ ഫ്രെയിമുകൾ ഈ പാട്ടിലൊക്കെ ഇങ്ങനെ നമ്മൾ കാണുകയുണ്ടായി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സെക്കൻഡ് ഫേസ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എങ്കിലും ഒരു റൊമാൻറ്റിക് ഒരു നായകൻ എന്ന രീതിയിൽ നമ്മൾ ഇതുവരെ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല അല്ലേ. അപ്പൊ ആ ഒരു കൊമേഡിയൻ എന്ന രീതിയിൽ നിന്ന് പിന്നീട് ശക്തമായ കഥാപാത്രത്തിലൂടെ ഇന്നതാ ഒരു റൊമാൻറ്റിക് ഒരു നായകനായിട്ട് ഇങ്ങനെ അദ്ദേഹം എത്തി നിൽക്കുകയാണ്. അപ്പൊ ഒരുപാട് അഭിമാനത്തോടു കൂടി നമ്മൾ ആ ഒരു സിനിമ കാത്തിരിക്കുന്നു എന്ന് കൂടി പറയുന്നു. June 19 ഒരു ചിത്രം റിലീസ് ആവുന്നത് അല്ലേ.
5: അതിന് ഇന്ന് നമുക്ക് വേൾഡ് റീഫിൽ ഡേ ആണ് അല്ലേ. റീഫില്ലുകൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ അറിയാവുന്ന നമുക്ക് സംശയമുണ്ട്. പക്ഷെ നമുക്കൊക്കെ റീഫില്ലിനെ കുറിച്ച് പറയുമ്പോഴേ നമുക്ക് പറയാൻ ഒരു കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരുപാട് പിന്നിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ റീഫില്ലുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂള് റീഫില്ല് റീഫില്ലിന് വേണ്ടി അടുത്ത പെട്ടിക്കടയിലേക്ക് ഓടിയ സന്ദർഭം അല്ലേ, അല്ലെങ്കിൽ അടുത്തൊരു പേനയ്ക്ക് റീഫില്ല് തീരുമ്പോൾ നമുക്കത് ഉപേക്ഷിക്കാൻ മടി. പക്ഷെ എന്നാലും അടുത്ത റീഫില്ല് സെറ്റ് ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ടാവും നമ്മുടെ ബോക്സിലൊക്കെ അല്ലേ. അപ്പം അങ്ങനെ ഒരു ഇന്റർനാഷണൽ റീഫിൽ ഡേ കൂടി.
4: അപ്പോൾ ഈ ഒരു ദിവസത്തിൽ നമ്മൾ അത് മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താ പറയുക, പ്ലാസ്റ്റിക്കുകൾ റീയൂസ് ചെയ്യുക അല്ലെങ്കിൽ റീസൈക്ലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കൂടി ഒരു ദിവസത്തിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു കടയിൽ പോകുന്ന സമയത്ത് എപ്പോഴും പുതിയ പുതിയ കവറുകൾ വാങ്ങാതെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക അല്ലെ. ഇപ്പോൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന തുണി സഞ്ചികളൊക്കെ നമ്മൾ തന്നെ നിർമ്മിച്ച് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ആണുള്ളെങ്കിൽ തന്നെ അത് നമ്മൾ കഴുകി വൃത്തിയാക്കി വീണ്ടും ആ ഒരു ഷോപ്പിൽ പോയി യൂസ് ചെയ്യാൻ റീയൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യുക. അത് നമ്മുടെ കുടുംബത്തിലെ എല്ലാവർക്കും ആണെങ്കിലും അത് ഒരു മാതൃകയാക്കി കൊണ്ടുപോകുക, കുട്ടികളിലേക്കും അത് റീയൂസ് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുക.
5: മെട്രോ സിറ്റിയിലെല്ലാം തന്നെ വാട്ടർ ഉൾപ്പെടെ തന്നെ റീസൈക്ലിംഗ് പ്രോസസ്സിലൂടെയാണ് നമ്മുടെ എല്ലാ ഒരു പ്രവർത്തനങ്ങളും മുന്നോട്ട് പോകുന്നത്. അപ്പം നമ്മൾ ദുബായ് പോലെയുള്ള മെട്രോ സിറ്റിയിലും വലിയ വലിയ സിറ്റികളിലൊക്കെ തന്നെ റീസൈക്ലിംഗ് നടക്കുന്നുണ്ട്. അപ്പം അതിലൂടെ ഒരു റീയൂസേജ് വെള്ളം വരെ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, എന്നൊക്കെ ചെടികൾ നനയ്ക്കാൻ നമുക്ക് ഉപയോഗിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇന്ന് നമുക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ഒത്തിരി ദിനങ്ങളൊക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ പനിയെക്കുറിച്ചും നമ്മൾക്ക് ഇപ്പം പകർച്ചവ്യാധികളെക്കുറിച്ചും എല്ലാം പനിയൊക്കെ വരുമ്പോൾ എല്ലാവർക്കും വലിയ ആശങ്കയാണ്. അപ്പം ഷിഗല്ല നമുക്ക് രണ്ടും മരണം കൂടിയാണ് സംഭവിച്ചിരിക്കുന്നത്. മരിച്ചത് മലപ്പുറം തൃശ്ശൂർ സ്വദേശികളാണ് മരിച്ചത്. ഷിഗല്ല ബാധിച്ച് മരിച്ച തൃശ്ശൂരിൽ ഒരാൾ മരിച്ചത് കൊടകര കുഴിക്കിണിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് മരിച്ചത്. അദ്ദേഹത്തിന് 43 വയസ്സാണ്. മരിച്ചതിന് ശേഷമാണ് രോഗം സ്ഥിരീകരിച്ചത്. എന്നാൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ലെന്നൊക്കെയാണ് പറയുന്നത്. വെള്ളിയാഴ്ച രാത്രിയിൽ തന്നെ വയറിളക്കവും ഛർദിയൊക്കെ ആയിട്ടാണ് പനി വരുന്നത്. അപ്പം നമുക്കിപ്പം പനിയൊക്കെ വരുമ്പോൾ എല്ലാവരോടും നമ്മൾ പറയാനുള്ളത് പെട്ടെന്ന് ഒന്ന് സൂക്ഷിച്ചോളൂ, പോയി ഒരു ഇൻഫ്ലുവൻസയോ ടെസ്റ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്താണ് അല്ലെങ്കിൽ സാധാ പനിയാണോ അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കൂ അല്ലെങ്കിൽ ആ സിംറ്റംസൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകൂ എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. അതെ,
4: അപ്പം
5: നമുക്ക്
4: മെസ്സേജസൊക്കെ ഒത്തിരി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളിങ്ങനെ വിശേഷങ്ങൾ പറയുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ മെസ്സേജ് അയക്കാൻ, അത് മാത്രം നമ്മൾ കുസൃതിച്ചോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ചോദ്യം ഇതായിരുന്നു, സന്യാസിയുടെ കാൽമുട്ടിന് എന്താണ് പറയുന്നത് എന്നുള്ളത്. ഒരു കുസൃതി ചോദ്യം എന്ന രീതിയിൽ ചോദിച്ചാണ്. നമ്മൾ ബാബുരാജൻ സർ പറയാണ് മുട്ട് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതല്ല ഉത്തരം. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ശരിയായ ഉത്തരം, അതായത് ശരിയായ ഉത്തരം എന്ന് പറയുമ്പോൾ ഞാൻ എന്താണോ ചിന്തിക്കുന്നത് ആ ഉത്തരം നൽകാൻ. ഇപ്പോൾ കുസൃതി ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്. പലർക്കും ചിലപ്പോൾ പല ഐഡിയാസും വരും. ഈ ഒരു ചോദ്യം നമ്മൾ ചോദിക്കുമ്പോൾ പല ഐഡിയാസ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ തന്നെ ചിന്തിക്കുന്ന ഉത്തരം പറഞ്ഞാൽ അത് കണക്ട്
5: ആവും. ബാബുരാജൻ സാറിനെ എനിക്ക് സഹായിക്കണം എന്നൊക്കെ ഉണ്ട്.
4: വേണ്ട, ഇപ്പൊ വേണ്ട, നമുക്കൊരു 11 മണി
5: പ്രിയപ്പെട്ടൊരു ശ്രോതാവല്ലേ.
4: അതെ, അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പെട്ടെന്ന് കിട്ടും. കാര്യം ഇതിനു മുൻപ് ഞാൻ ഈ ചോദ്യം ചോദിച്ച സമയത്ത് തന്നെ അതിന്റെ കറക്റ്റ് ആൻസറിലേക്കും അല്ല അതിന്റെ എത്തപ്പെടേണ്ട സാഹചര്യത്തിലേക്കും രജൻ ജിജി എത്തിച്ചിട്ടുണ്ട്. സന്യാസിയുടെ കാൽമുട്ടിന് എന്ത് പറയും എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ ശ്രോതാക്കളെല്ലാം പെട്ടെന്ന് അയച്ചോളൂ. നമ്മുടെ വനജ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ വനജ തിരുമുല്ലവാരം സാന്ത്വനം കുടുംബത്തിന് ഒരു തെളിഞ്ഞ ശുഭദിനം നേരുന്നു. അപ്പോൾ വനജ അമ്മയ്ക്ക് നമ്മുടെ പ്രിയദർശിനി ബസ്സിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പദ്ധതിയെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ വനജ അമ്മയ്ക്ക് ബസ്സിൽ കയറാൻ സാധിക്കില്ല, 12 വർഷമായിട്ട് ബസ്സിൽ യാത്ര ചെയ്യാറില്ല, അപ്പോൾ അതിൽ വിഷമമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാരമില്ല, നല്ല രീതിയിൽ ആരോഗ്യമായിട്ട് ഇരിക്കട്ടെ എന്ന് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവും അല്ലേ, അതൊക്കെ അതിജീവിച്ച് നമ്മൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പലരുടെയും നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഇൻസ്പിറേഷൻ എന്ന രീതിയിൽ പലരുടെയും ഒരു റിവ്യൂസ് ആണെങ്കിലും അവരുടെ സ്റ്റോറീസ് ഒക്കെ കേൾക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടാണ് ഇന്ന് അവരൊരു നിറമുള്ള ഒരു ജീവിതത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അവരൊരു ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞാൽ വളരെ പെയിൻഫുൾ ആണ്.
5: മനുഷ്യനെ, വ്യക്തിയല്ലേ, മനുഷ്യനാകുമ്പോൾ നമുക്ക് ആരോഗ്യ വിഷയങ്ങൾ വല്ലാതെ നമ്മളെ പിടിമുറുക്കും. അത് നമുക്ക് ചില ഇടങ്ങളിലൊക്കെ മുന്നോട്ട് നീങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ആരോഗ്യ വിഷയം, നടക്കാൻ വയ്യ, സംസാരിക്കാൻ വയ്യ, ഒരാളുടെ സഹായം കൂടിയേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇത്തരം സന്ദർഭങ്ങളൊക്കെ തന്നെ ജീവിതത്തിൽ നാം അതിജീവിച്ച് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അപ്പം എപ്പോഴും ഒരു പോസിറ്റിവിറ്റിയോടെ, എപ്പോഴും ആ ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളിലൊക്കെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരുപാടുള്ള നിരവധി ആൾക്കാരുണ്ടല്ലേ. അപ്പോഴൊന്നും ആത്മവിശ്വാസം കൈവിടാതെ നമ്മൾ തീർത്ത വഴികളിലൂടെ, നമ്മുടെ ഇന്നത്തെ ഒരു ഇതും അതായിരുന്നു, ശുഭചിന്തയും അതായിരുന്നു, നാം തിരഞ്ഞെടുത്ത വഴികളിലൂടെ, സ്ട്രെയിഞ്ച് ഒരു സ്ട്രഗിളിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് നാം നാമായി തീരുന്നത് എന്ന് മാത്രം. അസുഖത്തിനൊക്കെതായി മരുന്നുകൾ ഒരുപാടുണ്ട്, നിരവധി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും.
4: തീർച്ചയായും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് രോഗങ്ങളും കാര്യങ്ങളും പ്രതിസന്ധികളാണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും എല്ലാം ഉണ്ടാകാൻ സാധ്യത. പക്ഷെ അതൊക്കെ ഒരു കാലത്ത് മാറും. ഇപ്പോൾ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും ഇത് മാറും എന്നുള്ളൊരു ചിന്താഗതിയിലൂടെ നിങ്ങൾ മൂവ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, അപ്പം അതൊക്കെ പെട്ടെന്ന് തന്നെ മാറട്ടെ.
5: വനചേച്ചിയുടെ നമുക്ക് പറയാനുള്ള മെന്റൽ ഹെൽത്ത് രൂപപ്പെടുത്തിയെടുക്കുക, നമ്മളെ റേഡിയോ സാന്ത്വനത്തിലേക്കൊക്കെ പ്രോഗ്രാമുകളെല്ലാം കേൾക്കുക, ആക്റ്റീവായിരിക്കുക, എന്തെങ്കിലുമൊക്കെ ഞങ്ങളെ അറിയിക്കാനൊക്കെ ഉണ്ടെങ്കിൽ പെയ്യ ടൈപ്പ് ചെയ്തോ, ഫോൺ വിളിച്ചോ ഒക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ കൂടില്ലേ. അപ്പം മാനസിക നില, മനോനിലയ്ക്ക് ഒരിക്കലും ഒരു ചേഞ്ച് വരാതെ ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ നാമായി തീരുന്നത്. നമ്മളൊക്കെ ഉണ്ട് അല്ലേ.
4: തീർച്ചയായും മനജാമ്മ വളരെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. ഇന്നത്തെ ദിവസം ഫുൾ സോങ്സും മനജാമ്മയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണ് അല്ലേ. തീർച്ചയായും. അപ്പൊ നമ്മുടെ ബാബുരാജൻ സാർ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ജോബി ചേട്ടൻ ജർമ്മനിയിൽ നിന്ന് ഒരു ശുഭദിനം അല്ലെങ്കിൽ ശുഭചിന്ത എന്ന രീതിയിൽ അയച്ചിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് പോവാം അല്ലേ. ഗുഡ് മോർണിംഗ് എന്ന് അദ്ദേഹം അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരിഹസിക്കാനല്ല സാന്ത്വനിപ്പിക്കാനാവട്ടെ നമ്മുടെ പുഞ്ചിരി, തളർത്താനല്ല കരുത്തേകാനാവട്ടെ നമ്മുടെ വാക്കുകൾ. ഓർക്കുക, പൂർണ്ണതയുള്ളവരായി ആരുമില്ല. അവരെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ നമ്മളിലെ കുറവുകൾ പൊറുക്കപ്പെടുന്നു എന്ന രീതിയിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇറ്റ്സ് നോട്ട് പെർഫെക്ഷൻ ബട്ട് ലവ് ദറ്റ് ഡിഫൈൻ അസ് എന്ന രീതിയിൽ നല്ലൊരു ബ്യൂട്ടിഫുൾ മെസ്സേജ്. നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു അല്ലേ. അപ്പം നമുക്ക് എപ്പോഴും ഒരു വ്യക്തിക്ക് ഒരു ഒരു നിറഞ്ഞൊരു പുഞ്ചിരി നൽകാൻ സാധിക്കുകയാണെങ്കിൽ, ആ ഒരു വ്യക്തിക്ക് ആ ഒരു ദിവസം ബ്രൈറ്റ് ആക്കാൻ സാധിക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം, ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. തിരിച്ച് അദ്ദേഹം മനസ്സിൽ ആ ഒരു ഒരു വാവ് ഫീലാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പം അങ്ങനെ നല്ല രീതിയിൽ തന്നെ ആരും ദ്രോഹിക്കാതെ മൂവ് ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പോൾ ജോബി ചേട്ടാ നല്ലൊരു ദിവസം നേരെയാണ്. ബാബുരാജൻ സാർ പറയുന്നു, ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം തപസ്യ എന്നാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ബാബുരാജൻ ചേട്ടാ ഇതല്ല ആൻസർ.
5: ഇതൊക്കെ ഒരുപാട് മാറിപ്പോകുന്നു, ആദ്യം പറഞ്ഞതിലൊക്കെ തന്നെ.
4: പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതായത് നമ്മള് കാൽമുട്ടിന്, അപ്പൊ അത് തന്നെ കണക്ട് ചെയ്ത് ഇതിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മള് സന്യാസി അല്ലെ, അങ്ങനെയൊക്കെ പറയുമ്പോ
5: നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാവായോണ്ട് ഞാനിങ്ങനെ വെമ്പി നിൽക്കുകയാണ് ചേട്ടനെ സഹായിക്കാൻ. പക്ഷേ ആദര
4: ഒരു തരത്തിലുള്ള കാര്യം നമ്മളിത് രാവിലകളിൽ നമ്മുടെ ഈ ഒരു നമ്മുടെ ശ്രോതാക്കളെയൊക്കെ ഒന്ന് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ പ്രശ്നത്തിലിരിക്കുന്ന നമ്മുടെ ശ്രോതാക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് ചിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ രാവിലെ അല്ലേ. അപ്പൊ അതുകൊണ്ട് കുറച്ച് നേരത്തേക്ക് ഒന്ന് രചന ചേച്ചി ഈ കാര്യത്തിൽ ഒന്ന് മിണ്ടാണ്ടിരിക്കണം. യെസ്, അപ്പൊ നമ്മുടെ പ്രീതി ടീച്ചർ വളരെ ചിരിച്ച് രസിച്ച് അതിന് ആൻസർ പറഞ്ഞിട്ടുണ്ട്.

0: നിസ്സാരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ലാസ്റ്റ്
1: ടീച്ചർ ഭയങ്കര ബുദ്ധിമതിയല്ലേ, ഇതൊക്കെ നിസ്സാരമാണ് നമ്മുടെ പ്രീത സുഗതന് അല്ലേ.
0: അതെ. അപ്പോ നമ്മുടെ സുജി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ് രജന ചേച്ചി, ഞാൻ ആതിര, നല്ലൊരു ദിവസം നേരുകയാണ്, നല്ലൊരു പാട്ട് വെച്ച് തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ വെച്ച് തരുന്നതായിരിക്കും. യെസ്, അപ്പൊ നല്ലൊരു ദിവസം നേരുന്നു. അങ്ങനെ നമുക്ക് രമേഷ് സാറും ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, കുറെ ഫോട്ടോസ് ഒക്കെ സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരു ശുഭദിനം തന്നെ നേരാണ് എല്ലാവർക്കും. അപ്പൊ അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമ്മളിങ്ങനെ റീഫില്ല് ഡേയെ പറ്റിയൊക്കെ സംസാരിക്കുകയായിരുന്നു. അപ്പൊ എല്ലാവരും ഒരു റീസൈക്കിൾ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചത് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നവ ഉപയോഗിക്കുക, പ്ലാസ്റ്റിക്കിനെ മാക്സിമം ഒഴിവാക്കുക അല്ലെ. ഇപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കുക എന്ന് കൂടി ഇന്നത്തെ ദിവസം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോകാം അല്ലെ. നിങ്ങൾ ആലോചിച്ചോളൂ, ആ ഒരു വലിയൊരു ചോദ്യം, സന്യാസിയുടെ കാൽമുട്ട് എന്താണ് പറയുന്നത് എന്നുള്ളതിന്റെ ഒരു കുസൃതി ചോദ്യമാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. എന്നെ ഒരു എനിക്ക് വേണ്ടിട്ട് ഒരു ചതി എന്ന രീതിയിൽ നമ്മൾ രചിച്ചത് പറയുകൂടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഒന്നും അത് പറയുന്നില്ല. യെസ്, അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങളുടെ മെസ്സേജ് പോരട്ടെ, ഞങ്ങൾ കാത്തിരിക്കുന്നു. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേട്ട ഒരു റൊമാൻറ്റിക് സോങ് തന്നെ ആവട്ടെ, ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ ഇ എം ഐ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ ഇ എം ഐ, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
2: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
3: ഞാൻ രജനി ഗിരീഷ്.
0: നല്ലൊരു പാട്ട് മോഹൻ സിതാര സാറിന്റെ സംഗീത സംവിധാനത്തിൽ, നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ നിറഞ്ഞ ഒരു ബ്യൂട്ടിഫുൾ പ്രണയ ഗാനം തന്നെയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മെസ്സഞ്ചേഴ്സ് ഒക്കെ പോരട്ടെ, അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
3: തീർച്ചയായും. അപ്പം നമുക്ക് ഒരുപാട് ദിവസങ്ങളുടെ പ്രത്യേകതകളെ നമ്മളിന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇന്നത്തെ അന്താരാഷ്ട്ര വെള്ളച്ചാട്ട ദിനമാണ്. വെള്ളച്ചാട്ടങ്ങൾ നമുക്കിങ്ങനെ എന്താണ് വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് തരും, നമ്മുടെ ഉള്ളിലേക്ക് എന്താണ് നിറയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ പ്രകൃതിയുടെ ഒരു അത്ഭുത പ്രതിഭാസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം നയാഗ്ര, ആദ്യം എനിക്ക് വെള്ളച്ചാട്ടം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇവിടെ എങ്ങുമല്ല, എൻ്റെ നയാഗ്രയിൽ മഞ്ഞ് മൂടിയ കാലാവസ്ഥയിൽ വെള്ളച്ചാട്ടം, അത് മഞ്ഞായി ഇങ്ങനെ നിൽക്കും, സ്ട്രക്കായി നിൽക്കുന്ന ഒരു കാഴ്ച ഭയങ്കര അതിമനോഹരമാണെന്നാണ് കണ്ടവരൊക്കെ പറയുന്നത്. അപ്പോൾ അത് കാണാനായി ഇങ്ങനെ തയ്യാറെടുക്കണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആതിരെ, ഏത് വെള്ളച്ചാട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്?
0: എനിക്ക് വെള്ളച്ചാട്ടങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ വെള്ളച്ചാട്ടങ്ങളും ഇഷ്ടമാണ്. പക്ഷേ എങ്കിലും നമ്മൾ കൊല്ലം റിലേറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മുടെ പാലരുവി വെള്ളച്ചാട്ടം, പിന്നീട് വയനാട്ടിലെ മീൻമുട്ടി വെള്ളച്ചാട്ടം, നമ്മുടെ കൊല്ലത്തും ഉണ്ട് മീൻമുട്ടി വെള്ളച്ചാട്ടം, അങ്ങനെ വെള്ളച്ചാട്ടങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. നമ്മുടെ കണ്ണിന് മനോഹാരിതയും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതി സൗന്ദര്യത്തിൻ്റെ ഏറ്റവും ബ്യൂട്ടി നിറഞ്ഞു നിൽക്കുന്നത് വെള്ളച്ചാട്ടങ്ങളിലാണ് അല്ലേ?
3: നമുക്ക് കുറ്റാലം ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കേരളക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് കുറ്റാലത്ത് വെള്ളച്ചാട്ടം. അതിൽ തമിഴ്നാട്ടുകാരുണ്ടാവും. നമ്മൾ അടുത്തേക്ക് എത്തുമ്പോഴും മഞ്ഞളൊക്കെ തേച്ച് അല്ലേ അവരിങ്ങനെ നിന്ന് നല്ല റിലാക്സ് ചെയ്ത് നമ്മൾ അതിരെ ഏത് തന്നെ ആയാലും നമ്മളൊന്ന് ഒരു ആസ്വാദനത്തിൻ്റെ തലത്തിലേക്ക് എത്തുമ്പോഴും നമ്മൾ സ്വയം മറന്നിങ്ങനെ നിൽക്കുമ്പോഴാണ് അത് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ തലച്ചോറിലേക്കൊക്കെ തന്നെ ഇങ്ങനെ നല്ലൊരു ഉന്മാദത്തിൻ്റെ ഉന്മേഷത്തിൻ്റെ വിത്തുകൾ പാകുന്നത്. അപ്പോൾ ഇടതൂർന്ന വനങ്ങളിൽ നിന്ന് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള വെള്ളമാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ സൗപർണിക നദിയിൽ കുളിക്കുമ്പോഴുള്ള, അതായത് അങ്ങ് അകലെ വനമേഖലയിൽ നിന്ന് വരുന്ന ആ ഒരു ഇടതൂർന്ന സസ്യങ്ങൾക്കിടയിൽ നിന്ന് വരുന്ന ഒരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വാട്ടറാണ് നമ്മുടെ സൗപർണികയിൽ നിന്നും ആ വെള്ളച്ചാട്ടത്തിൽ ആ നദിയിൽ നമുക്ക് കുളിക്കുമ്പോഴും വരുന്നതെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ നമുക്ക് പ്രകൃതി തരുന്ന ഒരു അത്ഭുത പ്രതിഭാസത്തിലൂടെ നമുക്ക് തരുന്ന ഒരു വരദാനമാണ്.
0: തീർച്ചയായും. അപ്പൊ അതൊക്കെ നമുക്ക് സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് എപ്പോഴും പറയേണ്ടത് അല്ലെ? ഇത് ഇപ്പൊ നമ്മുടെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് കൂടി ഇതൊക്കെ ആസ്വാദന യോഗ്യമാക്കി നിർത്താൻ നമ്മുടെ കടമയാണ്.
3: എക്കോസിസ്റ്റത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്ന സംഭവം തന്നെയാണ് ഈ വെള്ളച്ചാട്ടങ്ങൾ.

0: തീർച്ചയായും.
1: അപ്പൊ ഈ വെള്ളച്ചാട്ടത്തിന്റെ കാര്യം പറയുമ്പോ പലപ്പോഴും എനിക്ക് കുറച്ച് എന്താ പറയാ ഇപ്പൊ ഈ വെള്ളത്തിൽ കളിക്കുക അല്ലെങ്കിൽ ഇപ്പൊ കടല് കളിക്കുക അതൊക്കെ എനിക്ക് കുറച്ച് പേടിയുള്ള കാര്യമാണ്. പക്ഷെ ഈ വെള്ളച്ചാട്ടം പല സമയത്ത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോ നമ്മള് നനയ എല്ലാവരും ഇങ്ങനെ നനയാൻ വേണ്ടി നിൽക്കുമല്ലോ. അപ്പൊ എനിക്ക് പേടിയാണ്, നമ്മുടെ ഈ ഡയറക്റ്റ് നമ്മൾ ചെന്ന് നിൽക്കുമ്പോ എല്ലാം കല്ല് വീഴുന്ന പോലാണ് വെള്ളം വീഴുമ്പോ. അപ്പൊ ഞാൻ ആദ്യം നിൽക്കില്ല, പക്ഷെ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ പോകുന്ന ടൈമിൽ അവരിങ്ങനെ അവിടെ കൊണ്ട് നിർത്തും. പക്ഷെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്നെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന കുറച്ച് ബുദ്ധിമുട്ട്.
0: നമ്മുടെ പകുതിയിലേറെ വെള്ളച്ചാട്ടങ്ങൾ വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിലായതുകൊണ്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് പകുതിയിലേറെ വരുമാനം നൽകുന്ന ഒരു കാഴ്ചയുമാണ് നമ്മൾ കാണുന്നത്. അപ്പം പാലക്കാട്ടേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് വെള്ളച്ചാട്ടം കൊല്ലങ്കോട് മേഖലകളിലൊക്കെ തന്നെ അങ്ങല്ലേ സഹ്യൻ്റെ ആ ഒരു ഇതിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന ചില ചെറിയ ചെറിയ ഏരിയാസുണ്ട്. അധികം ആൾക്കാരില്ലാത്ത, അതിരെ പറഞ്ഞ പോലെ ശക്തമായി ഒഴുകി വരാത്ത ഇളം രീതിയിൽ ഒഴുകുന്ന കുറേയധികം വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ തന്നെ സത്യത്തിൽ നമ്മൾ വിനോദസഞ്ചാരത്തിനും ടൂറൊക്കെ വേറെ വിദേശ രാജ്യങ്ങളൊക്കെ തിരഞ്ഞെടുക്കാതെ തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ ഓരോ ഉൾവനങ്ങളിലും നമ്മുടെ പരിസ്ഥിതിയെ അറിഞ്ഞ്, വനമേഖലയെ അറിഞ്ഞ്, ഞാനും അല്ലെ ശ്രീലക്ഷ്മി ഇരുന്ന കഴിഞ്ഞ ഒരു ഇതിൽ ഞങ്ങളിങ്ങനെ പാലക്കാടിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം നീലക്കൊടുവേലിയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ കുറേ അധികം നമ്മുടെ ഈ നെല്ലിയാമ്പതി കഴിഞ്ഞ് നടത്തിയ യാത്രയിൽ നീലക്കൊടുവേലിയെക്കുറിച്ച് ഒരു അന്വേഷണമൊക്കെ നടത്തി. അപ്പം നീലക്കൊടുവേലി അന്വേഷിച്ച് പോയാൽ അത് വലിയ ഡേഞ്ചർ ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ ഒരു നീലക്കൊടുവേലിയുടെ ഇല ഒരു ലൈറ്റിനെ പ്രദാനം ചെയ്യും എന്നാണ് പറയുന്നത്. ഒരു പ്രകാശം നീലക്കൊടുവേലി ഇല പ്രദാനം ചെയ്യും. അതുപോലെ നീലക്കൊടുവേലി എന്നത് നമ്മുടെയൊക്കെ സാഹിത്യകൃതികളിലുണ്ട്, സിനിമയിലൊക്കെ തന്നെ ഒരുപാട് ഇടങ്ങളിൽ ഇടം പിടിച്ച വളരെയധികം സസ്യവിഭാഗത്തിൽ തന്നെ വളരെയധികം പ്രകാശം പരത്തുന്ന ഒരു ചെടിയാണ്. അതുപോലെ ഒഴുക്കിൽ നീലക്കൊടുവേലിയുടെ ഇല ഇട്ടാൽ അത് ഓപ്പോസിറ്റ് നീന്തി വരുന്നൊക്കെ ഞാനും ശ്രീലക്ഷ്മി ഇരുന്ന അന്ന് ലൈവിൽ കുറേ കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം നമ്മുടെ പ്രകൃതി, നമ്മുടെ വെള്ളച്ചാട്ടം, നമ്മുടെ വനമേഖല, ഹരിതാഭമായ നമ്മുടെ ഈ സൗന്ദര്യമൊക്കെ തന്നെ നമുക്ക് കേരളക്കാർക്കൊരു പ്രത്യേകതയാണല്ലോ.
1: അതെ തീർച്ചയായും. അപ്പം അതിനെ ഭംഗി, ആ ഒരു ഭംഗി ആസ്വദിക്കുക തന്നെ ചെയ്യുക, അതോടൊപ്പം തന്നെ അതിന് എന്തോ സുരക്ഷിതമായിട്ടല്ലേ അതിനെ നീറ്റായിട്ടും വൃത്തിയായിട്ടും. ഇപ്പോൾ വെള്ളച്ചാട്ടത്തിന് ആ ഒരു ഏരിയ ആണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലെ നദി അല്ലെങ്കിൽ പുഴ അങ്ങനെ വെള്ളങ്ങളിലെല്ലാം നമ്മൾ അധികം എന്താ പ്ലാസ്റ്റിക് ആണെങ്കിലും വേസ്റ്റുകളാണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യുക, ഡംപ് ചെയ്യാതിരിക്കുക അല്ലേ. അതിനെ എപ്പോഴും ഭംഗിയായിട്ട് നിർത്താൻ സഹായിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. അത് സ്വന്തമായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരുപാട് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പല സമയത്തും നല്ല നല്ല സ്പോട്ടുകൾ നമ്മുടെ കൊല്ലത്താണെങ്കിലും കേരളത്തിലാണെങ്കിലും നമ്മൾ അറിയപ്പെടാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതുപോലെ നല്ല സ്ഥലങ്ങളുണ്ട്. പക്ഷേ അറിയപ്പെടാതെ നിൽക്കുന്ന കുറച്ച് ഏരിയകളിൽ ഇപ്പോൾ റീലുകളിലും കാര്യങ്ങളൊക്കെ വഴി നമ്മളിങ്ങനെ കണ്ടറിയുമ്പോൾ നമുക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് വളരെ ഫേമസും ടൂറിസം സ്പോട്ടും ഒന്നും അല്ല ആയിരിക്കില്ല. പക്ഷെ ആ ഒരു ടൈമിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, അവിടത്തേക്ക് മനുഷ്യന്മാർ എത്തരുതേന്നാണ് പലരും ആഗ്രഹിക്കുന്നത്. കാരണം നമ്മൾ എത്തിപ്പെട്ട് ഒരുപാട് ആൾക്കാരായി കഴിഞ്ഞാൽ എല്ലാവർക്കും പല രീതിയിലുള്ള സ്വഭാവമാണ് അല്ലേ. ചിലപ്പോൾ അവർ ക്ലീൻ ചെയ്യണമെന്നോ വൃത്തിയായി സൂക്ഷിക്കണമെന്നോ ഒന്നുമില്ല. അപ്പോൾ ആ ഒരു ഭംഗി നശിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ. അപ്പോൾ അതിനെ നശിപ്പിക്കാതെ ആ ഭംഗിയെ ആസ്വദിക്കാനും ആ ആസ്വാദനം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു.
0: അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ ടൂറിസ്റ്റ് മേഖലയിലൊക്കെ എത്തുമ്പോൾ കർശന നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കും. അവിടെയൊക്കെ വണ്ടി കൊണ്ടുപോകാതിരിക്കുക, ഹോൺ അടിക്കാതെ ഇരിക്കുക, പിന്നെ പ്ലാസ്റ്റിക് സാധനങ്ങൾ അവിടെ ഉപേക്ഷിക്കാതിരിക്കുക, അങ്ങനെയൊക്കെ പറയുമ്പോഴും അതിനൊരു വയലേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. പക്ഷെ നമ്മൾക്കൊന്നും അവിടെ ഒന്നും ഒരാളെ കൺട്രോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ അധികാരികൾ ഏർപ്പെടുത്തിയിരിക്കുന്ന, കാവൽക്കാരായി ഏർപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥരെ പോലെയും അവർ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് നമുക്ക് ഇപ്പം ഇങ്ങനെ എല്ലാ ഇടങ്ങളിലും കാണാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. അതിരെ പോലീസിനെ ഇനി വിരട്ടാനൊന്നും പറ്റത്തില്ല. നമ്മൾ റീലുകളിലൊക്കെ കാണുന്നുണ്ട്, ഡ്യൂട്ടി ചെയ്യുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിയുടെ പേരിൽ വിരട്ടാൻ ഇറങ്ങിയാൽ കുടുങ്ങുമെന്ന് ദേ ഉറപ്പ് വരികയാണ്. അപ്പം സമൂഹ മാധ്യമം വഴിയൊക്കെ നേരിട്ടായാലും കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി പറഞ്ഞിരിക്കുകയാണ്. പോലീസ് നടപടികൾക്ക് പിന്നാലെ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സമീപനം അടുത്തകാലത്തായി ഒരുപാടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉദ്യോഗസ്ഥൻ്റെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ചിത്രം വെച്ച് ഭീഷണിപ്പെടുത്തുക, ദേ ഈ അടുത്ത് തിരുവനന്തപുരത്ത് ഒരാളെ പിടിച്ചപ്പോൾ ആ ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ മാർച്ച് നടത്തുക, വിചിത്രമായ കാഴ്ചകളാണ് കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനെ പോലീസിനെ വിരട്ടണ്ട, നിങ്ങൾ കുടുങ്ങും എന്നാണ് പറയുന്നത്. അവരെ നിഷ്ക്രിയരാക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട. അപ്പം ഇക്കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പുതിയ നമ്മുടെ പോലീസ് മേധാവി പുതിയൊരു നിയമം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അല്ലേ.
1: തീർച്ചയായും. അപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് അപ്ഡേഷനിലൂടെ

ഏയ് ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റിയിലൂടെ ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വാട്ടർഫോൾ ഡേ ആണ്. അപ്പൊ അതിനെ ആസ്വദിക്കാൻ വേണ്ടി ഇന്ന് എന്തായാലും എല്ലാവരും തിരക്കുള്ള ഒരു വാക്കിംഗ് ഡേ ആണ്. പക്ഷെ അങ്ങനെ ഒരു സ്പോട്ടിലേക്കൊക്കെ പോകാൻ ഒരു പ്ലാൻ ഇടുന്നവരാണെങ്കിൽ ഇന്ന് ശ്രദ്ധിക്കുക, ഇന്നത്തെ ദിവസം വെള്ളച്ചാട്ടത്തിന് വേണ്ടിയല്ല. അപ്പൊ ആ ഒരു മനോഹാരിത നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ദിവസം കൂടിയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ അടുത്ത കുറെ കുറെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കാനുണ്ട്. നമുക്കൊരു ചെറിയ ബ്രേക്കിലേക്ക് പോവാം അല്ലേ? നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. നിങ്ങൾക്കറിയാമോ, ചില

0: വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങളുമായി ഇങ്ങനെ ഓണേ സീറ്റിൽ നല്ല പാട്ടൊക്കെ പ്ലേ ചെയ്ത് നമ്മളിങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം
2: ഞാൻ രജനി ഗിരീഷ്.
1: യെസ്, അപ്പൊ നമ്മള് നല്ലൊരു പാട്ടൊക്കെ കേട്ടു അല്ലേ,
2: ഒരുപാട് മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
1: അതെ, നമ്മുടെ കവിത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് രജനി ഗിരീഷ്, ആതിര കവിതയാണ് കടപ്പാക്കടയിൽ നിന്ന്. രജനിയെ കേട്ടിട്ട് ഒരുപാട് നാളായല്ലോ, വോയിസ് ഒക്കെ നല്ലോണം ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുസൃതി ചോദ്യത്തിന് ഉത്തരം വളരെ ഷാർപ്പായിട്ട് പറഞ്ഞിരിക്കുന്നു, മുട്ടുകാലം എന്നുള്ളത് നമ്മുടെ കുസൃതി ചോദ്യമാണ്. പിന്നെ നമ്മൾ പറയുകയും ചെയ്തു കാൽമുട്ടിന് എന്താണ് പറയുന്നത് എന്നുള്ളത്. സന്യാസിയുടെ കാൽമുട്ടിനെ എന്താണ് പറയുന്നത്?
2: കവിത ഓർക്കാനുള്ളത് ഒന്നുകൂടെ ബാബുരാജ് സാറിനെ സഹായിക്കുമ്പോ എന്നെ ആദര പിടിച്ചു നിർത്തി കവിത സഹായിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ എന്നെ കണ്ണുകൾ കൊണ്ട് വിരട്ടുകയാണ്. അപ്പം സന്യാസിനി ആയാൽ എന്താണ്, സന്യാസി ആയാൽ എന്താണ്? കവിത കുറെ സാഹിത്യപരമായിട്ടൊക്കെയാണ് ഇന്ന് കാര്യങ്ങൾ
1: ആണ് എഴുതുന്നത്. അപ്പൊ ഇനിയും തുടർന്നും അങ്ങനെ ആ ഒരു രീതിയിൽ ഒരുപാട് കഴിവുള്ള നമ്മുടെ ശ്രോതാക്കളുണ്ട് അല്ലേ.
2: കവിതയോട് ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ ബ്രേക്ക് ഇട്ട് അടുത്തേക്ക് കയറുകയാണ്.
1: അതിനൊരു കാരണമുണ്ട്, ലാസ്റ്റ് മനസ്സിലാവും പ്രിയ ശ്രോതാക്കളെ. അതായത് എന്നെ ഒരു എന്നെ ഇങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചേച്ചി. അപ്പൊ അത് ലാസ്റ്റ് പറയാം, അതൊരു രസകരമായിട്ടുള്ള ഒരു ആൻസർ ആണ്. അപ്പൊ അത് ലാസ്റ്റ് നമ്മൾ റിവീൽ ചെയ്യുന്നത് തന്നെയായിരിക്കും. നമ്മുടെ കവിത ചേച്ചി കവിത പോലാണ് നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എഴുതി അയക്കുന്നല്ലേ. ഒരുപാട് ഇഷ്ടമാണ് കവിത ചേച്ചി, നല്ലൊരു ദിവസം നേരാണ്. നമ്മുടെ രജനി ചേച്ചിക്ക് വേണ്ടി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് വോയിസ് ഒക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. തീർച്ചയായും നമ്മൾ അതൊക്കെ അപ്പൊ നമ്മുടെ രാജൻ ചേട്ടൻ ഗുഡ് മോർണിംഗ് ഓൾ എന്ന രീതിയിൽ ഹായ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പൊ രാജൻ ചേട്ടൻ അവിടെ വയനാട് എങ്ങനെയുണ്ട്? നമ്മൾ വയനാട്ടിന്റെ കാര്യമൊക്കെ നേരത്തെ പറഞ്ഞു, വെള്ളച്ചാട്ടത്തിനൊക്കെ കാര്യം പറഞ്ഞപ്പോ. അപ്പൊ സുഖമായിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മുടെ ജോബി ചേട്ടൻ ജർമ്മനിയിൽ നിന്ന് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്.
2: ജർമ്മനിയിൽ ഇരുന്ന ആൾക്ക് ആ ഒരു ശ്രോതാവിനും കൂടെ നമുക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നു. അവിടെ ഇരുന്നാലും നമ്മളെ
1: കേൾക്കും, അതുപോലെ തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ് അല്ലെ. നമുക്ക് സമയം കണ്ടെത്തി നമ്മുടെ കൂടെ നിൽക്കുന്ന പല ശ്രോതാക്കളും ഉണ്ട്. ചിലര് ഇൻ കേസിൽ ചിലപ്പോ വോക്കിലായിരിക്കും, എങ്കിലും കേട്ട് ആസ്വദിച്ച് നമ്മൾ പറയുന്ന തമാശക്ക് കേട്ട് ഓ എന്തോ പറയുന്ന എന്തോ എന്നൊക്കെ ചോദിക്കുന്ന നമ്മുടെ ശ്രോതാക്കളുണ്ട്. പക്ഷെ നിങ്ങളുടെ ദിവസത്തിന് ഒന്ന് കളറാക്കുക, അതിനോടൊപ്പം കുറെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇത്തിരി നേരം ഒത്തിരി കാര്യം. യെസ്, അപ്പൊ നമ്മുടെ ആശ ചേച്ചി ജർമ്മനിയിൽ നിന്ന് അയച്ചിരിക്കുന്നു, മറ്റുള്ളവർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലയേറിയ സമ്മാനം ഒരു നല്ല വാക്കും നിറഞ്ഞ പുഞ്ചിരിയുമാണ് എന്നുള്ള രീതിയിൽ ഒരു ഗുഡ് മോർണിംഗ് അയച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ ആ ഒരു നമ്മുടെ ശുഭദിനം അല്ലെങ്കിൽ ശുഭചിന്തയോടുകൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതും ആ ഒരു നിറഞ്ഞ പുഞ്ചിരിയോടുകൂടി തന്നെ അല്ലേ. നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുക, മറ്റൊരാൾക്ക് ദോഷം ചെയ്യാത്ത രീതിയിൽ നമ്മുടെ ലൈഫിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് കൂടിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നിസ്സാരം എന്ന രീതിയിലൊക്കെ ആൻസർ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതൊക്കെ നമ്മൾ ലാസ്റ്റ് റിവീൽ ചെയ്യുകയാണ്. അപ്പോൾ രജന ചേച്ചി ഒരു ലക്കി ടൈം ഞാൻ പറയുകയാണ്, എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ ചിന്തിച്ചോളൂ, 11:11 ആയിരിക്കുകയാണ്.
2: അതെ, പറയാൻ പറ്റില്ല,
1: ഒരിക്കലും പറയരുത്, കാര്യം നടക്കണം അല്ലേ. അപ്പോൾ 11:11 ഒരു ലക്കി ടൈം ആയിട്ട് നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സമയം 11:11 ആയിരിക്കുന്നു. നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം, അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
2: നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ അതിരെ. അപ്പം നമ്മൾ കുറേയൊക്കെ പറഞ്ഞു കഴിഞ്ഞു, അതിലേറെയും ഇനി പറയാനായി നമ്മളിങ്ങനെ വെമ്പൽ കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരുപാട് നമ്മൾ പോലീസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. പോലീസിനെ ഡ്യൂട്ടിയിലിരിക്കുന്ന പോലീസുകാരെ ആക്രമിച്ചാൽ അതിനെതിരെ വലിയ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമ്മുടെ പോലീസ് മേധാവി പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ ഓപ്പറേഷൻ തൂഫാൻ വന്നിരിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാനെയൊക്കെ വഴിതെറ്റിക്കാൻ വേണ്ടി പല ശ്രമങ്ങളും നടക്കുകയാണ്. അപ്പം ഈ രാസലഹരിയും ലഹരിയും എം ഡി എം എയും ഒക്കെ കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് അതേ പിടിവീഴുമ്പോൾ അവർ അതിനെ വഴിതെറ്റിക്കാൻ സജീവമായ പ്രവർത്തനങ്ങളാണ് പല തന്ത്രങ്ങളും ലഹരി സംഘങ്ങൾ മെനയുന്നു എന്നാണ് പറയുന്നത്. ബാംഗ്ലൂരിൽ നിന്നൊക്കെ എം ഡി എം എ വാങ്ങാൻ പോകുന്നവരൊക്കെയും വലിയ തോതിൽ കഞ്ചാവ് ശേഖരിക്കാൻ ആന്ധ്രയിലേക്ക് ഒഡീഷയിലേക്കൊക്കെ പോകുന്ന ആൾക്കാരെ കുറിച്ചൊക്കെ വിവരം ലഭിച്ചു കഴിഞ്ഞു. അപ്പം രഹസ്യ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവരുടെ ഫോൺ നമ്പർ ട്രാക്ക് ചെയ്താണ് ഇവർ ലഹരി വാങ്ങുന്ന ഇതും തിരികെ എത്തുമ്പോഴൊക്കെ പിടികൂടുന്ന. രണ്ടാഴ്ചയായി പുതിയ തന്ത്രമൊക്കെ ഓപ്പറേറ്റ് പരിഷ്കരിച്ച പോലീസിൻ്റെ നിയന്ത്രണത്തിൽ അവർ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെയാണ് അന്വേഷണം വഴിതെറ്റിക്കാണ്. ട്രെയിനിൽ വരുന്ന ചില ആൾക്കാരൊക്കെ അതിരെ ഈ ലഹരി കൊണ്ടുവരുന്നവർ ഒരിടത്ത് ലഹരി പിടി എവിടെയെങ്കിലും നമുക്ക് ഒരു ചെക്കിംഗ് ഉണ്ടെന്ന് കാണുമ്പോൾ സ്റ്റേഷന് കാതങ്ങൾക്ക് അകലെ വെച്ച് ഈ ലഹരി ഇതിലൂടെ ഉപേക്ഷിച്ചിട്ട് ആ ഉപേക്ഷിക്കുന്ന ലൊക്കേഷൻ പെട്ടെന്ന് ഉപേക്ഷിച്ച ലൊക്കേഷൻ റാപ്പിഡായിട്ട് അടുത്ത ആൾക്ക് കൈമാറുകയാണ്. ആ ഇടങ്ങളിൽ നിന്ന് പോയി ലഹരി എടുക്കുകയാണ്. അങ്ങനെ പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് ലഹരി സംഘങ്ങളും അതിലേറെ വിദഗ്ധമായി നമ്മുടെ കേരള പോലീസും അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഓപ്പറേഷൻ തൂഫാനിൽ. അപ്പം നമുക്ക് നമ്മുടെ കയറിയ സർക്കാരിൽ നമുക്ക് ഒരുപാട് വിശ്വാസം വർദ്ധിക്കുകയാണ് അല്ലേ. നമ്മുടെ ഈ ലഹരിക്കെതിരെ വരുന്നു ഒരുപാട് സമഗ്രമായ സജീവമായ പ്രവർത്തനങ്ങളുമായി നമ്മളെ ജനപക്ഷത്തോടെ ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കും ചേരാൻ തോന്നും അല്ലേ. നമുക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്കൊക്കെ തന്നെ എന്തെങ്കിലും അറിയാം എന്നുണ്ടെങ്കിൽ രഹസ്യ വിവരത്തിന് പോലീസിനൊക്കെ നമ്പറുണ്ട്. നമ്മുടെ നന്മ, നമ്മുടെ തലമുറയുടെ നന്മ, സാമൂഹ്യ നന്മ ഒക്കെ കരുതി നമ്മോടൊപ്പം അല്ലെങ്കിൽ പോലീസിനോടൊപ്പം ചേർന്ന് നിന്ന് ഇതൊക്കെ അവരെ അറിയിക്കുന്നത് കൂടി ചെയ്യുമ്പോഴാണ് ഒരു ഉത്തമ പൗരൻ്റെ ധർമ്മം നമ്മളും നിർവഹിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാം അല്ലേ.
1: തീർച്ചയായും തീർച്ചയായും. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരുപാട് സത്യം പറഞ്ഞാൽ രജനി ചേച്ചി ഇങ്ങനെ എന്താ പറയുക ചില സമയത്ത് ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് കൊണ്ടുവരും. അപ്പം ഞാനിങ്ങനെ എന്തൊക്കെയാണ് ഇങ്ങനെ അങ്ങോട്ട് ചോദിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമ്മാനിക്കാൻ വേണ്ടിയിട്ട് പല വിശേഷങ്ങളും രജനി ചേച്ചി ഇങ്ങനെ കണ്ടെത്തി നിങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ.
2: അതുപോലെ തന്നെയാണ് ആതിരെ ഹെയർ ഡൈയിൽ പിടിവീഴുന്നു സൗന്ദര്യം. സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ തന്നെ നിബന്ധനയ്ക്കുള്ളിലേക്ക് കടന്നു വരുന്നതാണ് നമ്മൾ കാണുന്നത്. സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷനാണ് പുതിയൊരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. രാജ്യത്തെ സൗന്ദര്യവർദ്ധക വിപണന രംഗത്തെ ഇടപെടലുകളൊക്കെ തന്നെ അവർ കർശനമാക്കിയിരിക്കുകയാണ്. ആദ്യഘട്ടമെന്ന നിലയിലാണ് നമ്മുടെ തലമുടിക്ക് നിറം നൽകുന്ന വസ്തുക്കൾക്കാണ് പിടിവീഴുക. പിന്നെ ശരീര ആകൃതിയിൽ വ്യത്യാസം ക്രമീകരിക്കാൻ എന്ന പേരിൽ പ്രചരിക്കുന്ന കുറേയധികം കുത്തിവയ്പ്പുകൾക്കെതിരെയും ഒക്കെ കർശന മുന്നറിയിപ്പുണ്ട്. നരച്ച മുടിയൊന്നും മറയ്ക്കണം അല്ലെങ്കിൽ കറുപ്പിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ടല്ലേ. അപ്പം ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളാണ് കൃത്യമായ ഈ ഇടവേളയിലൊക്കെ ഹെയർ ഡയൽ ഉപയോഗിക്കുന്നത്. പക്ഷേ പ്രധാന കമ്പനികളുടെ മേൽ ഒന്ന് പേരറിയാത്ത അതൊക്കെ നല്ലത് തന്നെയാണ്. പേരറിയാത്ത എത്രയോ എത്രയോ കമ്പനികളാണ് തദ്ദേശമായി തന്നെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊക്കെ ലൈസൻസ് ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഉപയോഗിക്കുന്ന നമ്മുടെ ഇന്ത്യൻ പൗരൻ അത് ഉപയോഗിക്കുമ്പോൾ അത് നാളെ അവരുടെ ആരോഗ്യത്തിന് ഗുരുതരമായ പിഴവുകൾ വരുത്തുന്നു എന്നുള്ളത് ഒന്ന് കണക്ക് കൂട്ടാൻ വേണ്ടി നമ്മുടെ കേന്ദ്ര ഡ്രഗ് കൺട്രോൾ ബോർഡ് ഇതേ കർശന നടപടിയുമായി ഇറക്കിയതാണ്. അത് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ മേലാണ് പിടിവീഴുന്നത്. ഡൈ ഇങ്ങേറ്റം ഡൈ തൊട്ട് കൃത്രിമമായി വരുന്ന എല്ലാ സാധനങ്ങൾക്കും മേലും പിടിവീഴുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയുള്ളൊരു വാർത്തകൾ കുറേയധികം ഡൈകളൊക്കെ തന്നെ വിപണിയിൽ എത്തിക്കുന്നവർ സൗന്ദര്യ വർദ്ധക വസ്തുക്കളുടെ ആ ഒരു നിയമം കർശനമായി പാലിക്കണം എന്നാണ് പറയാനുള്ളത്.
1: അതെ. അപ്പോൾ അങ്ങനെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരിലേക്ക്. നമ്മുടെ സമയം 11:15 അപ്പോൾ നമ്മുടെ ഒരു നമ്മളിപ്പോൾ ഫുട്ബോൾ ആവേശത്തിൻ്റെ ഈ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ക്രിക്കറ്റ് എന്നുള്ളത് വളരെ നമ്മുടെ ഒരു രാജ്യസ്നേഹം അങ്ങനെയൊക്കെ അങ്ങനെ നിൽക്കുന്ന ഒരു പീക്ക് പോയിൻ്റാണ് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട്. ആ ഒരു പീക്ക് ടൈമിൽ റിലീസ് ആയിട്ടുള്ള 2001 റിലീസ് ആയിട്ടുള്ള ഒരു സിനിമയുണ്ട്. അതായത് ക്രിക്കറ്റും അതുപോലെ തന്നെ സിനിമയും മെയിൻ പശ്ചാത്തലമാക്കിക്കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളൊരു ചിത്രമായിരുന്നു ലഗാൻ എന്ന ഒരു ചിത്രം അല്ലേ. ഇന്ത്യൻ സിനിമയെ സംബന്ധിച്ച് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ വിജയം നേടിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ലഗാൻ, വൺസ് അപ്പോൺ എ ടൈം ഇൻ ഇന്ത്യ എന്ന രീതിയിലുള്ള. അപ്പൊ അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ലഗാന്റെ അർത്ഥം തന്നെ ഭൂനികുതി എന്നാണ് അല്ലെ. ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ ഇടയ്ക്ക് സ്പോർട്സ് ചെയ്ത് അറിയാതെ, അതായത് ആ ഗ്രാമത്തിലുള്ളവർക്ക് ക്രിക്കറ്റ് അറിയില്ല, അവർ പിന്നീട് ഈ ഭൂനികുതി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമമാണ്. ആ ഒരു ടൈമില് അതിന്റെ ക്ലൈമാക്സിന്റെ സമയത്തൊക്കെ കളിക്കാൻ അറിഞ്ഞുകൂടാത്ത ആ ഒരു ഗ്രാമത്തിലുള്ളവർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണ്, അവർക്ക് ആ ഒരു അതിജീവനമാണ്, അതിനുവേണ്ടി അവർ ആ ഒരു പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് ലാസ്റ്റ് നമ്മുടെ ഏറ്റവും മെയിൻ നായകനായിട്ട് നിൽക്കുന്ന അമീർ ഖാനാണ്. അദ്ദേഹം ഇങ്ങനെ സിക്സ് അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുമ്പോഴുള്ള ആ ഒരു നമുക്കും അതൊരു നെഞ്ചെടുപ്പ് തന്നെയാണ്. കണ്ടുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ സ്കെച്ചിങ് ആണെങ്കിൽ എല്ലാം അതിമനോഹരമായിട്ട് വിഷ്വൽ ചെയ്തിരിക്കുന്ന ഒരു ചിത്രമാണ് ലഖാൻ. ആ ഒരു ചിത്രം 25 വർഷങ്ങളാണ് കഴിഞ്ഞിരിക്കുന്നത്. 15-ാം തീയതിയിലായിരുന്നു അതിൻ്റെ 25 വർഷങ്ങൾ ആഘോഷിച്ചത്. അപ്പോൾ അത് വളരെ മനോഹരമായിട്ട് അതിൻ്റെ ഒരു

0: കാര്യങ്ങളും അതിൻ്റെ എന്താ സംവിധാന മികവും കൊണ്ടും സംഗീത സംവിധാനം ചെയ്തിരിക്കുന്ന എ ആർ റഹ്മാൻ സാറാണ്. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ബ്യൂട്ടി നിറഞ്ഞിരിക്കുന്ന ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു ക്ലാസിക് എന്ന രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്ന ലഗാൻ എന്ന ചിത്രത്തിൽ ഒരു പാട്ട് കേട്ടാലോ?
1: തീർച്ചയായും
0: അതിമനോഹരമായിട്ടുള്ള ആ ഒരു പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ജാവേദ് അക്തറാണ് അതിൻ്റെ ഗാനരചന ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായ ആ ഗാനം നമുക്ക് ആ ഒരു സെലിബ്രേഷൻ്റെ ഇടയ്ക്ക് കേട്ടിട്ട് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടുരഹിത മുദ്രാ ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉത്പാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
1: കരോഡോ ഛോട്ടേ ഉദ്യമിയോ കോ മുദ്രാ യോജന സേ ലോൺ മിലാ ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കാൻ ഡെലിവർ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: Once again, welcome back to Radio Sandhvanam 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം നമ്മുടെ രജനി ചേച്ചിയാണ്
3: അല്ലേ.
2: ലഗാൻ എന്ന ചിത്രത്തിൽ അതിമനോഹരമായിട്ടുള്ളൊരു ഗാനം നമ്മൾ കേട്ടു. അപ്പം ആ ചിത്രത്തിൻ്റെ 25 വർഷങ്ങൾ അല്ലെ, 2001 റിലീസായിട്ടുള്ളൊരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ 25 വർഷങ്ങളിൽ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സിനിമയുടെ ആ ഒരു ബ്യൂട്ടി നമ്മളിങ്ങനെ സംസാരിക്കുകയായിരുന്നു.
3: അതെ, തീർച്ചയായും ആതിര ഇന്ന് നമ്മുടെ ലൈവിൽ മനോഹരമായ കുറേയധികം പാട്ടുകളാണ് സെലക്റ്റീവായി പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് തന്നുകൊണ്ട്. അപ്പം നമ്മൾ കണക്കാക്കേണ്ടത് എന്തുമാത്രം നമ്മുടെ ശ്രോതാക്കളെ ഇങ്ങനെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. നല്ല പാട്ടുകളായിരുന്നു.
2: അപ്പം
3: നമ്മൾ ഒത്തിരി കുറേയധികം അറിവുകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്.
2: നമ്മുടെ ചോദ്യം ഒരിക്കലും,
3: അതെ അതെ, തീർച്ചയായും തീർച്ചയായും
2: കെഞ്ചുന്നുണ്ട്. ചോദ്യം ഇതായിരുന്നു, സന്യാസിയുടെ കാൽമുട്ടിനെ എന്തു പറയും എന്നുള്ളതായിരുന്നു ഇന്നത്തെ ചോദ്യം. നമ്മുടെ പല ശ്രോതാക്കളും പറഞ്ഞിരിക്കുന്നത് കാൽമുട്ട് നമ്മുടെ ജർമ്മനിയിൽ നിന്ന് ആശ്രയിച്ച് പറയുന്നു തിരുമുട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും അല്ല ആൻസർ,
3: ഭയങ്കര തമാശ. അതെ,
2: അങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ബാബുരൻ സാർ വളരെ രസമായിട്ട് മുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്,
3: സഹായിക്കണമെന്നുണ്ട്.
2: അതെ, തപസ്യന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും അല്ല, മറ്റൊരു ആൻസറാണ്. നമ്മുടെ പേര് പറയാത്തൊരു ശ്രോതാവ് കാൽമുട്ട് എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാബുരാജ് സാർ കുറച്ച് വെറൈറ്റി ആയിട്ട് മുനിമുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അല്ല. നമ്മൾ
3: പ്രിയപ്പെട്ട ശ്രോതാക്കൾ മനസ്സിലാക്കാനുള്ളത് ഈ ഇതിനെ കുറിച്ച് പറയുമ്പോഴേ എന്നെ സംസാരിക്കാനേ അനുവദിക്കുന്നില്ല.
2: അതിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് വേദന എന്നിൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞതായിരിക്കും. അപ്പൊ നമുക്ക് ഒരുപാട് അപ്ഡേഷൻസ് ഉണ്ട് ഇന്ന് പറയാൻ. പക്ഷെ നമ്മുടെ സമയം 11:25
3: വായിക്കാം.
2: അതെ അതെ. അപ്പൊ നമ്മുടെ കവിത ചേച്ചി ഉത്തരം പറഞ്ഞിരിക്കുന്നത് മുനിമുട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും അല്ല. അതെ, നമ്മുടെ പ്രമോദ് ഏട്ടനൊരു മെസ്സേജ് പറഞ്ഞു, വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ അതെന്താണ് നമുക്കൊന്ന് കേൾക്കാം അല്ലേ.
4: ഗുഡ് മോർണിംഗ് ആതിരയും ടീച്ചറും കൂടി. ഒത്തിരി ഇത്തിരി നേരം ഒത്തിരി കാര്യം ജിൽജില്ലാക്കുന്നുണ്ട്. അതുകൊണ്ട് ദാസേട്ടൻ്റെ നിറത്തിലെ പാട്ട്, ചിക് ചിക് ചിക് ചിറകിൽ നിന്നുള്ള പാട്ട്, അത് വെച്ച് സൂപ്പർ പരിപാടി.
2: നമ്മുടെ ശ്രോതാക്കളെ ഒന്ന് ജിൽ ജില്ലാക്കുക, അത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ എന്തായാലും പ്രമോദ് ഏട്ടാ, നല്ലൊരു ദിവസം നേരെയാണ്. നമ്മുടെ ഒരുപാട് ശ്രോതാക്കള് പാട്ടുകൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതായത് ഇപ്പൊ ലാസ്റ്റ് വന്നിരിക്കുന്ന സോങ് നിറം എന്ന ചിത്രത്തിലെ ഒരു ചിക് ചിക് ചിക് ചിക് ചിറകിൽ ആ ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് തന്നെ ആയിരിക്കും നമ്മൾ ലാസ്റ്റ് ഇടാൻ പോകുന്നത്. ഇൻ കേസിൽ നമുക്കിത് ആ ലൈവ് കഴിയുമ്പോൾ പാട്ടുകൾ സോങ് സജഷൻസ് വരുവാണെങ്കിൽ, ലൈവിനിടയ്ക്കുള്ള സോങ് സജഷൻസ് വരുവാണെങ്കിൽ അടുത്ത ലൈവിൽ നമ്മൾ തീർച്ചയായും ആ പാട്ടുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യുന്നത് തന്നെ ആയിരിക്കും. നമ്മുടെ കല ചേച്ചിയുടെ മെസ്സേജ് വന്നിട്ടുണ്ട്, ഹായ് എല്ലാവർക്കും, ഗുഡ് മോർണിംഗ്, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ വളരെ അടിപൊളിയായിട്ടിരിക്കുകയാണ്. രജനി ഉണ്ടെങ്കിൽ ഒത്തിരി വ്യത്യസ്തമായ കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കും. അതിൻ്റെ കൂടെ ആ സംസാരം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എന്തോ ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പൊ അതുപോലെ തന്നെ
3: അപ്പൊ
2: എന്നോട് പറയാണ്, ആതിരെ നീ വിഷമിക്കണ്ട, ഞങ്ങൾ ജിൽജില്ലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഒത്തിരി സന്തോഷമാണ് നമ്മുടെ കൂടെയുള്ള നമ്മുടെ ശ്രോതാക്കൾ ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യും, നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യും ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മൾ വളരെ ആ ഒരു സ്പിരിറ്റിൽ തന്നെ എടുക്കുന്നു. എന്തേ നീ കണ്ണ ഈ പാട്ട് കൃഷ്ണയ്ക്ക് വേണ്ടി വച്ചു തരണമെന്ന് പറഞ്ഞിട്ട് തീർച്ചയായും നമ്മൾ നെക്സ്റ്റ് ലൈവില് നമ്മളത് പ്ലേ ചെയ്യുന്നതായിരിക്കും. ആശയെ ഒത്തിരി ഇഷ്ടമായി എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മുടെ ജർമ്മനിയിൽ നിന്ന് ആശ്രയിച്ചിട്ട് കാര്യമാണ്. അതുപോലെ കവിതയുടെ കാവ്യാത്മകതയും ജർമ്മനിക്കാർക്കും വയനാട്ടുകാർക്കും അടിമാലിക്കാർക്കും റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും ഹായ്, ചോദ്യം കേട്ടില്ല സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
3: നല്ല മനോഹരമായിട്ടാണ് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. എല്ലാവരെയും ഉൾപ്പെടുത്തി,
2: അതെ എല്ലാവരെയും ഉൾപ്പെടുത്തി. നമ്മുടെ പല ശ്രോതാക്കളും നേരിട്ട് കണ്ടിട്ടില്ല, നമ്മൾ അവരെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ

0: എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. മുട്ടല്ല, കാൽമുട്ട്, അങ്ങനെയൊക്കെയാണ് പല ആൻസേഴ്സും വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ കറക്റ്റ് ആൻസർ ചെയ്തിരിക്കുന്ന നമ്മുടെ ജർമ്മനിയിൽ നിന്ന് ജോബി ചേട്ടനാണ്. അപ്പൊ നമുക്ക് കുറച്ച് നമ്മൾ ആ ഒരു ഇതിലേക്ക് പോവുകയാണ് അല്ലെ.
1: അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പെട്ടെന്ന് ഒരു അറിവ് കൂടി പങ്കുവച്ചിട്ട് നമുക്ക് പോകാം. ബ്രിട്ടൻ പ്രഖ്യാപിച്ചു, എന്താണെന്നറിയാവോ, മിഷൻ ചൈൽഡ്ഹുഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. നമ്മുടെ ഗവൺമെന്റ് ഏകദേശം ഓപ്പറേഷൻ, നമ്മൾ പറഞ്ഞു, തൂഫാനൊക്കെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ 16 വയസ്സിൽ താഴെയുള്ളവരുടെ സമൂഹ മാധ്യമ ഉപയോഗത്തിനാണ് പൂർണ്ണ നിയന്ത്രണവുമായി ബ്രിട്ടൻ വന്നത്. സ്നാപ്ചാറ്റ്, ടിക്ടോക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ തന്നെ നിയന്ത്രണത്തിന്റെ പരിധിയിലൊക്കെ വരികയാണ്. കുട്ടികളുമായൊക്കെ അപരിചിതർ സംസാരിക്കുന്നതും പിന്നെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ, ലൈവ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ എല്ലാം തന്നെ ദേ വിലക്കിന് ബാധകമാണ്. അത് ഒരു പഠനം ഇവർ നടത്തിയിരുന്നു. അപ്പൊ രക്ഷിതാക്കളിൽ 10 ൽ 9 പേരും പറഞ്ഞത് സമൂഹ മാധ്യമ നിയന്ത്രണത്തെ അനുകൂലിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ നിയന്ത്രണങ്ങളൊക്കെ തന്നെ കുട്ടികളെ കൂടുതൽ സുരക്ഷിതരും കൂടുതൽ സന്തോഷമുള്ളവരാക്കും എന്നൊരു സന്ദേശം കൂടിയാണ് തരുന്നത്. അവരുടെ കുട്ടിക്കാലം അവർക്ക് തിരികെ കിട്ടും. അങ്ങനെ ബ്രിട്ടനിൽ മിഷൻ ചൈൽഡ്ഹുഡ് പ്രഖ്യാപിച്ചു പറഞ്ഞു. കാനഡയിലും ഒക്കെ ഇത് നടപ്പിൽ വരുന്നു. സമാനമായ നിയന്ത്രണം ഓസ്ട്രേലിയയിലും ഇന്തോനേഷ്യയിലും ഒക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് സമൂഹ മാധ്യമ നിയന്ത്രണം ഏർപ്പെടുത്തിയതിന് പിന്നാലെ നമ്മുടെ ഓസ്ട്രേലിയ, ഒരുപാട് മലയാളികൾ ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെ തിങ്ങി പാർക്കുന്നുണ്ട്. ഈ ഓസ്ട്രേലിയയിൽ 47 ലക്ഷം സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും വരണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം. നമ്മുടെ കുട്ടികളൊക്കെ കുട്ടിക്കാലം ആസ്വദിക്കട്ടെ. അപ്പം സമയക്കുറവ് മൂലം അതിനെ എന്നെ ഇങ്ങനെ വിരട്ടുന്നുണ്ട്. ഒന്ന് അപ്പഴ് തൊട്ട് വിരട്ടിക്കൊണ്ടിരിക്കുകയാണ്, കാരണം പറയരുത് രജനീഷ്. സമയം കൊടുക്കുകയാണ്,
0: നമ്മുടെ സമയം 11:30 ആയിരിക്കുന്നു. അപ്പൊ നമ്മുടെ രജന ചേച്ചി, ആദ്യം തന്നെ ഞാൻ ചോദ്യം ചോദിച്ചപ്പോ തന്നെ നമ്മുടെ ചോദ്യം ഇതായിരുന്നു, സന്യാസിയുടെ കാൽമുട്ടിനെ എന്താണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോ ആദ്യം തന്നെ നമ്മുടെ രജന ചേച്ചി സന്യാസിനിയാണോ പറയണ്ടേ, പക്ഷെ അത് ആരും കേട്ടില്ല എന്ന് തോന്നുന്നു. സന്യാസിനി, KNENI ആണ് നമ്മുടെ ഉത്തരം. സന്യാസിയുടെ കാൽമുട്ടിനെ എന്ത് പറയുന്നു എന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായോ?
1: ഞാൻ ബാബുരാജ് സാറിന് ഒരു ക്ലൂ ചെറുതായിട്ട് കൊടുത്തിരുന്നു.
0: കറക്റ്റ് ആൻസർ കൊടുത്തിരിക്കുന്നത് നമ്മുടെ ജോബി ചേട്ടനാണ്. സന്യാസിനി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സന്യാസി എന്നിട്ടിട്ട് KNEE ഇട്ടിട്ടുണ്ട്. അതെ. അപ്പൊ നമ്മുടെ ആ ഒരു കുസൃതിതരമായിട്ടുള്ള നമ്മുടെ ആ ഒരു ദിവസത്തിന്റെ ഒരു സ്റ്റാർട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ദിവസം ഇങ്ങനെ നിങ്ങൾ ഇപ്പൊ ഒന്ന് ടയേർഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ചിരി വന്നു, ഓ ഇതാണോ ആൻസർ എന്നൊക്കെ ചോദിച്ചു കാണുമല്ലേ. അപ്പൊ അത് തന്നെയാണ് നമ്മൾ വെറുതെ കുസൃതി ചോദ്യമൊക്കെ ചോദിച്ച് നിങ്ങളെ ഒന്ന് അതിലൊന്ന് എൻഗേജ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പറയുണ്ടായി, ഒരുപാട് പല അറിവുകൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ നമ്മൾ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പൊ ഇന്നത്തെ സമയം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് അല്ലെ. അപ്പൊ അടുത്ത ലൈവില് നല്ല നല്ല പാട്ടുകളും നല്ല നല്ല വിശേഷങ്ങളും അപ്ഡേഷനുമായിട്ട് അടുത്ത RJs ഒക്കെ സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ രജന ചേച്ചി നമുക്ക് വിട വാങ്ങിയാൽ.
1: അതെ, തീർച്ചയായും തീർച്ചയായും. അപ്പം ഇന്ന് നമ്മൾ ഒരുപാട് വിശേഷങ്ങളാണ് പങ്കുവച്ചത്. അപ്പം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. അപ്പം നാളെയൊക്കെ വരുന്ന RJs അതിനെക്കുറിച്ച് പറയാം. അപ്പം ഇന്ന് നമുക്ക് വൈൻഡപ്പ് സെക്ഷനിലേക്ക് കടക്കുകയാണ്.
0: അപ്പം നമ്മുടെ പ്രമോദേട്ടൻ പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മറ്റു പാട്ടുകളെല്ലാം നമ്മൾ അടുത്ത ലൈവിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ദ ലാസ്റ്റ് സോങ്ങിലേക്ക് പോകുന്നു. അപ്പോൾ ബ്യൂട്ടിഫുൾ ഒരു സോങ്ങോട് കൂടി ഇന്നത്തെ ഇത്തിരി നേരം ഒത്തിരി കാര്യം വൈൻഡപ്പ് ചെയ്യുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ITI പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെൻറ്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിലൊന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെൻറ് സെല്ലിൻ്റെ സഹായത്തോടുകൂടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെൻറ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും

0: ും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCയോ +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474279314. മൊബൈൽ 9444620270. നമ്പർ ഒരിക്കൽ കൂടി 0474279314. മൊബൈൽ 9444620270.
1: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
2: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

0: നിങ്ങൾക്കറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
1: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹുത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡ് എണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
1: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company

0: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പുകഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാബ്രയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
1: 21st സദി കാ ഭാരത് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വോ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ,

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
1: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
0: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിലാദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

എടുക്കണം. പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0 down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ

0: അപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. പി എം സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. പി എം സൂര്യാഗർ .gov.in.
1: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: സമയം 12 മണി കഴിഞ്ഞ് 29:53. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെത്തും. നിരവധി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ന്യൂസിലന്റിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ പര്യടനം തുടരുന്നു. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ എത്തും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന സെഷനിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് കാനഡ, UK എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും UAE പ്രസിഡന്റുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പരിപാടിയിൽ കോഴിക്കോട്ടു നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന സെൽഫ് എന്യൂമറേഷൻ സംവിധാനം 15 ദിവസം ലഭ്യമാകും. SE.census.gov.in പോർട്ടൽ വഴി വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഇവ July 1 മുതൽ ആരംഭിക്കുന്ന ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംശയ നിവാരണത്തിനായി 1855 എന്ന ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ സജ്ജമാക്കിയിട്ടുണ്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി. സെൻസസ് 2027 രാഷ്ട്രവികസനത്തിൽ ഏറെ നിർണായകമാണെന്ന് ഗവർണർ പറഞ്ഞു. എല്ലാ ജനങ്ങളും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ പ്രതിരോധ നടപടികൾ ഊർജിതം. ഇതുവരെ പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിരീക്ഷണത്തിനായി എത്തിയ കേന്ദ്ര സംഘം പ്രദേശത്ത് സന്ദർശനം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കോഴിക്കോട് ജില്ലയിൽ നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്ര സംഘം ഇന്നലെ രോഗബാധിതൻ ആദ്യം ചികിത്സ നേടിയ ഫറോക്കിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തിയിരുന്നു. മെഡിക്കൽ കോളേജിൽ നിലവിൽ ചികിത്സയിലുള്ള നിപ രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിലവിൽ ആകെ 6 പേരാണ് ആശുപത്രിയിൽ നിരീക്ഷണത്തിലുള്ളത്. സമ്പർക്ക പട്ടികയിൽ ഉണ്ടായിരുന്ന ഒരു ആരോഗ്യ പ്രവർത്തകർ സന്ദർശിച്ചു.
0: സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ വീണ്ടും ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. കോഴിക്കോട് ഫെറോക്കിൽ 8 വയസ്സുകാരന് രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോടും കണ്ണൂരും ഇന്നലെയും 2 കുട്ടികൾക്ക് വീതം ഷിഗല്ല സ്ഥിരീകരിച്ചിരുന്നു. ആരോഗ്യ ഭക്ഷ്യ സുരക്ഷാ വകുപ്പുകളുടെ മുൻകരുതൽ നടപടികൾ ശക്തമായി തുടരുകയാണ്. ഈ വർഷം ഇതുവരെ 5 പേരാണ് ഷിഗല്ല ബാധിച്ച് മരിച്ചത്. സംസ്ഥാനത്തെ നിപ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്ന് നടന്ന യോഗത്തിൽ പകർച്ചവ്യാധികൾ തടയാനുള്ള മാർഗങ്ങൾ വിദഗ്ധരുമായി ചർച്ച ചെയ്തതായി അദ്ദേഹം പറഞ്ഞു.

0: പറഞ്ഞു. ഇതിനായി ഉന്നതാധികാര സമിതി രൂപീകരിക്കാൻ തീരുമാനമായതായും ജാഗ്രത ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. നീറ്റ് യു ജി പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ 24 മണിക്കൂറിനുള്ളിൽ 1,00,000-ലധികം പേർ ഡൌൺലോഡ് ചെയ്തതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. എല്ലാ പരീക്ഷാർത്ഥികൾക്കും കൃത്യസമയത്ത് അഡ്മിറ്റ് കാർഡുകൾ ലഭിക്കുമെന്ന് NTA ഉറപ്പു നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ന്യൂസിലൻഡിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചു. ക്വാർട്ടർ ഫൈനലിൽ ജപ്പാനെ 1-2 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. അതേസമയം പുരുഷന്മാരുടെ FIH ഹോക്കി പ്രോ ലീഗിൽ ഇന്ത്യ നാളെ ജർമ്മനിയെ നേരിടും. ലോകകപ്പ് ഫുട്ബോളിൽ ആരാധകർ ഏറെയുള്ള മത്സരങ്ങൾക്ക് ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. ഐ ഗ്രൂപ്പിൽ അർദ്ധരാത്രി 12:30 ഫ്രാൻസ് സെനഗലുമായി ഏറ്റുമുട്ടും. പുലർച്ചെ 3:30 ഇറാഖ് നോർവേ പോരാട്ടം. ജെ ഗ്രൂപ്പിൽ രാവിലെ 6:30 അർജന്റീന അൾജീരിയയെ നേരിടും. മൂന്നാർ വന്യജീവി ഡിവിഷനിൽ 11 പുതിയ ജീവിവർഗങ്ങളെ കൂടി കണ്ടെത്തി. വനം വന്യജീവി വകുപ്പും ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ജന്തുജാല സർവേയിലാണ് പുതിയ കണ്ടെത്തൽ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: മൂന്നാർ വന്യജീവി ഡിവിഷന്റെ പരിധിയിൽ വരുന്ന സംരക്ഷിത പ്രദേശങ്ങളിലെ അസാധാരണമായ ജൈവവൈവിധ്യ മൂല്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് പുതിയ സർവേ ഫലം. അപൂർവമായി മാത്രം കാണപ്പെടുന്ന കോമൺ സ്വിഫ്റ്റ് എന്ന പക്ഷിയെ കണ്ടെത്തിയതോടെ മൂന്നാറിലെ ആകെ പക്ഷിവർഗ്ഗങ്ങളുടെ എണ്ണം 263 ഓക്കിലച്ചമ്പൻ, കുഞ്ഞുവരയൻ കോമാളി, ഓർക്കിഡ് നീലി എന്നീ ചിത്രശലഭങ്ങളെ കണ്ടെത്തിയതോടെ ഇവിടുത്തെ ആകെ ശലഭങ്ങളുടെ എണ്ണം 260 ഉയർന്നു. ഇതോടെ ചിത്രശലഭ വൈവിധ്യത്തിൽ കേരളത്തിലെ ഏറ്റവും സമ്പന്നമായ മേഖലകളിലൊന്നായി മൂന്നാർ വീണ്ടും മാറിയിരിക്കുകയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന പാറമുത്തൻ കടുവ, നീലഗിരി നഖവാലൻ, ആനമല നിഴൽത്തുമ്പി ഉൾപ്പെടെ 7 പുതിയ തുമ്പികളെയും സർവേയിൽ കണ്ടെത്തിയിട്ടുണ്ട്.
0: അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 21 യോഗാ ദിനാചരണം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ യോഗാ ദിനത്തിന്റെ പ്രമേയം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. ടൂത്ത്പേസ്റ്റ് കമ്പനിയായ കോൾഗേറ്റിനെതിരെ 3 നിയമ പോരാട്ടം നടത്തി വിജയിച്ച് ആറന്മുള സ്വദേശി. ഓഫർ എന്ന പേരിൽ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ചതിനെതിരെ മനീഷ് നായർ എന്ന വ്യക്തി നടത്തിയ പോരാട്ടം രാജ്യവ്യാപകമായി ശ്രദ്ധ നേടുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: 3 മുൻപ് തിരുവല്ലയിൽ നിന്നും വാങ്ങിയ 120 രണ്ട് ടൂത്ത്പേസ്റ്റ് അടങ്ങിയ കോംബോ പാക്കറ്റിന് ഓഫർ എന്ന പേരിൽ ഉപഭോക്താക്കളെ കബളിപ്പിച്ച കമ്പനിക്കെതിരെയാണ് പത്തനംതിട്ട ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. കോംബോ ടൂത്ത്പേസ്റ്റ് കവറിൽ 10 ഓഫർ എന്ന് രേഖപ്പെടുത്തുകയും MRP 320 എന്ന് എഴുതുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതേ കടയിൽ നിന്നും ഇതേ ബ്രാൻഡിന്റെ 120 സിംഗിൾ പാക്കറ്റിന് 150 മാത്രമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. അധികമായി ഈടാക്കിയ തുക തിരികെ നൽകാനും നഷ്ടപരിഹാരവും കോടതി ചെലവും ഉൾപ്പെടെ 10,020 നൽകാനും കോടതി വിധിച്ചു.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 358 ഉയർന്ന് 76,621, നിഫ്റ്റി 81 നേട്ടത്തിൽ 23,932 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 120 കുറഞ്ഞ് 1,11,000 ഗ്രാമിന് 13,875 ഇന്നത്തെ വില. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് MD ശശിധരൻ കർത്തയുടെ ഭാര്യ, മകൻ എന്നിവർ ചോദ്യം ചെയ്യലിനായി കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരായി. ഇന്നലെ ശശിധരൻ കർത്തയുടെ മകളെയും ചോദ്യം ചെയ്തിരുന്നു. എക്സാലോജിക് കമ്പനി മേധാവി വീണയോടും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. യാത്രി സുവിധ ദിവസ് ആഘോഷങ്ങളുടെ ഭാഗമായി ലക്ഷദ്വീപിലെ ഏക വ്യോമയാന കേന്ദ്രമായ അഗത്തി വിമാനത്താവളത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ശുചീകരണ ജീവനക്കാരെയും വ്യോമയാന മേഖലയിലെ വനിതാ ജീവനക്കാരെയും ചടങ്ങിൽ ആദരിച്ചു. പരിസ്ഥിതി

0: പരിരക്ഷണത്തിന്റെ ഭാഗമായി വൃക്ഷത്തൈ നടീൽ സൌജന്യ ആരോഗ്യ പരിശോധന ക്യാമ്പ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയ്ക്ക് ഇന്ന് 57 വയസ്സ്. കോഴിക്കോട് ജില്ലയിലെ ഏറനാട് തിരൂർ താലൂക്കുകളും പാലക്കാട് ജില്ലയിലെ പെരിന്തൽമണ്ണ പൊന്നാനി താലൂക്കുകളും സംയോജിപ്പിച്ചുകൊണ്ട് 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകൃതമായത്. അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ അരുവിക്കര ജലശുദ്ധീകരണശാലയുടെ പ്രവർത്തനം ഇന്ന് 1 മണിവരെ തടസ്സപ്പെടും. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെത്തും. നിരവധി ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ജനാധിപത്യത്തിൽ പൊതുജന പങ്കാളിത്തത്തിന്റെ പ്രാധാന്യം വളരെ വലുതെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് സെൻസസ് പ്രാരംഭ നടപടികൾക്ക് തുടക്കമായി. സെൽഫ് എന്യൂമറേഷൻ പോർട്ടലിൽ വിവരങ്ങൾ രേഖപ്പെടുത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിപാഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ന്യൂസിലൻഡിൽ നടക്കുന്ന വനിതകളുടെ FIH ഹോക്കി നേഷൻസ് കപ്പിൽ ഇന്ത്യ സെമിഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് 37,00,000 കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
2: സോളർ പവർ കെ മാമലേ മേ ബഹുത് പീച്ചേ താ ലേക്കിൻ ആജ് സോളർ പവർ കെ മാമലേ മേ ഭാരത് ദുനിയ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെന്റ് വനിതാ ITI പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെന്റ് വനിതാ ITI ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ITകളിൽ ഒന്നായ ഈ ITയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റന്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ 1 വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ 2 വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 180 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ഐ ടി ഐ പ്രവേശനത്തിന് പ്രായപരിധിയില്ല. എസ് എസ് എൽ സിയോ പ്ലസ് ടുവോ ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04742793714, മൊബൈൽ 94462027760. നമ്പർ ഒരിക്കൽ കൂടി 04742793714, മൊബൈൽ 94462027760.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

tune. റേഡിയോ സാന്ത്വനം 90.4 ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലൻഡ്. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പ്രധാനമന്ത്രിയെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. കനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കിയർ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 ഉച്ചകോടിയിൽ ഇത് 13-ാം തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യയുടെ പരമോന്നത ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ വൈറ്റ് ഡബിൾ ക്രോസ് ഫസ്റ്റ് ക്ലാസ് സമ്മാനിച്ച് പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനി. സ്ലോവാക് ഭരണകൂടത്തിനും ജനങ്ങൾക്കും നന്ദി അറിയിച്ച പ്രധാനമന്ത്രി ബഹുമതി ഇന്ത്യയിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നതായി പറഞ്ഞു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ കാര്യക്ഷമമായ നടത്തിപ്പിനായി പ്രവർത്തിക്കാൻ പ്രധാനമന്ത്രിയും സ്ലോവാക് പ്രധാനമന്ത്രിയും തമ്മിൽ ധാരണയായി. ഇന്ത്യ സ്ലോവാക്യ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താനും ബ്രാറ്റിസ്ലാവിയയിൽ ഇരു നേതാക്കളും ഇന്നലെ നടത്തിയ പ്രതിനിധിതല ചർച്ചയിൽ തീരുമാനിച്ചു. സ്ലോവാക് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി അല്പസമയം മുൻപ് ഫ്രാൻസിലേക്ക് തിരിച്ചു. വർദ്ധിച്ച ജനപങ്കാളിത്തം ജനാധിപത്യത്തിലേറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിനും വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനും ജനപങ്കാളിത്തം അനിവാര്യമാണെന്നും ന്യൂഡൽഹിയിൽ വികസിത ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ദേശീയതല മത്സരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
2: വികസിത് ഭാരത് കെ സങ്കൽപ് കോ പൂരാ കർനേ കെ ലിയേ ഓർ കഠിൻ മെഹനത് കർകർ ഓർ പരിശ്രം കർകർ ഉസ് സപ്നേ പൂരാ കർനേ കി ജിമ്മേദാരി ഭാരത് കെ നൗജവാനോ കി ഹേ ആപ്സെ പ്രേരണ ലേക്കർ ഇസ് കേന്ദ്രീയ കക്ഷ സേ ജബ് ആപ് ജായേ അലഗ് അലഗ് രാജ്യോ കെ അന്ദർ യുവാഓ കെ നൈതിക സാഹസ് കെ സാത്ത് യുവാഓ മേ ആകാംക്ഷി യുവാഓ കെ അന്ദർ നേതൃത്വ ശക്ത കോ ഡെവലപ് കർന ഉൻകി ഭാഗീദാരി ബഢാന ഓർ കിസ് തരീകെ സേ ഹം ഭാരത് കോ ബദൽ സക്തേ ഹേ.
1: കേരളത്തിൽ നിന്നുള്ള 3 യുവ പ്രതിനിധികൾ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. സംസ്ഥാനതല റൌണ്ടിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അലീഷ, അനിൽ, ശിവാനി എം, ദേവിക കെ എന്നിവരാണ് ദേശീയതല മത്സരത്തിൽ പങ്കെടുക്കുന്നത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ

0: കമ്മീഷന് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. സെൻസസിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ ജൂലൈ 1 മുതൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: രണ്ട് ഘട്ടങ്ങളായി നടക്കുന്ന സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടക്കുക. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസിനായി ആകെ 33 ചോദ്യങ്ങൾ ാണ് വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ഇന്ന് മുതൽ ആരംഭിക്കുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SE.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാവുന്നതാണ്. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. ഇന്ത്യയുടെ ചരിത്രത്തിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസ് ആണ് ഇത്തവണത്തേത്. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സെൻസസ് 2027 ഒന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ ലോക്ഭവനിൽ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. സെൻസസ് പ്രക്രിയകളിൽ എന്യൂമറേറ്റർമാരുമായി പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ജനുവരി മുതൽ ജൂൺ വരെ കേരളത്തിൽ 146 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഈ മാസം 70 ഷിഗല്ല കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഒരു കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമാണെന്ന് മന്ത്രി അറിയിച്ചു. നിപയിൽ 38 പരിശോധനകൾ നടത്തിയതിൽ 37 കേസുകളും നെഗറ്റീവാണെന്നും അദ്ദേഹം പറഞ്ഞു. പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും തെരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പകർച്ചവ്യാധിയെ നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിക്കുമെന്നും ആരോഗ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി പ്രമുഖ ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലിഗ്രാമിന് രാജ്യത്ത് ഈ മാസം 22 വരെ കേന്ദ്ര സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തി. പരീക്ഷാ അട്ടിമറികളും തട്ടിപ്പുകളും തടയുന്നതിന്റെ ഭാഗമായി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം എടുത്ത ഈ തീരുമാനത്തെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി സ്വാഗതം ചെയ്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വ്യാജ അവകാശവാദങ്ങൾ തടയാൻ നേരത്തെ പോസ്റ്റ് ചെയ്ത സന്ദേശങ്ങൾ തിരുത്താനുള്ള ഫീച്ചറും ജൂൺ 30 വരെ നിഷ്ക്രിയമാക്കാൻ ടെലിഗ്രാമിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ താൽപര്യം മുൻനിർത്തി പരീക്ഷ സുരക്ഷിതമായി നടത്താൻ ഈ നടപടികൾ സഹായിക്കുമെന്ന് NTA വ്യക്തമാക്കി. ഇന്ത്യൻ LNG കപ്പൽ ദിശ ഹോർമൂസ് കടലിടുക്ക് സുരക്ഷിതമായി കടന്നു. അമേരിക്കയും ഇറാനും തമ്മിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിനുശേഷം ഹോർമൂസിലൂടെ സഞ്ചരിക്കുന്ന ആദ്യ വാണിജ്യ കപ്പലുകൾ ഒന്നാണിത്. 62,370 മെട്രിക് ടൺ ദ്രവീകൃത പ്രകൃതിവാതകവുമായി വരുന്ന കപ്പൽ മറ്റന്നാൾ ഗുജറാത്ത് തീരത്തെത്തും. ഡീസൽ വിമാന ഇന്ധന കയറ്റുമതിക്കുള്ള പ്രത്യേക അധിക എക്സൈസ് തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. ഡീസലിന്റെ കയറ്റുമതി തീരുവ ലിറ്ററിന് 13.05 രൂപയിൽ നിന്ന് 14 രൂപയായും വിമാന ഇന്ധന കയറ്റുമതി തീരുവ 9.05 രൂപയിൽ നിന്ന് 12.05 രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഉത്തരവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. ഐക്യരാഷ്ട്രസഭാ രക്ഷാസമിതി വിപുലീകരണം താൽക്കാലിക അംഗത്വത്തിൽ മാത്രമായി ഒതുക്കിയാൽ രക്ഷാസമിതി പരിഷ്കരണ ശ്രമങ്ങൾ പരാജയപ്പെട്ടേക്കാമെന്ന് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് നിലപാട് വ്യക്തമാക്കിയത്.
3: IGN cannot be fundamentally different from other UN processes. We urge the co-chairs to take the lead on formulating a text with clearly defined milestones and timelines and thereafter consider if necessary and as appropriate any bridging proposal. In closing, it is India's sincere hope that the co-chairs would suitably take into account our views and amend the elements papers suitably in order to make it more objective. India would also like to reiterate that we will continue to support all earnest efforts by the co-chairs and other groups and member states towards achieving real reforms of the UN Security Council.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ വിവിധ മേഖലകളിലുണ്ടായത് ശ്രദ്ധേയമായ പരിവർത്തനങ്ങളെന്ന് കേന്ദ്ര സർക്കാർ. ജനക്ഷേമം മുൻനിർത്തിയുള്ള നിരവധി മുൻനിര സംരംഭങ്ങൾ ഈ കാലയളവിൽ നടപ്പിലാക്കി. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നയങ്ങളും നടപടികളുമാണ് രാജ്യം ഇക്കാലയളവിൽ സ്വീകരിച്ചത്. ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തീവ്രവാദം അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശവും ലോകത്തിന് നൽകാൻ ഇന്ത്യയ്ക്ക് സാധിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനും ന്യൂസിലൻഡുമായുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. ഇരു ടീമുകളും 2 ഗോളുകൾ വീതമാണ് നേടിയത്. ഇന്നലെ നടന്ന കേപ്പ് വെർഡെ സ്പെയിൻ, ബെൽജിയം ഈജിപ്റ്റ്, സൌദി അറേബ്യ യുറുഗ്വേ മത്സരങ്ങളും സമനിലയിൽ പിരിഞ്ഞു. മിന്നും പ്രകടനം കാഴ്ചവച്ചാണ് കേപ്പ് വെർഡെ മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ ഗോൾരഹിത സമനിലയിൽ തളച്ചത്. ഇന്ന് രാത്രി 12:30 ഫ്രാൻസ് സെനഗൽ പോരാട്ടം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയും നേരിടും.

0: E20 ഇന്ധനം ഉപയോഗിക്കുന്നത് വാഹന ഇൻഷുറൻസ് ക്ലെയിമുകൾ നിരസിക്കപ്പെടുന്നതിന് കാരണമാകുമെന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. E20 ഇന്ധനം ഉപയോഗിച്ചാലും മോട്ടോർ ഇൻഷുറൻസ് പോളിസികൾക്ക് യാതൊരു തടസ്സവും ഉണ്ടാകില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ജനപങ്കാളിത്തം ജനാധിപത്യത്തിൽ ഏറെ പ്രധാനമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ന്യൂഡൽഹിയിൽ വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് 2026 ഉദ്ഘാടനം സ്പീക്കർ നിർവഹിച്ചു. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് ഇന്ന് തുടക്കം കുറിച്ചു. സെൻസസ് പ്രക്രിയകളിൽ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പകർച്ചവ്യാധി വ്യാപനം സംസ്ഥാനത്ത് ഈ വർഷം കൂടുതലാണെന്നും ഈ മാസം 70 ഷിഗല്ല കേസുകൾ റിപ്പോർട്ട് ചെയ്തതായും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നീറ്റ് UG പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ മെസ്സേജിംഗ് ആപ്പായ ടെലഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കരുത്തരായ ഇറാനെ സമനിലയിൽ തളച്ച ന്യൂസിലൻഡ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ വിഷയമാണ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000 ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
3: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30.

ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: है, ये डिसेंट्रलाइजेशन का, विकेंद्रीकरण का, उसका भी एक बहुत बड़ा मूवमेंट है। ये विलेज ड्रिवन, विमेन ड्रिवन मूवमेंट है।
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
2: പെണ്ണിന്റെ ചെറുക്കന് കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ, പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
4: ഹായ്, ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന്
1: പറക്കുകയായിരുന്നു.
0: പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.
1: കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സന്തുലം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ

0: ഇപ്പോൾ കേൾക്കാം ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
1: നമസ്കാരം എല്ലാ മാന്യ ശ്രോതാക്കൾക്കും. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ. ദഹന വ്യവസ്ഥ അഥവാ പചനനാളം അഥവാ ദഹനനാളം വായിൽ നിന്ന് മലദ്വാരം വരെ നീളുന്ന തുടർച്ചയായ പേശീനാളമാണ്. ഭക്ഷണം തകർക്കുന്നതിനും പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നതിനും മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനും ഇത് ഉത്തരവാദിയാണ്. പ്രായപൂർത്തിയായ മനുഷ്യരിൽ പചനവ്യൂഹം അഥവാ ദഹനേന്ദ്ര വ്യൂഹത്തിന്റെ നീളം 5 മീറ്റർ വരും. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിലെ ഒരു പ്രധാന ഭാഗമാണ് പചനവ്യൂഹം. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വിസ്തീർണമുണ്ടാകും ദഹനനാളത്തിന് എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. ഭക്ഷണത്തിലെ രാസവസ്തുക്കൾ കഴിക്കുന്നതും ആഗിരണം ചെയ്യുന്നതും ഉപയോഗപ്പെടുത്തുന്നതും ഊർജം നിറയ്ക്കുന്നതും ശാരീരിക പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതും കലകളുടെ വളർച്ചയ്ക്കും നന്നാക്കലിനും പിന്തുണ നൽകുന്നതുമായ പ്രക്രിയയാണ് ഭക്ഷണവും മനുഷ്യ പോഷകാഹാരവും. ശരിയായ പോഷകാഹാരവും ശാരീരികവും മാനസികവുമായ ക്ഷേമത്തിനുള്ള അടിത്തറയായി വർത്തിക്കുന്നു. ഇന്ന് നമ്മുടെ ദഹന വ്യവസ്ഥയെക്കുറിച്ച് നമ്മോട് ലളിതമായ ഭാഷയിൽ വിശദമായി സംസാരിക്കാൻ നമ്മോടൊപ്പം നമ്മുടെ പ്രിയ ഡോക്ടർ ദീപ MS ആണുള്ളത്. ഡോക്ടർ കടപ്പാക്കടയിൽ 30 വർഷത്തോളമായി ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നു. ഡോക്ടർ നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഡോക്ടർ, ദഹന വ്യവസ്ഥ എന്നാൽ എന്ത്?
2: ദഹന വ്യവസ്ഥ എന്നത് വായിൽ നിന്ന് മലദ്വാരം വരെ നീളുന്ന തുടർച്ചയായ ഒരു ദഹനനാളമാണ്. പക്ഷേ ഈ ദഹനനാളം കൂടാതെ കരൾ, പാൻക്രിയാസ്, പിത്താശയം, ഉമിനീർ ഗ്രന്ഥികൾ എന്നിവയും അവയോടൊപ്പം ചേരുന്നു. കഴിക്കുന്ന ഭക്ഷണത്തെ വിഘടിപ്പിച്ച് അവയിലെ പോഷകങ്ങൾ ശരീരത്തെ ആഗിരണം ചെയ്യുന്ന സംവിധാനമാണ് ദഹന വ്യവസ്ഥ.
1: അലിമെന്ററി കനാൽ അതായത് ആമാശയക്കുഴലും ദഹന വ്യവസ്ഥയും ഒന്നാണോ?
2: അലിമെന്ററി കനാൽ അല്ലെങ്കിൽ ദഹനനാളം എന്ന് പറയുമ്പോൾ വായ് മുതൽ മലദ്വാരം വരെ നീളുന്ന ഒരു നാളമാണ്. എന്നാൽ ദഹന വ്യവസ്ഥയാവുമ്പോൾ ഇതിന്റെ കൂടെ ഉമിനീർ ഗ്രന്ഥികളും കരൾ, പാൻക്രിയാസ്, പിത്താശയം എന്നിവയും കൂടെ ചേർന്ന് ഉൽപ്പാദിപ്പിക്കുന്ന രസങ്ങൾ ചേർന്ന് ഭക്ഷണത്തെ വിഘടിപ്പിച്ച് അവയിലെ പോഷകങ്ങൾ ശരീരത്തിലെ ഊർജത്തിന് ആഗിരണം ചെയ്യുന്ന സംവിധാനമാണ് ദഹന വ്യവസ്ഥ.
1: ദഹന പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നത്?
2: ദഹന പ്രക്രിയ നമുക്ക് 3 തരം തിരിക്കാം. അതിൽ ആദ്യത്താണ് സെഫാലിക് ഡൈജഷൻ, ഗ്യാസ്ട്രിക് ഡൈജഷൻ, 3 ഇൻഡസ്റ്റൈനൽ ഡൈജഷൻ. ഈ പേര് പോലെ തന്നെയാണ്. കെഫാലിക് എന്ന് പറയുമ്പോൾ ബ്രെയിൻ, തല, ഇത് റിലേറ്റഡ് ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഒരു ആഹാരം കാണുമ്പോൾ, മണക്കുമ്പോൾ, സ്പർശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യം നമുക്കറിയാം, പണ്ടൊക്കെ നമ്മൾ പറയും വായിൽ വെള്ളമോടുന്നു. അത് അപ്പോൾ തന്നെ ഉമിനീർ ഗ്രന്ഥികൾ ഉമിനീര് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതേ സമയം തന്നെ വയറ്റിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും ഗ്യാസ്ട്രിക് ജ്യൂസും ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഡൈജഷനെയാണ് നമ്മൾ കെഫാലിക് ഡൈജഷൻ എന്ന് പറയുന്നത്. ഗ്യാസ്ട്രിക് ഡൈജഷൻ, ഗ്യാസ്ട്രിക് എന്ന് പറയുമ്പോൾ വയറ്, വയറിൽ നടക്കുന്ന ഡൈജഷനെയാണ് ഗ്യാസ്ട്രിക് ഡൈജഷൻ. ഇതൊക്കെ നമ്മൾ വീണ്ടും പ്രതിപാദിക്കുന്നുണ്ട്. ഇൻഡസ്റ്റൈനൽ ഡൈജഷൻ എന്ന് പറയുമ്പം കുടലിൽ നടക്കുന്ന ഡൈജഷനാണ്.
1: അതായത് ദഹന പ്രക്രിയ തലച്ചോറും ബാക്കി ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ?
2: അതെ അതെ. ഗട്ട് ബ്രെയിൻ ആക്സസ്, ഇതാണ് ബ്രെയിനും ഗട്ടും തമ്മിലുള്ള കണക്ഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം ബ്രെയിൻ എല്ലാ സിസ്റ്റവും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ ആണ്. ഹാർട്ട് ആണെങ്കിലും ലങ്സ് ആണെങ്കിലും സ്കിൻ ആണെങ്കിലും എല്ലാ സിസ്റ്റവും കൺട്രോൾ ചെയ്തു പോകുന്ന ബ്രെയിൻ ആണ്. എന്നാൽ കുടലിന്റെ കാര്യം എടുക്കുമ്പോൾ ഇവർ നമ്മൾ കൂട്ടുകാരികളെ പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണക്ഷൻ ഉണ്ട്, ബയലാറ്ററൽ കണക്ഷൻ എന്നാണ് ഇതിന് പറയുന്നത്. എല്ലാ ഇമോഷൻസും എല്ലാ രഹസ്യങ്ങളും ഇവർ അന്യോന്യം പറയാറുണ്ട്. അത് നമുക്ക് അറിയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇമോഷൻസ് നമുക്ക് പെട്ടെന്ന് സ്റ്റേജ് അപ്പിയറൻസ് അല്ലെങ്കിൽ നമുക്ക് വൈകാരികമായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമുക്ക് ആദ്യമേ ഫീൽ ചെയ്യുന്നത് ഗട്ടിലാണ്. ബട്ടർഫ്ലൈസ് ഇൻ ദ ഗട്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ആദ്യമായി തെളിയിക്കപ്പെട്ടത് സെഫാലിക് ഡൈജഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സെഫാലിക് ഡൈജഷൻ, സെഫാലിക് ഡൈജഷനിൽ കൂടിയാണ് ഇത് ആദ്യമായി തെളിയിക്കപ്പെട്ടിരുന്നത്. നമ്മൾ ഇത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പാദനം, ഉമിനീർ ഗ്രന്ഥിയുടെ ഉൽപ്പാദനമാണെങ്കിലും ഗ്യാസ്ട്രിക് ജ്യൂസിന്റെ ഉൽപ്പാദനമാണെങ്കിലും ഒരു ഫുഡ് കാണുമ്പോൾ തന്നെ നമുക്കത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. മണം കാണുമ്പോൾ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതെല്ലാം നമ്മുടെ എല്ലാ നിത്യ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കടന്നു പോയിട്ടുള്ളതാണ്. പണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ഉച്ചയ്ക്ക് വിശന്നിരിക്കുമ്പോൾ ആ വിശപ്പിനിടയിൽ നിന്ന് വരുന്ന മണം നമ്മൾ ആസ്വദിച്ചിട്ടില്ലേ? ആ മണം നമ്മൾ അതുണ്ടാക്കുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ എല്ലാവർക്കും അത് ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണമാണ്. രണ്ടാമത് നമുക്കിത് തെളിയിക്കാൻ പറ്റുന്നത് ഇവാൻ പാവ്ലോസിന്റെ ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്, പാവ്ലോസ് എക്സ്പെരിമെന്റ്. പാവ്ലോസ് എക്സ്പെരിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പട്ടിക്ക് ആഹാരം കൊടുക്കുമ്പോൾ മണി കിലുക്കി കൊടുക്കുമ്പോൾ 10 മണി കിലുക്കി ആഹാരം കൊടുത്ത് 11 മണി കിലുക്കുമ്പോൾ തന്നെ ഉമിനീർ ഗ്രന്ഥികൾ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇത് ശരിക്കും കണ്ടീഷണൽ റിഫ്ലക്സിന്റെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ടാണ് കണ്ടതെങ്കിലും ഇതാണ് ഗട്ട് ബ്രെയിൻ ആക്സസിന്റെ ആദ്യത്തെ കണ്ടുപിടുത്തം. അവിടുന്നാണ്, അതൊരു വിപ്ലവകരമായ ഒരു കണ്ടുപിടുത്തമായിരുന്നു. കാരണം അതുവരെ അന്നത്തെ വരെ കാഴ്ചപ്പാടെന്ന്

0: കെമിക്കൽ ഡൈജഷൻ മാത്രമാണ് നമ്മുടെ ഡൈജഷൻ. അത് ശരിക്കും പറഞ്ഞാല് കാറിൽ പെട്രോൾ ഒഴിക്കുന്ന പോലെ ഉള്ളു. പക്ഷെ ഇത് അതല്ല, മുഴുവൻ നാഡീ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തെളിയിച്ചത് ഇവാൻ പവ്ലോവ് ആണ്. ഇവാൻ പവ്ലോവിന് 1904 ഇതിന് നോബൽ പ്രൈസും കിട്ടിയതാണ്. ആദ്യമായി ഇദ്ദേഹം ഗ്യാസ്ട്രിക് ജ്യൂസ് എന്ന് വെച്ചാല് നമ്മുടെ സ്റ്റൊമക്കിലുണ്ടാവുന്ന എൻസൈമുകളാണ്, പിന്നെ ഉമിനീർ ഗ്രന്ഥികളുടെയും പ്രവർത്തനം പഠിക്കാൻ വേണ്ടി തുടങ്ങിയതായിരുന്നു. വയറിലും ഉമിനീർ ഗ്രന്ഥികളുടെ അടുത്തും ഫിസ്റ്റുല പോലുള്ള ഓപ്പണിംഗ് ഇട്ടിട്ട് ഓരോ ആഹാരം കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, എത്രമാത്രം ജ്യൂസുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അതിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങിയ ഒരു എക്സ്പെരിമെന്റ് ആണ് നാഡീ വ്യവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത്. കണ്ടീഷണൽ റിഫ്ലക്സ് ആയിട്ട് ഇത് കണ്ടുപിടിച്ച് അതിന് നോബൽ പ്രൈസ് കിട്ടിയെങ്കിലും പിൽക്കാലത്ത് ആൻസൈറ്റി, ഡിപ്രഷൻ, ഫോബിയ എന്നിവയുടെ എല്ലാം ചികിത്സയ്ക്ക് ഈ റിഫ്ലക്സിന്റെ അടിസ്ഥാനത്തിലാണ് ചികിത്സ നിർണയിച്ചിരിക്കുന്നത്. അവിടെയാണ് ഗട്ട് ബ്രെയിൻ ആക്സസിന്റെ തുടക്കം. ആ വിപ്ലവം തന്നെയാണ് നമ്മുടെ മോഡേൺ മെഡിസിനിൽ ഇത് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലേക്ക് നമ്മളെ കൊണ്ടുവന്നത്. എന്നാൽ ഇപ്പം പുതിയതായിട്ട് ഇതിനും അപ്പുറത്തേക്ക് നമ്മൾ പോയി കഴിഞ്ഞു. കാരണം ഈ സെഫാലിക് ഡൈജഷൻ അത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതൊരു 3 തട്ടിലാണ് നടക്കുന്നത്. ഫസ്റ്റ് തിങ് വേഗസ് നെർവ്,
1: അത് 10th ക്രേനിയൽ നെർവ് അല്ലേ. ദഹനവുമായി ഈ നെർവ് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു?
0: ദഹനമായിട്ട് മാത്രമല്ല, ഇതാണ് ബ്രെയിനിലെ ഏറ്റവും വലിയ നെർവ്. ബ്രെയിനിൽ ഉണ്ടായി ശരീരത്തിന് കൊടുക്കുന്ന നെർവിലെ ഏറ്റവും വലിയ നെർവ്. ഇതാണ് ഹാർട്ട്, ലങ്സ്, നെഞ്ച്, വയറ് എന്ന എല്ലാ ഭാഗത്തും ഞരമ്പുകൾ സപ്ലൈ ചെയ്യുന്നത് ഈ നെർവാണ്. ഈ നെർവാണ് ഗട്ടിലേക്കും വരുന്നത്. അപ്പം വേഗസ് നെർവാണ് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന ആദ്യത്തെ നെർവ്. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ആണെങ്കിലും എല്ലാത്തിന്റെ ഉൽപ്പാദനങ്ങളും ഇതിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. വേഗസ് നെർവിന്റെ ആക്ടിവിറ്റി കൂടുകയാണെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസിനകത്തുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അളവും കൂടുതലായിരിക്കും. രണ്ടാമത് വരുന്നതാണ് എൻട്രിക് നെർവസ് സിസ്റ്റം. നമുക്കറിയാം ആമാശയക്കുഴലും ആമാശയം എല്ലാം മ്യൂക്കസ് മെംബ്രെയിൻ വെച്ച് കവർ ചെയ്തിരിക്കുന്നതാണെന്ന്. ഇതിനകത്ത് ഒരു നെർവസ് പ്ലെക്സസ് ഉണ്ട്. ഇതിനെയാണ്, അത് ഹൺഡ്രഡ്സ് ഓഫ് നെറ്റ്വർക്ക് ഓഫ് പ്ലെക്സസ് ആണുള്ളത്, ഇതിനെയാണ് എൻട്രിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ശരിക്കും സെക്കൻഡ് ബ്രെയിൻ ഓഫ് ദി ബോഡിന്നോ ഘട്ടമെന്നോ ഒക്കെ നമ്മൾ വിശ്വസിപ്പിക്കാറുണ്ട്. കാരണം ഒരു ബ്രെയിനിന്റെ വർക്കാണ് ഇത് ചെയ്യുന്നത്. ആമാശയത്തിന്റെ ഒരു താളാത്മകമായ ഒരു ചലനമുണ്ട്, പെരിസ്റ്റാൾസിസ് എന്ന് പറയും. ആ ചലനമാണ് എല്ലാ പ്രവർത്തനങ്ങളും ആമാശയക്കുഴലിന്റെ നിശ്ചയിക്കുന്നത്. ആമാശയക്കുഴലിന്റെ മാത്രമല്ല നമ്മുടെ ബോഡിയുടെ തന്നെ എന്ന് പറയാം. അത് കൺട്രോൾ ചെയ്യുന്നത് എൻട്രിക് നെർവസ് സിസ്റ്റമാണ്. കൂടാതെ തന്നെ ഒരുപാട് ഹോർമോൺസ് ഇതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. സെറട്ടോണിൻ, ഡോപ്പമിൻ, അങ്ങനെ ഒരുപാട്. അപ്പം ഇതിന്റെ എല്ലാം കൺട്രോൾ ഈ എൻട്രിക് നെർവസ് സിസ്റ്റത്തിനാണ് ഉള്ളത്.
1: ഗട്ട് മൈക്രോബയോമ എന്നാൽ എന്താണ് ഡോക്ടർ?
0: ഇതാണ് 3rd ഘട്ടം, ഗട്ട് ബ്രെയിൻ ആക്സസിന്റെ 3rd ഘട്ടം. കുടലിൽ വസിക്കുന്ന, പ്രത്യേകിച്ച് വൻകുടലിൽ വസിക്കുന്ന കോടാനുകോടി സൂക്ഷ്മ ജീവികളുണ്ട്. വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട്. ഇവ ഒരുപാട് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ശരീരത്തിന്റെ 90% സെറട്ടോണിൻ എന്ന് പറയുന്ന, സെറട്ടോണിൻ എന്ന് പറയുന്ന ഹാപ്പി ഹോർമോൺ ആണ്, ഇവ കുടലിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിനകത്തൊരു സെല്ലുണ്ട്, എൻഡോക്രോമഫിൻ സെൽ. ഇത് ഇവിടെ നിന്നാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ശരിക്കും ഒരാളുടെ മാനസിക അവസ്ഥ നിശ്ചയിക്കുന്നത് ഈ ഹോർമോണുകളാണ്. മെലറ്റോണിൻ, സെറട്ടോണിൻ എന്ന ഹോർമോണുകളാണ് ഇവ നിശ്ചയിക്കുന്നത്. ഇവയെല്ലാം തന്നെ കുടലിൽ നിന്നാണ് ഉത്പാദിപ്പിക്കുന്നത്. ഈ വൻകുടലിൽ കാണുന്ന കൂടാനുകൂടി വസിക്കുന്ന സൂക്ഷ്മാണുക്കൾക്ക് ഉണ്ടാവുന്ന എല്ലാ വ്യത്യാസവും ശരീരത്തിന്റെ മുഴുവൻ ഹെൽത്തിനെയും ബാധിക്കും. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ വയറ്റിലേക്ക് എന്ത് പോകുന്നു അതാണ് നമ്മുടെ ഭാവി അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് നിശ്ചയിക്കുന്നത്. അപ്പം ഏറ്റവും കൂടുതലായി സൂക്ഷിക്കേണ്ടത് ഇതിന്റെ ഒരു അവസ്ഥയുണ്ട്, ഒരു സാന്തുലിതിക അവസ്ഥയുണ്ട്. അത് നമ്മൾ മാക്സിമം സൂക്ഷിച്ചാൽ മാത്രമേ ഒരാളുടെ ഹെൽത്ത് നിലനിൽക്കുകയുള്ളൂ.
1: അപ്പോൾ എന്തൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് ആണ് ഇതുമൂലം ഉണ്ടാകുന്നത്?
0: എല്ലാം ഇത് തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ പ്രോബ്ലംസിലേക്ക് വരുമ്പം നമുക്ക് സാധാരണ വരാറുള്ള ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു ഫങ്ഷണൽ ഡിസീസ് ആണ്. അത് നമ്മൾ നല്ലപോലെ ഇനി അതിൽ പ്രതിപാദിക്കുന്നുണ്ട്.
1: IBS.
0: പിന്നെ മെന്റൽ ഹെൽത്തിനുണ്ടാവുന്ന പ്രശ്നം വളരെ, ആൻസൈറ്റി, ഡിപ്രഷൻ എന്നുള്ളതെല്ലാം ഇതിൽ നിന്ന് വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ഓട്ടോഇമ്യൂൺ ഡിസോർഡേഴ്സിന്റെ ഒരു തുടക്കം ഇവിടുന്ന് തുടങ്ങുന്നെന്ന് പറയാം, നമുക്കറിയാലോ. അപ്പൊ ഓട്ടോഇമ്യൂൺ ഡിസോർഡർ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി നമുക്ക് തന്നെ ഒരു ശത്രുവായി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. അത് വളരെ മോശമായ ഒരു അവസ്ഥയാണ്. ശരിക്കും കുടലിന്റെ ഒരു ഹെൽത്ത് തന്നെയാണ് നമ്മുടെ ശരീരത്തിന്റെ ഹെൽത്തും നമ്മുടെ ആയുസ്.
1: ഡോക്ടർ, അപ്പോൾ ഇതൊരു ഹോളിസ്റ്റിക് അപ്രോച്ച് അല്ലേ കാണിക്കുന്നത്?
0: അതെ, മോഡേൺ മെഡിസിൻ, ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് മെഡിസിനെ കുറിച്ച് ചിന്തിച്ചത് 1990s. അതിന് വഴിതെളിച്ചത് ഇവാൻ പവ്ലോവിന്റെ
1: എക്സ്പെരിമെന്റുമാണ്.
0: അത് ഫിസിയോളജി ഓഫ് ഡൈജഷൻ എന്നൊരു ഗ്രന്ഥത്തിനാണ് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയത്. അതാണ് ശരിക്കും ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് മെഡിസിനെ കുറിച്ച് ഇപ്പോഴത്തെ മോഡേൺ മെഡിസിൻ ചിന്തിക്കാൻ തുടങ്ങിയത് പോലും. എന്നാൽ 1800

0: ഹനിമാൻ ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് മെഡിസിനെ കുറിച്ച് ഹോമിയോപ്പതി ചികിത്സയിൽ പ്രതിപാദിക്കുന്നുണ്ട്. 19th century ആണ് ശാസ്ത്രീയമായി ഇവ തെളിയിക്കാൻ പറ്റിയത് എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ഹോളിസ്റ്റിക് കൺസെപ്റ്റ് ഓഫ് മെഡിസിനിലൂടെ തന്നെയാണ് ഒരു രോഗിയെ ചികിത്സിക്കേണ്ടത്. അന്ന് ഹനിമാൻ പറഞ്ഞിരുന്നത് തന്നെ രോഗിയെയാണ്, രോഗത്തെ അല്ല ചികിത്സിക്കേണ്ടതെന്ന്. അതിപ്പോൾ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്.
1: ഓക്കേ ഡോക്ടർ, ആമാശയനാളം അഥവാ അലിമെന്ററി കനാലിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്?
0: ബക്കൽ ക്യാവിറ്റി മുതൽ ഏനൽ സ്പിഞ്ചർ വരെ നീളുന്നതാണ് ആമാശയനാളം. ബക്കൽ ക്യാവിറ്റി എന്ന് പറയുമ്പോൾ ചുണ്ട്, ബക്കൽ ക്യാവിറ്റിക്ക് അകത്തുള്ള അവയവങ്ങൾ, പല്ല്, ബക്കൽ ക്യാവിറ്റിയുടെ മ്യൂക്കോസ, ടങ് അല്ലെങ്കിൽ നാക്ക്, പാരോട്ടിക് ഗ്ലാൻസ്, ഇവയെല്ലാം കൂടെ ചേരുന്നതാണ് ബക്കൽ ക്യാവിറ്റി. പിന്നീട് വരുന്നതാണ് ഈസോഫാഗസ് അല്ലെങ്കിൽ അന്നനാളം. മൂന്നാമത് വരുന്നതാണ് ആമാശയ വയറ്, സ്റ്റൊമക്. അത് കഴിഞ്ഞ് വരുന്നത് കുടലാണ്. കുടലിന് തന്നെ ചെറുകുടലിന് മൂന്ന് ഭാഗങ്ങളുണ്ട്, ഡിയോഡിനം, ജിജിനം, ഇലിയം. പിന്നെ വരുന്നത് വൻകുടൽ, സീക്കം, കോളൻ, അസെൻഡിങ് ഡിസെൻഡിങ്, ആ കോളൻ, സിഗ്മോയിഡ് ആൻഡ് റെക്റ്റം. അവിടെ നിന്ന് പുറത്തേക്ക് തള്ളിപ്പോകുന്ന, വേസ്റ്റ് തള്ളിപ്പോകുന്നത് ഏനൽ സ്പിഞ്ചർ വഴിയാണ്. ഇതാണ് ആമാശയനാളത്തിന്റെ സ്ട്രക്ചർ.
1: അതായത് ആമാശയനാളം തുടങ്ങുന്നത് തന്നെ ചുണ്ടിലാണ് അല്ലേ?
0: അതെ.
1: ഡോക്ടേഴ്സ് ചാറ്റിൽ ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരികെ എത്താം. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM ഡോക്ടേഴ്സ് ചാറ്റ്.
2: യു ആർ ട്യൂൺഡ് ഇൻടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM, കീപ്പിംഗ് യു കമ്പനി ഓൾ ഡേ.
1: ഇടവേളയ്ക്ക് ശേഷം ഡോക്ടേഴ്സ് ചാറ്റ് തുടരുന്നു. നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ദീപ MS. ചുണ്ടിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ഒന്ന് പറയാമോ ഡോക്ടർ?
0: ചുണ്ടിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഒരാളെ കാണുമ്പോൾ നമ്മൾ ആദ്യം ഒരാളെ സ്വീകരിക്കുന്ന ചുണ്ട് വെച്ചാണ്, ചിരിച്ചാണ്. ചുണ്ടിന്റെ മുഖ മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ തന്നെ ഒരാൾ കയറി വരുമ്പോൾ ചുണ്ടിന്റെ അവസ്ഥ നോക്കി തന്നെ അയാളുടെ ആരോഗ്യസ്ഥിതി നമുക്ക് മനസ്സിലാക്കാം. ചുണ്ടുകൾ എന്ന് പറയുമ്പോൾ രണ്ട് ഇതളുകൾ ചേർന്നുണ്ട്, അതായത് സുപ്പീരിയറും ഇൻഫീരിയറും ആയ. അതിനകത്ത് ഒരു ഗ്ലാൻസും, സ്വെറ്റ് ഗ്ലാൻസ് പോലും ഇല്ല, ഭയങ്കര സോഫ്റ്റായ ഒരുപാട് നെർവ്സും മാത്രമുള്ള ഭയങ്കര സെൻസിറ്റീവ് ആയ ഒരു ഏരിയയാണ്.
1: മോസ്റ്റ് സെൻസിറ്റീവ്
0: ഏരിയയാണ്. ചുണ്ടിന് സൗന്ദര്യത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തിന്റെ നമുക്ക് വായിക്കാൻ പറ്റും. ഒരു ചുണ്ട് കാണുമ്പോൾ അതിന്റെ കളർ നോക്കി നമുക്ക് പറയാൻ പറ്റും അതൊക്കെ അനീമിയ ഉണ്ടോ, അതൊക്കെ ഹാർട്ട് ഡിസീസ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പം അനീമിയ ഉള്ള ഒരാളുടെ ചുണ്ട് പെയിലായിരിക്കും, ഹാർട്ട് ഡിസീസ് ഉള്ള ഒരാളുടെ ചുണ്ട് ചെറിയ നീല കളറിലേക്ക് പോകും. അതേപോലെ തന്നെ കുടലിന്റെ അവസ്ഥ നമുക്ക് ചുണ്ടുകൾ നോക്കി പറയാൻ പറ്റും. കുടലിന്റെ അവസ്ഥ ചീലൈറ്റിസ്, അത് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി വരുമ്പം, വൈറ്റമിൻ ഡെഫിഷ്യൻസി മിക്കവാറും കുടലിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് വരുന്നത്. ആംഗുലർ സ്റ്റോമറ്റൈറ്റിസ് അല്ലെങ്കിൽ ആംഗുലർ ചീലൈറ്റിസ് നമുക്ക് കാണാൻ പറ്റും. കൂടാതെ ഇവ ഫേഷ്യൽ എക്സ്പ്രഷൻ, നമ്മളെ ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും എല്ലാം കാണിക്കാൻ പറ്റും. പിന്നത്തെ മെയിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മൾ ചുണ്ടുകളിലൂടെയാണ്. അമ്മ മക്കളോടും ഭാര്യ ഭർത്താവിനോടും കമിതാക്കളും എല്ലാം കിസ്സിങ്, അത് ചുണ്ടുകളിലൂടെയാണ് ചെയ്യുന്നത്. അങ്ങനെ ചുണ്ടുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറെ ഉണ്ട്.
1: ഡോക്ടർ പറഞ്ഞ പോലെ മുഖം മനസ്സിന്റെ കണ്ണാടി. എന്നാലും ഒരു രോഗി നമ്മളെ സമീപിക്കുമ്പോൾ മുഖം നോക്കി തന്നെ നമുക്ക് പല അസുഖങ്ങളും തിരിച്ചറിയാൻ പറ്റും. അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാം.
0: അപ്പം ചുണ്ടുകൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങൾ തന്നെ, ചുണ്ടുകൾക്ക് ആദ്യമേ ഉണ്ടാകുന്ന അസുഖം, ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ ഈ വെദർ ചേഞ്ചസ്, അമിതമായ സൺ എക്സ്പോഷറും അമിതമായ ചൂടും ഇതിന് താങ്ങാൻ പറ്റത്തില്ല. പണ്ട് നമ്മുടെ ഒരു കാലാവസ്ഥയല്ല, അതിലും മേലെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കേരളത്തിലാണ് ഇപ്പോഴെങ്കിലും ലിപ്സ്റ്റിക് ഒക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. നമ്മൾ കേരളം വിട്ടു കഴിഞ്ഞാൽ പണ്ട് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും ചുണ്ടുകൾ കളർ തേച്ചാണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തെ കാര്യം അവിടുത്തെ കാലാവസ്ഥയായിരുന്നു, അത് തടയാൻ വേണ്ടി അവർ. പക്ഷെ എന്നാൽ അത് ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം നമുക്കറിയാം ലിപ്സ്റ്റിക്കിലെല്ലാം വരുന്നത് ലെഡ് ചേർന്ന സാധനങ്ങളാണെന്ന്. അപ്പം വെദർ ഒരു കാര്യമാണ്, രണ്ടാമത്തത് ചീലൈറ്റിസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീർവീർക്കം, ചുണ്ടുകളിൽ ഉണ്ടാവുന്ന
1: നീർവീർക്കം,
0: അത് ഇൻഫെക്ഷൻ കൊണ്ടുവരാം. അതേസമയം സ്റ്റൊമക്ക് മുതൽ ഇൻറ്റസ്റ്റൈൻ കൊണ്ടുണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും ചുണ്ടിന് നീർവീഴ്ച ഉണ്ടാക്കാം. B12 ഡെഫിഷ്യൻസി കൊണ്ട് ആംഗുലർ സ്റ്റൊമറ്റൈറ്റിസ് വരാം. ഇതാണ് ചുണ്ടുകൾ വെച്ച് നമുക്ക് അറിയാൻ പറ്റുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അനീമിയ കൂടാതെ മഞ്ഞപ്പിത്തം ഉണ്ടെങ്കിലും ചുണ്ടുകൾക്ക് അറിയാൻ പറ്റും. മഞ്ഞപ്പിത്തം കൂടുതൽ കണ്ണുകളിലാണ് വരുന്നത്, എന്നാലും നമുക്ക് ആ വ്യത്യാസം അറിയാൻ പറ്റും.
1: ഇത് കൂടാതെ എന്തൊക്കെ അസുഖങ്ങളാണ് ചുണ്ടിനെ ബാധിക്കുന്നത്?
0: ലിപ് ക്യാൻസർ വരാറുണ്ട്, അത് കൂടുതലും താഴത്തെ ലിപ്സുകളിലാണ് വരുന്നത്. ഇപ്പം ബാക്കിയെല്ലാം ഞാൻ ഒരുവിധം പറഞ്ഞു കഴിഞ്ഞു. ചീലൈറ്റിസും ആംഗുലർ സ്റ്റോമറ്റൈറ്റിസും, ക്ലെഫ്റ്റ് പാലറ്റ്, ഇത് നമുക്ക് ഇപ്പം നന്നായാൽ പോലും ഒരാൾ കയറി വരുമ്പം ഉച്ചിറയുള്ളവരെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ എല്ലാം തന്നെ നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ചുണ്ടിലുണ്ട്.
1: ഇത്രയും പ്രധാനപ്പെട്ട ചുണ്ടുകൾ എങ്ങനെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്?
0: ഒരുപാട് സൺ എക്സ്പോഷർ കൊടുക്കല്, ഒരുപാട് തണുപ്പിലും നമ്മൾ നല്ലപോലെ ചുണ്ടുകൾ സംരക്ഷിക്കണം. കൂടാതെ പ്രീബയോട്ടിക്ക പ്രോബയോട്ടിക്കുമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക, നല്ലപോലെ വെള്ളം കുടിക്കുക, ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നെങ്കിൽ ലെഡിന്റെ അംശം അടങ്ങാത്ത ലിപ്സ്റ്റിക് ഉപയോഗിക്കുക. ഇപ്പം

0: നല്ല ലിപ് ബാമുകൾ ലഭ്യമാണ്, നാച്ചുറലും ഓർഗാനിക്കുമായിട്ടുള്ള ലിപ് ബാമുകൾ. അവയിട്ട് നമുക്ക് ലിപ്സ് സംരക്ഷിക്കാം. പ്രത്യേകിച്ച് വെയിലത്തും തണുപ്പത്തും ഒക്കെ പോകുമ്പോൾ ലിപ്സ് നന്നായി സംരക്ഷിക്കാം.
1: ദഹന വ്യവസ്ഥയിൽ ഇപ്പോൾ ചുണ്ട് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കാണുന്നത് പല്ലുകളാണ്. അന്നേരം പല്ലുകൾക്ക് ഈ ദഹന വ്യവസ്ഥയിലുള്ള പ്രാധാന്യം അതിനെപ്പറ്റി.
0: പല്ലുകളാണ് ദഹനത്തിന്റെ ആദ്യത്തെ മെക്കാനിക്കൽ ജോലി ചെയ്ത് തുടങ്ങുന്നത്. ചവച്ചരച്ച് കഴിക്കാൻ അത് കഴിക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ് ചെറുതാക്കുന്നത് പല്ലാണ്. കൂടാതെ തന്നെ പല്ലുകളും സൗന്ദര്യത്തിനും ഫേഷ്യൽ സ്ട്രക്ചർ, നമ്മുടെ ഫേഷ്യൽ മുഖത്തിന്റെ ഷേപ്പിന് പല്ലുകൾക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്കറിയാമല്ലോ പല്ലുകൾ മാറ്റിയാൽ നമ്മുടെ മുഖം എങ്ങനെയിരിക്കുന്നു. ഇപ്പം ഫേഷ്യൽ സ്ട്രക്ചറിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പല്ലുകളാണ്. കൂടാതെ തന്നെ സംസാരിക്കാനും ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനും പല്ലുകൾ മാത്രമല്ല ചുണ്ടുകളുമുണ്ട്. പാമ എന്നുള്ള വാക്കുകളൊക്കെ ചുണ്ടുകളിൽ നിന്നും പല്ലും ചുണ്ടും നാക്കും കൂടെ ചേരുമ്പോഴാണ് പല പല ശബ്ദങ്ങളും വരുന്നത്. അപ്പൊ സംസാരത്തിനും പല്ലുകൾക്ക് നല്ല പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജനിച്ചു കഴിഞ്ഞ് 6 മാസം മുതൽ ഉണ്ടാവുന്ന പ്രൈമറി ടീത്ത് എന്ന് പറയുന്ന 20 സെറ്റ് പല്ലുകള്, അത് കഴിഞ്ഞാൽ ഒരു 5 വയസ്സ് കഴിഞ്ഞാൽ അത് പോയിട്ട് പുതിയതായിട്ട് വരുന്ന 32 പല്ലുകളും 2 സെറ്റ് ഓഫ് പല്ലുകളാണ് നമ്മുടെ ജീവിതകാലത്തിൽ ഉണ്ടാവുന്നത്. അതിന് ഓരോ പല്ലിനും ഓരോരോ ഫംഗ്ഷനും ഉണ്ട്.
1: പല്ലുകളുടെ സംരക്ഷണത്തെ കുറിച്ച് കൂടി ഒന്ന് ചുരുക്കി വിശദീകരിക്കാമോ ഡോക്ടർ?
0: പല്ലുകൾ വളരെ ക്ലീൻ ആയിട്ട് വെക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമ്മളെപ്പോ ആഹാരം കഴിച്ചാലും ഇതിന്റെ ഇടയിൽ കയറാം. അതുകൊണ്ട് അതിന്റെ ബ്രഷിങ് 2 നേരമെങ്കിലും മിനിമം, ആഹാരം കഴിച്ച ഉടനെ ബ്രഷ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ലതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ജോലിക്ക് പോകുന്നവർക്ക് അത് പറ്റത്തില്ല. എപ്പോഴും ആഹാരം കഴിച്ചാൽ പല്ലുതേക്കാൻ പറ്റില്ല. അതുകൊണ്ട് 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യുക. അതേപോലെ തന്നെ നൂല് വെച്ച് ഇതിന്റെ ഇടയിൽ വൃത്തിയാക്കുക.
1: ഫ്ലോസിങ്.
0: പിന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഡെന്റിസ്റ്റിനെ കാണുന്നത് നല്ലതാണ്. ഇടയ്ക്ക് വൃത്തിയാക്കണമെങ്കിലും ഒക്കെ ഒന്ന് കാണുന്നത് എപ്പോഴായാലും എന്ത് കേടുണ്ടെങ്കിലും. അപ്പൊ എപ്പോഴും സംരക്ഷിച്ച് വെച്ചാൽ മാത്രമേ പല്ലുകൾ അങ്ങനെ ഇരിക്കത്തുള്ളൂ. അത് മുഖത്തിന്റെ സൗന്ദര്യത്തിന് വലിയൊരു ആവശ്യമാണ്.
1: പല്ല് കഴിഞ്ഞാൽ പിന്നെ ദഹനവ്യവസ്ഥയിൽ 3-ാമതുള്ളത് ടങ്ങാണ്, നാക്ക്.
0: നാക്കിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ഫ്ലെക്സിബിൾ മൂവിംഗ് ആയ ഒരു മസ്കുലാർ ഓർഗനാണ്. ശരിക്കും ഫ്ലോർ ഓഫ് ദ മൗത്ത്, മൗത്തിന്റെ താഴെയാണ്, പുറവിലൊരു ഹയോയിഡ് ബോൺ സ്ട്രക്ചറിലാണ് അത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിൽ താടിയെല്ലും കീഴ്ത്താടിയും കൊണ്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നതാണ് നാക്ക്. നാക്കിനെ കുറിച്ച് പറയുമ്പോൾ ഈ നാക്കില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഈ ഭക്ഷണം ഇത്ര രുചിയോടെ നമുക്ക് കഴിക്കാൻ പറ്റുകയില്ല. അതിനകത്ത് ഒരുപാട് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്. എല്ലാ ടേസ്റ്റുകളും നമുക്ക് തിരിച്ചറിയാനുള്ള ബഡ്സ് ഇതിനകത്തുണ്ട്. അത് പാപ്പില പോലെ കാണുന്ന ഒരുപാട് ബഡ്സ് ഉണ്ട്. പുളി, മധുരം, കയ്പ്, ഉപ്പ്, ഉമാമി എന്ന് പറയുന്ന എല്ലാ ടേസ്റ്റുകളും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന നാക്കുള്ളത് കൊണ്ടാണ്.
1: ഈ ഉമാമി എന്ന് പറയുന്ന ഒരു പുതിയ
0: ടേസ്റ്റാണ്. അപ്പൊ ഇത് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ആഹാരം ഇത്രയും ബാക്കി ഇന്ദ്രിയങ്ങളൂടെ വർക്ക് ചെയ്യണം. മണവും ഇതെല്ലാം വരുന്നത് ആണെങ്കിൽ പോലും ഈ നാക്കിനകത്ത് ടേസ്റ്റ് ബഡ്സ് ഇല്ലെങ്കിൽ നമുക്ക് ശരിക്കും പെട്രോൾ എടുത്ത് കാറി ഒഴിക്കുന്ന അതേ അനുഭവമായി പോവും നമ്മുടെ ആഹാരം കഴിക്കുന്നത്.
1: ഇത് കൂടാതെ നാക്കിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് ഡോക്ടർ?
0: നമ്മൾ ഉമിനീർ ഗ്രന്ഥികളെ കുറിച്ച് പറഞ്ഞില്ലെങ്കിലും ഉമിനീർ ഗ്രന്ഥികൾ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഉമിനീരും കൂടെ ചേർന്ന് നാക്ക് ഈ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് പല്ലുകൾ കൊണ്ട് ചവച്ചരച്ചൊരു ബോൾ രൂപത്തിലായി മാറ്റുന്നുണ്ട്. അതിന് ബോളസ് എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ഈ ബോളസ് പിന്നെ നാക്ക് വെച്ച് തന്നെ തെള്ളിയാണ് നമ്മൾ ഈസോഫാഗസിലേക്ക് കടത്തിവിടുന്നത്. അപ്പം ആദ്യം തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് ഒരു ഭേദം മാറ്റം വരുത്തുന്നത് ഈ നാക്കും പല്ലും ഉമിനീർ ഗ്രന്ഥികളും കൂടെ ചേർന്നാണ്, ഉമിനീരും കൂടെ ചേർന്നാണ്. ഇതാണ് നാക്കിന്റെ ആദ്യത്തെ ഫംഗ്ഷൻ. ഇത് കൂടാതെ നാക്കിന് സംസാരം, ആർട്ടിക്കുലേഷൻ, സ്പീച്ചിനകത്തെല്ലാം വളരെയേറെ റോൾ ഉണ്ട്.
1: നാക്കിൽ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്?
0: നാക്കിനുണ്ടാവുന്ന നീറൊഴുക്കം, ഗ്ലോസൈറ്റിസ് എന്ന് പറയും. അതുപോലെ തന്നെ ആഫ്തസ് അൾസർ ഡെഫിഷ്യൻസി, അയൺ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് പെയിലായിട്ടിരിക്കും. നാക്ക് മാത്രമല്ല ബക്കൽ ക്യാവിറ്റി മുഴുവൻ, നമ്മൾ നാക്ക് നോക്കുമ്പം ബക്കൽ ക്യാവിറ്റി മുഴുവനായിട്ടാണല്ലോ നോക്കുന്നത്. അപ്പൊ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ബക്കൽ ക്യാവിറ്റി നോക്കുന്ന വഴി തന്നെ മനസ്സിലാവും. കാരണം ചില അസുഖങ്ങളുടെ ആദ്യത്തെ ലക്ഷണങ്ങൾ ബക്കൽ ക്യാവിറ്റിയിലാണ് കാണുന്നത്. ഇപ്പൊ മീസിൽസ്, അത് മീസിലാന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ വായിക്കകത്ത് ഒരു കോപ്ലിക് സ്പോട്ട് എന്ന് പറഞ്ഞത് ആ പാലറ്റിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഹെർപ്പിസ് ഇൻഫെക്ഷൻസ് ഒരുപാട്, വായുടെ എല്ലാ ഭാഗത്തും ഹെർപ്പിസിന് ഉണ്ടാവാറുണ്ട്, ചുണ്ടിലുണ്ടാവാറുണ്ട്, വായിക്കകത്തുണ്ടാവാറുണ്ട്. പിന്നെ ആഫ്തസ് അൾസർ, ഇത് മിക്കവാറും കുടൽ സംബന്ധമായ രോഗങ്ങളാണ് ആഫ്തസ് അൾസർ ആയിട്ടും ഡെഫിഷ്യൻസി ഡിസീസ് ആയിട്ടും നമ്മൾ കാണുന്നത്. അയൺ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ബി 12 ഡെഫിഷ്യൻസി എല്ലാം കൊണ്ട് നമുക്ക് അൾസേഴ്സ് വരാം. അപ്പൊ അനീമിയയും അൾസറും, പിന്നെ ചില സ്കിൻ ഡിസീസ് ഉണ്ട്, ഇപ്പം ലൈക്കൻ പ്ലാനസ്. ഇതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ വായി നോക്കുമ്പോൾ തന്നെ ആദ്യമേ മിക്കവാറും വായിലാക്കാത്തായിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ സ്കിന്നി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വാ നോക്കുമ്പോൾ അറിയാൻ പറ്റും.
1: കറുത്ത പാടുകളായിട്ടല്ലേ?
0: അതെ അതെ. ടങ്ങിനുണ്ടാകുന്ന ക്യാൻസർ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഉണങ്ങാതെ നിൽക്കുന്ന വ്രണങ്ങൾ ടങ്ങിൽ വരികയും ടങ് പ്രൊട്രൂഡ് ചെയ്യാൻ കഴിയാതിരിക്കുകയും അത് ചികിത്സിച്ചാൽ

0: മാറാതിരിക്കുവാണെങ്കിൽ അത് ടങ് ക്യാൻസറിന്റെ ലക്ഷണമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ ഈ കാൻഡിഡ് ഇൻഫെക്ഷൻസ് ഉണ്ട്, വെള്ള
1: പൂപ്പല്
0: പോലെ, അത് കുഞ്ഞുങ്ങളിൽ മിക്കവാറും ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് ഈ കാൻഡിഡ് ഇൻഫെക്ഷൻസ് വായിൽ വരുന്നത്. അപ്പം ബാഡ് ബ്രത്ത് വരും. ഈ ബ്രത്ത് വെച്ച് തന്നെ പല അസുഖങ്ങളും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. കാൻഡിഡ് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ ഈ വെള്ള പാടുകൾ, പ്രീ ക്യാൻസറസ് കണ്ടീഷൻ ആയിട്ടുള്ള ലൂക്കോപ്ലിക്ക എന്ന് പറയും, കടുപ്പമുള്ള വെള്ള പാടുകൾ വായിക്കകത്തോ നാക്കിലോ ബക്കൽ ക്യാവിറ്റിയിൽ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ അതൊരു ബയോപ്സി ചെയ്ത് തന്നെ സ്ഥിരീകരിക്കേണ്ടതാണ്, അത് ക്യാൻസർ ആണോ എന്നുള്ളത്. ഇതൊക്കെയാണ് സാധാരണ വായിക്കകത്ത് കണ്ടുവരുന്ന അസുഖങ്ങൾ.
1: ഉമിനീർ ഗ്രന്ഥികൾ ദഹനത്തിന് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, അത് അതിനെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ ഡോക്ടർ?
0: ഉമിനീർ ഗ്രന്ഥികൾ നമ്മൾ വായിൽ ആദ്യം കാണുന്ന ഒരു ഗ്രന്ഥിയാണ്. അതൊരു എക്സോക്രൈൻ ഗ്ലാൻഡാണ്. എക്സോക്രൈൻ എന്ന് വെച്ചാൽ എൻസൈം ഉണ്ടാക്കുന്ന ഗ്ലാൻഡാണ്, അതിന് ഡക്ട് ഉണ്ട്, അതാണ് എക്സോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ. ഇവയിൽ നിന്നാണ് ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അത് മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടുള്ളത്: പാരോട്ടിക് ഗ്ലാൻഡ്, സബ് മാൻഡിബുലർ ഗ്ലാൻഡ് ആൻഡ് സബ് ലിംഗ്വൽ ഗ്ലാൻഡ്. ഇത് മൂന്നെണ്ണമാണ്. പാരോട്ടിക് ഗ്ലാൻഡാണ് ഏറ്റവും വലിയ ഗ്ലാൻഡ്. സലവറി ഗ്ലാൻഡിലെ വലിയ ഗ്ലാൻഡ് പാരോട്ടിക് ഗ്ലാൻഡാണ്. അത് ചെവികളുടെ ബാക്കിലായിട്ട് ഇരുവശത്തായിട്ടാണ് അത് കാണുന്നത്. ഇത് ഈ നമ്മുടെ ഈ മോളാർ ടീത്ത് അതിന്റെ പുറകിൽ വന്ന് തുറക്കും. ഇവയിൽ നിന്നുണ്ടാവുന്ന എൻസൈമുകളാണ് സലൈവറി അമിലേസ്. ശരിക്കും ദഹനത്തിന്റെ ആദ്യത്തെ പടി വായിൽ നിന്നാണ് തുടങ്ങുന്നത്, കാരണം അപ്പോഴേ സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങും. പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ് സലൈവറി അമിലേസ് കാർബോഹൈഡ്രേറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന എൻസൈമാണ്. അതുപോലെ സബ് മാൻഡിബുലർ എന്ന് പറയുമ്പോൾ നമ്മുടെ മാൻഡിബുലർ എന്ന് പറയുമ്പോൾ നമ്മുടെ താടിയെല്ലാം കീഴ്ത്താടിയെല്ലാം അതിന്റെ രണ്ട് വശത്ത് താഴെയായിട്ട് കാണുന്നതാണ്. സബ് ലിംഗ്വൽ എന്ന് പറയുമ്പോൾ നാക്കിന് താഴെയായിട്ട് കാണുന്നത്. ഇവ കൂടാതെ നാക്കിന്റെ ഉപരിതലത്തിൽ ഫുൾ ടങ്ങിലെല്ലാം ഒരുപാട് ഉമിനീർ ഗ്രന്ഥികളുണ്ട്. ഈ ഉമിനീർ ഗ്രന്ഥി ഉള്ളത് കൊണ്ടാണ് ഭക്ഷണത്തിന് രുചിയേറുന്നത്, കാരണം ഈ ഉമിനീരാണ് നാക്ക് പല്ല് എല്ലാം. ഇതിന് ശരിക്കും ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. ബോഡിയുടെ അണുബാധയെ തടയുന്നത്, പല്ലിന്റെ അണുബാധയാണെങ്കിലും നാക്കിന്റെ അണുബാധയും എല്ലാം തടയുന്നത് ഈ ഉമിനീര് വായിലുള്ളത് കൊണ്ടാണ്. കൂടാതെ തന്നെ ഫുഡ് മിക്സ് ചെയ്യുകയും ഈ മാസ്റ്റിക്കേഷൻ, പല്ല് മാസ്റ്റിക്കേറ്റ് ചെയ്ത് തരുന്ന ഫുഡിലെ കാർബോഹൈഡ്രേറ്റ് അവിടെ വെച്ച് തന്നെ വിഘടിപ്പിക്കാൻ തുടങ്ങുന്നത് ഈ ഉമിനീർ ഗ്രന്ഥികളുടെ പ്രവർത്തനമാണ്.
1: അതുകൊണ്ടാണ് നല്ലപോലെ ചവച്ചരച്ചെന്ന്
0: പറയുന്നത്. സലൈവറി ലിപ്പേസ് ഉണ്ടെങ്കിലും ശരിക്കും ഫാറ്റ് ഡൈജഷൻ കുറച്ചുകൂടെ താഴെ വന്നിട്ടാണ് തുടങ്ങുന്നത്. ഫാറ്റിന്റെ ഡൈജഷന്റെ മെയിൻ സാധനം നമുക്ക് കുടലിൽ നിന്നാണ് തുടങ്ങുന്നത്. സലൈവറി അമിലേസ്, സലൈവറി ലിപ്പേസ് ഇതൊക്കെ ഇങ്ങനെ വിഘടനമാണ് ഇതിനകത്ത് ശരിക്കും നടക്കുന്നത്.
1: സലൈവറി ഗ്ലാൻസിനെ ബാധിക്കുന്ന അസുഖങ്ങളെ പറ്റി കൂടി ഒന്ന് പറയൂ ഡോക്ടർ.
0: ഇതിന് വരുന്ന ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാം, വൈറൽ ഇൻഫെക്ഷൻ വരാം. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള മംസ്. ഇപ്പം മംസിനെതിരെ MMR വാക്സിനേഷൻ നമ്മൾ കൊടുക്കാറുണ്ടെങ്കിൽ പോലും ഈ പ്രാവശ്യം അതൊരു എപ്പിഡമിക്കായിട്ട് പല സ്കൂളുകളിലും പടർന്നു പിടിച്ചിട്ടുണ്ട്. ഈ വർഷവും അതിന്റെ ഒരുപാട് കേസുകൾ നോട്ട് ചെയ്യുന്നാലും മംസ് അതിന്റെ ഒരു ഇൻഫെക്ഷനിൽ വരുന്നൊരു മെയിനസ്. പിന്നെ സലൈവറി കാൽക്കുലി, ഇതിനകത്തുണ്ടാവുന്ന കല്ലുകളുണ്ട്, അവിടെ പെയിനും സ്വെല്ലിങ്ങും ഒക്കെ വരുന്നതാണ് അതിന്റെ ലക്ഷണങ്ങൾ. അത് ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ സർജിക്കൽ റിമൂവ് ചെയ്യേണ്ടി വരും, കാരണം പെട്ടെന്ന് പെയിൻ വരുന്നത് കൊണ്ട്. പിന്നെ വരുന്നത് ട്യൂമേഴ്സാണ്. പാരോട്ടിക് സലൈവറി ഗ്ലാൻഡിലെ ട്യൂമേഴ്സ് വളരെ റെയർ ആണെങ്കിലും ബിനൈനും മാലിഗ്നന്റും ആവാം. അത് ഏജ് കൂടുതലുള്ളവർ വരുവാണെങ്കിലാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഏജ് കഴിഞ്ഞ് ഒരു സ്വെല്ലിംഗ് വരുവാണെങ്കിൽ അത് മാലിഗ്നന്റ് ആണോ ബിനൈൻ ആണോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഉമിനീർ ഇല്ലാത്ത അവസ്ഥ, സിറോസ്ട്രോമിയ എന്ന് പറയും. ചില ഓട്ടോമ്യൂൺ ഡിസോർഡേഴ്സ് ആയ ജോഗ്രൻ സിൻഡ്രോം എന്ന അസുഖങ്ങളുടെയൊക്കെ കൂടെ ചേർന്നാണ് ഇത് കാണപ്പെടുന്നത്.
1: ഇന്നത്തെ ഡോക്ടേഴ്സ് ചാറ്റ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഡോക്ടർ ദീപ MS-മായുള്ള അഭിമുഖത്തിന്റെ ബാക്കി ഭാഗം വരുന്ന എപ്പിസോഡിൽ തുടരുന്നതാണ്. നന്ദി, നമസ്കാരം. പ്രിയ ശ്രോതാക്കൾക്കൊപ്പം ഞാൻ ഡോക്ടർ ശ്രീജ അനിൽ സൈനിങ് ഓഫ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടേഴ്സ് ചാറ്റ്. അവതരണം ഡോക്ടർ ശ്രീജ അനിൽ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
3: ഓരോ നിമിഷവും പാട്ടിനൊപ്പം, ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം, ഇത് റേഡിയോ സാന്ത്വനം 90.4.

ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐ ടികളിലൊന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാസ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 0474-27-93-714, മൊബൈൽ 9444-20-27-0. നമ്പർ ഒരിക്കൽ കൂടി 0474-27-93-714, മൊബൈൽ 9444-20-27-0.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ദ്രം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ്.

അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഡിജിറ്റൽ ഇടപാടുകളിൽ 56% നടക്കുന്നത് എവിടെയാണ്? ഇന്ത്യയിൽ. ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ ഇന്റർനെറ്റ് ലഭിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഏതാണ്? ഇന്ത്യ. സ്മാർട്ട് ഫോൺ കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമായി ഉയർന്നു വരുന്നത് ആരാണ്? ഇന്ത്യ. ഒരു ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നു.
2: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെ.
3: കാനഡ എന്ന രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ. കാനഡയിലെ മൊത്തം ജനസംഖ്യയ്ക്ക് തുല്യമായ എണ്ണം അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മുടെ രാജ്യം പാവപ്പെട്ടവർക്കായി നിർമ്മിച്ചു നൽകിയത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ 4 കോടിയിലധികം PM ആവാസ് വീടുകൾ നിർമ്മിച്ചു. ഇത് കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തി.
4: പന്ത്രണ്ട്
3: വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

ഗാനമന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം. ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനമന്ദ

0: ഇത്തിരി നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
1: അറിയാമോ, ഇന്ത്യയിലെ ലഖ്പതി ദീദിമാരുടെ എണ്ണം ബെൽജിയം, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ആകെ ജനസംഖ്യയെക്കാൾ കൂടുതലാണ്. 3 കോടിയിലധികം സ്ത്രീകളാണ് ലഖ്പതി ദീദിമാരായി മാറിയത്. ഇത് അവരുടെ കുടുംബങ്ങളുടെയും രാജ്യത്തിന്റെയും സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തു പകരുന്നു.
2: ലഖ്പതി ദീദി ബനാനേ കാ യേ അഭിയാൻ ആനേ വാലി പീഡിയോ കോ സശക്ത കർനേ കാ ഏക് മഹാ അഭിയാൻ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും. നിങ്ങൾക്കറിയാമോ, ചില വികസിത രാജ്യങ്ങളിലെ പെൺകുട്ടികൾക്ക് പോലും ചിന്തിക്കാനാവാത്ത സ്വപ്നങ്ങളാണ് ഇന്ത്യയുടെ പെൺമക്കൾ ഇന്ന് യാഥാർത്ഥ്യമാക്കുന്നത്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുതൽ സായുധ സേനയിലെ സ്ഥിരം കമ്മീഷൻ പദവി വരെ, ഡ്രോണുകൾ പറത്തുന്നത് മുതൽ യുദ്ധ വിമാനങ്ങൾ നിയന്ത്രിക്കുന്നത് വരെ, അസാധ്യമായതിനെ സാധ്യമാക്കുകയാണ് ഇന്ന് ഇന്ത്യയുടെ പെൺമക്കൾ. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.

കേൾക്കാം, ആസ്വദിക്കാം, അറിവ് നേടാം. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ഞാൻ രജനി, മുളങ്കാടകം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ പ്രിൻസിപ്പൽ. 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട കോഴ്സുകളും അനുബന്ധ വിവരങ്ങളും. 1983 സ്ഥാപിതമായ കൊല്ലം ഗവൺമെൻറ് വനിതാ ഐ ടി ഐ ജില്ലയിൽ വനിതകളുടെ നൈപുണ്യ വികസന പരിശീലനത്തിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്.

0: ഇതോടൊപ്പം ഇവിടുത്തെ ട്രെയിനികൾ ട്രെയിനിങ്ങിലും പ്ലേസ്മെന്റിലും സ്കിൽ കോമ്പറ്റീഷനുകളിലും നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ മികച്ച ഐ ടികളിലൊന്നായ ഈ ഐ ടിയിൽ വനിതകളുടെ ഉന്നമനം, സ്വയം തൊഴിൽ കണ്ടെത്തി ജീവിത നിലവാരം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടുകൂടിയാണ് പരിശീലനം നൽകി വരുന്നത്. ഇതിനു പുറമെ ഇവിടുത്തെ പ്ലേസ്മെന്റ് സെല്ലിന്റെ സഹായത്തോടുകൂടി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള നിരവധി സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി എല്ലാ വർഷവും ജോലി നൽകി വരുന്നു. കൂടാതെ ഗവൺമെന്റ് സർവീസ്, റെയിൽവേ, PWD, ISRO, ഇന്ത്യൻ ആർമി, ഹോസ്പിറ്റൽ, കൺസ്ട്രക്ഷൻ, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ മേഖലകളിലും ജോലി ചെയ്തു വരുന്നു. ലോകബാങ്ക് സഹായത്തോടുകൂടി നടപ്പിലാക്കിയ സ്ട്രൈവ് പ്രോജക്റ്റ് വഴി ഈ സ്ഥാപനത്തിൽ സ്മാർട്ട് ക്ലാസ് റൂമുകളും അനുബന്ധ പരിശീലന ഉപകരണങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ISO അംഗീകാരത്തോടുകൂടിയും ഗ്രേഡിംഗിൽ മുൻപന്തിയിൽ നിൽക്കുന്നതുമായ ഈ സ്ഥാപനത്തിൽ 2026-27 വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇവിടെ പരിശീലനം നൽകുന്ന കോഴ്സുകൾ: ആഗ്രോ പ്രോസസ്സിംഗ്, ബേക്കർ ആൻഡ് കൺഫെക്ഷണർ, മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റൻറ്റ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റൻറ്റ്, ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ, ഹോസ്പിറ്റൽ ഹൗസ് കീപ്പിംഗ്, സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയൽ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷ്, ഡ്രസ് മേക്കിംഗ് എന്നീ ഒരു വർഷ ട്രേഡുകളും ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആൻഡ് അപ്ലയൻസസ്, സർവെയർ, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം എന്നീ രണ്ട് വർഷ ട്രേഡുകളിലുമാണ് പരിശീലനം നൽകി വരുന്നത്. എല്ലാ ട്രേഡുകളും NSQF സിലബസ് പ്രകാരവും NCVT അംഗീകാരമുള്ളതുമാണ്. ഈ സ്ഥാപനത്തിൽ വിദഗ്ധരായ അധ്യാപകരുടെ പരിശീലനത്തോടൊപ്പം സൗജന്യ ന്യൂട്രീഷൻ പദ്ധതി, ട്രെയിനികളുടെ വിദ്യാഭ്യാസപരവും കലാപരവുമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള വിവിധ ക്ലബ്ബുകൾ, കൗൺസിലിംഗ് ക്ലാസുകൾ, പഠനപരിശീലന യാത്രകൾ എന്നിവയോടൊപ്പം അർഹരായ ട്രെയിനികൾക്ക് സ്റ്റൈഫൻഡോടുകൂടിയ പരിശീലനവും നൽകി വരുന്നു. എല്ലാ ട്രേഡിലും സിലബസിന്റെ ഭാഗമായി 150 മണിക്കൂറിൽ കുറയാത്ത ഓൺ ജോബ് ട്രെയിനിങ് വിവിധ സ്ഥാപനങ്ങളിൽ നേരിട്ട് നൽകി വരുന്നു. ട്രെയിനിങ് പൂർത്തിയാകുന്നവർക്ക് അപ്രന്റിഷിപ്പ് പരിശീലനം വിവിധ കമ്പനികളിൽ നൽകി വരുന്നു. ട്രെയിനീസിന്റെ പരിശീലനത്തോടൊപ്പം വരുമാനം നേടുന്നതിന് പ്രചോദനമാകുന്നതിനായി ഈ സ്ഥാപനത്തിൽ ഫുഡ്, അപ്പാരൽ എന്നീ സെക്ടറുകൾ ഉൾപ്പെടുത്തി ഒരു പ്രൊഡക്ഷൻ സെന്റർ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവിധതരം ഭക്ഷ്യോൽപ്പന്നങ്ങളും വസ്ത്രങ്ങളും നിർമ്മിക്കുകയും വിപണനം നടത്തുകയും അതുവഴി വരുമാനം നേടുകയും ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും നിരവധി ദേശീയ റാങ്കുകൾ ഉൾപ്പെടെയുള്ള തുടർച്ചയായ ഉന്നത വിജയം ഇവിടുത്തെ പരിശീലനാർത്ഥികൾ നേടിവരുന്നുണ്ട്. ITI പ്രവേശനത്തിന് പ്രായപരിധിയില്ല. SSLCO, +2 ഡിഗ്രിയോ ജയിച്ചവർക്കും തോറ്റവർക്കും വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട നമ്പർ 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-60. നമ്പർ ഒരിക്കൽ കൂടി 04-74-27-3-71-4, മൊബൈൽ 09-46-20-27-60.
1: നിങ്ങൾക്കറിയാമോ, രാജ്യത്തെ ചെറുകിട സംരംഭകർക്ക് ഈടരഹിത മുദ്ര ലോണുകളിലൂടെ ഇന്ത്യ ഗവൺമെന്റ് നൽകിയത് 40 ലക്ഷം കോടിയിലധികം രൂപയാണ്. അതായത് കുവൈത്ത് പോലൊരു രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര ഉൽപാദനത്തിന്റെ 3 മടങ്ങോളം വരും ഈ തുക.
2: കരോഡോ ഛോട്ടേ ഉദ്യമിയോ കോ മുദ്രാ യോജന സേ ലോൺ മിലാ, ഉനേ ആജ് മഹ്സൂസ് ഹോതാ ഹേ കി ഡെമോക്രസി കാൻ ഡെലിവർ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: നിങ്ങൾക്കറിയാമോ, മൊബൈൽ ഫോണുകൾ മുതൽ മിസൈലുകൾ വരെ ഇന്ത്യയുടെ പ്രതിഭ ഇന്ന് ലോകമെങ്ങും അതിന്റെ സാന്നിധ്യം അറിയിക്കുന്നു. സ്വന്തമായ അർദ്ധചാലക ചിപ്പുകളും തദ്ദേശീയ ഡ്രോണുകളും നാം ഇന്ന് നിർമ്മിക്കുന്നു. അതിലുപരി വിജയകരമായ ബഹിരാകാശ ദൗത്യങ്ങളിലൂടെ നാം ബഹിരാകാശത്തിലും ത്രിവർണ പതാക ഉയർത്തുന്നു.
2: അനുസന്ധാൻ സേ ആത്മനിർഭർത, സയൻസ് ഫോർ സെൽഫ് റിലയൻസ്, ആജ് യേ ഹമാരാ മന്ത്ര ബൻ ചുക്കാ ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

കാതുകളിൽ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. ഇ കോർപ്പറേഷന് കീഴിൽ ഇൻഷുറൻസ് പരിരക്ഷയുള്ള 40 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള എല്ലാ തൊഴിലാളികൾക്കും വാർഷികാരോഗ്യ പരിശോധന നിർബന്ധമാക്കിയതിന്റെ ഭാഗമായി വിപുലമായ സൌജന്യ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നു. ക്യാമ്പ് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ESI ബ്രാഞ്ച് ഓഫീസുകളുമായോ സബ് റീജിയണൽ ഓഫീസുമായോ ബന്ധപ്പെടാം. ജില്ലാ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിൽ June 22 ആരംഭിക്കുന്ന വിവിധ തൊഴിൽ പരിശീലന കോഴ്സുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. June 20 വൈകിട്ട് 5 മുൻപ് രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്ക് 0474279110 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ഒരിക്കൽ കൂടി 0474279110. സാമൂഹിക നീതി വകുപ്പ് ഭിന്നശേഷിക്കാർക്കായി നടപ്പാക്കുന്ന വിവിധ വ്യക്തിഗത പദ്ധതികളിലേക്ക് സുനീതി പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. വിദ്യാകിരണം പദ്ധതി, വിദ്യാജ്യോതി പദ്ധതി, വിദൂര വിദ്യാഭ്യാസ സ്കോളർഷിപ്പ്, മാതൃജ്യോതി പദ്ധതി എന്നിവയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വെബ്സൈറ്റ് SGD.Kerala.gov.in, SUNEETHI.SGD.Kerala.gov.in. വിശദവിവരങ്ങൾക്ക് 0474279971. നമ്പർ ഒരിക്കൽ കൂടി 0474279971. മുതുപിലക്കാവ് ഗവൺമെന്റ് LVLPSൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് June 17 വൈകിട്ട് 3 അഭിമുഖം നടക്കും. ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽസ് അസോസിയേഷന്റെ നിയന്ത്രണത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് നടത്തുന്ന 1 സൗജന്യ ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. മിനിമം യോഗ്യത SSLC. വിശദവിവരങ്ങൾക്ക് 9497131853. നമ്പർ ഒരിക്കൽ കൂടി 9497131853. വെള്ളമണൽ ഗവൺമെന്റ് HSSൽ HST ഗണിതം, HST മലയാളം, HST ഇംഗ്ലീഷ് ഗസ്റ്റ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം നാളെ രാവിലെ 11 നടത്തും. ശാരദവിലാസിനി ഗ്രന്ഥശാലയുടെയും ദേശിംഗനാട് സാഹിത്യ സംഘത്തിന്റെയും നേതൃത്വത്തിൽ സന്തോഷ് കല്ലിക്കുന്നത്തിന്റെ നിശ്ചലമായ കൈകളിലെ സമയസഞ്ചാരം എന്ന കഥാസമാഹാരത്തിന്റെ പ്രകാശനവും കാവ്യസായാഹ്നവും നടത്തി. KP സജിനാഥ് ഉദ്ഘാടനം.

പ്രകാശനവും പുസ്തക പ്രകാശനവും നിർവഹിച്ചു. വടക്കേവിള പഞ്ചായത്ത് ഗവൺമെന്റ് LPS LPSA ഒഴിവ്. അഭിമുഖം June 18 രാവിലെ 11 സ്കൂൾ ഓഫീസിൽ വച്ച്. വിശദവിവരങ്ങൾക്ക് 9633782575 മറ്റൊരു നമ്പർ 8129484358 നമ്പർ ഒരിക്കൽ കൂടി 9633782575 മറ്റൊരു നമ്പർ 8129484358 ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: Music with Radio Santhvanam 90.4 FM. കൈക്കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെതിനു മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്. ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: അറിയാമോ വിയറ്റ്നാമിലെ ജനസംഖ്യ എത്രയാണെന്ന്? അത് ഏകദേശം 10 കോടിയാണ്. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ നമ്മൾ അതിലും കൂടുതൽ വീടുകളിൽ ഉജ്ജ്വല ഗ്യാസ് കണക്ഷനുകൾ നൽകിയിട്ടുണ്ട്. ചിന്തിച്ചു നോക്കൂ, ഏകദേശം 11 കോടി അടുക്കളകൾ പുകരഹിതമായപ്പോൾ എത്രമാത്രം കഷ്ടപ്പാട് കുറഞ്ഞിട്ടുണ്ടാകും.
2: പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന അബ് സാമാജിക് പരിവർത്തൻ കെ മാധ്യമ സേ ദേശ് കെ സതത് വികാസ് കാ ഏക് ബഹോത് ബഡാ സ്രോത് ബൻ ചുക്കി ഹൈ.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഞാൻ ആർ ജെ ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽനൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: ജയ് ഹിന്ദ്. കഴിഞ്ഞ ദശാബ്ദത്തിലുണ്ടായ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ത്യ ഇപ്പോൾ ഭീകരവാദത്തിന്റെ അടിവേരറുക്കുകയാണ്. നക്സലിസം നിർമാർജ്ജനം ചെയ്യപ്പെട്ടു. മുമ്പ് നാം പ്രതിരോധ സാമഗ്രികൾ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്യുകയായിരുന്നു. ഇന്ന് റെക്കോർഡെണ്ണത്തിൽ നമ്മൾ അവ കയറ്റുമതി ചെയ്യുന്നു. ഭാരതം ഇനി മുതൽ നിശബ്ദമായിരിക്കില്ല. ഭാരതം ഇനിയൊന്നും ക്ഷമിക്കുകയുമില്ല. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
3: മുൻപൊക്കെ ആരെങ്കിലും വിദേശത്ത് നിന്ന് മടങ്ങി വരുമ്പോൾ ആ രാജ്യങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളെ കുറിച്ച് എപ്പോഴും പോഴ്ത്തി പറയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ അടൽ സേതു, സുദർശൻ സേതു, ചേനാ ബ്രെയിൽ പാലം, ബോഗിബീൽ പാലം, അടൽ തുരങ്കം, പാമ്പൻ കടൽ പാലം എന്നിവ നോക്കൂ. അവ ഓരോ ലക്ഷ്യസ്ഥാനത്തെയും കൂടുതൽ അടുത്തുള്ളതായി തോന്നിപ്പിക്കുകയും ഓരോ യാത്രയും കൂടുതൽ ആസ്വാദ്യകരമാക്കുകയും ചെയ്യുന്നു.
4: 21st സദി കാ ഭാരത് ആധുനിക ഇൻഫ്രാസ്ട്രക്ചർ കെ ജിസ് നയ യുഗ് മേ പ്രവേശ് കർ റഹാ ഹൈ വോ അഭൂതപൂർവ ഹൈ അകൽപനീയ ഹൈ.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാം ദാസ്.

നമസ്കാരം. രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ ഈ പ്രഭാഷണ പരമ്പരയുടെ എപ്പിസോഡിലേക്ക്, ക്യാപ്സ്യൂളിലേക്ക് ഏവർക്കും സ്വാഗതം. ലങ്കയിൽ ഈ സമയം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. ജനങ്ങൾ നാല് പാടും പരിഭ്രാന്തരായി പായുകയാണ്. അവരുടെ ശരീരങ്ങളിൽ അഗ്നി പടർന്നു പിടിക്കുന്നു. എങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അവിടെയെല്ലാം അഗ്നി മാത്രം. ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകും എന്നും രാമായണത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ദുഃഖങ്ങളെയാണ് ഇവിടെ അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അനിവാര്യത എന്നുള്ള നിലയിൽ ഇടയ്ക്കിടയ്ക്ക് ദുഃഖങ്ങൾ വരാറുണ്ട്. ഈ ദുഃഖത്തെ അഗ്നിബാധയോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ദുഃഖത്തെ മറികടക്കാനുള്ള വഴിയും രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്താണത്? ദുഃഖങ്ങളാകുന്ന അഗ്നിബാധയെ രാമ രാമ രാമ എന്ന രാമനാമം കൊണ്ട് മറികടക്കാം എന്ന് പറയുന്നു. തദഭി മതകാരിയാണ് ഹനുമാൻ എന്ന് പറയുന്നു. തദഭി മതകാരി എന്ന് പറഞ്ഞാൽ ഹനുമാൻ എന്താണോ രാമന് ഇഷ്ടം അത് ചെയ്യുന്നവൻ, രാമന്റെ ഇഷ്ടം എന്താണോ അഭീഷ്ടം എന്താണോ അത് അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് ഹനുമാൻ. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഹനുമാന് ഒരിക്കലും രാമദൂതനായ ഹനുമാന് രാമന്റെ കാര്യത്തിനായിട്ടാണ് അദ്ദേഹം ദൂതനായി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ല. അദ്ദേഹത്തിന്റെ വാലിൽ നിന്ന് ശരീരത്തിലേക്ക് അഗ്നി പടർന്നു പിടിച്ചില്ല. ഇതാണ് കാര്യം. അത് നമ്മൾ വെറും രാമനാമം ജപിച്ചാൽ പോലും നമുക്ക്

ചുവട്ടിലുള്ള സീതാദേവിയുടെ അടുത്തേക്കാണ്, സവിധത്തിലേക്കാണ് അത് ഹനുമാൻ പോകുന്നത്. എന്നിട്ട് അവിടെ ചെന്ന് വീണ്ടും പറയുകയാണ്, അഹം ഇനിയും ഉഴറി നടകൊള്ളുവൻ അക്കരയ്ക്ക്. ഞാൻ അക്കരയ്ക്ക് പോവുകയാണ്, ഞാൻ കടൽ കടന്നു പോവുകയാണ്. പണ്ടൊരിക്കൽ ഇതുപോലെ യാത്രയൊക്കെ പറഞ്ഞതാണ്, സീത പ്രതീക്ഷിച്ചത് ഹനുമാൻ അപ്പോൾ തന്നെ കടൽ കടന്ന് പോകും എന്നാണ്. അന്ന് പോയില്ല, അതിനുശേഷമാണല്ലോ യുദ്ധം നടന്നതും ഇന്ദ്രജിത്തുമായിട്ടുള്ള സംഘർഷം നടന്നതും പിന്നെ എന്താ ബന്ധനസ്ഥനായതും രാവണ സഭയിൽ വന്നതും വാലിൽ തീ കൊളുത്തിയതും തുടർന്ന് ലങ്കാദഹനവും ഒക്കെ. അപ്പൊ ലങ്കാദഹനത്തിന്റെ അത് കഴിഞ്ഞതിന് ശേഷം, ആ തീവ്രത കഴിഞ്ഞ ശേഷം വാല് സമുദ്രത്തിൽ മുക്കി തീ അണച്ച ശേഷം നേരെ സീതാദേവിയുടെ അടുത്ത് വരുന്നു. വീണ്ടും ആജ്ഞ ചോദിക്കുകയാണ്, ആജ്ഞാപയാശു, ആജ്ഞ തന്നാലും അനുമതി തന്നാലും ഗച്ഛാമി, ഞാൻ പോകുന്നു. എവിടേക്ക് പോകുന്നു? രാമാന്തികം, രാമന്റെ അടുത്തേക്ക് ഞാൻ പോകുന്നു. ഞാൻ അക്കരയ്ക്ക് പോവുകയാണ്, രാമന്റെ സവിധത്തിലേക്ക് പോവുകയാണ്. യാത്രാനുമതി തന്നാലും എന്ന് പറയുന്നു, എന്ന് ഒരു ഉറപ്പും കൊടുക്കുന്നു. എത്രയും വേഗം ഞാൻ തിരിച്ചു വരും, ഞാൻ പോകുന്നു എന്ന് വിചാരിച്ച ഒട്ടും തന്നെ വിഷമിക്കേണ്ട. ഞാൻ വരുന്നത് പക്ഷെ ഒറ്റയ്ക്കായിരിക്കില്ല, ഞാൻ ഒറ്റയ്ക്കല്ല വരുന്നത്. എന്റെ കൂടെ ശ്രീരാമനുണ്ടാവും, എന്റെ കൂടെ ലക്ഷ്മണനുണ്ടാവും, എന്റെ കൂടെ സുഗ്രീവനുണ്ടാവും, എല്ലാ വലിയ ആ വാനര സൈന്യം തന്നെ എന്നോടൊപ്പം ഉണ്ടാകും. മനസ്സിൽ തവ ചെറുതു പരിതാപം ഉണ്ടാവല, ഒരു ഒട്ടും തന്നെ ഭവതി മനസ്സിൽ ദുഃഖം ഉണ്ടാകരുത്, പരിതാപം ഉണ്ടാവല, ദുഃഖം ഉണ്ടാകരുത്, വിഷമിക്കുകയേ ചെയ്യരുത്. ഞാൻ ഉടനെ തിരിച്ചു വരും, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ തിരിച്ചു വരും. മത് ഭരം കാര്യം ഇനി ജനകാത്മജേ, ജനകാത്മജേ നമുക്കറിയാം, ജനകന്റെ മകളായുള്ള സീതയെ സംബോധന ചെയ്യുന്നു. മത് ഭരം എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റിരിക്കുന്നു, ഇനിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റിരിക്കുന്നു, ഹനുമാനാണ് പറയുന്നത്. എന്നിട്ട് എങ്ങനെയാണ് പറയുന്നത്? തൊഴുത് അമിത വിനയം ഇതി ചൊന്നവൻ, അങ്ങേറ്റത്തെ വിനയത്തോടുകൂടി സീതയുടെ മുമ്പിൽ തൊഴുതു നിന്നുകൊണ്ടാണ് ഹനുമാൻ ഇങ്ങനെ പറയുന്നത്. എല്ലാം മത് ഭരം, ഞാൻ ഏറ്റിരിക്കുന്നു എല്ലാ കാര്യങ്ങളും, ഞാൻ അതിന്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. സീതാദേവി ഇപ്പൊ എന്താണ് മറുപടി പറയുക? എന്റെ ഹൃദയേശ്വരനായ ശ്രീരാമന്റെ കഥകൾ പറഞ്ഞു തന്ന ആ ചരിത്രം പറഞ്ഞ ചരിതം പറഞ്ഞു തന്ന അദ്ദേഹം എവിടെയാണ്, എങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്, എന്താണ് അദ്ദേഹം ഏത് അവസ്ഥയിലാണ് അദ്ദേഹം കടന്നു പോകുന്നത്, ഇതെല്ലാം നീയാണ് എനിക്ക് പറഞ്ഞു തന്നത്. അങ്ങനെ എനിക്ക് പറഞ്ഞു തന്നപ്പോ അതോടുകൂടി തന്നെ എന്റെ ദുഃഖങ്ങളെല്ലാം തന്നെ പമ്പ കടന്നിരുന്നു, എനിക്ക് ദുഃഖങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷെ ഇപ്പോൾ നീ പോവുകയാണ്, അപ്പൊ എനിക്ക് വീണ്ടും ദുഃഖം വരുന്നു. രാമന്റെ കാര്യങ്ങൾ അറിയാതെ ഞാൻ എങ്ങനെ ഇവിടെ താമസിക്കും? എന്താണ് ഇനിയുള്ള തുടർന്നുള്ള കാര്യങ്ങൾ? ഇതിനെപ്പറ്റി ഒന്നും എനിക്ക് അറിയാൻ യാതൊരു മാർഗവുമില്ലല്ലോ. നീ പോയി കഴിഞ്ഞാൽ അങ്ങനെ സീതാദേവിയുടെ ദുഃഖം വീണ്ടും അണപൊട്ടി ഒഴുകാൻ തുടങ്ങി. ഹനുമാൻ അത് കണ്ട് ആകെ വിഷമിച്ചു. എന്ത് പറയാൻ, എന്ത് മറുപടി പറയണമെന്ന് അറിയാൻ വയ്യാതെ ഹനുമാൻ കുഴഞ്ഞു. അപ്പൊ ഹനുമാന്റെ മറുപടി ഇങ്ങനെയായിരുന്നു, കളക ശുചം ഇനി എന്ന് പറഞ്ഞാൽ ഒട്ടും വിഷമിക്കരുത്, വിരഹ ദുഃഖം. ഒരു കാര്യം ചെയ്യും, ഇത്രയും വലിയ ദുഃഖം കണ്ടപ്പോ, ഈ വിരഹ ദുഃഖം കാണുമ്പോ സഹിക്കാതെ ഹനുമാൻ ഇങ്ങനെ പറയും, വിരഹ ദുഃഖം ഇനിയും താങ്ങാനാകുന്നില്ലേ, ആകുന്നില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം, സ്കന്ദമാരോഹ എന്റെ തോളുകളിലേക്ക് കയറും. സ്കന്ദമാരോഹ സീതാദേവിയോട് പറയണം, എന്റെ തോളുകളിലേക്ക് കയറും. ക്ഷണനേരം കൊണ്ട്, നിമിഷ നേരം കൊണ്ട് ഞാൻ ദേവിയെ ശ്രീരാമചന്ദ്രന്റെ അടുത്ത് കൊണ്ടുചെന്ന് എത്തിക്കാം, എല്ലാ ദുഃഖങ്ങളും ഞാൻ ഇല്ലാതാക്കി തരാം. അങ്ങേറ്റം വികാരഭരിതമായ ഒരു രംഗമാണിത് രാമായണത്തിലെ. വിട ചോദിക്കാൻ പോയ ഹനുമാനാണ്. സീതാദേവിയുടെ ദുഃഖം, വിരഹ ദുഃഖം കണ്ട് സഹിക്കാതെ പറയാണ് അദ്ദേഹം പറയാണ്, ഇനി ഒന്നും ആലോചിക്കാനില്ല, അത്ര വലിയ ദുഃഖമാണോ, ഒരു കാര്യം ചെയ്യ്, എന്റെ തോളിലേറൂ, ഞാൻ ദേവിയെ ഞാൻ ശ്രീരാമന്റെ അടുത്ത് കൊണ്ടുവന്ന് എത്തിക്കാം. ആ ദുഃഖം സഹിക്കാൻ കണ്ടു നിൽക്കാൻ വയ്യാതെയുള്ള ഹനുമാൻ പറയുകയാണ്. അങ്ങനെ ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് സീതയുടെ ആ ദുഃഖമെല്ലാം മാറുകയാണ്. സീത വീണ്ടും വളരെ സന്തുഷ്ടയായി കാണപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ വിശ്വാസമുണ്ട്, ഇനി ഈ പറഞ്ഞ പോലെ നിന്റെ തോളിലേറിയാൽ നീ ക്ഷണനേരം കൊണ്ട് കടൽ കടന്ന് എന്നെ ശ്രീരാമേന്ദ്രന്റെ അടുത്ത് എത്തിക്കും എന്നൊക്കെ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല, എനിക്ക് നല്ലപോലെ അറിയാം, നിനക്കതിന് കഴിവുണ്ട്, നിനക്കത് സാധിക്കും. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ശ്രീരാമചന്ദ്രൻ ഇവിടെ വരും, ലങ്കയിൽ വരും. അദ്ദേഹം എങ്ങനെ വരും? അദ്ദേഹത്തിന് തന്റെ ദിവ്യ അസ്ത്രം കൊണ്ട് കടൽ വറ്റിക്കാൻ കഴിയും, അദ്ദേഹത്തിന് ചിറ കെട്ടാനായിട്ട് അല്ലെങ്കിൽ കെട്ടിക്കാനായിട്ടുള്ള കഴിവുണ്ട്, അദ്ദേഹം അത് ചെയ്യും. അദ്ദേഹം ഒറ്റയ്ക്കായിരിക്കില്ല വരുന്നത്, അദ്ദേഹം വലിയ വാനര സൈന്യവുമായിട്ടായിരിക്കും വരുന്നത്. അങ്ങനെ വന്ന് ഈ ലങ്കയിൽ വന്ന് യുദ്ധം ചെയ്ത് ദുഷ്ടനായ ഈ രാവണനെ വധിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ ഞാൻ അങ്ങയുടെ ഹനുമാന്റെ തോളിലേറി ഞാൻ അങ്ങ് വന്നു കഴിഞ്ഞാൽ രാമായണം അവിടെ വെച്ച് അവസാനിക്കില്ലല്ലോ. രാവണനെ വധിക്കുക എന്നുള്ളതാണല്ലോ ശ്രീരാമന്റെ അവതാര ലക്ഷ്യം തന്നെ എന്ന് സീതാദേവിക്ക് നല്ലവണ്ണം അറിയാം. അതിനുള്ള സാഹചര്യം ഇല്ലാതാവും സീത അങ്ങോട്ട് പോയാൽ, ഇല്ലേ? അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ദുഷ്ടനായ രാവണൻ എന്നാണ് പറയുന്നത്. വെറും ദുഷ്ടൻ എന്നല്ല പറയുന്നത്, ഒരു പ്രത്യേക വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. ജഗത്രയ കണ്ടകൻ, ത്രയം എന്ന് പറഞ്ഞാൽ മൂന്ന്, നമുക്കറിയാം മൂന്ന് ജഗത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ, ഈ മൂന്ന് ലോകങ്ങളിലേക്കും വെച്ച് ഏറ്റവും വലിയ ഭയങ്കരനായിട്ടുള്ള ദുഷ്ടനായിട്ടുള്ള
നീചനായിട്ടുള്ള, അതാണ് കണ്ടകൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അത്രയും വെറുക്കപ്പെട്ട

0: ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് സീതാദേവിയെ സംബന്ധിച്ചിടത്തോളം രാവണൻ. ആ രാവണനെ കൊല്ലണം, ശ്രീരാമചന്ദ്രൻ ഇവിടെ വന്ന് കൊല്ലണം. മറിവോടൊരു എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ നിശി ഈ രാത്രിയിൽ രഹസ്യമായി എന്നെ നീ കൊണ്ടുപോയാൽ അതിനെ ഒരു വലിയൊരു എന്താണ് നെഗറ്റീവായിട്ടുള്ള നിഷേധാത്മകമുള്ള വശമുണ്ട്. നിനക്ക് വേണമെങ്കിൽ എന്നെ ഈ രാത്രിയിൽ അതിരഹസ്യമായിട്ട് നിന്റെ തോളിലേറ്റി എന്നെ കൊണ്ടുപോകാൻ കഴിയും എന്ന് എനിക്കറിയാം, പക്ഷെ ഞാൻ വരില്ല. എന്താണ് കാര്യം? അങ്ങനെ സംഭവിച്ചാൽ മൽ പ്രാണനാഥ കീർത്തിക്ക് പോരാ ദൃഢം. എന്റെ പ്രാണനാഥനായ ശ്രീരാമചന്ദ്രന്റെ കീർത്തിക്ക് പ്രശസ്തിക്ക് ഇടിവ് തട്ടും, വിളച്ചിൽ തട്ടും. അങ്ങനെ പ്രാണനാഥനായ തന്റെ ഭർത്താവിന്റെ പ്രശസ്തിക്ക് കീർത്തിക്ക് കോട്ടം തട്ടുന്ന യാതൊന്നും തന്നെ സീതാദേവിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. പകരം സീതാദേവി എന്താണ് പറയുന്നത് നമുക്ക് അടുത്ത ക്യാപ്സ്യൂളിൽ കാണാം.
1: നിങ്ങൾക്കറിയാമോ, ജർമ്മനിയിലെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കിസാൻ ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ത്യൻ ഗവൺമെന്റ് രാജ്യത്തെ കർഷകർക്ക് നൽകിയിരിക്കുന്നത്. അതായത് 8 കോടിയിലധികം കർഷകർക്ക്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് മുതൽ വിപണി വരെ രാജ്യം കൂടെയുണ്ടെന്ന് നമ്മുടെ കർഷകർ പറയുന്നത്.
2: ऐसे करोड़ों छोटे किसानों को भी किसान क्रेडिट कार्ड की सुविधा से जोड़ा.
1: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
0: ഈ എപ്പിസോഡ് ആരംഭിക്കുന്ന സമയത്ത് ഹനുമാൻ സീതാദേവിയുടെ അടുത്താണ് ഉള്ളത്. സീതാദേവി ഹനുമാനോട് പറയുകയാണ് മകനെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. മകനെ, എത്രയും വേഗം നീ ഞാൻ പറയുന്ന കാര്യത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യുക. ഇതാണത്, ശ്രീരാമൻ ഇവിടെ വരണം. അദ്ദേഹം ഒറ്റയ്ക്കല്ല, അദ്ദേഹം സൈന്യവുമായി തന്നെ വരണം, വാനര സൈന്യവുമായി വരണം. അദ്ദേഹം ഇവിടെ വന്ന് രാവണന്റെ നേതൃത്വത്തിലുള്ള ഈ രാക്ഷസ സേനയുമായി യുദ്ധം ചെയ്യണം. എന്നിട്ട് ദുഷ്ടനായ 3 ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ദുഷ്ടനായിട്ടുള്ള രാവണനെ ശ്രീരാമചന്ദ്രൻ വധിക്കണം. അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം നീ തന്നെ ചെയ്യണം, ഹനുമാൻ തന്നെ ചെയ്യണം. എനിക്ക് നിന്നെയാണ് വിശ്വാസം, നിനക്കാണ് അത് സാധിക്കുക, നിനക്കാണ് അതിനുള്ള കഴിവ് ഉള്ളത്. അത്ര നാളും ധരിച്ചിടുവൻ ജീവന്, എന്റെ കാര്യത്തെ കുറിച്ച് നീ വിഷമിക്കണ്ട. അതുവരെയും, എന്നാണോ ശ്രീരാമേന്ദ്രൻ വന്ന് യുദ്ധം ചെയ്ത് രാവണനെ വധിക്കുന്നത്, അതുവരെയും ഞാൻ കാത്തിരിക്കും. ജീവനോടുകൂടി തന്നെ ഞാൻ ഇവിടെ ഇരിക്കും. ധരിച്ചിടുവൻ ജീവനെ, ആ എത്ര ബുദ്ധിമുട്ടിയാലും ഞാൻ ജീവനോടുകൂടി തന്നെ ഇവിടെ കാത്തിരിക്കും. ഇതെല്ലാം പറഞ്ഞ് സീതാദേവി ഹനുമാനെ യാത്രയാക്കുകയാണ്. ഹനുമാൻ സമുദ്രത്തിന്റെ മറുകര ലക്ഷ്യമാക്കി ഒരൊറ്റ ചാട്ടമാണ്, മറുകരയിൽ എത്തിച്ചേരുന്നു. ഹനുമാൻ എത്തിച്ചേരുന്ന മാത്രയിൽ ഒരു ഗർജനം പുറപ്പെടുവിക്കുകയാണ്. ഹനുമാന്റെ ആ ഗർജനം കേട്ട വാനര സംഘത്തിന് അദ്ദേഹം തിരിച്ചെത്തിയ കാര്യം മനസ്സിലായി. തീവ്രനാദം കേട്ടു വാനര സംഘവും എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് തീവ്രമായിട്ടുള്ള ഗാംഭീര്യമേറിയ ഒരു ശബ്ദമായിരുന്നു, ഗർജനമായിരുന്നു ഹനുമാൻ പുറപ്പെടുവിച്ചത്. അപ്പൊ ആ ഗർജനം കേട്ടാൽ തന്നെ അറിയാം പോയ കാര്യങ്ങളെല്ലാം സാധിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മടങ്ങി എത്തിയിരിക്കുന്നത് എന്ന് വാനര സംഘത്തിന് മനസ്സിലായി. പെട്ടെന്ന് ഹനുമാൻ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു, ലങ്കയിൽ നടന്ന ലങ്കാ ദഹനം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്നിട്ട് ഈ വിവരങ്ങളെല്ലാം ശ്രീരാമചന്ദ്രനെ എത്രയും പെട്ടെന്ന് ധരിപ്പിക്കണം, എല്ലാവർക്കും അതിനുള്ള ധൃതിയായി യാത്ര പുറപ്പെടുകയാണ്. വിജയശ്രീലാളിതനായി എത്തിയിരിക്കുകയാണ് ഹനുമാൻ. ഹനുമാനോടുള്ള ആ സ്നേഹാതിരേകം, ആ ബഹുമാനമൊക്കെ വാനരന്മാർ പ്രകടിപ്പിക്കുന്നത് എങ്ങനെ എന്നും രാമായണത്തിൽ പറയുന്നുണ്ട്. ആദരിച്ചാലിംഗ്യ, ബഹുമാനത്തോടുകൂടി ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. ഗാഠം ആചുംബ്യ വാലാഞ്ചലം, വാലിന്റെ അഗ്രഭാഗത്ത് വാലറ്റത്ത് വളരെ ഗാഠമായി സ്നേഹ വായ്പോടുകൂടി ചുംബിച്ചു. അപ്പൊ ആലിംഗ്യ ആചുംബ്യ, ആലിംഗ്യ എന്ന് പറയുമ്പോൾ കെട്ടിപ്പിടിക്കുന്നു, ആചുംബ്യ ക്ഷമിക്കണം ചുംബിക്കുന്നു, എവിടെ വാലിന്റെ അറ്റത്ത് ചുംബിച്ചുകൊണ്ടാണ് അവരുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ആർപ്പുവിളികളോടെ ജയാരവങ്ങളോടെ ആ ഘോഷയാത്ര, ആ വിജയയാത്ര മുന്നോട്ട് പോവുകയാണ്. ശ്രീരാമചന്ദ്രൻ എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്തെ ലക്ഷ്യമാക്കി. അങ്ങനെ പോകുന്ന വഴിക്ക് അവരൊരു പർവ്വത പ്രദേശത്ത് എത്തിച്ചേരുകയാണ്. ആ പർവ്വതത്തിന്റെ പേരാണ് പ്രസ്രവണം. ഇപ്പൊ പ്രസ്രവണം എന്ന് പറയുന്ന ഈ പർവ്വത പ്രദേശം സുഗ്രീവന്റെ രാജാധികാരത്തിന്റെ പരിധിക്കുള്ളിലുള്ളതാണ്, അദ്ദേഹത്തിന്റെ ഭരണത്തിന് കീഴിലുള്ള പ്രദേശമാണ് ഈ പ്രസ്രവണം എന്ന പർവ്വതം. ആ പർവ്വതം അങ്ങേയറ്റം മനോഹരമായതാണ് എന്ന് രാമായണത്തിൽ പറയുന്നു. കുസുമ ദല ഫല മധുലത തരു പൂർണ്ണം ആണത്, കുസുമം പൂവ് ദലം ഇല

0: ഫലം കായികനികൾ മധു തേൻ ലത വള്ളിച്ചെടികൾ തരു വൃക്ഷങ്ങൾ പൂർണ്ണം. അങ്ങനെ മനോഹരമായ പർവ്വത പ്രദേശത്ത് പൂക്കളും കായ്കളും പഴങ്ങളും തേനും വള്ളിച്ചെടികളും മരങ്ങളും കുറ്റിച്ചെടികളും എല്ലാം ഉണ്ട്. ഇപ്പൊ വാണരന്മാരാണെങ്കിലോ അവർ വിശന്ന് തളർന്നാണ് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ യാത്രയിൽ. അവർ അംഗദനോട് ഇതെല്ലാം കണ്ടപ്പോൾ അവർ അംഗദനോട് പറഞ്ഞു, നമുക്ക് സുഗ്രീവന്റെ അടുത്ത് ചെല്ലുന്നതിന് മുമ്പ് ഈ വിശപ്പൊന്ന് അകറ്റിയിട്ട് പോ, അത്രമാത്രം വിശക്കുന്നുണ്ട്, നമുക്ക് പഴവർഗ്ഗങ്ങളൊക്കെ തന്നെ വിശപ്പടക്കാം, തേൻ കുടിച്ച് ദാഹം തീർക്കാം, എന്നിട്ട് മുന്നോട്ട് പോകാം, അതിന് ഞങ്ങളെ അനുവദിക്കണം എന്ന് അംഗദനോട് അനുവാദം ചോദിക്കും. സുഗ്രീവൻ ഇതൊന്നും അറിയുന്നില്ലല്ലോ. സുഗ്രീവന്റെ ആജ്ഞപ്രകാരം ആ മനോഹരമായ മധുവനം എന്നറിയപ്പെടുന്ന ആ പ്രസ്രവണ പർവ്വതത്തിന്റെ ആ പ്രത്യേക പ്രദേശത്ത് ആ മധുവനത്തിന്റെ മേൽനോട്ടം വഹിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ മാതുലനായ അമ്മാവനായ ദധിമുഖൻ എന്ന വ്യക്തിയാണ്. ഇപ്പൊ ദധിമുഖന്റെ നേതൃത്വത്തിൽ വനപാലകന്മാർ അനുവാദം കൂടാതെ അകത്ത് പ്രവേശിച്ചിരിക്കുന്ന, എൻക്രോ ചെയ്തിരിക്കുന്ന, അല്ലെ, കടന്നു കയറിയിരിക്കുന്ന ആ വാനര സംഘത്തെ തടഞ്ഞു. ഉന്തും തള്ളും സംഘർഷവുമായി. ഇതെല്ലാം കണ്ടാൽ ഹനുമാൻ നോക്കിയിരിക്കുമോ? ഹനുമാൻ നോക്കിയിരിക്കില്ല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വനപാലകന്മാരെ മുഷ്ടിപ്രഹരത്തിലൂടെ വിരട്ടിവിടെ, എല്ലാവരും മുഷ്ടി ചുരുട്ടി ഇടിച്ചുകൊണ്ട് കൂടുതൽ ആയുധ പ്രയോഗമൊന്നും നടത്തിയില്ല, അവരെ വിരട്ടി വിട്ടു, അവരെ ഓടിച്ചു. അപ്പോഴെന്താണ് സംഭവിക്കുന്നത്? ഈ ദധിമുഖൻ, സുഗ്രീവന്റെ അമ്മാവൻ, ഈ വനപാലക സംഘത്തിന്റെ നേതാവ്, അദ്ദേഹം പരാതിയുമായി നേരെ സുഗ്രീവന്റെ അടുത്ത് എത്തുകയാണ്. എന്നിട്ട് പറയും, അംഗദനും കൂട്ടരും ഞങ്ങളെ ആക്രമിച്ചു, ഞങ്ങളെ വല്ലാതെ ഉപദ്രവിച്ചു, ഞങ്ങൾ ഏറ്റവും നന്നായിട്ട് പരിപാലിച്ചിരുന്ന ആ മനോഹരമായ മധുവനം അവർ നശിപ്പിച്ചു കളഞ്ഞു എന്നെല്ലാം പറഞ്ഞു. ഇത് കേൾക്കുമ്പോൾ സുഗ്രീവന് ദേഷ്യമല്ല ഉണ്ടാവുന്നത്, ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിക്കുകയല്ല സുഗ്രീവൻ ചെയ്യുന്നത്, അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി, അദ്ദേഹം ഉള്ളിൽ സന്തോഷിച്ചു. സുഗ്രീവൻ തന്റെ സമീപത്തുണ്ടായിരുന്ന ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, ഹനുമാൻ വന്നിരിക്കുകയാണ്, എന്നോട് അനുവാദം വാങ്ങാതെ ഈ മധുവനത്തിൽ ഹനുമാനും അംഗദനും പ്രവേശിച്ചു. എന്നാൽ അതിനൊരർത്ഥമുണ്ട്, ഹനുമാൻ അങ്ങേറ്റത്തെ സന്തോഷത്തിലായിരിക്കും, ഹനുമാൻ പോയ കാര്യം സാധിച്ചു തന്നെ ആയിരിക്കും മടങ്ങി വരുന്നത്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കണ്ട് അനുവാദം ചോദിക്കാതെ ഇതിനുള്ളിലേക്ക് കടക്കുകയില്ലായിരുന്നു എന്നാണ് സുഗ്രീവൻ ശ്രീരാമചന്ദ്രനോട് പറയുന്നത്. ഞാൻ ഊഹിക്കുകയാണ്, എന്തായാലും പോയ കാര്യം സാധിച്ച് സന്തോഷത്തോടുകൂടി തന്നെയാണ് വന്നിരിക്കുന്നതെന്ന് അനുമാനിക്കുന്ന സുഗ്രീവൻ അമ്മാവനോട് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഹനുമാനെയും അംഗദനെയും ആ വാനര സംഘത്തെയും എത്രയും വേഗം തന്റെ സമീപത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അദ്ദേഹം സുഗ്രീവൻ ആജ്ഞ നൽകി. അങ്ങനെ ശ്രീരാമചന്ദ്രനും സുഗ്രീവനും ഹനുമാന്റെ പ്രത്യാഗമനം, തിരിച്ചു വരവ് കാത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് ഈ ക്യാപ്സ്യൂൾ അവസാനിക്കുന്നത്.
1: നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് നമുക്ക് അന്യമായി തോന്നിയിരുന്ന ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല കഴിഞ്ഞ 12 വർഷം കൊണ്ട് നമ്മുടെ ഹൃദയത്തോട് അത്രമേൽ ചേർന്ന് നിൽക്കുകയാണ്. വടക്കു കിഴക്കൻ മേഖലയിലെ ദേശീയപാത ശൃംഖല 16,200 കിലോമീറ്ററായി വിപുലീകരിക്കുകയും ഒപ്പം സിക്കിമിലും അരുണാചൽ പ്രദേശിലും ചരിത്രത്തിൽ ആദ്യമായി വ്യോമ ഗതാഗത സൗകര്യം ലഭ്യമാക്കുകയും ചെയ്തതോടെ ഈ മേഖലയിലേക്കുള്ള ദൂരം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. പന്ത്രണ്ട് വർഷങ്ങൾ വിശ്വാസത്തിന്റെ, വികസനത്തിന്റെ, ജനക്ഷേമത്തിന്റെ,
0: സുഗ്രീവൻ തന്റെ മാതുലനോട് അദ്ദേഹത്തെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും തുടർന്ന് ഹനുമാനെയും അംഗദരെയും കൂട്ടി എത്രയും വേഗം രാജസന്നിധിയിൽ എത്തിക്കാൻ ആജ്ഞ നൽകുകയുമായിരുന്നു. അതനുസരിച്ച് ഇന്നത്തെ ഈ എപ്പിസോഡ് ആരംഭിക്കുന്ന സമയത്ത് ഹനുമാനും അംഗദനും വാനര സൈന്യവും ശ്രീരാമചന്ദ്രനെ കാണാൻ എത്തുകയാണ്. വെറുതെ രാമനെ കാണാനെത്തി എന്ന് ഒറ്റ വാക്കിൽ എഴുതി വെക്കുകയല്ല രാമായണത്തിൽ ചെയ്തിരിക്കുന്നത്. രാമായണം വായിക്കുന്ന ഒരു ഭക്തനെ, രാമായണത്തിലൂടെ ആ യാത്രയിലൂടെ കടന്നു പോകുന്ന ഒരു അനുവാചകനെ കോരിത്തരിപ്പിക്കുന്ന നിരവധി വിശേഷണങ്ങൾ ശ്രീരാമചന്ദ്രന്റെ മേൽ കോരിച്ചൊരിയുകയാണ് രാമായണത്തിൽ. ഈ ഭാഗത്ത് അദ്ദേഹത്തെ സാക്ഷാൽ മഹാവിഷ്ണുവായി തന്നെ വർണ്ണിക്കുന്നതായി നമുക്ക് അനുഭവപ്പെടും. ലക്ഷ്മണ സുഗ്രീവ പരിസേവിതൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഒരു ഭാഗത്ത് ഒരു സൈഡിൽ ലക്ഷ്മണനുണ്ട്, ഒരു സൈഡിൽ സുഗ്രീവനുണ്ട്. അപ്പൊ നമുക്കിനെ കണ്ണിൽ കാണാം അത് എങ്ങനെയായിരിക്കും ശ്രീരാമചന്ദ്രൻ അവിടെ വിരാജിക്കുന്നത് എന്ന്. എന്നിട്ട് പറയുന്നു, പുകൾപെരിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം കീർത്തിമാനായിട്ടുള്ള, അങ്ങേറ്റത്തെ പ്രശസ്തിയുള്ള. അതുപോലെ തന്നെ പുരുഷമണി എന്നുള്ള വാക്കിന്റെ അർത്ഥം ശ്രേഷ്ഠനായ ഒരു പുരുഷ രത്നം. പുരമഥന ഹൃദി, ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ശ്രീ പരമേശ്വരന്റെ ഹൃദയത്തിൽ തന്നെ വസിക്കുന്ന സാക്ഷാൽ നാരായണൻ. ഭുജഗ നിവഹാസന വാഹനൻ, അതിന്റെ അർത്ഥം എന്താണ്? ഗരുഡ വാഹനൻ, ഗരുഡനെ വാഹനമാക്കിയിട്ടുള്ള. ആരാണ് ഗരുഡനെ വാഹനമാക്കിയിട്ടുള്ളത്? സാക്ഷാൽ മഹാവിഷ്ണു തന്നെ. പുഷ്കരപുത്രി രമണൻ എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ലക്ഷ്മി വല്ലഭൻ, ലക്ഷ്മിയുടെ കാന്തൻ, ഭർത്താവ് നാഥൻ. അതുപോലെ മറ്റു പല വിശേഷങ്ങളും പറയുന്നത്, ജ്ഞാനികളുടെ ഹൃദയത്തിൽ വസിക്കുന്നവൻ, അസുരന്മാരുടെ ശത്രു, രാക്ഷസന്മാരുടെ അന്തകൻ, സൂര്യവംശജൻ, സീതാപതി. ഇങ്ങനെ എന്തെല്ലാം വിശേഷണങ്ങളാണ് ശ്രീരാമചന്ദ്രന്മേൽ കോരിത്തരിപ്പിക്കുന്ന രീതിയിൽ വാരി കോരി ചൊരിഞ്ഞിരിക്കുന്നത്. ഹനുമാൻ ആദ്യം ശ്രീരാമനെ വന്ദിക്കുന്നു, പിന്നെ സുഗ്രീവനെ വന്ദിക്കുന്നു. എന്നിട്ട് സീതാദേവിയെ കണ്ടുപിടിച്ച കാര്യം ആദ്യം തന്നെ പറഞ്ഞ് ആ ആകാംക്ഷയ്ക്ക് അറുതി വരുത്തുന്നു, വെച്ച് താമസിപ്പിക്കുന്നില്ല. ആദ്യം തന്നെ പറയും, ഞാൻ പോയ ദൗത്യം വിജയിച്ചു, എനിക്ക് സീതാദേവിയെ കാണാൻ കഴിഞ്ഞു. പിന്നെ ദീർഘമായ ഒരു വിവരണമായിരുന്നു. A മുതൽ Z വരെ എന്ന് നമ്മൾ പറയാറില്ലേ, ഒന്നും വിട്ടുപോയിട്ടില്ല. തുടക്കം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ, അങ്ങനെ ഹനുമാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സുന്ദരകാന്ഡത്തിന്റെ ഒരു റീക്യാപ്പ് പോലെ, ഒരു ഫ്ലാഷ് ബാക്ക് പോലെ വായനക്കാർക്ക് കൺമുമ്പിൽ കണ്ടറിയാം സുന്ദരകാന്ഡത്തിനെ. ശ്രീരാമനോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വാങ്മയ ചിത്രം പോലെ ആയിരുന്നിരിക്കും. വാക്കുകൾ കൊണ്ട് ഹനുമാൻ ഒരു ചിത്രം വരച്ചിടുകയാണ്. അതിങ്ങനെ കേട്ടിരുന്നാൽ മതി, എന്തെല്ലാമാണ് സംഭവിച്ചതെന്ന് കൺമുമ്പിലൂടെ കടന്നു പോകുന്ന രീതിയിലുള്ള അത്രമാത്രം ആസ്വാദ്യകരമായ മനോഹരമായ വിവരണമാണ് ഹനുമാൻ നൽകുന്നത്. സീതയുടെ പാറിപ്പറന്ന തലമുടിയെ പറ്റി പോലും പറയുന്നു. ആ സീതയുടെ വിലാപത്തെ കുറിച്ച്, സീത കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ആ വിരഹ ദുഃഖത്തെ കുറിച്ച്, ആ അശോകവനത്തെ കുറിച്ച്, ആ അശോകവനത്തിലെ ശിംശപ വൃക്ഷത്തെ കുറിച്ച്, ആ അന്തരീക്ഷമൊക്കെ ഹനുമാന്റെ വിവരണത്തിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്രീരാമൻ കണ്ടറിയുകയാണ്. രാക്ഷസിമാർ എന്നെ നിത്യവും ഉപദ്രവിക്കുന്നുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ പോലും ശ്രീരാമചന്ദ്രനോട് പറയാൻ പറഞ്ഞേൽപ്പിച്ചിരുന്നു സീത. അതും പറഞ്ഞു. ശ്രീരാമചന്ദ്രന് പിന്നെയും വിശ്വാസം വരാനായി സീതാദേവി ഏൽപ്പിച്ച ചൂടാരത്നം അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ച കാര്യം പറഞ്ഞു. മറ്റൊരു അടയാളവാക്യത്തിന്റെ കാര്യവും പറഞ്ഞു. പണ്ട് ചിത്രകൂടാചലത്തിൽ സീതയും ശ്രീരാമനും മാത്രമായി താമസിക്കുന്ന കാലത്ത് ശ്രീരാമന് മാത്രം അറിയാമായിരുന്ന ആ രഹസ്യം, ആ വൃത്താന്തം, ഒരു കാക്ക വളരെ അതിന്റെ കൊക്കുകൾ കൊണ്ട് കൊത്തി ഉപദ്രവിച്ച് പീഡിപ്പിച്ച കാര്യം അത് ശ്രീരാമന് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. അതൊരു അടയാളവാക്യമായി കൊടുത്ത കാര്യവും പറഞ്ഞു. ഉദ്യാനം തകർത്ത കാര്യം തീർച്ചയായിട്ടും പറഞ്ഞു. ഇന്ദ്രജിത്തിനോട് ഏറ്റുമുട്ടിയ കാര്യം പറഞ്ഞു. അങ്ങനെ ബന്ധനസ്ഥനായി എന്ന് പറഞ്ഞു. അങ്ങനെ ബന്ധനസ്ഥായ നിലയിൽ രാവണന്റെ സഭയിൽ അദ്ദേഹത്തെ എത്തിച്ച കാര്യം പറഞ്ഞു. തുടർന്ന് അവർ അദ്ദേഹത്തിന്റെ വാലിൽ തീ കൊളുത്തിയ കാര്യം പറഞ്ഞു. ലങ്കാദഹനം പൂർണ്ണമായി തന്നെ വിവരിക്കുകയാണ് ഹനുമാൻ. ഒന്നും തന്നെ രാമനിൽ നിന്ന് അദ്ദേഹം മറച്ചു വെച്ചില്ല, എല്ലാം വിശദമായി തന്നെ പറഞ്ഞു. ഈ വാക്കുകൾ കേട്ട് ശ്രീരാമൻ അതിസന്തുഷ്ടനായി. അദ്ദേഹം പറയുകയാണ്, സുരജന ദുഷ്കൃതം കാര്യം കൃതം ത്വയ, ദേവന്മാർക്ക് പോലും കഴിയാത്ത കാര്യമാണ് ഹനുമാനെ നീ ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അതോ സുഗ്രീവൻ അതിനോടൊപ്പം ആഡ് ചെയ്യാണ്, സപ്ലിമെന്റ് ചെയ്യാണ്. അദ്ദേഹം എന്താണ് പറയുന്നത്? സദയം ഉപകാരം ഈ ചെയ്തതിന് ആദരാൽ സർവസ്വവും മമ തന്നേൻ നിനക്കഹോ. നീ ഒരു വലിയ ഉപകാരമാണ് ചെയ്തിരിക്കുന്നത്. ഈ ഉപകാരത്തിന് എന്താണ് പ്രത്യുപകാരം ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എനിക്ക് എന്തെല്ലാം ഉണ്ടോ, സർവസ്വവും എനിക്ക് എന്തെല്ലാം ഉണ്ടോ അത് പൂർണ്ണമായി നിനക്ക് തന്നിരിക്കുന്നു എന്ന് സുഗ്രീവൻ പറയുന്നു. എന്നിട്ട് പറയുന്നു, ഹനുമാൻ ഇതൊന്നും ആഗ്രഹിച്ചല്ല ചെയ്തതെന്ന് സുഗ്രീവന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ട് തന്നെ സുഗ്രീവൻ പറയുന്നു, പ്രണയ മനസാ ഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കൽ ഇല്ലടോ. നീ ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ സ്നേഹത്തോടുകൂടി മാത്രമാണ് ചെയ്തത്, സ്നേഹത്തിന് വേണ്ടി തന്നെയാണ് ചെയ്തത്. സ്നേഹബുദ്ധിയ, സ്നേഹത്തിന് വില കൊടുത്തുകൊണ്ടാണ്, ആ വാക്കിന് വില കൊടുത്തുകൊണ്ടാണ് നീ ഈ കാര്യം ചെയ്തിരിക്കുന്നത്. എനിക്കറിയാം, അങ്ങനെ ചെയ്ത ഒരു കാര്യത്തിന് എന്താണ് ഞാനൊരു പ്രത്യുപകാരം ചെയ്യേണ്ടത്? എനിക്കുള്ളത് മുഴുവൻ നിനക്ക് തന്നാലും നിനക്കുള്ള പ്രത്യുപകാരം ആകുകയില്ല. ഈ ലോകത്ത് എനിക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നിനക്ക് തരാൻ എനിക്ക് സമ്മതമാണ്, പക്ഷെ അതുകൊണ്ടൊന്നും നീ ചെയ്ത കാര്യത്തിന് ഒരു പകരമാകുന്നില്ല. അങ്ങനെ ശ്രീരാമൻ ആ സമയത്ത് ഹനുമാനെ വളരെ സന്തോഷത്തോടുകൂടി ആലിംഗനം ചെയ്യും. ആലിംഗനം ചെയ്ത് പറയും, അതിനെപ്പറ്റി രാമായണത്തിൽ എന്താണ് പറയുന്നത്? മാരുതപുത്ര ഭാഗ്യോദയം, വായുപുത്രനായ ഹനുമാന്, ഇതിൽ കൂടുതൽ ഭാഗ്യം എന്താണ് വേണ്ടത്? ശ്രീരാമൻ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി ആലിംഗനം ചെയ്യുകയാണ്. എന്നിട്ട് രാമായണത്തിൽ പറയുന്നു, ഭുവനതലം അതിലൊരുവൻ ഇങ്ങനെ ഇല്ലഹോ. ഈ ഭൂമിയിൽ ഇതേപോലെ പുണ്യം തികഞ്ഞ, ഇതേപോലെ സൗഭാഗ്യം തികഞ്ഞ മറ്റാരുമില്ല എന്ന് ഹനുമാനെ പറ്റി ആരാണ് പറയുന്നത്? ശ്രീ പരമേശ്വരൻ തന്നെ പാർവതി.

0: ദേവിയോട് പറഞ്ഞു പുകഴ്ത്തുന്ന ഈ ഭാഗത്താണ് സുന്ദരകാന്ഡം അവസാനിക്കുന്നത്. അപ്പൊ അടുത്ത ക്യാപ്സ്യൂൾ മുതൽ രാമായണത്തിലെ ആറാമത്തേതും അവസാനത്തേതുമായ യുദ്ധകാന്ഡം ആരംഭിക്കുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: കൂട്ടുകാരെ, നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് വെറും കഠിനമായ ചൂടായി മാത്രം നാം അറിഞ്ഞിരുന്ന ആ കത്തുന്ന സൂര്യപ്രകാശം ഇന്ന് നമ്മുടെ വീടിന്റെ മേൽക്കൂരകളിൽ നിന്ന് തന്നെ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. അതുകൊണ്ടാണ് ഇന്ന് ഏകദേശം 37 ലക്ഷം കുടുംബങ്ങൾ പ്രധാനമന്ത്രി സൂര്യഘർ വീടുകളായി മാറിയത്. ഇത് വൈദ്യുതി ബില്ലുകൾ കുറയ്ക്കുകയും രാജ്യത്തുടനീളം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്തു.
3: സോളർ പവർ കെ മാമലേ മേ ബഹുത് പീച്ചേ താ ലേക്കിൻ ആജ് സോളർ പവർ കെ മാമലേ മേ ഭാരത് ദുനിയാ കെ ടോപ് 5 ദേശോ മേ ആ ഗയാ.
2: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ

0: ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
1: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
0: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ പല വികസിത രാജ്യങ്ങളിലും സൗജന്യ ആരോഗ്യ പരിരക്ഷ ഇന്നും ഒരു സ്വപ്നമാണ്. എന്നാൽ ഇന്ത്യയിൽ അത് ഓരോ പൗരന്റെയും അവകാശമാണ്. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 60 കോടിയിലധികം പേർക്ക് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ചികിത്സ നൽകുന്നു. ഒപ്പം 19,000-ത്തിലധികം ജനൌഷധി കേന്ദ്രങ്ങൾ വഴി 90% വരെ വിലക്കുറവിൽ മരുന്നുകൾ.
4: बिकने से बचा है, गिरवी रखने से बचा है, तो ये आयुष्मान भारत की बहुत बड़ी सफलता है.
3: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
5: റഷ്യയിലെ ജനസംഖ്യ എത്രയാണെന്ന് നിങ്ങൾക്കറിയാം? ഏകദേശം 14 കോടി. അതൊരു വലിയ സംഖ്യയാണ് അല്ലേ? എന്നാൽ ഇത് അതിനേക്കാൾ വലിയൊരു കണക്ക്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യയിലെ അത്രത്തോളം വീടുകളിൽ കുടിവെള്ള പൈപ്പ് കണക്ഷനുകൾ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് 16 കോടി വീടുകളിലേക്ക് കുടിവെള്ളം എത്തുന്നു, എല്ലാ ദിവസവും ഏത് കാലാവസ്ഥയിലും. ഇതുകൊണ്ട് കോടിക്കണക്കിന് സ്ത്രീകൾക്ക് വെള്ളം ചുമക്കേണ്ട, കൂടാതെ ജലസംരക്ഷണത്തിലൂടെ ഗ്രാമങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തു.
6: लोगों तक पानी पहुंचाने का ही नहीं है, ये डिसेंट्रलाइजेशन का, विकेंद्रीकरण का उसका भी एक बहुत बड़ा मूवमेंट है. ये विलेज ड्रिवन, विमेन ड्रिवन मूवमेंट है.
5: 12 വർഷങ്ങൾ വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
7: ചൈനയിലെ ഹാങ്ഷോ നഗരത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 2022 ഏഷ്യൻ ഗെയിംസിൽ 107 മെഡലുകൾ നേടിക്കൊണ്ട് ഇന്ത്യ ചരിത്രം കുറിച്ച മണ്ണാണത്. ആ നേട്ടത്തിന് പിന്നിൽ 1045 ഖേലോ ഇന്ത്യ കേന്ദ്രങ്ങളും പരിശീലകരും ഡയറ്റീഷ്യന്മാരും ഫിസിയോതെറാപ്പിസ്റ്റുകളും അടങ്ങുന്ന ഒരു ശക്തമായ ടീമുണ്ടായിരുന്നു. പിന്നീട് നടന്ന പാരലിമ്പിക്സിലും 29 മെഡലുകളുടെ റെക്കോർഡ് നേട്ടമാണ് നമ്മൾ സ്വന്തമാക്കിയത്. ഹോക്കി, ബാഡ്മിന്റൺ, അത്ലറ്റിക്സ്, വനിതാ ക്രിക്കറ്റ്, ബോക്സിംഗ്, ചെസ് തുടങ്ങിയ മത്സരവേദികളിലെല്ലാം നമ്മുടെ ത്രിവർണ പതാക വാനോളം ഉയർന്ന് പറക്കുകയായിരുന്നു. വിശ്വാസത്തിന്റെയും വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും.
8: ചരിത്രത്തിൽ ഇന്ന് June 16. ഇന്ത്യയുടെ ആദ്യത്തെ ബാർകോഡ് കേന്ദ്രം തിരുവനന്തപുരത്ത് ആരംഭിച്ചതും ആദ്യത്തെ റോളർ കോസ്റ്റർ അമേരിക്കയിൽ തുറന്നതും രാജ്യവ്യാപകമായി സമ്പൂർണ്ണ പുകയില നിരോധനം നിലവിൽ വന്നതുമൊക്കെ ഒരു June 16. June 16 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് June 16. ആദ്യത്തെ ഇന്ത്യയുടെ ബാർകോഡ് കേന്ദ്രം തിരുവനന്തപുരത്ത് പുത്തൻതോപ്പിൽ ആരംഭിച്ചത് 2008 June 16. സിസിബി ബാങ്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഐറിസ് ഐ സ്കാൻ കസ്റ്റമർ വെരിഫിക്കേഷൻ സേവനം ആരംഭിച്ചത് 2017 June 16. ആദ്യത്തെ റോളർ കോസ്റ്റർ അമേരിക്കയിൽ തുറന്നത് 1884 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. സ്വിച്ച് ബാക്ക് റെയിൽവേ എന്നും ഇത് അറിയപ്പെടുന്നു. പ്രസിഡന്റ് ജിമ്മി കാർട്ടറും പനാമാനിയൻ നേതാവ് ഒമർ ടോറിജോസും പനാമ കനാൽ ഉടമ്പടികൾ അംഗീകരിക്കുന്നതിനുള്ള കരാറിൽ ഒപ്പുവെച്ചത് 1978 ജൂൺ ഇന്നേ ദിവസമായിരുന്നു. വാലന്റീന തെരഷ്കോവ ബഹിരാകാശത്തെത്തുന്ന ആദ്യ വനിതയായി മാറിയത്

0: 1963 ജൂൺ 16 ലോകത്തിൽ രാജ്യവ്യാപകമായി ആദ്യത്തെ സമ്പൂർണ്ണ പുകയില നിരോധനം നിലവിൽ വന്നത് 2010 ജൂൺ 16.
1: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഓരോ പാട്ടിനൊപ്പം ഓരോ മനസ്സിലും സന്തോഷത്തിനൊപ്പം ഇത് റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

ആഗീഷാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേയന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാമസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരംപരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം.

नमः। हरि ओम। मनुष्य मेधा शक्ति के मनुष्य बुद्धि शक्ति के പ്രപഞ്ച സാരത്തെ അന്വേഷിച്ചറിയാനുള്ള കഴിവുണ്ട്. ആ അന്വേഷണ സാക്ഷാത്കാരം അനന്യമാണ് എന്നതാവുന്നു. പ്രപഞ്ചത്തിന്റെ സാരം അനന്യം. അനന്യം എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് വേറിട്ടതല്ല. ഈ വിധം മേധാശക്തിയെ പ്രയോജനപ്പെടുത്തി സർവസാരമായി സർവകാരണമായി സർവാതീതമായി അനശ്വരമായി പരലസിക്കുന്ന തത്വത്തെ ഞാനെന്നറിയുന്നതോടെ എല്ലാ പ്രയാണങ്ങളും ഗതിവിഗതികളും അസ്തമിക്കുന്നു. അങ്ങനെയുള്ള ഒരു അർത്ഥം സൂചിപ്പിക്കാനാണ് പുനർജന്മന വിദ്യതെ എന്ന് പ്രയോഗിക്കുന്നത്. അത് നിർഭയതയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ശാന്തിയുടെ പരമാനന്ദത്തിൻ്റെ സാക്ഷാത്കാരമാവുന്നു. ആ ഒരു പരമസാക്ഷാത്കാരത്തിന് വേണ്ടി മേധാശക്തിയുടെ പൂർണമായ സമഗ്രമായ വിനിയോഗത്തിന് വേണ്ടി ഇവിടെ ചെയ്തിട്ടുള്ള ആഹ്വാനമാണ് സർവേഷു കാലേഷു മാമനുസ്മര എന്നത്. ഭഗവത് അനുസ്മരണ നൈരന്തര്യമുണ്ടെങ്കിൽ, നൈരന്തര്യം എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂയിറ്റി, ഭഗവാനെ ചിന്തിക്കുന്ന വിഷയത്തിൽ കണ്ടിന്യൂയിറ്റി ഉണ്ടെങ്കിൽ, സ്വധർമാനുഷ്ഠാനം ചെയ്യൂ എന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, അത് സ്പോണ്ടേനിയസ് ആയിട്ട് സംഭവിച്ചോളൂ. ഭഗവാനെ താത്വികമായിട്ട് അറിയുക എന്നുള്ളതാണ് പ്രധാനം. ആ സർവേശ്വരനെ കവിം പുരാണം അനുശാസിതാരം എന്നിങ്ങനെ വർണ്ണിച്ചും തന്നു. ഈശ്വര വിഷയത്തിൽ താല്പര്യമുണ്ടായി, യോഗ അനുഷ്ഠാനത്തിൽ ഏറെ മുന്നോട്ടു പോവാൻ സാധിച്ചു. ഇങ്ങനെയൊക്കെ വന്നാൽ ജന്മസാഫല്യത്തിന് വേണ്ടി എന്തു ചെയ്യണം? ശരീരത്യാഗത്തിന് മുൻപ് ചില തയ്യാറെടുപ്പുകളെ കുറിച്ച് സൂചിപ്പിക്കുന്നു. ഈ തയ്യാറെടുപ്പുകളെ കുറിച്ച് ശരീരത്യാഗത്തിന് മുമ്പ് എന്ന് പ്രസ്താവിച്ചതുകൊണ്ട് മാറ്റിവെക്കേണ്ട കാര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രതിദിനം

0: ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുൻപ് ഉണർന്ന് ഇരുന്ന് ചെയ്യാവുന്ന ഒരു അനുഷ്ഠാനമായിട്ട് ചിന്തകളെയൊക്കെ താരതമ്യേന നിരാകരിച്ചും നിയന്ത്രിച്ചും ദീർഘമായി ശ്വാസോച്ഛ്വാസം ചെയ്തും ഒക്കെ സ്വസ്ഥരായിരുന്ന് സകല പ്രാണപ്രവൃത്തികളെയും ഹൃദയത്തിൽ ഏകോപിപ്പിക്കുന്നതായും അവിടുന്ന് പ്രാണനെ സുഷുമ്നാനാഡിയിലൂടെ ഉയർത്തി ഭ്രൂമധ്യത്തിൽ കൊണ്ടു നിർത്തുന്നതായിട്ടുമൊക്കെ ഭാവിക്കാം. എന്നിട്ട് ഓങ്കാര ചിന്തനം ചെയ്യാം. ഓങ്കാരത്തെ കവിം പുരാണം അനുശാസിതാരം എന്നിങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. സ്ഥൂല സൂക്ഷ്മ കാരണ പ്രപഞ്ചങ്ങളായി പടർന്ന് പരിലസിക്കുന്നത് വേദ സാരമായ ഓങ്കാരമാകുന്നു. ആ ഓങ്കാരത്തിന്റെ അകാര ഉകാര മകാരങ്ങളാണ് മൂന്ന് അനുഭവ മണ്ഡലങ്ങളിലും പരിലസിക്കുന്നത്. അമാത്രയാകുന്നു അതിന്റെ ശരിയായ മാനം. അത് നിശബ്ദതയാണ്, അത് സച്ചിദാനന്ദമാണ്. ഇതിനുശേഷം മൂന്ന് വസ്തുതകൾ മുൻനിർത്തി കാലപരമായ ഒരു വിശകലനത്തിന് ക്ഷണിച്ചിരിക്കുകയാണ്. ഏതൊക്കെയാണ് മൂന്ന് വിഷയം? ഒന്ന്, ചെയ്തതിന് മാത്രം അല്ല, ചെയ്തതിന് ഫലമുണ്ടാവുന്നില്ല, ചെയ്യാത്തതിന് ഫലമുണ്ടാവുന്നു. ഇങ്ങനെ ഒരു വൈകല്യം സിസ്റ്റത്തിലുണ്ടോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? പല ദ്രോഹങ്ങളും ചെയ്തവർ ഇവിടെ ഒരു ദ്രോഹവും ഇല്ലാതെ ജീവിക്കുന്നത് കാണുന്നു. പുണ്യകർമ്മങ്ങൾ ഒരുപാട് ചെയ്തവരാകട്ടെ, ഏറെ കഷ്ടപ്പെടുന്നതായിട്ടും കാണുന്നു. ഇതിനൊന്നും ഒരു വിലയില്ലേ? നല്ല കാര്യം ചെയ്യുന്നതിനൊന്നും ഒരു വിലയില്ലേ? ഇങ്ങനെ ഒരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇതിങ്ങനെ സംസാരഗതി ചാക്രികമാണെങ്കിൽ പിന്നെ മോക്ഷശാസ്ത്രത്തിന് പ്രസക്തി എന്ത്? മൂന്നാമത്തെ വിഷയം, വൈരാഗ്യം ആർജിക്കണം, പഠിതാക്കളിൽ വൈരാഗ്യം ഉണ്ടാവട്ടെ എന്ന വിഷയം പ്രമാണിച്ച് വൈരാഗ്യപ്രദമായി ഇവിടെ കാര്യങ്ങൾ പ്രസ്താവിച്ചിരിക്കുന്നു. ഇങ്ങനെ മൂന്ന് വസ്തുതകൾ പരിഗണിച്ച് കാലസംബന്ധിയായ വിശകലനം. എന്താ കാലസംബന്ധിയായിട്ട് പറയുന്നത്? ബ്രഹ്മാവിന് ആയുസ് ഉണ്ട്. എത്ര വർഷമാണ് ബ്രഹ്മാവിന്റെ ആയുസ്? നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ എന്ന പോലെ 100 വർഷം. പക്ഷെ ബ്രഹ്മാവിന്റെ ഒരു വർഷം എന്ന് പറയുന്നത് ഇശി നമ്മുടെ വർഷങ്ങളാണ്. അങ്ങനെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി. അവിടെ ബ്രഹ്മാവിന്റെ പകലിനെ കുറിച്ച് സഹസ്രയുഗ പര്യന്തം അഹഹ ബ്രഹ്മണ വിദുഹു രാത്രിം യുഗ സഹസ്രാന്തം എന്ന് ബ്രഹ്മാവിന്റെ പകലും രാത്രിയും പറഞ്ഞ ശേഷം പിന്നീട് അവ്യക്തത്തിൽ നിന്ന് സർഗാദിയിൽ എല്ലാം വ്യക്തമാവുന്നു. ബ്രഹ്മാവ് ഉറങ്ങുന്നതോടെയെല്ലാം അസ്തമിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ ശേഷം ഭൂതഗ്രാമം സകല ഭൂതജാലങ്ങളും അവശം ഭൂത്വാ പ്രലീയതെ, ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു, ഉണ്ടായി നിലനിന്ന് നശിക്കുന്നു, ഈ പ്രക്രിയയ്ക്ക് വിധേയമാവുന്നു. ഇവിടെ ഭൂതഗ്രാമത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ തലത്തിലേക്ക് ചേർത്ത് വെച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ, ഒരു ബ്രഹ്മാവിന്റെ ഒരു പകലിൽ എത്രയോ ബ്രഹ്മാണ്ടങ്ങൾ വന്നു പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൽ നമ്മുടെ സമയം ഒന്നും സമയമേ അല്ല, ഒരു സെക്കൻഡ് പോലും കണക്കാക്കാൻ പറ്റില്ല. ആ വിധം ഇത്രയേയുള്ളൂ എന്ന് മനസ്സിലാവുമ്പോൾ വൈരാഗ്യമുണ്ടാവും. ഇതാണ് ഇവിടെ സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളത്. ഭൂതഗ്രാമസ്ഥയേവായം ഭൂത്വ പ്രളീയത രാത്രിയാഗമേ വശഃ പാർത്ഥ പ്രഭവന്തി അഹരാഗമേ. ഭൂതഗ്രാമങ്ങളൊക്കെ ബ്രഹ്മാവിന്റെ രാത്രിയിൽ എല്ലാം വിലീനമാവുന്നു, ബ്രഹ്മാവിന്റെ പ്രഭാതത്തിലെല്ലാം ആവിർഭൂതമാവുന്നു. അങ്ങനെ ഒരു വലിയ സൃഷ്ടി ലയ പ്രക്രിയ നടക്കുന്നുണ്ട്. അവിടെ തികച്ചും നിസ്സാരമായ എന്റെ ജനിമൃതികളും നടക്കുന്നുണ്ട്. ആ ഒരു വലിയ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ എന്റെ മിഥ്യാഭിമാനത്തിന്റെ നിസ്സാരതയെ വകതിരിച്ചറിഞ്ഞോളണം. എന്റെ മിഥ്യാഭിമാന നിസ്സാരതയെ വകതിരിച്ചറിഞ്ഞോളണം എന്ന് പറഞ്ഞ എന്താ അർത്ഥം? എന്റെ മിഥ്യാഭിമാനത്തിന് അപ്പുറത്തുള്ള സ്വത്വം എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ, ബ്രഹ്മാവിന് പോലും കാരണമായ തത്വമാണ്. അവിടെ എനിക്ക് ജനിമൃതികളൊന്നുമില്ല, ഭയകാരണമില്ല, സങ്കടകാരണവും ഇല്ല. പക്ഷെ അതറിയാത്തിടത്തോളം കാലം അഭിമാനത്തിനനുസരിച്ചുള്ള ഗതിവിഗതികളുണ്ട്, അത് ബ്രഹ്മാവിന്റെ കാര്യത്തിലായാൽ പോലും. ഇത്രയൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇതിന്റെ ഒരു പ്രായോഗിക ചിന്തനം എന്ന് പറഞ്ഞാൽ, കൊച്ചു കാര്യങ്ങളെ കൂടുതൽ മൂല്യം കൽപ്പിച്ച് അവയിൽ നിന്നും ശിക്ഷ ഏറ്റുവാങ്ങുന്ന അവിവേക രീതി അവസാനിപ്പിക്കാൻ നിശ്ചയിക്കണം. കേട്ടില്ലേ? ഇപ്പൊ നമ്മൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊച്ചു കൊച്ചു കാര്യങ്ങളെ ഊതി വീർപ്പിക്കുക എന്നൊക്കെ പറയില്ലേ, എന്നിട്ട് അതിൽ നിന്ന് പ്രഹരമേറ്റുവാങ്ങാൻ നാം നിന്നുകൊടുക്കുന്ന അവസ്ഥ, അത് നിയന്ത്രിക്കാൻ സാധിക്കട്ടെ. ഇന്നത്തെ ഭാഷണം ഗുരുപരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോധ് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈ പവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ഇനി മുതൽ ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇവിയനിലെത്തി. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, യുകെ പ്രധാനമന്ത്രി കിയ സ്റ്റാമർ, യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായേദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. ആഗോളതലത്തിൽ നിലനിൽക്കുന്ന സുപ്രധാന വിഷയങ്ങൾ നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ശ്രീ മോദി നാളെ കൂടിക്കാഴ്ച നടത്തും. സ്ലോവാക്യ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി ഫ്രാൻസിലെത്തിയത്. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി വി ഡി സതീശനും സെൽഫ് എന്യൂമറേഷൻ നിർവഹിച്ചതോടെയാണ് നടപടികൾക്ക് ഔദ്യോഗികമായി തുടക്കമായത്. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് ഗവർണർ അഭ്യർത്ഥിച്ചു. നാടിന്റെ വികസനത്തിന് ആവശ്യമായ നിർണായക പദ്ധതികൾ തീരുമാനിക്കുന്നത് സെൻസസിലൂടെയാണെന്നും എല്ലാവരും സെൻസസിൽ

സജീവ പങ്കാളികളാകണമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ കാലയളവിൽ പൊതുജനങ്ങൾക്ക് SC.census.gov.in എന്ന പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. ഈ വിവരങ്ങൾ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കും. സംസ്ഥാനത്തെ നിപ ഷെഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപ്പവർ കമ്മിറ്റി

0: റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസ് 70, ജാനുവരി മുതൽ ജൂൺ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കേസുകൾ 146, മരണം 5. മരണം നടന്നിട്ടുള്ളത് മലപ്പുറം, കോഴിക്കോട്, തൃശ്ശൂര്. കോഴിക്കോടുള്ള ഒരു കുട്ടിയുടെ നില ഗുരുതരം. നിപയുടെ കേസുകളിൽ ഇതുവരെ 38 ടെസ്റ്റുകൾ നടത്തി, 38-ൽ 37 കേസുകളും നെഗറ്റീവാണ്.
1: ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം വിലമതിക്കുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് ആസ്ഥാനത്ത് IB ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളുടെ ഉദ്യോഗസ്ഥരുമായി നടത്തിയ യോഗത്തിനുശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിർത്തി കടന്നാണ് കേരളത്തിലേക്ക് ലഹരി മരുന്ന് എത്തുന്നതെന്നും ലഹരി വിൽപ്പനയുടെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുകയാണ് ഓപ്പറേഷൻ തൂഫാന്റെ ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. കാരവനുകളിലും DJ പാർട്ടികളിലും 5-സ്റ്റാർ ഹോട്ടലുകളിലും അടക്കം പരിശോധന നടത്തും. മയക്കുമരുന്നിനെതിരെ തൂഫാൻ വാരിയറായി പ്രവർത്തിക്കാൻ നടൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നദ്ധത അറിയിച്ചതായും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു.
2: സൗത്ത് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏജൻസികളുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗമായിരുന്നു. ഏത് കാരവാനാണെങ്കിലും ഇതിന്റെ ഉപയോഗം ഉണ്ടെങ്കിൽ അവിടെ പോലീസ് പരിശോധിക്കും. ഏത് ബോട്ടിലാണെങ്കിലും ഇതുകൊണ്ട് പരിശോധിക്കും. DJ പാർട്ടികൾ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവിടെ പരിശോധിക്കും. 5-സ്റ്റാർ ഹോട്ടലുകൾ സെല് ചെയ്യുകയോ ഉപയോഗിക്കുകയോ ചെയ്യുന്നുണ്ട്, അവിടെ പരിശോധിക്കും. ഇത് എവിടെ നിന്ന് വരുന്നു, ആര് കൊണ്ടിരുന്നു, ഏതെല്ലാം രീതിയിലാണ് വരുന്നത്. 4 എയർപോർട്ടുകളിലും ഇത്തരം മീറ്റിംഗ് ഉണ്ടാകും. സീ പോർട്ടുകളിൽ ഈ മീറ്റിംഗ് ഉണ്ടാകും. സമൂഹത്തിൽ പ്രധാനപ്പെട്ട ആളുകളെ മുഴുവൻ തൂഫാൻ വാരിയേഴ്സ് ആക്കുകയാണ്.
1: കഴിഞ്ഞ 12 വർഷം രാജ്യത്ത് സമാനതകളില്ലാത്ത വികസനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കാഴ്ചവെച്ചതെന്ന് രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന മന്ത്രം സമൂഹത്തിലെ ഓരോ വ്യക്തിയിലേക്കും എത്തിക്കാൻ സർക്കാരിന് സാധിച്ചതായും അദ്ദേഹം കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 25 കോടി ജനങ്ങളെ സർക്കാർ ദാരിദ്ര്യത്തിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിച്ചതായും അദ്ദേഹം പറഞ്ഞു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ ഇനി മുതൽ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ചെറുഗ്രാമങ്ങളിൽ കഫ് സിറപ്പ് വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ച് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. കഫ് സിറപ്പുകൾ ഡോക്ടറുടെ കുറിപ്പടിയോടെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും അനാവശ്യ മരുന്നുപയോഗം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ നടപടി സ്വീകരിച്ചതെന്നും IMM റിസർച്ച് സെൽ കൺവീനർ ഡോക്ടർ രാജീവ് ജയദേവൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: ഒരു കോഫ് സിറപ്പ് എന്നാൽ അതിനകത്ത് ഒന്നിലധികം തരം മരുന്നുകളുടെ അംശം ഉണ്ടാകാനിടയുണ്ട്. കോഫ് സിറപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ മരുന്നുകളുടെ ആവശ്യം ഉണ്ടാകണമെന്നില്ല. ഈ മരുന്നുകൾ ഇതിനകത്തുണ്ടെന്നോ ഈ മരുന്നുകളുടെ ആവശ്യം പേഷ്യന്റ് ഉണ്ടോ എന്നോ അറിയാതെ ആയിരിക്കാം പലപ്പോഴും വാങ്ങിക്കുന്നത്. ഡോക്ടർമാരുടെ കുറിപ്പടി അനുസരിച്ച് വേണം അത് ഉപയോഗിക്കാനായി. കോഫ് സിറപ്പിൽ അടങ്ങിയിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെയാണോ അത് മനസ്സിൽ കണ്ടിട്ടാകും പ്രിസ്ക്രൈബ് ചെയ്യുക. അനാവശ്യമായിട്ടുള്ള മരുന്ന് പ്രയോഗങ്ങൾ ഒഴിവാക്കുക. ആ ദിശയിൽ വേണം ഹെൽത്ത് കെയർ നീങ്ങാനായിട്ട്. അതിലേക്കുള്ള ഒരു
1: കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നിലവിൽ വന്നതോടെ വെള്ളയും നീലയും നിറത്തിലുള്ള ഓർഡിനറി ബസ്സുകൾ സിറ്റി ഫാസ്റ്റ് ബസ്സുകളാക്കി മാറ്റുന്നുവെന്ന പ്രചാരണം വ്യാജവും അടിസ്ഥാനരഹിതവുമെന്ന് KSRTC. ഓർഡിനറി വിഭാഗത്തിൽ മുൻപുണ്ടായിരുന്ന എല്ലാ സർവീസുകളും തുടർന്നും ഓർഡിനറി സർവീസായി തന്നെ നിലനിർത്തിയിട്ടുണ്ടെന്നും തമ്മിൽ മാറിപ്പോകാതിരിക്കാനാണ് സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ പതിച്ചതെന്നും KSRTC അറിയിച്ചു. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൗജന്യ യാത്ര സ്വകാര്യ ബസ് മേഖലയെ തകർക്കുന്നതായി പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ. KSRTC എന്ന പോലെ സൗജന്യ യാത്ര സ്വകാര്യ ബസ്സുകളിലും നടപ്പാക്കി ആ തുക സർക്കാർ സബ്സിഡിയായി നൽകണം എന്ന ആവശ്യം സംഘടന മുന്നോട്ട് വച്ചു. ഉപാധികൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്നും ബസ് ഉടമകൾ പറഞ്ഞു. കൊച്ചി സിറ്റി പോലീസ് പരിധിയിലെ ബാർ ഹോട്ടലുകളിലും മറ്റും നടത്തിവരുന്ന DJ പാർട്ടികൾക്കും ഉയർന്ന ഡെസിബൽ സംഗീത പരിപാടികൾക്കും ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം 15 ദിവസത്തേക്ക് കൂടി നീട്ടി. രാത്രി 11 മണിക്ക് ശേഷം ഇവ നടത്താൻ പാടില്ല എന്ന സിറ്റി പോലീസ് കമ്മീഷണറുടെ ഉത്തരവാണ് ദീർഘിപ്പിച്ചത്. ഈ മാസം 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിനത്തിനോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയെയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ

0: രണ്ട് മത്സരങ്ങൾ. രാത്രി 7 മണിക്ക് ന്യൂസിലൻഡ് ശ്രീലങ്കയെയും 11 മണിക്ക് ഇംഗ്ലണ്ട് അയർലൻഡിനെയും നേരിടും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808 നിഫ്റ്റി 135 പോയിന്റ് നേട്ടത്തിൽ 23,989 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 111,000 രൂപയും ഗ്രാമിന് 13,875 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. ആഗോളതലത്തിലെ സുപ്രധാന വിഷയങ്ങൾ ലോക നേതാക്കളുമായി ചർച്ച ചെയ്യുമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. സെൻസസ് നടപടികളുമായി എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഗവർണറും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഈ മാസം ഷിഗല്ല സ്ഥിരീകരിച്ചത് 70 പേർക്ക്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇതുവരെ 10 കോടിയിലധികം രൂപയുടെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഫ് സിറപ്പുകളുടെ വിൽപ്പന ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ പാടുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി ഇപ്പോൾ സന്ധ്യാഗീതം. സന്ധ്യാഗീതത്തിൽ ഇന്നാദ്യം കുടുംബസമേതം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ്. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം എന്ന കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം.
3: അദ്യദിനമപി ദ്വിതീയവിഭക്തി നപുംസകലിംഗേ. നപുംസകലിംഗത്തിലുള്ള ദ്വിതീയവിഭക്തി വാക്യങ്ങളെ പശ്യാമഃ, കാണാം. സഹോദരഃ ഗൃഹം ഗച്ഛതി. ഗൃഹം എന്നുള്ളത് നപുംസകലിംഗമാണ്. സഹോദരൻ ഗൃഹത്തിലേക്ക് പോകുന്നു. സഹോദരഃ ഗൃഹം ഗച്ഛതി. സഹോദരൻ ഗൃഹത്തിലേക്ക് പോകുന്നു. സഹോദരൻ ഗൃഹത്തിലേക്ക് പോകുന്നു. സഹോദരഃ ഗൃഹം ഗച്ഛതി. ലതാ പുഷ്പം ദദാതി. ലത പുഷ്പത്തെ കൊടുക്കുന്നു. ലതാ പുഷ്പം ദദാതി. ലത പുഷ്പത്തെ കൊടുക്കുന്നു. ലതാ പുഷ്പത്തെ കൊടുക്കുന്നു. ലതാ പുഷ്പം ദദാതി. മാതാ അന്നം പരിവേഷയതി. അമ്മ അന്നത്തെ വിളമ്പുന്നു, അല്ലെങ്കിൽ ഭക്ഷണത്തെ വിളമ്പുന്നു. മാതാ അന്നം പരിവേഷയതി. അമ്മ ഭക്ഷണത്തെ വിളമ്പുന്നു. അമ്മ ഭക്ഷണത്തെ വിളമ്പുന്നു. മാതാ അന്നം പരിവേഷയതി. സേവിക വസ്ത്രം പുട്ടീകരോതി. വേലക്കാരി വസ്ത്രത്തെ മടക്കി വയ്ക്കുന്നു, അല്ലെങ്കിൽ അടുക്കി വയ്ക്കുന്നു. സേവിക വസ്ത്രം പുട്ടീകരോതി. വേലക്കാരി വസ്ത്രത്തെ മടക്കി വയ്ക്കുന്നു. സേവിക വസ്ത്രം പുട്ടീകരോതി. വേലക്കാരി വസ്ത്രത്തെ മടക്കി വയ്ക്കുന്നു. ശിശുഹു ക്ഷീരം പിബതി. ശിശു പാൽ കുടിക്കുന്നു. ശിശുഹു ക്ഷീരം പിബതി. ശിശു പാൽ കുടിക്കുന്നു. ശിശു പാൽ കുടിക്കുന്നു. ശിശുഹു ക്ഷീരം പിബതി. അർച്ചക മന്ദിരം ശുദ്ധീകരോതി. പുരോഹിതൻ ക്ഷേത്രത്തെ ശുദ്ധി ചെയ്യുന്നു. അർച്ചക മന്ദിരം ശുദ്ധീകരോതി. പുരോഹിതൻ ക്ഷേത്രത്തെ ശുദ്ധി ചെയ്യുന്നു. പുരോഹിതൻ ക്ഷേത്രത്തെ ശുദ്ധി ചെയ്യുന്നു. അർച്ചക മന്ദിരം ശുദ്ധീകരോതി. ബാലിക കന്ദുകം ഗൃഹ്ണാതി. പെൺകുട്ടി പന്തിനെ പിടിക്കുന്നു. ബാലിക കന്ദുകം ഗൃഹ്ണാതി. പെൺകുട്ടി പന്തിനെ പിടിക്കുന്നു. പെൺകുട്ടി പന്തിനെ പിടിക്കുന്നു. ബാലിക കന്ദുകം ഗൃഹ്ണാതി. ശ്രീധര താത്ത് പശ്യതി. ശ്രീധരൻ അതിനെ കാണുന്നു. ശ്രീധര താത്ത് പശ്യതി. ശ്രീധരൻ അതിനെ കാണുന്നു. ശ്രീധരൻ അതിനെ കാണുന്നു. ശ്രീധര താത്ത് പശ്യതി. വനിത ഏതത് ഘാതിതവതി. വനിത ഇതിനെ കഴിച്ചു. വനിത ഏതത് ഘാതിതവതി. വനിത ഇതിനെ കഴിച്ചു. വനിത ഇതിനെ കഴിച്ചു. വനിത ഏതത് ഘാതിതവതി. ഭവാൻ അദ്യ കിം പഠിതവാൻ. താങ്കൾ ഇന്ന് എന്തിനെ പഠിച്ചു. ഭവാൻ അദ്യ കിം പഠിതവാൻ. താങ്കൾ ഇന്ന് എന്തിനെ പഠിച്ചു. താങ്കൾ ഇന്ന് എന്തിനെ പഠിച്ചു. ഭവാൻ അദ്യ കിം പഠിതവാൻ. അഹം മമ മിത്രം ബഹു ഇച്ഛാമി. ഞാൻ എൻ്റെ മിത്രത്തെ വളരെ ഇഷ്ടപ്പെടുന്നു. അഹം മമ മിത്രം ബഹു ഇച്ഛാമി. ഞാൻ എൻ്റെ മിത്രത്തെ വളരെ ഇഷ്ടപ്പെടുന്നു. ഞാൻ എൻ്റെ മിത്രത്തെ വളരെ ഇഷ്ടപ്പെടുന്നു. അഹം മമ മിത്രം ബഹു ഇച്ഛാമി. സഹ ദൂതരശ്നീം ക്രീതവാൻ. അവൻ ടെലിവിഷനെ വാങ്ങുന്നു. സഹ ദൂരദർശിനിയും ക്രീതവാൻ. അവൻ ടെലിവിഷനെ വാങ്ങുന്നു. അവൻ ടെലിവിഷനെ വാങ്ങുന്നു. സഹ ദൂരദർശിനിയും ക്രീതവാൻ. മഹിള ജലം നയതി. സ്ത്രീ ജലത്തെ കൊണ്ടുപോകുന്നു. മഹിള ജലം നയതി. സ്ത്രീ ജലത്തെ കൊണ്ടുപോകുന്നു. സ്ത്രീ ജലത്തെ കൊണ്ടുപോകുന്നു. മഹിള ജലം നയതി. വൃദ്ധ മന്ദിരം ഗച്ഛതി. വൃദ്ധൻ മന്ദിരത്തിലേക്ക് പോകുന്നു. വൃദ്ധ മന്ദിരം ഗച്ഛതി. വൃദ്ധൻ മന്ദിരത്തിലേക്ക് പോകുന്നു. വൃദ്ധൻ മന്ദിരത്തിലേക്ക് പോകുന്നു. വൃദ്ധ മന്ദിരം ഗച്ഛതി. കാളിദാസ കാവ്യം രചിതവാൻ. കാളിദാസൻ കാവ്യത്തെ രചിച്ചു. കാളിദാസ കാവ്യം രചിതവാൻ. കാളിദാസൻ കാവ്യത്തെ രചിച്ചു. കാളിദാസൻ കാവ്യത്തെ രചിച്ചു. കാളിദാസ കാവ്യം രചിതവാൻ. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരേ ശുക്രവാസരേ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ. ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ. വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം ജയതു ഭാരതം.
2: പഠാമി സംസ്കൃതം നിത്യം വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക് വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം ജയതു ഭാരതം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM.

കലാ സാംസ്കാരിക സാഹിത്യ രംഗത്തെ പ്രതിഭകൾ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു സമാഗമത്തിലൂടെ. കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചയ്ക്ക് 1:30. ആശയം

0: മാൻപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. ഫ്രാൻസിലെ ഈവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുക എന്ന വിഷയത്തിൽ നടക്കുന്ന വർക്കിംഗ് സെഷനിലാണ് ശ്രീ മോദി ഇന്ന് പങ്കെടുക്കുക. G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഔദ്യോഗികമായി സ്വാഗതം ചെയ്യും. സുസ്ഥിരമായ ഭൂമിക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: കാനഡ പ്രധാനമന്ത്രി മാർക്ക് കാർണി, UK പ്രധാനമന്ത്രി കെ സ്റ്റാമർ, UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാൻ എന്നിവരുമായി ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. G7 രാജ്യങ്ങളിലെ നേതാക്കൾ, പങ്കാളി രാജ്യങ്ങൾ, ലോകബാങ്കിന്റെയും ആഫ്രിക്കൻ വികസന ബാങ്കിന്റെയും പ്രധാന പ്രതിനിധികൾ എന്നിവർ സെഷനിൽ പങ്കെടുക്കും. G7 ഉച്ചകോടിയിൽ ഇത് 13-ാം തവണയാണ് ഇന്ത്യ പങ്കാളിയാകുന്നത്. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നാളെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും കൂടിക്കാഴ്ച നടത്തും. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വികസിത ഭാരതം എന്ന ദർശനം സാക്ഷാത്കരിക്കാൻ രാജ്യത്തെ ജനങ്ങൾക്കായി പുതുതലമുറ അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തിന്റെ അടിസ്ഥാന സൌകര്യത്തിൽ വളർച്ചയുടെ പുതിയ വഴികൾ തുറന്നതായും ശ്രീ മോദി വ്യക്തമാക്കി. സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. രാജ്യം 100% റെയിൽവേ വൈദ്യുതീകരണത്തിലേക്ക് നീങ്ങുന്നതാണെന്നും ഇറക്കുമതി ചെയ്യുന്ന ഡീസലിനെ ആശ്രയിക്കുന്നത് നിർത്തുന്നതോടെ ഇന്ത്യയുടെ സുസ്ഥിര വളർച്ചയ്ക്കും അടിസ്ഥാന സൌകര്യ വികസനവും ശക്തിപ്പെടുമെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. വിജയവാഡയിൽ രായണപാടു റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി അവലോകനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസിലെ നീസ് മസേനയിൽ ആരംഭിച്ച UPI പണമിടപാട് സംവിധാനം കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ലോകോത്തര ഡിജിറ്റൽ പേയ്മെന്റ് പ്ലാറ്റ്ഫോമിനെ ഫ്രാൻസിന്റെ മുൻനിര റീറ്റെയിൽ മേഖലകളിലൊന്നിലേക്ക് കൊണ്ടുവന്നത് സുപ്രധാന ചുവടുവയ്പ്പുകളൊന്നായാണെന്ന് ശ്രീ ഗോയൽ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം തടയാനുള്ള നടപടി, ഹരിതഗ്രഹവാതക പുറന്തള്ളൽ കുറയ്ക്കുക, സുസ്ഥിര വികസന സംരംഭങ്ങൾ എന്നിവയിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി പാരീസ് കരാറിന്റെ കീഴിൽ സംയുക്ത ക്രെഡിറ്റ് മെക്കാനിസം നടപ്പാക്കുന്നതിനെ അംഗീകരിച്ച് ഇന്ത്യയും ജപ്പാനും. കഴിഞ്ഞ വർഷം ഒപ്പുവച്ച സഹകരണ ഉടമ്പടി പ്രകാരമാണ് ഇരു രാജ്യങ്ങളും നിയമങ്ങൾ അംഗീകരിച്ചത്. 4 വർഷമായി യുക്രൈനും റഷ്യയുമായി നടക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി G7 ഉച്ചകോടിയിൽ വെച്ചോ അമേരിക്കയിൽ വെച്ചോ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. ഏവിയൻ ലെസ് ബെയിൻസിൽ നടക്കുന്ന സമ്മേളനത്തിലേക്ക് റഷ്യൻ പ്രസിഡന്റിനെ ക്ഷണിക്കാൻ അമേരിക്ക സമ്മതിച്ചതായും ഇതൊരു മികച്ച അവസരമാണെന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ സെലൻസ്കി പറഞ്ഞു. ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചുകൊണ്ട് വിജ്ഞാപനം പുറപ്പെടുവിച്ച കേന്ദ്ര സർക്കാർ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇനി മുതൽ ചെറിയ ഗ്രാമങ്ങളിൽ കഫ് സിറപ്പുകളുടെ വിൽപ്പനയും വിതരണവും ലൈസൻസ് ഉള്ള ഫാർമസികൾ വഴി മാത്രമേ നടത്താൻ സാധിക്കൂ. നേരത്തെ 1000-ൽ താഴെ ജനസംഖ്യയുള്ള ഗ്രാമങ്ങളിൽ ലൈസൻസിംഗ് വ്യവസ്ഥകൾ പാലിക്കാതെ തന്നെ കഫ് സിറപ്പുകളുടെ വിൽപ്പന അനുവദിച്ചിരുന്നു. UPSC സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷാ ചോദ്യപേപ്പർ ചോർന്നെന്ന തരത്തിൽ പ്രചരിക്കുന്ന സാമൂഹ്യമാധ്യമ പോസ്റ്റുകൾ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ വിവരങ്ങൾ പങ്കുവയ്ക്കാവൂ എന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സെൻസസ് 2027 1-ാം ഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് 1-ാം ഘട്ടത്തിന് തുടക്കമായത്. മുഖ്യമന്ത്രി VD സതീശനും ചീഫ് സെക്രട്ടറി എ ജയതിലകും സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളായി. സെൻസസ് പ്രക്രിയയിൽ എന്യൂമറേറ്ററുമാരുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു.
3: All the people will be going into for a very massive exercise of census 2027. One more significant step we are taking in this census is being done fully digitally. I congratulate all the officers of the census.
0: ഇന്നു മുതൽ 15 ദിവസത്തേക്ക് sc.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ കേരളത്തിൽ ജൂലൈ 1 മുതൽ ആരംഭിക്കും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് ഈ ഘട്ടത്തിൽ നടക്കുക. രണ്ടാംഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിൽ നടക്കും. സെൻസസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും പരാതികൾക്കും പൊതുജനങ്ങൾക്ക് 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാനത്തെ നിപ്പ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. WHO കൺസൾട്ടന്റായ ഡോക്ടർ SS ലാലാണ് സമിതി ചെയർമാൻ. തിരഞ്ഞെടുപ്പ് കാരണം മഴക്കാല പൂർവ്വ ശുചീകരണം തടസ്സപ്പെട്ടതിനാൽ പകർച്ചവ്യാധിയുടെ വ്യാപനം ഈ വർഷം കൂടുതലാണെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഈ മാസം 70 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചതായും മലപ്പുറം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിലായി 5 പേർ ഷിഗല്ല ബാധിച്ചു മരിച്ചതായും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി മലേറിയ റിപ്പോർട്ട് ചെയ്തു. ഒളവണ്ണ സ്വദേശിക്കാണ് രോഗബാധ. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധനകൾ ആരംഭിച്ചു. ഇന്നലെ തിക്കോടിയിൽ മധ്യപ്രദേശ് സ്വദേശിക്കും മലേറിയ സ്ഥിരീകരിച്ചിരുന്നു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. രാത്രി 12:30 മത്സരം. നാളെ പുലർച്ചെ 3:30 നടക്കുന്ന മത്സരത്തിൽ നോർവെ ഇറാഖിനെയും 6:30 അർജന്റീന അൾജീരിയയും നേരിടും. ഇന്ന് രാവിലെ നടന്ന ഇറാൻ ന്യൂസിലൻഡ് മത്സരം സമനിലയിൽ കലാശിച്ചു. ICC T20 വനിതാ വേൾഡ് കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ന്യൂസിലൻഡ് ശ്രീലങ്കയെ ബാറ്റിംഗിന് അയച്ചു. രാത്രി 11:00 നടക്കുന്ന 2 മത്സരത്തിൽ ഇംഗ്ലണ്ട് അയർലൻഡിനെ നേരിടും. ഈ വർഷത്തെ ഖാരിഫ് സീസണു മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾ വിലയിരുത്താൻ കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ നേതൃത്വത്തിൽ ഇന്ന് ന്യൂഡൽഹിയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. പ്രതികൂല കാലാവസ്ഥയിൽ നിന്ന് കൃഷിയെയും കർഷകരെയും സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും മുൻകൂട്ടി സ്വീകരിക്കണമെന്ന് ശ്രീ ചൌഹാൻ നിർദ്ദേശിച്ചു. അമേരിക്കയുമായി ഒപ്പുവച്ച കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ ലബനനിൽ നിന്ന് പിന്മാറണമെന്ന് ഇറാൻ. തെക്കൻ ലബനനിൽ ഇസ്രായേൽ തുടരുന്ന അധിനിവേശം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ ലംഘനമാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി പറഞ്ഞു. അതേസമയം കരാറിനെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനമായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിശേഷിപ്പിച്ചത്. ഇസ്രായേലിന് സ്വന്തമായ മുൻഗണനകളുണ്ടെന്നും ആവശ്യമുള്ളിടത്തോളം കാലം ലബനനിൽ തുടരുമെന്നും അഭിപ്രായപ്പെട്ടു. അന്താരാഷ്ട്ര യോഗാദിനത്തിന് മുന്നോടിയായി നാളെ മുംബൈയിലെ ഓർലി സൈക്കിൾ ട്രാക്കിൽ ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ നടക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ നിന്നുള്ള 250 സൈക്ലിസ്റ്റുകൾ മന്ത്രിയോടൊപ്പം പരിപാടിയുടെ ഭാഗമാകും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 544 പോയിന്റ് ഉയർന്ന് 76,808 ലും

0: അമേരിക്കയ്ക്കായി ഇന്ത്യ പ്രതിജ്ഞാബദ്ധമെന്ന് പ്രധാനമന്ത്രി. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ നടപടികൾക്ക് കേരളത്തിൽ തുടക്കമായി. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ. ചെറിയ ഗ്രാമങ്ങളിൽ കഫ്സിറപ്പുകളുടെ വിൽപ്പനയ്ക്ക് നൽകിയിരുന്ന ഇളവ് പിൻവലിച്ചു കേന്ദ്ര സർക്കാർ. വിൽപ്പന ഇനി ലൈസൻസുള്ള ഫാർമസികൾ വഴി മാത്രം. കേരളത്തിൽ കോഴിക്കോട് ഒരാൾക്ക് കൂടി മലേറിയ. സംസ്ഥാനത്തെ പകർച്ചവ്യാധി വ്യാപനം നിയന്ത്രിക്കാൻ ഹൈപവർ കമ്മിറ്റി രൂപീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾക്കായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി കൂടിക്കാഴ്ചയ്ക്ക് തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഫ്രാൻസ് സെനഗൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി. യുവവാണി.
2: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യുവവാണിയിൽ യുവജനങ്ങൾക്കിടയിൽ ആത്മഹത്യക്കെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന NGOയുടെ സ്ഥാപക ഷെറിൻ നൂറുദ്ദീനുമായി സെബിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
1: നമസ്കാരം മാഡം.
3: നമസ്കാരം. കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
4: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
5: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
4: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
5: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
4: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
5: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
1: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹീന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 88 4 8 5 5 8 7 8 5.

സംസാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ.

കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ. ഗാനം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇനി കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ലേഖ പരവൂർ.

കൂട്ടുകാരെ, കഥ കേൾക്കാൻ എല്ലാവരും റെഡിയാണല്ലോ. ഇന്നിവിടെ പറയാൻ പോകുന്ന കഥ ഒരു കർഷകന്റെയും കുതിരയുടെയുമാണ്. ഒരിടത്തൊരിടത്ത് ഒരു കർഷകൻ ഉണ്ടായിരുന്നു. ആ കർഷകന് ഒരു കുതിരയുണ്ടായിരുന്നു. ഒരു ദിവസം ഈ കർഷകന്റെ കുതിര ഒരു ദിവസം എവിടേക്കോ ഓടിപ്പോയി. ഒരുപാട് തിരഞ്ഞു കർഷകൻ, കുതിരയെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ ആ കുതിരയെ കണ്ടെത്താൻ കർഷകന് കഴിഞ്ഞില്ല. അന്ന് വൈകുന്നേരം കർഷകന്റെ അയൽവാസികളെല്ലാം വന്ന് കുതിര പോയല്ലോ, കുതിരയെ നഷ്ടപ്പെട്ടല്ലോ എന്നൊക്കെ ഓർത്ത് ആ സംഭവത്തെക്കുറിച്ച് പറഞ്ഞ് പരിതപിക്കാൻ തുടങ്ങി. കുതിര ഓടിപ്പോയതിൽ തങ്ങൾക്കും ദുഃഖമുണ്ട്, എന്തൊരു ദൗർഭാഗ്യമാണിത് എന്ന് അയൽവാസികൾ കർഷകനോട് പറഞ്ഞു. അപ്പോൾ കർഷകൻ പറഞ്ഞു, ആയിരിക്കാം. കർഷകൻ അങ്ങനെ മാത്രമേ പറഞ്ഞുള്ളൂ, ആയിരിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കർഷകൻ മിണ്ടാതെ ഇരുന്നു. എന്നാൽ പിറ്റേ ദിവസം ആ കുതിര മറ്റേഴ് കുതിരകളോടൊപ്പം മടങ്ങിയെത്തി. അപ്പോൾ കുതിര പോയിട്ട് പിറ്റേ ദിവസം ഏഴ് കുതിരകളോടൊപ്പം എവിടെ എത്തി? കർഷകന്റെ വീട്ടിലെത്തി. അത് കണ്ടപ്പോൾ അയൽവാസികൾ വന്ന് കർഷകനോട് പറഞ്ഞു, എന്തൊക്കെയാണ് സംഭവങ്ങൾ മാറിയത്? നിങ്ങൾക്കിപ്പോൾ 8 കുതിരകളായില്ലേ? എന്തൊരു ഭാഗ്യമാണിത്! അപ്പോൾ ഇന്നലെ കുതിര പോയപ്പോൾ ദൗർഭാഗ്യമെന്ന് പറഞ്ഞ അയൽവാസികളാണ് ഇന്ന് വന്ന് പറഞ്ഞത്, നിങ്ങൾ എന്ത് ഭാഗ്യമാണിത്, നിങ്ങൾക്കിപ്പോൾ 8 കുതിരകളായില്ലേ? അപ്പോഴും കർഷകൻ പറഞ്ഞത്, ആയിരിക്കാം. അടുത്ത ദിവസം ഒരു കാട്ടുകുതിരയുടെ പുറത്ത് കയറുന്നതിനിടെ കർഷകന്റെ മകൻ തെറിച്ചു വീഴുകയും കാലൊടിയുകയും ചെയ്തു. അപ്പോൾ അയൽക്കാർ വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഓ ഇതെന്ത് കഷ്ടമായി പോയി. അപ്പോഴും നമ്മുടെ കർഷകൻ എന്താണ് പറഞ്ഞത്? ആയിരിക്കാം. അതിനടുത്ത ദിവസം തന്നെ ആ നാട്ടിലെ യുവാക്കളെ നിർബന്ധിത സൈനിക സേവനത്തിന്, നമ്മള് പട്ടാളത്തിൽ കൊണ്ടുപോകില്ലേ ആൾക്കാരെ, അപ്പൊ അതുപോലെ നിർബന്ധിത സൈനിക സേവനത്തിന് കൊണ്ടുപോകുന്നതിനായി പട്ടാള ഉദ്യോഗസ്ഥർ അവിടെ എത്തി. എല്ലാം ആ നാട്ടിലെ എല്ലാ യുവാക്കളെയും കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ കാലൊടിഞ്ഞു കിടക്കുന്നതിനാൽ കർഷകന്റെ മകനെ മാത്രം അവർ കൊണ്ടുപോയില്ല. അപ്പോൾ വീണ്ടും നമ്മുടെ ഈ അയൽക്കാരെല്ലാം ചുറ്റും കൂടിയിട്ട് കർഷകനോട് പറഞ്ഞു, അത് വളരെ നന്നായി, കാലൊടിഞ്ഞത് കൊണ്ടാണല്ലോ നിർബന്ധിത സൈനിക സേവനത്തിന് പോകാതെ കഴിഞ്ഞത് എന്ന് കർഷകനോട് നമ്മുടെ ഈ അയൽക്കാർ പറഞ്ഞു. അപ്പോൾ കർഷകൻ അപ്പോഴും പറഞ്ഞത് എന്താണ്? ആയിരിക്കാം. അപ്പോഴെന്താണ് നമ്മൾ ഈ കഥയിൽ നിന്നും മനസ്സിലാക്കിയത്? നമ്മുടെ ജീവിതത്തിലെ എല്ലാ സംഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ നിഷ്പക്ഷമാണ്. അവയെ നല്ലതെന്നോ മോശമെന്നോ ഒരു മുൻധാരണയോടെ സമീപിക്കരുത്. ഓരോന്നിനോടുമുള്ള കാഴ്ചപ്പാടിനനുസരിച്ചാണ് നല്ലതാണോ മോശമാണോ എന്നൊക്കെ നാം

0: അർത്ഥം കൽപ്പിച്ച് നൽകുന്നത്. കഥ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അടുത്ത കഥയുമായി നമുക്ക് നാളെ വീണ്ടും കാണാം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലേഖ പരവൂർ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 PM. മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ, സാങ്കേതിക സഹായം ശാന്താസ്.
2: റേഡിയോ സാന്ത്വനം 90.4 FM കിഞ്ചന വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അനസൂയയെക്കുറിച്ചാണ്. അനസൂയ എന്ന പദം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നറിയണമെങ്കിൽ എന്തുകൊണ്ടാണ് അർജുനൻ അനസൂയയുടെ ജീവിക്കുന്ന ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്നറിയണം. കുരുക്ഷേത്ര യുദ്ധമുഖത്ത് വെച്ചാണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗവത്ഗീത എന്നറിയപ്പെടുന്ന മഹത്തരവും അമൂല്യവുമായ ജ്ഞാനം ഉപദേശിക്കുന്നത്. സുന്ദരമായി നീ എന്തിനെയെല്ലാം കാണുന്നുവോ അതിനുള്ളിലെ സൗന്ദര്യമാണ് ഞാൻ. ശക്തമെന്ന് നീ ധരിക്കുന്ന എല്ലാറ്റിനും ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ശക്തിയാണ് ഞാൻ. ജ്ഞാനികളായി നീ കാണുന്നവരുടെ ഉള്ളിലെ ജ്ഞാനമാണ് ഞാൻ. എന്നിങ്ങനെ ഭഗവാൻ ജ്ഞാനം പകർന്നു നൽകുമ്പോൾ അർജുനനോട് അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, അർജുന, നീ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്താണ്. നീ എന്നിൽ യാതൊരു കുറ്റവും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല. ആരിലും കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കാതിരിക്കുന്ന അർജുനൻ കൈമുതലാക്കിയിരുന്ന ആ സ്വഭാവവിശേഷത്തെയാണ് അനസൂയ എന്ന് പറയുന്നത്. അനസൂയയുടെ വിപരീത പദമാണ് അസൂയ. ആരിലും എന്തിലും കുറ്റം കണ്ടുപിടിക്കുന്ന ദോഷൈകതൃക്കായ ഒരു വ്യക്തിയുടെ സ്വഭാവവിശേഷമാണ് അസൂയ.

അസൂയാലികൾ എപ്പോഴും ഏതിൻ്റെയും എന്തിൻ്റെയും നെഗറ്റീവായ വശം അല്ലെങ്കിൽ നിഷേധാത്മകമായ വശം ആയിരിക്കും കണ്ടുപിടിക്കുകയും വിശ്വസിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും പ്രചരിപ്പിക്കുകയും ജനമധ്യത്തിൽ ചിത്രീകരിക്കുകയും ചെയ്യുക. ഏറ്റവും നല്ലതിലും അവർ തെറ്റ് കണ്ടുപിടിക്കും. എവിടെയാണ് പോരായ്മയുള്ളത് എന്ന് അവർ തിരക്കി നടക്കും. നല്ലതൊന്നും അവരുടെ ദൃഷ്ടിയിൽ പതിയുകയുമില്ല. ക്ഷീരമുള്ളവരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്ന വരികൾ ഈ സന്ദർഭത്തിൽ തികച്ചും അന്വർത്ഥമാണ്. ഒരമ്മയോട് കുഞ്ഞ് ഇപ്രകാരം പറയുകയാണ് എന്ന് കരുതുക. എനിക്കറിയാം അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല, മൂത്ത കുട്ടിയോട് അല്ലെങ്കിൽ മറ്റൊരു കുട്ടിയോടാണ് അമ്മയ്ക്ക് സ്നേഹം. ഇതൊരിക്കലും ഒരു സാഹചര്യത്തിലും ശരിയല്ല. ഒരു ശിഷ്യൻ ഗുരുവിനോട് പറയുകയാണ് അങ്ങയ്ക്ക് എന്നോട് സ്നേഹമില്ല. ഇത്തരം പ്രസ്താവനകൾ ഒരിക്കലും സത്യത്തിനോട് ചേർന്ന് പോകുന്നതല്ല. ഒരമ്മയ്ക്കോ ഗുരുവിനോ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. ഇതെല്ലാം നെഗറ്റീവായ ചിന്തകളാണ്. യാഥാർത്ഥ്യവുമായി ഇവയ്ക്ക് ബന്ധമില്ല. ശക്തമായ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു. കതകും ജനൽപാളികളും അടയുകയും ആഞ്ഞടിക്കുകയും തുറക്കുകയും ചെയ്യുന്നു. ഇത് തടയാനായി ഒരാൾ കതക് വലിച്ചടയ്ക്കുമ്പോഴാകും മറ്റൊരു വ്യക്തി കയറി വരുന്നത്. അദ്ദേഹം കരുതുന്നത് താൻ കയറി വരുന്നത് കണ്ട് ആദ്യത്തെ വ്യക്തി കതക് തൻ്റെ മുഖത്തിനു നേരെ വലിച്ചടച്ചു എന്നാണ്. തൻ്റെ വരവ് ഇഷ്ടപ്പെട്ടില്ലെന്ന് അയാൾ അറിയിക്കുകയായിരുന്നു എന്ന് കയറി വരുന്ന വ്യക്തി കരുതുന്നു. തെറ്റായ ചിന്തയാണിത്. യാഥാർത്ഥ്യത്തിന് ഇത്തരം ചിന്തകളുമായി പുലബന്ധം പോലുമില്ല. ലോകം മുഴുവൻ തിന്മ നിറഞ്ഞതാണ്, ഇവിടെ ഒന്നും ശരിയല്ല എന്ന് ഇക്കൂട്ടർ ഉറച്ചു വിശ്വസിക്കുന്നു. തങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും മാത്രമാണ് ശരിയെന്നാണ് ഇവർ കരുതുന്നത്. തങ്ങളുടെ വീക്ഷണം, അഭിപ്രായം, കാഴ്ചപ്പാട്, വിശ്വാസം ഇതെല്ലാം മാത്രമാണ് ശരി, മറ്റെല്ലാം തെറ്റ് എന്നാണ് ഇത്തരം നെഗറ്റീവ് ചിന്താഗതിക്കാർ കരുതുന്നത്. അവർക്ക് മറ്റൊന്നിനെയും മനസ്സിലാക്കാൻ ശ്രമിക്കാനോ സഹിഷ്ണുതയോടുകൂടി ഉൾക്കൊള്ളാനോ സന്നദ്ധതയുമില്ല, അവർക്കതിന് സന്മനസ്സുമില്ല. കണ്ണാടിയിൽ മുഖം ശരിയായി കാണാൻ കഴിയുന്നില്ലെങ്കിൽ കണ്ണാടി തുടച്ച് വൃത്തിയാക്കാത്തതിൻ്റെയും അത് ചെയ്യാൻ ചുമതലപ്പെട്ടവരുടെയും കുഴപ്പമാണെന്ന് ഇത്തരം നെഗറ്റീവ് സ്വഭാവമുള്ളവർ വിധിയെഴുതും. ചിലപ്പോൾ അവരുടെ കണ്ണിലെ തിമിരബാധയുടെയോ മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെയോ കാഴ്ചക്കുറവിൻ്റെയോ ഭാഗമാകാം അത്. പക്ഷെ തങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന വിദൂര സാധ്യത പോലും അവരുടെ അജണ്ടയിൽ തന്നെയില്ല. കുഴപ്പമെല്ലാം മറ്റുള്ളവരുടേത് എന്ന ഭാവമായിരിക്കും അവരെ എപ്പോഴും ഭരിക്കുന്നത്. ശരിക്കും ഈ സാഹചര്യത്തിൽ എന്താണ് വേണ്ടത്? നമ്മുടെ കാഴ്ച മറയ്ക്കുന്ന എന്തെങ്കിലും തടസ്സങ്ങളോ ആരോഗ്യ പ്രശ്നങ്ങളോ നമുക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് സ്വയം അംഗീകരിക്കണം. നമ്മുടെ ഭാഗത്ത് ഒരു കുഴപ്പവുമില്ല എന്ന മുൻവിധി ഉപേക്ഷിച്ച് എല്ലാ കാര്യങ്ങളിലും സ്വയം വിമർശനവും ആത്മപരിശോധനയും കൊണ്ടുവരുമ്പോൾ ജീവിതം കൂടുതൽ സുന്ദരവും സുലഭിലവുമാകുന്നത് അനുഭവിച്ചറിയാൻ സാധിക്കും. വൈദ്യരെ സ്വയം ചികിത്സിക്കൂ. അവനവൻ്റെ കണ്ണിലെ കോലെടുത്തിട്ട് മാത്രം മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുക്കുക തുടങ്ങിയ പ്രയോഗങ്ങൾ ഈ ആശയത്തിൻ്റെ ചുവട് പിടിച്ചുള്ളതാണ്. ഞാൻ എല്ലാറ്റിനും അതീതനാണ്, ഞാൻ എല്ലാം തികഞ്ഞവനാണ് എന്ന മനോഭാവം നമ്മെ എങ്ങും കൊണ്ടുചെന്നെത്തിക്കുകയില്ല. നമുക്കൊരു മനോഹരമായ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. 1967 പുറത്തിറങ്ങിയ കസവുത്തട്ടം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. കസവുത്തട്ടത്തിൻ്റെ നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചത് കുഞ്ചാക്കോയാണ്. പ്രേംനസീർ, അടൂർ ഭാസി, മണവാളൻ ജോസഫ്, കൊട്ടാരക്കര ശ്രീധരൻ നായർ, ബഹദൂർ, ശാരദ, എസ് പി പിള്ള തുടങ്ങിയവരായിരുന്നു കസവുത്തട്ടത്തിലെ പ്രമുഖ അഭിനേതാക്കൾ. നമുക്ക് കേൾക്കാൻ പോകുന്ന ഗാനം രചിച്ചത് വയലാർ, സംഗീത സംവിധാനം ദേവരാജൻ, ആലപിച്ചിരിക്കുന്നത് പി സുശീലയും എ എം രാജയും. മയിൽപീലി കണ്ണുകൊണ്ട്.

0: मोहब्बते
1: मोहब्बते
2: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
3: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളോടൊപ്പം ഡോക്ടർ റിജി ജി നായർ. എല്ലാറ്റിലും കുറ്റം കണ്ടുപിടിക്കുന്ന അസൂയാലുവായ ഒരു ദോഷൈക ദൃക്ക് എന്ന നിലയിൽ നിന്നും അനസൂയ മുഖമുദ്രയാക്കിയ ഒരു വ്യക്തി എന്ന നിലയിലേക്കുള്ള മാറ്റം വ്യക്തിത്വ വികസനത്തിലെ വലിയ ഒരു നാഴികക്കല്ലായിരിക്കും. നിർഭാഗ്യവശാൽ നമുക്ക് ചുറ്റും കൂടുതലായി കാണപ്പെടുന്നത് അസൂയാലുക്കളെയാണ്. ഒരുപക്ഷെ നമ്മെപ്പറ്റിയും ഇത്തരം അഭിപ്രായമുണ്ടാകാം എന്നതും ഇവിടെ മറച്ചു പിടിക്കുന്നില്ല. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ആത്മബന്ധമുള്ള ഒരു വ്യക്തിയുമായി ചെറിയ ഏതെങ്കിലും ഒരു കാരണത്തിനായി പിണങ്ങേണ്ടി വന്നാൽ പിന്നെ ആ വ്യക്തിയിൽ തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കുറ്റം കണ്ടുപിടിക്കലാകും നമ്മുടെ ജോലി. ഇപ്പോൾ മാത്രമല്ല, കഴിഞ്ഞുപോയ വർഷങ്ങളിലെ പല സന്ദർഭങ്ങളിലും അദ്ദേഹം പറഞ്ഞ വാക്കുകളും ചെയ്ത പ്രവൃത്തികളും സ്വീകരിച്ച നിലപാടുകളുമെല്ലാം ഓർത്തെടുത്ത് അതിലെല്ലാം കുറ്റവും ദുരുദ്ദേശവും കണ്ടുപിടിക്കുന്നതിനായിരിക്കും നാം കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. ഒരു ചെറിയ തർക്കത്തിൻ്റെയോ സൗന്ദര്യ പിണക്കത്തിൻ്റെയോ ഈഗോ പ്രശ്നത്തിൻ്റെയോ അധികാര വടംവലിയുടെയോ സ്ഥാനമാനങ്ങളുടെയോ പേരിലായിരിക്കും ചിലർ ജീവിതം മുഴുവൻ വിശ്വസിച്ച് പ്രവർത്തിച്ച പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു വരുന്നത്. എന്നാൽ അത്തരം പ്രശ്നങ്ങളിൽ നിന്ന് വഴുതി മാറി ഇത്രയും നാൾ സ്നേഹിച്ച് വിശ്വസിച്ച് പ്രവർത്തിച്ചു വന്ന പ്രത്യയശാസ്ത്രത്തെയും അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണങ്ങളെയും പോലും തള്ളിപ്പറയാൻ യാതൊരു മടിയും മിക്കവർക്കും ഉണ്ടാകാറില്ല. എല്ലാം തെറ്റായിരുന്നു, എങ്ങനെയെങ്കിലും സഹിച്ചു നിന്നു, എന്റെ നിലപാടാണ് ശരി തുടങ്ങിയ വെളിപാടുകളുമായി അവർ സമൂഹത്തെ യാതൊരു ലജ്ജയോ മടിയോ കൂടാതെ അഭിമുഖീകരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ സ്വയം അപഹാസ്യരാകുന്നത് പോലും ഇങ്ങനെയുള്ളവർക്ക് തിരിച്ചറിയാനാകുകയില്ല. അസൂയ എന്താണെന്നും അനസൂയ എന്തല്ലെന്നും വിശദീകരിക്കാൻ നമുക്ക് ചുറ്റുമുള്ള ചില സമകാലിക ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. ഞാൻ മാത്രം ശരി, മറ്റുള്ളവരൊന്നും ശരിയല്ല എന്ന മനോഭാവത്തിൽ നിന്ന് മോചനം നേടി അർജുനനെ പോലെ അനസൂയ ജീവിതശൈലിയായി മാറ്റുമ്പോഴാണ് ജീവിതത്തിൽ ഉയർച്ചയും വളർച്ചയും പുരോഗതിയും നേട്ടവും എല്ലാം ഉണ്ടാകുന്നത്. അസൂയ ഉണ്ടെന്നുള്ളത് കൊണ്ട് വിഷമിക്കേണ്ടതില്ല. ഈ പറയുന്ന വ്യക്തിയും അതേപോലെ നമ്മുടെ സമൂഹത്തിൽ നാം ഇടപെടുന്നവരിൽ

അസൂയ തോന്നും. കൃഷ്ണന്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞ ആരെയും ആകർഷിക്കുന്ന കൃഷ്ണൻ തന്നെ ആകൃഷ്ടനായ രാധയോട് ആർക്കെങ്കിലും, പ്രത്യേകിച്ച് ഗോപികമാർക്ക്, അസൂയ തോന്നുന്നത് സ്വാഭാവികം എന്ന് മാത്രമേ പറയാനാകൂ. പക്ഷേ രാധയ്ക്കും അസൂയുണ്ടായി ഭഗവാന്റെ ഓടക്കുഴലിനോട്. ഭഗവാനോടൊപ്പം എപ്പോഴും ഉണ്ടാകാൻ കഴിയുന്നു, ചുണ്ടോട് ചേർന്നിരുന്ന് മധുരമായ മുരളീഗാനം ഒഴുക്കുന്നു, ഇതൊക്കെയാണ് രാധയ്ക്ക് അസൂയ ഉണ്ടാകാനുള്ള കാരണം. എന്നാൽ ഓടക്കുഴലിന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാലോ, ഏതോ ഘോരവനത്തിനുള്ളിലെ മുളങ്കാട്ടിൽ ഒരു വലിയ മുളവൃക്ഷത്തിന്റെ ഭാഗമായിരുന്നു അത്. ഒരു ദിവസം ഒരാൾ അവിടെ എത്തി കോടാലിയും മഴുവും വെട്ടുകത്തിയും ഒക്കെ ഉപയോഗിച്ച് വെട്ടി താഴെയിട്ട് വാൾ കൊണ്ട് അറുത്ത് ഉള്ളി കൊണ്ട് കുത്തി രൂപപ്പെടുത്തി അരം കൊണ്ട് രാഗി മിനുക്കി മൂർച്ചയേറിയ മറ്റായുധങ്ങൾ ഉപയോഗിച്ച് ദ്വാരമിട്ട് അങ്ങനെ എന്തെല്ലാം അസഹനീയമായ വേദനകളിലൂടെ കടന്നുപോയ ശേഷമാണ് ആ ഓടക്കുഴലിന് ഇന്നത്തെ രീതിയിലുള്ള മനോഹരമായ വേണുനാദം പൊഴിക്കുന്ന ഒരു ഓടക്കുഴലായി ഭഗവാന്റെ സവിധത്തിൽ അണയാനും സന്തത സഹചാരിയാകാനും കഴിഞ്ഞത് എന്നോർത്തു നോക്കൂ. നമുക്ക് മറ്റൊരു മനോഹരമായ ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ഒരു മയിൽ പീലിയായി ഞാൻ ജനിച്ചിരുന്നു എങ്കിൽ എന്ന ഗാനമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. 1980 പുറത്തിറങ്ങിയ അണിയാത്ത വളകൾ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഈ ചിത്രത്തിൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ബാലചന്ദ്ര മേനോനായിരുന്നു. നിർമ്മാണം നിർവഹിച്ചത് NP അബുവും. സുകുമാരൻ, സോമൻ, അംബിക, വേണു നാഗവള്ളി, ശങ്കരാടി എന്നിവരാണ് അണിയാത്ത വളകളിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ബിച്ചു തിരുമലയാണ് ഈ മനോഹരമായ ഗാനം രചിച്ചത്. സംഗീത സംവിധാനം നിർവഹിച്ചത് AT ഉമ്മർ, ആലപിച്ചിരിക്കുന്നത് S ജാനകിയും. അംബിക അവതരിപ്പിക്കുന്ന കഥാപാത്രമാണ് ഈ ഗാനം സിനിമയിൽ ആലപിക്കുന്നത്. അംബികയുടെ ഈ ഗാനത്തിൻ്റെ ഏറ്റവും അവസാനം കണ്ണ എന്ന് നീട്ടി വിളിക്കുമ്പോൾ സുകുമാരൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം എന്തോ എന്ന് ഏറ്റു വിളിക്കുന്നുണ്ട്. അത് ശരിക്കും നമ്മൾ കേൾക്കുന്നത് ഈ ഗാനത്തിൻ്റെ രചയിതാവായ ബിച്ചു തിരുമലയുടെ തന്നെ ശബ്ദമാണ്. നമുക്ക് കേൾക്കാം. ഒരു മയിൽ പീലിയായി ഞാൻ ജനിച്ചിരുന്നെങ്കിൽ.

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM. കിഞ്ചന വർത്തമാനത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇവിടെയുണ്ട് ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഓരോ വ്യക്തികളുടെയും നേട്ടത്തിനും വിജയത്തിനും പിന്നിൽ കഠിനമായ അധ്വാനം, നിശ്ചയദാർഢ്യം, ത്യാഗം, വേദന ഇതെല്ലാമുണ്ട്. അവരുണ്ടാക്കിയ നേട്ടങ്ങൾ ഒരു സുപ്രഭാതത്തിൽ ഉണർന്നെണീറ്റപ്പോൾ അവരിലേക്ക് സ്വയം വന്നു ചേർന്നതല്ല. അതുകൊണ്ട് തന്നെ നാം അസൂയപ്പെടുകയല്ല വേണ്ടത്, മറിച്ച് ആ പ്രസിദ്ധമായ പരസ്യവാചകം പോലെ ആ ഗുണങ്ങളെല്ലാം സ്വന്തമാക്കി അഭിമാനിക്കുകയാണ് വേണ്ടത്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പോലും നമുക്ക് അസൂയ മാറ്റിവെക്കാൻ സാധിക്കുന്നില്ല. അടുപ്പമുള്ളവരോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അസൂയ തോന്നുന്നത്. ഇവിടെയാണ് ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞ വാക്കുകളുടെ പ്രസക്തി. നീ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, പക്ഷേ നീ എന്നിൽ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ ഭാഷയിലും ശൈലിയിലും തന്നെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. അസൂയാർഹമായ നേട്ടം കൈവരിച്ചു, അസൂയാവഹമായ ജീവിതം നയിച്ചു എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ അസൂയ എന്ന നെഗറ്റീവ് പദത്തെ മഹത്വവൽക്കരിക്കുന്നവയാണ്. പത്രമാധ്യമങ്ങളിലൂടെ കണ്ണോടിച്ചാൽ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ കടന്നുപോയാൽ ഇത്തരം പ്രയോഗങ്ങൾ സാധാരണമാണ് എന്ന് മനസ്സിലാകും. പോസിറ്റീവായിട്ടാണ് ഉദ്ദേശിക്കുന്നതും പറയുന്നതും, പക്ഷേ നെഗറ്റീവായ അർത്ഥമാണ് അതിനുള്ളത്. ഉദാഹരണം, IPL അസൂയാവഹമായ നേട്ടവുമായി സഞ്ജു സാംസൺ എന്ന തലക്കെട്ട് ശ്രദ്ധിക്കാം. കേൾക്കാൻ സുഖമുണ്ട്, പക്ഷേ ഇവിടെ മറ്റുള്ളവർക്കുണ്ടാകാവുന്ന അസൂയയെപ്പറ്റി സൂചിപ്പിക്കുമ്പോൾ ആ നേട്ടത്തിൻ്റെ പുറകിലുള്ള അദ്ദേഹത്തിൻ്റെ സമർപ്പണവും കഠിനാധ്വാനവും കണക്കിലെടുക്കപ്പെടാതെ പോകുന്നതായി തോന്നിപ്പോകും. മഹാമാരിയുടെയും ലോക്ക്ഡൗണിൻ്റെയും കാലത്ത് മിക്കവാറും എല്ലാവരും മടി പിടിച്ചും ഉറങ്ങിയും മൊബൈലും TVയും കണ്ടും സമയം ചെലവഴിച്ചപ്പോൾ സഞ്ജു സാംസൺ ദിവസം കുറഞ്ഞത് 6 മണിക്കൂർ നീണ്ട കഠിനമായ പരിശീലനത്തിൽ മുഴുകുകയായിരുന്നു. മുൻ കേരള രഞ്ജി ടീം ക്യാപ്റ്റൻ മുഹമ്മദ് റൈഫി എറിഞ്ഞുകൊടുത്ത 20,000-ൽ പരം ബോളുകളെയാണ് അന്ന് സഞ്ജു നെറ്റ് പ്രാക്ടീസിൻ്റെ ഭാഗമായി നേരിട്ടത്. ഇവിടെ അസൂയപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. വരും തലമുറ അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധതയെയും കഠിനാധ്വാനത്തെയും മാതൃകയാക്കുന്ന തരത്തിലുള്ള വാക്കുകളായിരിക്കണം അഭിനന്ദന രൂപത്തിൽ നമ്മിൽ നിന്ന് വരേണ്ടത്, അല്ലാതെ അവർക്ക് അസൂയ തോന്നുന്നു എന്ന അർത്ഥത്തിലുള്ള വാക്കുകളല്ല. നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ, ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ എന്തിലും ഏതിലും കുറ്റവും കുറവും കണ്ടുപിടിക്കുന്ന പ്രവണതയും ഏത് കാര്യത്തിലും നന്മയുടെ വറ്റാത്ത ഉറവ കാണാതെ തിന്മയുടെ ഇരുണ്ട വശം മാത്രം തിരക്കിപ്പോവുകയും ചെയ്യുന്ന ദോഷൈക ദൃക്കുകൾ ആകാതിരിക്കണം. അർജുനനെ പോലെയാകാം അനസൂയ നമ്മുടെ ഏറ്റവും നല്ല സ്വഭാവവിശേഷമാകട്ടെ. ഇന്നത്തെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ഗാനത്തിലേക്ക് പോകാം. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി എന്ന അതിമനോഹരമായ ഗാനം 2002-ൽ പുറത്തിറങ്ങിയ നന്ദനം എന്ന ചിത്രത്തിലേതാണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, സംഗീതം രവീന്ദ്രൻ, ആലാപനം KS ചിത്ര. നന്ദനം എന്ന ചിത്രം സംവിധാനം ചെയ്തത് രഞ്ജിത്തായിരുന്നു. പൃഥ്വിരാജ്, സിദ്ദിഖ്, ഇന്നസെൻറ്റ്, ജഗതി ശ്രീകുമാർ, നവ്യ നായർ, കവിയൂർ പൊന്നമ്മ എന്നിവരായിരുന്നു നന്ദനത്തിലെ പ്രധാന അഭിനേതാക്കൾ. മൗലിയിൽ മയിൽപ്പീലി ചാർത്തി.

0: ഈ ഗാനത്തോടുകൂടി ഇന്നത്തെ കിഞ്ചന വർത്തമാനം പൂർണ്ണമാകുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ ഉള്ളടക്കം, അവതരണം, ഇതിൽ ഉൾപ്പെടുത്തിയിരുന്ന ഗാനങ്ങൾ, ഇവയെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടാകാം. അവയെല്ലാം തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ 8848558785 നമ്പർ ഒരിക്കൽ കൂടി 8848558785 ഈ വാട്സപ്പ് നമ്പറിൽ എല്ലാവരും തങ്ങളുടെ പേരും സ്ഥലവും പരാമർശിച്ച് എഴുതി അറിയിക്കണം. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കിഞ്ചന വർത്തമാനത്തിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ഡോക്ടർ റിജി ജി നായർ. ഐ ബിലോങ് ടു യു.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഞ്ചന വർത്തമാനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ റിജി ജി നായർ. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: Music with Radio Santhanam 90.4 FM.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ദ്രം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ റേഡിയോ സാന്ദ്രം 90.4 FM.

0: നേരം. പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: അവതരണം ആർ ജെ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്. നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ ഞാൻ ആതിരയാണ്. ഇന്നത്തെ സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ താരം ക്ഷേത്ര സംഗീതമായ സോപാന സംഗീതത്തിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ ഒരു കുട്ടി പ്രതിഭയാണ്. സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലേക്ക് വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സ്വാഗതം ചെയ്യുന്നു നവനീത് സനിൽ. നമസ്കാരം നവനീത്.
1: നമസ്കാരം.
0: നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയില് കുറച്ച് സമയം നവനീതിന്റെ നമുക്ക് വേണ്ടി സമ്മാനിച്ചതിന്, കേട്ടോ. അപ്പൊ നവനീത് ഹാപ്പി ആയിട്ടിരിക്കുവാണോ? അതെ അതെ. അപ്പോ നവനീത്, സാധാരണ ഇപ്പോ ഈ കുട്ടി താരം എന്ന് പറയുമ്പോ തന്നെ നവനീതിന് 10 വയസ്സാണല്ലേ? അതെ. 10 വയസ്സാണെങ്കിലും ഒരുപാട് 91-ലധികം വേദികളാണ് കവർ ചെയ്തിരിക്കുന്നത് ഈ ഒരു ചെറിയ പ്രായത്തില്. അതെ. അപ്പൊ അതില് ഭയങ്കര പ്രൗഡാണല്ലേ നവനീതും ഫാമിലി എല്ലാരും. അതെ. അപ്പൊ അത്രയും ഒരു മിടുക്കനായിട്ടുള്ള ഒരു കുട്ടി താരത്തിനെയാണ് നമുക്ക് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിലെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതൊരു വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്, കേട്ടോ.
1: എനിക്കും സന്തോഷമുണ്ട്.
0: സന്തോഷമുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്റെ ഇതാണ്. ഞാനിങ്ങനെ നവനീതിന്റെ അമ്മ പറഞ്ഞായിട്ട് ഇങ്ങനെ കേട്ടിരുന്നു, 2.5 വയസ്സ് മുതലാണ് നവനീത് ആദ്യമായിട്ട് ഇങ്ങനെ പാടി തുടങ്ങിയത് എന്നുള്ളത്, കേട്ടോ. അപ്പൊ ഈ 2.5 വയസ്സില് സാധാരണ നമ്മള് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയാണ്, എന്താ ആമയും മുയലിന്റെയും കഥയോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ കഥകളോ, അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ ഇങ്ങനെ എന്താ പറയാ നാക്കിങ്ങനെ തിരിയത്ത് പോലും ഇല്ല, അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ചെയ്യുന്ന എന്താണ് കളിപ്പാട്ടമൊക്കെ പൊട്ടിച്ചിട്ട് അതിന്റെ അകത്ത് എന്താണ് എന്നുള്ളതൊക്കെ നോക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ നവനീത് സോപാന സംഗീതമാണ് കളിപ്പാട്ടത്തിലൊക്കെ കൊട്ടിപ്പാടിയത്, അത് ശരിയാണോ? അതെ അല്ലേ. അപ്പൊ എനിക്കത് കേട്ടപ്പോ തന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. ചെറിയ കുഞ്ഞായിരുന്ന ടൈമില് ഇങ്ങനെ സോപാന സംഗീതം പാടാനായിട്ട് എങ്ങനെയാണ് മോനു ഈ ഒരു സോപാന സംഗീതത്തിൽ ഒരു ആകർഷണം തോന്നിയത്?
1: അച്ഛനമ്മയോട് പാടി കേൾപ്പിച്ചു തരും, പിന്നെ അങ്ങനെ പാടി തുടങ്ങി.
0: അത് ശരി. അപ്പൊ അച്ഛനും അമ്മയാണ് കുഞ്ഞിനെ സോപാന സംഗീതം ഇങ്ങനെ കേൾപ്പിച്ച്, അല്ലെങ്കിൽ ക്ഷേത്രത്തിലൊക്കെ പോയി നിൽക്കുന്ന ടൈമില് സോപാന സംഗീതമൊക്കെ കേൾക്കുമ്പോ ഒരു ഇഷ്ടമാണ് അല്ലേ ഈ ചെണ്ടയൊക്കെ കൊട്ടുമ്പോ. അതെ അല്ലെ. അതെ. അപ്പൊ അങ്ങനെയാണ്
1: പണ്ട് അമ്പലങ്ങളിലൊക്കെ പോകുമ്പോ സോപാന സംഗീതം കേൾക്കുമ്പോ എനിക്ക് അതിലേക്കായിരുന്നു ശ്രദ്ധ.
0: അപ്പൊ കളിപ്പാട്ടൊക്കെ പൊട്ടിച്ച് നോക്കുന്നതിനേക്കാൾ കൂടുതല് സോപാന സംഗീതം പാടുന്നത് കേൾക്കാനും ഇടയ്ക്ക് കൊട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാനൊക്കെ ആയിരുന്നു നവന് ഇതിന് ഇഷ്ടം അല്ലേ. അതെ അതെ. അപ്പോ അപ്പൊ ഇതൊരു അനുകരണം എന്ന രീതിയിൽ തന്നെയാണ് അച്ഛനും അമ്മയും ഒക്കെയാണ് നമ്മുടെ നവനീതിന് ചെറിയ കുട്ടിയായിരുന്ന ടൈമിലെ നവനീത് ഇങ്ങനെ സോപാന സംഗീതത്തിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നാൻ വേണ്ടി അച്ഛനും അമ്മയും ഇത് കേൾപ്പിക്കുന്നു പാടുന്നു അല്ലേ.
1: അതെ
0: അതെ. അപ്പോ ഞാൻ ഇങ്ങനെ കേട്ടത് അജിത ഹരെ എന്ന സോപാന സംഗീതം പാടിയാണ് ആദ്യമായിട്ട് നമ്മുടെ പേരൻസിനൊക്കെ നമ്മുടെ നവനീത് ഞെട്ടിച്ചത്, സത്യല്ലേ.
1: അതെ.
0: അപ്പൊ നമുക്ക് നമ്മുടെ റേഡിയോ സാന്ത്വനത്തിലെ ശ്രോതാക്കൾ ഇങ്ങനെ കേൾക്കാൻ കാത്തിരിക്കുകയാണ് നവനീത് ആദ്യമായിട്ട് ആ ചെറിയ കുഞ്ഞായിരുന്ന ടൈമില് ആ ഒരു പാട്ട് ഇങ്ങനെ പാടിയത്. ഇപ്പോ നവനീത് നമുക്ക് വേണ്ടി ഒന്ന് പാടുവോ?
1: ഓക്കെ.

0: ഗ്യാസ്. നവനീത്, നവനീത് അപ്പൊ രണ്ടര വയസ്സില് ഈ ഒരു അജിതാഹരി പാടിയാണ് എല്ലാരും ഞെട്ടിച്ചത് അല്ലേ?
1: കളിപ്പാട്ടത്തിലും കളിച്ചോണ്ടിരിക്കുമ്പോ വയല് വന്നോണ്ടിരിക്കും
0: ആണല്ലേ. അപ്പൊ എന്തായാലും ആ ഒരു ദൈവീകമായിട്ടുള്ള ഒരു അനുഗ്രഹം തന്നെയാണ് കുഞ്ഞിന് കിട്ടിയിരിക്കുന്നത്. പ്രത്യേകിച്ചും എൻ്റെ ഒരു കേട്ടറിവാണ് ഈ സോപാനം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ അടുത്ത് നിന്ന് ഇടയ്ക്ക് കൊട്ടി ഏറ്റവും അടുത്ത് നിന്ന് ദേവീ ദേവന്മാരുടെ അടുത്ത് നിന്ന് പാടുക അല്ലേ. അപ്പൊ അതിൽപ്പോലെ എന്തൊരു സന്തോഷമാണ്, എന്തൊരു ഇതാണ് നമ്മുടെ നവനീത് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് നവനീത് ആ ഒരു പാട്ട് കേട്ടപ്പോഴും. അപ്പോൾ സാധാരണ ഒത്തിരി നേരത്തെ തന്നെ പറഞ്ഞ പോലെ 91-ൽ അധികം വേദികളാണ്, ക്ഷേത്രങ്ങളിലാണെങ്കിലും വേദികളുമാണ് നവനീത് ഇപ്പോൾ ഇതുവരെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ അടുത്ത് നിന്ന് ദേവീ ദേവന്മാരെ സ്തുതിച്ച് പാടുമ്പോൾ മോൻ എന്താണ് തോന്നുന്നത്? ഏറ്റവും അടുത്ത് നിന്ന് പാടുകയാണ്, അതൊരു അനുഗ്രഹമായിട്ട് എപ്പോഴും തോന്നാറുണ്ടല്ലേ?
1: എനിക്ക് ഭാഗ്യമായിട്ടാണ് തോന്നിയിരിക്കുന്നത്.
0: അതെ, ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഏത് വേദിയാണ്, ഏത് സ്റ്റേജിലാണ് പാടിയത് നവനീത്? അതെ അല്ലെ. അപ്പൊ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ നവനീതിന്?
1: തീർച്ചയായിട്ടും.
0: അപ്പൊ നവനീത് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അതെ. അപ്പോ നവനീത് പാലക്കാട് വടക്കാഞ്ചേരി ആയക്കാട് സ്വദേശിയാണല്ലേ? ഓക്കെ. പാലക്കാട് വടക്കാഞ്ചേരി ആയക്കാട് സ്വദേശിയാണ് നവനീത്. അപ്പൊ അവിടെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? അതെ. അപ്പൊ എത്ര സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് നവനീത്? സിക്സ്ത്തിലേക്ക് അല്ലേ. അപ്പൊ സ്കൂളിലൊക്കെ ഒരു താരമാണല്ലേ നവനീത്?
1: അതെ.
0: അപ്പൊ സ്കൂളിലൊക്കെ ചെല്ലുന്ന സമയത്ത് കൂട്ടുകാരൊക്കെ സോപാന സംഗീതവും അല്ലെങ്കിൽ കർണാടിക് മ്യൂസിക്കും ആണോ പറയുന്നത്? അതോ സിനിമാ പാട്ടൊക്കെ പാടാൻ പറയുമോ? എല്ലാം പറയാറുണ്ട്. അപ്പൊ നവനീത് കർണാടിക് മ്യൂസിക്കും 5 വർഷമായിട്ട് കർണാടക സംഗീതം പഠിക്കുന്നുണ്ടല്ലേ? അതെ. കർണാടക സംഗീതം എവിടെയാണ് പഠിക്കുന്നത്? അതെ. അപ്പൊ ഗുരുക്കന്മാരെ പറ്റിയൊക്കെ ഒന്ന് പറയാവോ നവനീത്?
1: പറയാം. കർണാടക സംഗീതം പ്രീതാ വാര്യറിന്റെ അടുത്താണ് ഞാൻ പഠിക്കുന്നത്. പിന്നെ മൃദംഗം ആകാശ് സാറിന്റെ അടുത്താണ് പഠിക്കുന്നത്. ചെണ്ട മൈനു രാജീവ് ആശാന്റെ അടുത്താണ് പഠിക്കുന്നത്. അഷ്ടപതി ഗുരുവായൂർ ജ്യോതിദാസ് കീഴിലാണ് പഠിക്കുന്നത്.
0: അതെ അല്ലേ. അപ്പോ ഗുരുവായൂർ ജ്യോതിദാസർ എന്നൊക്കെ പറയുമ്പോ അവിടുത്തെ ഈ പഠന കേന്ദ്രം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള പഠന കേന്ദ്രമാണല്ലേ? അതെ. അപ്പൊ വളരെ ലക്കി ആയിട്ടുള്ളൊരു കുട്ടിയാണ് നമ്മുടെ നവനീത്. ഗുരുവായൂർ ജനാർദ്ദൻ നെടുങ്ങാടി പഠന കേന്ദ്രത്തിലാണ് നമ്മുടെ നവനീത് പഠിക്കുന്നത്. അഷ്ടപതി അരങ്ങേറ്റമൊക്കെ കഴിഞ്ഞിട്ട് മിടുക്കനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലേ? അതെ. അപ്പൊ എന്തായാലും സ്കൂളിലും നമ്മുടെ നാട്ടിലും ഇപ്പൊ ഇനിയിപ്പോ റേഡിയോ സാന്ത്വനത്തിന്റെ നമ്മുടെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ എല്ലാം മെയിൻ താരം ഇനി നവനീതായിരിക്കും അല്ലേ? അതെ അതെ. അപ്പൊ നവനീത് ഇപ്പൊ നമ്മളിപ്പോ കർണാടിക് മ്യൂസിക്കിനെ പറ്റി സംസാരിച്ചു, അതുപോലെ തന്നെ സോപാന സംഗീതം അഷ്ടപതിയെ പറ്റിയൊക്കെ സംസാരിച്ചു. അപ്പോ ഒരുപാട് ഒരു സകലകലാവല്ലഭൻ എന്ന രീതിയിൽ വാദ്യോപകരണങ്ങളും നമ്മുടെ നവനീതിന് കൈവശമുണ്ട് അല്ലേ? അപ്പൊ ഏതൊക്കെ വാദ്യോപകരണമാണ് കുഞ്ഞു നന്നായിട്ട് വായിക്കുന്നത്? ചെണ്ട, മൃദംഗം, പിന്നീട് അതെ. അപ്പൊ ഇതിൽ ഏറ്റവും ഇഷ്ടമുള്ള വാദ്യോപകരണം ഏതാണ്? ഇടയ്ക്കാണല്ലേ. അപ്പൊ സോപാന സംഗീതത്തിനും ഇടയ്ക്കല്ലേ ഏറ്റവും മെയിൻ ആയിട്ട് നിൽക്കുന്നത്? അതെ. അപ്പൊ ചെറുതിലേ തന്നെ നവനീതിന് സോപാന സംഗീതവും ഇടയ്ക്കയിലും ആണ് ഇങ്ങനെ ആ ഒരു ആത്മാവ് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ എന്തായാലും നവനീത്, ഞാനിങ്ങനെ നവനീതിനെ പറ്റി ഇങ്ങനെ കേട്ടപ്പോ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്, അമ്പലപ്പുഴ വിജയകുമാർ സാറിന്റെ മഹാദേവ മനോഹര എന്ന ഗാനം പാടി പിന്നീട് അദ്ദേഹത്തിന് കാണുകയൊക്കെ ചെയ്തു എന്ന ഒരു അറിവ് എനിക്കുണ്ട്, ഇങ്ങനെ കേട്ടൊരു അറിവ്.
1: അപ്പോ
0: ആ മഹാദേവ മനോഹര എന്ന പാട്ട് എനിക്ക് വേണ്ടി ഒന്ന് പാടിത്തരുമോ?

0: അതെ. അപ്പോൾ നമ്മുടെ നവനീത് ഇങ്ങനെ നമ്മുടെ ഒരു ക്ഷേത്രത്തിലൊക്കെ വൈകുന്നേരത്ത് അല്ലെങ്കിൽ രാവിലകളിലൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് കൊട്ടി സോപാന സംഗീതമൊക്കെ പാടില്ലേ? അപ്പോൾ ആ ഒരു ഫീലാണ് നവനീതിൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ പാടിത്തരുന്നതിന്. അപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, ഞാനിപ്പോൾ റിസേർച്ച് ചെയ്യുന്ന ടൈമിലോ അല്ലെങ്കിൽ കേൾക്കുമ്പോഴോ ഒക്കെ പഴയ തലമുറയിൽ ഞരളത്ത് രാമപൊതുവാൾ, ഗുരുവായൂർ ജനാർദ്ദനൻ നെടുങ്ങാടി, പല്ലാവൂർ അപ്പുമാരാർ, പിന്നീട് പുതിയ തലമുറയിലാവുമ്പോൾ ഹരിഗോവിന്ദൻ മാഷും ആമ്പലപ്പുഴ വിജയകുമാറും ഏലൂർ ബിജു സാറും ഒക്കെ. അപ്പോൾ ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് സോപാന സംഗീതത്തിൽ മെയിനായിട്ട് നമ്മുടെ നവനീതിൻ്റെ പേര് കൂടി കേൾക്കട്ടെ അല്ലേ? അതെ അതെ. അപ്പോൾ അതെ, തീർച്ചയായും അങ്ങനെ കേൾക്കാൻ എനിക്കും കൂടെ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നവനീത്, സ്കൂളിലൊക്കെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സോപാന സംഗീതവും കർണാടിക് മ്യൂസിക്കും ഒക്കെയാണ് മെയിനായിട്ട് നവനീത് പഠിക്കുന്നത്. എങ്കിലും സ്കൂളിലെ കൂട്ടുകാർക്ക് പ്രത്യേകിച്ചും സിക്സ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ കൂടുതലും കൗതുകം സിനിമാ പാട്ടൊക്കെ കേൾക്കാനാണല്ലേ? അപ്പൊ സിനിമാ പാട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ പറയുന്ന ടൈമിൽ ഏത് പാട്ടാണ് പാടിക്കൊടുക്കുന്നത്?
1: ഞാൻ കൂട്ടുകാരനൊപ്പം പാടാറുള്ളത് ARM സിനിമയിലെ അങ്ങുവാനക്കോണിൽ.
0: അപ്പൊ ആ പാട്ടൊന്ന് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പാടാമോ?
1: ഓ പാടാം, ഒരു രണ്ടുപേര്.
0: ശരി ശരി ശരി.

0: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേ ആണ് പ്രിയപ്പെട്ടവർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്റ്റുഡൻറ് ഗസ്റ്റ് ഓഫ് ദി ഡേയിലെ കുട്ടിത്താരമായിട്ട് ഒരുപാട് കലാവൈഭവങ്ങളിലൂടെ കടന്നു പോകുന്ന, പ്രത്യേകിച്ചും സോപാന സംഗീതത്തിൽ വളരെ ശ്രദ്ധേയനായി കൊണ്ടിരിക്കുന്ന നവനീത് സനിലാണ് ഇന്നത്തെ നമ്മുടെ താരം. അപ്പോൾ നവനീത് സനിൽ ഇങ്ങനെ സോപാന സംഗീതത്തിലൂടെ ഇങ്ങനെ ലയിച്ച് നമ്മളെ എല്ലാവരും ഒരു പ്രത്യേക അനുഭൂതിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നവനീത് ഒരു പാലക്കാട് വടക്കാഞ്ചേരി സ്വദേശിയാണ്. അപ്പോൾ നവനീത്, നമുക്ക് പേരൻസിനെ പറ്റിയൊക്കെ ഉള്ളൊരു ഡീറ്റെയിലിംഗ് പറയാമോ? അമ്മ, അച്ഛൻ ആരൊക്കെയാണ്? അമ്മ, അമ്മയുടെ പേരെന്താണ്?
1: അമ്മയുടെ പേര് രശ്മി, അച്ഛന്റെ പേര് സനിൽ കുമാർ. അമ്മ ഫാർമസിസ്റ്റ് ആണ്. അച്ഛൻ അക്കൗണ്ടന്റ്.
0: ഓക്കെ. അതെ. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും പാടാനുള്ള കഴിവുണ്ടല്ലേ? അച്ഛൻ പാടും,
1: അമ്മ പഠിപ്പിക്കും.
0: പഠിപ്പിക്കും അല്ലേ? അപ്പൊ അതാണ് നവനീത് ഇങ്ങനെ ഒരു കഴിവ് കിട്ടിയത് തന്നെ അല്ലേ?
1: ഒരു അനീത്തി,
0: ഒരു അനീത്തി ഉണ്ട്. അനീത്തിയുടെ പേരെന്താണ്?
1: നിരുപമ.
0: നിരുപമ? അതെ. 5 വയസ്സ്. അതെ. അപ്പൊ എന്തായാലും നല്ലൊരു ഫാമിലിയാണ്. അപ്പൊ നവനീതിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വളരെ ബിസി ആയിക്കൊണ്ടിരിക്കുന്ന ഒരു താരമായിട്ട്, അല്ലെങ്കിൽ സംഗീതത്തിലും സോപാന സംഗീതത്തിലൊക്കെ വളരെ ബിസി ആയിട്ടുള്ളൊരു താരമാണ് നമ്മുടെ നവനീത്. അപ്പൊ അതിനൊപ്പം ഇങ്ങനെ പേരൻസും ചേർന്ന് നിൽക്കുകയാണല്ലേ?
1: അതെ.
0: അപ്പൊ വീട്ടില് സോപാന സംഗീതം ആണെങ്കിലും കർണാട്ടിക് മ്യൂസിക് ആണെങ്കിലും വിവിധ തരം വാദ്യോപകരണങ്ങളും പാടുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നവനീത്. അപ്പൊ ഇതെല്ലാം ഒന്ന് ഇങ്ങനെ സെറ്റായിട്ട് അതിനോടൊപ്പം ചേർന്ന് നിന്ന് പേരൻസ് വളരെ സപ്പോർട്ടീവ് ആയിട്ട് നിൽക്കുമ്പോ, അല്ലെങ്കിൽ ഓഡിയൻസ് ആയിട്ടൊക്കെ നിൽക്കുന്ന ആരാണ് മെയിൻ ആയിട്ട്?
1: എല്ലാരും
0: ഫാമിലി ഫുള്ള് സപ്പോർട്ടീവ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ? അതെ അല്ലെ? അതെ അതെ. അപ്പോ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ നവനീത് 10 വയസ്സുകാരനാണെങ്കിൽ കൂടിയും അത്ര ചില്ലറക്കാരനൊന്നും അല്ല. ഇന്ത്യ സ്റ്റാർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ നവനീത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് നവനീത് ഒന്ന് ഷെയർ ചെയ്യോ? എങ്ങനെയാണ് ആ ഒരു സ്ഥാനത്തിലേക്ക് എത്തപ്പെട്ടതൊക്കെ?
1: ഗുരുവായൂർ ജ്യോതിദാസിന്റെ കീഴിൽ 61 പേര് അടങ്ങുന്ന അഷ്ടപദി അരങ്ങേറ്റം ഉണ്ടായി. അതിൽ 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെ ഉള്ളവർ പങ്കെടുത്തു. അതിൽ പങ്കെടുത്തവർക്കെല്ലാം ഇന്ത്യ സ്റ്റാർ ബുക്ക്സ് ഓഫ് വേൾഡ് റെക്കോർഡ് നേടി.
0: അപ്പൊ അതിൽ ഒരാളാണല്ലേ നവനീത്?
1: അതെ
0: അതെ. അപ്പൊ ഇനിയിപ്പോ ഇങ്ങനെ പറയുമ്പോ ഇപ്പൊ ഒന്ന് പറഞ്ഞു പോയതുപോലായി, പക്ഷെ ഇത് വളരെ വലിയൊരു അച്ചീവ്മെന്റ് ആണ് കേട്ടോ. അപ്പൊ മിടുക്കനാണ് നമ്മുടെ നവനീത്, ഒരു മിടുക്കനാണ്. ഇതുപോലുള്ളൊരു അവാർഡിലേക്ക്, ഒരു അച്ചീവ്മെന്റിലേക്കൊക്കെ എത്തപ്പെട്ടിരിക്കുകയാണ് നവനീത്. കുറച്ചു നാളൊക്കെ കഴിയുമ്പോൾ എനിക്ക് ഇത്രയും അവാർഡൊക്കെ കിട്ടി ഈ ചെറിയ പ്രായത്തിൽ എന്നൊക്കെ ഭയങ്കര പ്രൗഡായിട്ടൊക്കെ തോന്നും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ പ്രായത്തിൽ അത് മനസ്സിലാക്കാനുള്ളൊരു ഇതിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് കേട്ടോ. അതെ. അപ്പൊ വലിയൊരു അച്ചീവ്മെന്റ് ആണ് ഈ ചെറിയ പ്രായത്തിൽ നമ്മുടെ നവനീതിന് കിട്ടിയിരിക്കുന്നത്. ഇന്ത്യ സ്റ്റാർ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡർ കൂടിയിട്ടാണ് നമ്മുടെ നവനീത്. അപ്പൊ സോപാന സംഗീതത്തിൽ തന്നെ നമുക്ക് കേട്ട് കേൾവിയുള്ള പല പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളുടെയും കൂടെ വേദി പങ്കിട്ടിട്ടുള്ള ഒരു എന്താ പറയുക, കുട്ടി പ്രതിഭയാണ് നവനീത്. അപ്പൊ നവനീത് കർണാടക സംഗീതം 5 വർഷമായിട്ട് പഠിക്കുകയാണ് അല്ലേ?
1: അതെ.
0: അപ്പൊ ഈ സോപാന സംഗീതവും കർണാടക സംഗീതവും തമ്മിലുള്ള ഒരു ചെറിയൊരു വ്യത്യാസമുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം സോപാന സംഗീതത്തിൽ കുറച്ചും കൂടെ ഭക്തിയും ലയവും ഭാവവും ഒക്കെ അധികം, കുറച്ച് അധികം ഉള്ളതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ മോന് ഫീൽ ചെയ്തിട്ടുണ്ടോ കർണാടക സംഗീതത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് നിലനിൽക്കുകയാണ് രാഗങ്ങളൊക്കെ എന്ന് തോന്നിയിട്ടുണ്ടോ?
1: തീർച്ചയായും
0: തോന്നിയിട്ടുണ്ട് അല്ലെ. അപ്പോ ഈ ഭാവമൊക്കെ ഇങ്ങനെ ഇപ്പൊ ക്ഷേത്രത്തിലാണെങ്കിൽ അല്ലാതെയൊക്കെ ഭാവമൊക്കെ ഇങ്ങനെ ചേർന്ന് പാടാൻ എന്താണ് നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്താണ്? ഇത്രയും ഭാവത്തില് ഇത്രയും ലയത്തില് പാടാൻ പറ്റുന്ന എങ്ങനെയാണ് നവനീത്? ഒരു ടിപ്പ് പറഞ്ഞു തരുമോ?
1: മനസ്സിൽ ഞാൻ ഭക്തിയോട് കൂടിയിട്ടാണ് പാടാറുള്ളത്.
0: ഭക്തിയോട് കൂടിയിട്ടാണ് പാടുന്നത് അല്ലെ. അപ്പൊ ഒരു ദൈവികമായിട്ടുള്ള ഒരു ഒരു പവർ ആ ഒരു ടൈമില് നമ്മുടെ നവനീതിന് കിട്ടും അല്ലെ. അങ്ങനെയാണോ? ഇപ്പോ പാടുന്ന ടൈമില് ഞാൻ ചോദിച്ചെന്താന്നറിയോ, ഈ ഇത്രയും ലയത്തോടു കൂടി ഭക്തിയോടുകൂടി പാടേണ്ടതാണ് നമ്മുടെ ഈ സോപാന സംഗീതം എന്ന് പറയുന്നത്. കുറച്ചധികം ലയമുള്ള പോലെ അല്ലെങ്കിൽ ഭാവമുള്ള പോലെ തോന്നും. അപ്പൊ അങ്ങനെ പാടാനായിട്ട് നവനീത് എന്ത് ടിപ്പാണ് എനിക്ക് അല്ലെങ്കിൽ നമ്മുടെ ശ്രോതാക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്? അർത്ഥമറിഞ്ഞ് കുറച്ച് അർത്ഥമറിഞ്ഞ് പാടുമ്പോ ലയം താളം ഭാവം കൂടുമെന്നല്ലേ? ഫീലില് പാടുക അല്ലെ. അപ്പൊ എന്തായാലും അർത്ഥം നമ്മുടെ നവനീത് നമുക്ക് വേണ്ടി പറഞ്ഞു തരുകയാണ്. സോപാന സംഗീതമൊക്കെ പാടുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ സംഗീതം അഭ്യസിക്കുന്നവരാണെങ്കിലും ആ ഒരു അർത്ഥം അറിഞ്ഞ് ആ ഒരു ഫീലോട് കൂടി

അതോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ഭക്തി നമ്മുടെ മനസ്സിലുണ്ടാവണമെന്നാണ് നവനീത് പറയുന്നത് അല്ലേ? അതെ അതെ അതെ. അപ്പൊ ഈ സ്റ്റേജിൽ എത്ര സ്റ്റേജാണ് കുഞ്ഞ് ഇത്രയും നാളായിട്ട് കവർ ചെയ്തിട്ടുള്ളത്? 91-ലധികമായി അല്ലേ? അപ്പൊ ഇത്രയും വേദികള് ഇങ്ങനെ കവർ ചെയ്ത ടൈമില്, എല്ലാ വേദികളിലും ഇങ്ങനെ പാടുന്ന ടൈമിൽ, സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ടോ? ഉണ്ടുണ്ട്. അപ്പൊ ആ ടെൻഷൻ മാറ്റാൻ വേണ്ടി എന്തോ ചെയ്യുന്നേ? ടെൻഷൻ പോവും. അപ്പൊ 2-3 പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കും ടെൻഷനൊക്കെ അങ്ങ് പോവും അല്ലേ? അതെ. അപ്പൊ കുഞ്ഞിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഗത്തിലൊരു കീർത്തനം പാടാമോ? ശ്രീരഞ്ജനി രാഗത്തിലുള്ള നവനീതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗമാണ്. അപ്പൊ ആ രാഗത്തിലൊരു കീർത്തനമാണ് നമ്മൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി നവനീത് അടുത്തതായിട്ട് പാടാൻ പോകുന്നത്.

0: അതെ, അപ്പൊ നമ്മുടെ നവനീത് നല്ലൊരു ഇഷ്ടരാഗത്തില് ഒരു കീർത്തനമാണ് നമുക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചത്. അപ്പൊ നവനീത് ഒരു ഗായകനായിട്ടാണോ അതോ ഒരു വാദ്യകലാകാരനായിട്ട് ആണോ ആളുകൾ കേൾക്കുക, അല്ലെങ്കിൽ എന്നെ ഒരു ഗായകനായിട്ട് കാണാനാണോ ഏറ്റവും ഇഷ്ടം നമ്മുടെ നവനീതിന്?
1: രണ്ടും
0: ഇഷ്ടമാണ്. അപ്പൊ ഒരുപോലെ രണ്ടും കൊണ്ടുപോവാ അല്ലേ?
1: അതെ.
0: അപ്പൊ പഠനമൊക്കെ എങ്ങനെയുണ്ട്, സംഗീതത്തിന്റെ കൂടെ പഠനമൊക്കെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഒരുമിച്ച്
1: പഠിക്കുന്നുണ്ട്.
0: മിടുക്കനാണോ, പഠിക്കുന്നതിൽ മിടുക്കനാണോ? അതെ. അപ്പൊ സ്കൂളിലൊക്കെ നല്ല സപ്പോർട്ടാണോ?
1: സപ്പോർട്ടാണ്.
0: അപ്പോ ചില സമയത്തൊക്കെ നമുക്ക് ക്ലാസ് ഒക്കെ കട്ട് ചെയ്യേണ്ടി വരും, ചില

0: ഇപ്പോൾ പ്രോഗ്രാംസ് ഒക്കെ കാണും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ്, സ്കൂളിലൊക്കെ സപ്പോർട്ട് ചെയ്യുമോ കുറച്ച് ദിവസം ഒന്ന് സ്കൂളിൽ നിന്ന് മാറി നിൽക്കുന്നതൊക്കെ? ഫ്രണ്ട്സ് അയച്ചു തരും അല്ലേ. അപ്പോൾ എന്തായാലും എല്ലാവരും നവനീതിന് കൂടെ ഇങ്ങനെ സപ്പോർട്ടായിട്ട് സ്കൂളും ടീച്ചേഴ്സും ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും നിൽക്കുന്നതുകൊണ്ട് നവനീത് വളരെ ഒരു സ്റ്റാർ ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ.
1: ടീച്ചേഴ്സും പ്രിൻസിപ്പളും സപ്പോർട്ടാണ്.
0: പിന്നെ എന്താ വേണ്ട അല്ലേ നവനീത്. അപ്പൊ പിന്നെ അങ്ങ് പാടിയാ മതി, പാടി അങ്ങ് ആ വേദികളൊക്കെ കീഴടക്കുക എന്നുള്ളത് മാത്രമാണ് നവനീതിന് ചെയ്യാനുള്ളത് അല്ലേ. അതെ അപ്പോ അതെ. അപ്പൊ എന്തായാലും ഇനി ഇപ്പോ ഇത്രയും ഒരു 10 വയസ്സുകാരൻ എന്ന രീതിയിൽ ഇത്രയും സ്റ്റേജുകൾ അല്ലെങ്കിൽ ഇത്രയും ക്ഷേത്രങ്ങളിൽ ഒരുപാട് പ്രഗത്ഭരുടെ കൂടെ ഒക്കെ പാടി എല്ലാം കഴിഞ്ഞു, പക്ഷെ എങ്കിലും ഒരു സ്വപ്നം എന്ന രീതിയിൽ ഇനി ഒരു ഏത് വേദിയിലാണ് കുഞ്ഞിന് പാടാനുള്ളത് അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെ അടുത്തു നിന്നാണ് പാടാൻ ആഗ്രഹിക്കുന്നതൊക്കെ? ഇനി ഒരു വേദി ഉണ്ടെങ്കിൽ ഗുരുവായൂരില് കുഞ്ഞ് പാടിയിട്ടില്ലേ. ഓ, അപ്പോ ഗുരുവായൂരില് അമ്പലത്തിന് അകത്ത് പാടണം എന്ന് ആഗ്രഹം അല്ലേ. അതെ, അപ്പൊ എന്തായാലും ആ ഒരു ആഗ്രഹം ഉടനെ തന്നെ നടക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. തീർച്ചയായും. അപ്പൊ എന്തായാലും കൃഷ്ണനെ ഉണർത്താനും അല്ലെങ്കിൽ കൃഷ്ണനെ ഉറക്കാനും ഒക്കെ കഴിവുള്ള അത്രയും മനോഹരമായിട്ട് സോപാന സംഗീതത്തിന് അത്രയും ലയമായിട്ട് കൊണ്ട് നടക്കുന്ന നവനീതിന് ആ ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാഗങ്ങളെ പറ്റിയും ഏറ്റവും ഇഷ്ടപ്പെട്ട കീർത്തനങ്ങളെ പറ്റിയൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ പാടുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു രാഗം അല്ലെങ്കിൽ കീർത്തനം ഒക്കെ ഏതായിരിക്കും? ഇത്രയും നാൾ പഠിച്ച കൂട്ടത്തിൽ ഏറ്റവും ടഫായിട്ട് തോന്നിയിട്ടുള്ള ഒരു കീർത്തനം ഏതായിരിക്കും? കഷ്ടപ്പാടാണ് പാടി വരുന്നുണ്ട്, കുറച്ചൊക്കെ കഷ്ടപ്പാട് തന്നെയാണല്ലേ. അപ്പൊ കഷ്ടപ്പാടൊക്കെ സാധകം ചെയ്യുന്നുണ്ട്. ഒരു ദിവസം എത്ര നേരം സാധകം അല്ലെങ്കിൽ പ്രാക്ടീസിന് വേണ്ടി മാറ്റിവെക്കും?
1: ഒരു മണിക്കൂർ
0: പ്രാക്ടീസിന് വേണ്ടി മാറ്റി. അപ്പൊ എല്ലാ ദിവസവും 1 മണിക്കൂർ മസ്റ്റ് ആയിട്ടും പ്രാക്ടീസ് ചെയ്യോ? മിക്ക ദിവസങ്ങളിലും പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ അച്ഛനും അമ്മയും ഇങ്ങനെ ചേർന്നിന്ന് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയാണോ അതോ സ്വന്തം ഇഷ്ടമായിട്ട് ചെയ്യുകയാണോ?
1: രണ്ടുമുണ്ട്.
0: ചില സമയത്ത് ഒന്ന് വഴക്കൊക്കെ പറഞ്ഞ് അച്ഛനും അമ്മയും തന്നെ ആണ് എണീപ്പിക്കുന്നത് അല്ലേ. അതെ അതെ. അപ്പൊ എന്തായാലും മിടുക്കനായിട്ട് ഇനി ഒരു മടിയുമില്ലാതെ എല്ലാ ദിവസവും ഇത് നവനീത് നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഒരു ഭക്തി തന്നെയാണ് എന്നാണ് നവനീത് പറഞ്ഞത്. അതുപോലെ തന്നെ ആ ഭക്തിയിൽ ഇങ്ങനെ നിലനിന്ന് ആ ഒരു സംഗീതത്തെ കൊണ്ടുപോകാൻ നവനീതിന് സാധിക്കട്ടെ എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ് സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ. അപ്പൊ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ വളരെ അതുല്യനായിട്ടുള്ള വളരെ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന സോപാന സംഗീതത്തിൽ ഫേമസ് ആയിക്കൊണ്ടേയിരിക്കുന്ന നവനീത് സനിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര സംഗീതമായിട്ടുള്ള സോപാന സംഗീതത്തിലൂടെ വളരെ പ്രശസ്തനായിക്കൊണ്ടിരിക്കുന്ന നവനീത് സനലിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നവനീത് സനലിന്റെ അമ്മയാണ് ഇനി റേഡിയോ സാന്ത്വന 90.4 FM സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ സംസാരിക്കാൻ തയ്യാറായിരിക്കുന്നത്. നമസ്കാരം.
2: നമസ്കാരം.
0: പേരെന്താണ്?
2: എന്റെ പേര് രശ്മി.
0: അതെ. അപ്പൊ എന്തായാലും നവനീതിന്റെ വിശേഷങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ എന്താ പാട്ടുകളും കീർത്തനങ്ങളെ പറ്റിയൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ സോപാന സംഗീതം എന്നുള്ളത് ക്ഷേത്ര കലാരൂപമാണ് അല്ലേ. അപ്പൊ അത് കുറച്ചുകൂടെ എന്ന് പറയും ഇന്നത്തെ കാലഘട്ടത്തില് മോഹിനിയാട്ടത്തിലും കഥകളിയിലും എല്ലാം നമ്മൾ കേട്ട് വരുന്നുണ്ട്. എങ്കിലും പുതിയ തലമുറയ്ക്ക് ഇതുപോലുള്ള ക്ഷേത്ര കലകൾ അല്ലെങ്കിൽ സോപാന സംഗീതത്തെയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇത് തനതായിട്ടുള്ള കലാരൂപങ്ങളെ കുറച്ചും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യാനും അല്ലെങ്കിൽ പഠന രീതിയിലേക്ക് കൊണ്ടുവരാനും ഒക്കെ.
2: അതായത് ഇന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് തന്നെയാണ് ഇത് ആദ്യം തുടങ്ങിക്കൊടുക്കേണ്ടത്. വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ടാണ് കുട്ടികളിലേക്ക് കൂടുതലായിട്ടും ഇത് എത്തിപ്പെടാൻ പറ്റുള്ളൂ. വനസംഗീതം ഇന്നിപ്പോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പിന്നെ ഒട്ടനവധി വേദികളില് ഇന്ന് സോപാന സംഗീതം അരങ്ങേറുന്നുണ്ട്. മുമ്പ് ഇതൊരു ക്ഷേത്രകല അമ്പലത്തിനുള്ളിൽ മാത്രം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു കുട്ടിപ്പാടി സേവ. പക്ഷെ ഇന്നിപ്പോ സ്റ്റേജുകളിലായി ഒരുപാട് അവസരങ്ങൾ ഇന്നിപ്പോ ഉണ്ട്. ഒരുപാട് പേരെ നമുക്ക് അങ്ങനെ പരിചയപ്പെടാൻ പറ്റും. അപ്പോ വീട്ടുകാര് ഒരു ഇൻട്രസ്റ്റ് എടുത്തിട്ട് കുട്ടികളെ ഈ സോപാന സംഗീതം നടക്കുന്ന വേദികളില് അമ്പലങ്ങളില് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുമ്പോ കുട്ടികൾക്ക് ഇതൊരു പ്രചോദനമാവും. ആ പാട്ട് എനിക്ക് പാടിയാൽ കൊള്ളാം, അങ്ങനെയൊക്കെ ഒരു കുട്ടികളിൽ തന്നെ ഒരു സ്വന്തമായിട്ടൊരു തോന്നലുണ്ടാവും. അതാണ്. അപ്പൊ മോനെ സംബന്ധിച്ചിടത്തോളം മോൻ അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മുടെ ചെറുപ്പത്തില് അവനെ കൊട്ടിപ്പാട്ടി കൊട്ടുന്നതിനോട്

0: പാടുന്നതിനോട് താല്പര്യം കാണിച്ചു തുടങ്ങിയപ്പോ നമ്മൾ ഇതിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണ് സോപാന സംഗീതത്തിലേക്ക് വന്നതും പിന്നെ നിരവധി സ്റ്റേജുകളിലേക്ക് പാടാൻ പറ്റിയതും. ഓരോ
1: അതായത് ഏതൊക്കെ എന്താ കലാകാരന്മാരുടെ കൂടെയാണ് മോൻ പാടിയിട്ടുള്ളത്?
0: മോന് ആദ്യമായിട്ട് പാടിയത് അമ്പലപ്പുഴ വിജയകുമാർ സാറിന്റെ കൂടെയായിരുന്നു. സാറിന്റെ ഒരു മഹാദേവ് എന്നുള്ള ഒരു കീർത്തനം, അത് വേറൊരു സ്റ്റേജിൽ മോൻ പാടി. അതിന്റെ വീഡിയോ എങ്ങനെയോ സാറുടെ കയ്യിൽ എത്തിപ്പെട്ടു. അത് സാറൊക്കെ പോയി വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അന്ന് അവന് 6 വയസ്സൊക്കെ പ്രായമുള്ളൂ. അപ്പൊ സാറ് പറഞ്ഞു എനിക്ക് ഈ പയ്യനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അടുത്തുള്ള ചേരാമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അമ്പലത്തിലേക്ക് സാറ് വന്നപ്പോ മോനെ അവിടെ ഇരുന്നു പാടിക്കൊണ്ടിരിക്കുന്ന അവനെ വിളിച്ച് ഒപ്പം പാടിപ്പിച്ചു. അത് തന്നെ ആയിരുന്നു മോന്റെ അരങ്ങേറ്റം സോപാന സംഗീതത്തിലേക്ക്. പിന്നെ ഏരൂർ ബിജു സാറ്, പാലക്കാട് ജില്ലയിൽ തന്നെയുള്ള അയ്യൂർ അഖില്, ഗുരുവായൂർ ജ്യോതിദാസ് സാറ്, അങ്ങനെയുള്ള നിരവധി ആൾക്കാര് ഉണ്ട്. പഴയന്നൂര് ഹിന്ദു ടീച്ചറ് തിരുവില്ലാമന ഹരിയൻ, പരിപാദ്യം ഇടക്കടെ വിദ്വാനല്ലേ, അങ്ങനെ കുറെ പേരുടെ കൂടെ വേദികള് പങ്കിട്ടിട്ടുണ്ട്. പിന്നെ ഞെരളത്ത് രാമദാസ് സാറ്
1: അതെ. അപ്പൊ തീർച്ചയായും അതൊരു മഹാഭാഗ്യം തന്നെയാണ് കുഞ്ഞിന്. എന്തായാലും റേഡിയോ സാന്ത്വനത്തില് നമ്മുടെ പാലക്കാട് വടക്കാഞ്ചേരിക്കാരാണ് നമ്മുടെ നവനീതും ഫാമിലിയും. അപ്പോ ഇവിടെ നമ്മുടെ കൊല്ലത്ത് എങ്ങനെയെങ്കിലും എത്തപ്പെടുന്ന ടൈമില് നമ്മുടെ റേഡിയോ സാന്ത്വനത്തില് വന്ന് ഒരു നല്ലൊരു പ്രോഗ്രാമായിട്ട് നമുക്ക് വേണ്ടി സമ്മാനിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പോ നിരവധി വാദ്യോപകരണങ്ങൾ വായിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ നവനീത്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് കൂടി നമ്മൾ ആഗ്രഹിക്കുകയാണ് നമ്മുടെ റേഡിയോ സാന്ത്വന. അപ്പൊ തീർച്ചയായും ഒരു ദിവസം നമ്മളോടൊപ്പം വന്ന് ചേരണം, ജോയിൻ ചെയ്യണം എന്ന് കൂടി ആഗ്രഹിക്കുന്നു.
0: തീർച്ചയായിട്ടും നമ്മളെ ഇങ്ങനെ ഒരു ഇതിലേക്ക് ക്ഷണിച്ചതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ചിട്ട് മോന്റെ പേരിലും വളരെ സന്തോഷം അറിയിക്കുകയാണ്. എപ്പോഴായാലും നമ്മള് നിങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് വരുന്നതായിരിക്കും. ബാക്കിയുള്ള എല്ലാ ഇൻസ്ട്രുമെന്റും കയ്യിൽ കരുതി അതിനോടുള്ള ഒരു ഇതും കൂടിയിട്ട് നമ്മൾ പ്രകടിപ്പിക്കുന്നതായിരിക്കും.
1: അതെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നവനീതിനോടും ഫാമിലിയിലെ എല്ലാരോടും അന്വേഷിച്ചതായിട്ടും പറയണം. താങ്ക് യു സോ മച്ച്. ക്ഷേത്ര സംഗീതമായ സോപാന സംഗീതത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത് അല്ലെ. നവനീത് സനിൽ, പാലക്കാട് വടക്കാഞ്ചേരി ആയക്കാട് സ്വദേശിയായിട്ടുള്ള നവനീത് സനിലായിരുന്നു റേഡിയോ സാന്ത്വന 90.4 FM-ൽ ഇത്രയും നേരം നമ്മളോടൊപ്പം ഇങ്ങനെ മനോഹരമായിട്ടുള്ള വിശേഷങ്ങളിലൂടെയും വളരെ മനോഹരമായി പാടി ഇങ്ങനെ നമ്മളോടൊപ്പം ചേർന്നുന്നത്. ഇന്നത്തെ സ്റ്റുഡന്റ് ഗസ്റ്റ് ഓഫ് ദി ഡേ അവസാനിക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ ഇതുപോലെ മനോഹരമായിട്ടുള്ള സംഭാഷണങ്ങളും കുട്ടി വിശേഷങ്ങളും താരപ്രകടനവുമായി എത്തുന്നതുവരെ തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. സൈനിങ് ഓഫ്, ദിസ് ഇസ് RJ ആതിര.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സ്റ്റുഡന്റ്സ് ഗസ്റ്റ് ഓഫ് ദി ഡേ. ആശയം അവതരണം RJ ആതിര. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.

ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: రేడియో సాంతనం 90.4 FM. డౌన్లోడ్ అప్లికేషన్ ఫ్రమ్ గూగుల్ ప్లే స్టోర్ ఆర్ యాప్ స్టోర్ అండ్ ఎంజాయ్ యువర్ ఫేవరెట్ ప్రోగ్రామ్స్ అండ్ మ్యూజిక్.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
2: റേഡിയോ സാന്ത്വനം 90.4 ശ്രോതാക്കളെ ഏവർക്കും മധുരം സംസ്കൃതം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. മധുരം സംസ്കൃതം ഇതി കാര്യക്രമേ സർവേഷാം പ്രതി സ്വാഗതം. പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ, ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. അദ്യദിനമപി ദ്വിതീയ വിഭക്തി നപുംസകലിംഗേ, നപുംസകലിംഗത്തിലുള്ള ദ്വിതീയ വിഭക്തി വാക്യങ്ങളെ പശ്യാമഃ, കാണാം. സഹോദരഃ ഗൃഹം ഗച്ഛതി. ഗൃഹം എന്നുള്ളത് നപുംസക ലിംഗമാണ്. സഹോദരൻ ഗൃഹത്തിലേക്ക് പോകുന്നു. സഹോദരഃ ഗൃഹം ഗച്ഛതി. സഹോദരൻ ഗൃഹത്തിലേക്ക് പോകുന്നു. സഹോദരൻ ഗൃഹത്തിലേക്ക് പോകുന്നു. സഹോദരഃ ഗൃഹം ഗച്ഛതി. ലതാ പുഷ്പം ദദാതി. ലത പുഷ്പത്തെ കൊടുക്കുന്നു. ലതാ പുഷ്പം ദദാതി. ലത പുഷ്പത്തെ കൊടുക്കുന്നു. ലതാ പുഷ്പത്തെ കൊടുക്കുന്നു. ലതാ പുഷ്പം ദദാതി. മാതാ അന്നം പരിവേഷയതി. അമ്മ അന്നത്തെ വിളമ്പുന്നു, അല്ലെങ്കിൽ ഭക്ഷണത്തെ വിളമ്പുന്നു. മാതാ അന്നം പരിവേഷയതി. അമ്മ ഭക്ഷണത്തെ വിളമ്പുന്നു. അമ്മ ഭക്ഷണത്തെ വിളമ്പുന്നു. മാതാ അന്നം പരിവേഷയതി. സേവിക വസ്ത്രം പുട്ടീകരോതി. വേലക്കാരി വസ്ത്രത്തെ മടക്കി വയ്ക്കുന്നു, അല്ലെങ്കിൽ അടുക്കി വയ്ക്കുന്നു. സേവിക വസ്ത്രം പുട്ടീകരോതി. വേലക്കാരി വസ്ത്രത്തെ മടക്കി വയ്ക്കുന്നു. സേവിക വസ്ത്രം പുട്ടീകരോതി. വേലക്കാരി വസ്ത്രത്തെ മടക്കി വയ്ക്കുന്നു. ശിശുഹു ക്ഷീരം പിബതി. ശിശു പാൽ കുടിക്കുന്നു. ശിശുഹു ക്ഷീരം പിബതി. ശിശു പാൽ കുടിക്കുന്നു. ശിശു പാൽ കുടിക്കുന്നു. ശിശുഹു ക്ഷീരം പിബതി. അർച്ചക മന്ദിരം ശുദ്ധീകരോതി. പുരോഹിതൻ ക്ഷേത്രത്തെ ശുദ്ധി ചെയ്യുന്നു. അർച്ചക മന്ദിരം ശുദ്ധീകരോതി. പുരോഹിതൻ ക്ഷേത്രത്തെ ശുദ്ധി ചെയ്യുന്നു. പുരോഹിതൻ ക്ഷേത്രത്തെ ശുദ്ധി ചെയ്യുന്നു. അർച്ചക മന്ദിരം ശുദ്ധീകരോതി. ബാലിക കന്ദുകം ഗൃഹ്ണാതി. പെൺകുട്ടി പന്തിനെ പിടിക്കുന്നു. ബാലിക കന്ദുകം ഗൃഹ്ണാതി. പെൺകുട്ടി പന്തിനെ പിടിക്കുന്നു. പെൺകുട്ടി പന്തിനെ പിടിക്കുന്നു. ബാലിക കന്ദുകം ഗൃഹ്ണാതി. ശ്രീധരഃ താത്ത് പശ്യതി. ശ്രീധരൻ അതിനെ കാണുന്നു. ശ്രീധരഃ താത്ത് പശ്യതി. ശ്രീധരൻ അതിനെ കാണുന്നു. ശ്രീധരൻ അതിനെ കാണുന്നു. ശ്രീധരഃ താത്ത് പശ്യതി. വനിത ഏതത് ഘാതിതവതി. വനിത ഇതിനെ കഴിച്ചു. വനിത ഏതത് ഘാതിതവതി. വനിത ഇതിനെ കഴിച്ചു. വനിത ഇതിനെ കഴിച്ചു. വനിത ഏതത് ഘാതിതവതി. ഭവാൻ അദ്യ കിം പഠിതവാൻ. താങ്കൾ ഇന്ന് എന്തിനെ പഠിച്ചു. ഭവാൻ അദ്യ കിം പഠിതവാൻ. താങ്കൾ ഇന്ന് എന്തിനെ പഠിച്ചു. താങ്കൾ ഇന്ന് എന്തിനെ പഠിച്ചു. ഭവാൻ അദ്യ കിം പഠിതവാൻ. അഹം മമ മിത്രം ബഹു ഇച്ഛാമി. ഞാൻ എൻ്റെ മിത്രത്തെ വളരെ ഇഷ്ടപ്പെടുന്നു. അഹം മമ മിത്രം ബഹു ഇച്ഛാമി. ഞാൻ എൻ്റെ മിത്രത്തെ വളരെ ഇഷ്ടപ്പെടുന്നു. ഞാൻ എൻ്റെ മിത്രത്തെ വളരെ ഇഷ്ടപ്പെടുന്നു. അഹം മമ മിത്രം ബഹു ഇച്ഛാമി. സഹ ദൂരദർശിനീം ക്രീതവാൻ. അവൻ ടെലിവിഷനെ വാങ്ങുന്നു. സഹ ദൂരദർശിനീം ക്രീതവാൻ. അവൻ ടെലിവിഷനെ വാങ്ങുന്നു. അവൻ ടെലിവിഷനെ വാങ്ങുന്നു. സഹ ദൂരദർശിനീം ക്രീതവാൻ. മഹിള ജലം നയതി. സ്ത്രീ ജലത്തെ കൊണ്ടുപോകുന്നു. മഹിള ജലം നയതി. സ്ത്രീ ജലത്തെ കൊണ്ടുപോകുന്നു, സ്ത്രീ ജലത്തെ കൊണ്ടുപോകുന്നു. മഹിള ജലം നയതി. വൃദ്ധ മന്ദിരം ഗച്ഛതി, വൃദ്ധൻ മന്ദിരത്തിലേക്ക് പോകുന്നു. വൃദ്ധ മന്ദിരം ഗച്ഛതി, വൃദ്ധൻ മന്ദിരത്തിലേക്ക് പോകുന്നു. വൃദ്ധൻ മന്ദിരത്തിലേക്ക് പോകുന്നു. വൃദ്ധ മന്ദിരം ഗച്ഛതി. കാളിദാസ കാവ്യം രചിതവാൻ, കാളിദാസൻ കാവ്യത്തെ രചിച്ചു. കാളിദാസ കാവ്യം രചിതവാൻ, കാളിദാസൻ കാവ്യത്തെ രചിച്ചു. കാളിദാസൻ കാവ്യത്തെ രചിച്ചു. കാളിദാസ കാവ്യം രചിതവാൻ. മധുരം സംസ്കൃതം പ്രതി മംഗളവാസരെ ശുക്രവാസരെ. മധുരം സംസ്കൃതം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും. മംഗളവാസരെ സായം പാദോന സപ്തവാദനെ, ചൊവ്വാഴ്ച വൈകുന്നേരം 6:45. ശുക്രവാസരെ സായം സാർദ്ധ പഞ്ചവാദനെ, വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ദിനമിതം ശുഭം ഭൂയാത്. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
3: പഠാമി സംസ്കൃതം നിത്യം, വദാമി സംസ്കൃതം സദാ. ധ്യായാമി സംസ്കൃതം സമ്യക്, വന്ദേ സംസ്കൃതമാതരം. ജയതു സംസ്കൃതം, ജയതു ഭാരതം.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം സംസ്കൃതം. ആശയം അവതരണം സോമയാജി. സാങ്കേതിക സഹായം ശ്യാംദാസ്.
4: You are tuned into your favorite radio station, Radio Santhanam 90.4 FM, keeping you company all

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പരവാലേ.

കാതുകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ

മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ശ്രീലക്ഷ്മി. അമേരിക്കയുടെ 250th സ്വാതന്ത്ര്യദിന വാർഷികത്തോടനുബന്ധിച്ച് ജൂലൈ 4 വാഷിംഗ്ടണിലെ നാഷണൽ മോളിൽ ട്രംപ് റാലി നടത്തുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ കരിമരുന്ന് പ്രയോഗം, വ്യോമാഭ്യാസ പ്രകടനങ്ങൾ, സൈനിക ബാൻഡുകളുടെ സംഗീത പരിപാടികൾ എന്നിവ റാലിയുടെ ഭാഗമായി ഉണ്ടായിരിക്കുമെന്ന് അദ്ദേഹം തന്റെ ട്രൂത്ത് സോഷ്യൽ മാധ്യമത്തിലൂടെ അറിയിച്ചു. ജൂൺ 5 തന്നെ ഇന്ത്യക്കാർക്കുള്ള ഈ വർഷത്തെ വിസ ക്വാട്ട അവസാനിച്ച പശ്ചാത്തലത്തിൽ ഈ സാമ്പത്തിക വർഷത്തെ ബാക്കി മാസങ്ങളിൽ US എംബസികൾക്കോ കോൺസുലേറ്റുകൾക്കോ ഇന്ത്യൻ അപേക്ഷകർക്ക് ഈ വിഭാഗത്തിൽ പുതിയ വിസ നൽകാനാവില്ല. അടുത്ത സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന 2026 ഒക്ടോബർ 1 മുതൽ മാത്രമേ വിസ വിതരണം പുനരാരംഭിക്കുകയുള്ളൂ. ന്യൂയോർക്ക് സ്റ്റേറ്റ് ഓഫീസ് ഓഫ് മെന്റൽ ഹെൽത്തിന് കീഴിലുള്ള ഒരു ന്യൂയോർക്ക് സ്റ്റേറ്റ് സൈക്യാട്രിക് സെന്ററിന്റെ ചീഫ് നഴ്സിംഗ് ഓഫീസറായി ഡോക്ടർ താര ഷാജൻ നിയമിതയായി. മാനസികാരോഗ്യ നഴ്സിംഗ് രംഗത്തെ ദീർഘകാല സേവന പരിചയവും മികച്ച നേതൃത്വ പാഠവവും ആരോഗ്യ പരിപാലന രംഗത്തെ മികവും പരിഗണിച്ചാണ് ഈ നിയമനം. ഇന്ത്യ പെന്തക്കോസ്റ്റ് ദൈവസഭയുടെ 21st നോർത്ത് അമേരിക്കൻ ഫാമിലി കോൺഫറൻസിന്റെ വിജയകരമായ നടത്തിപ്പിനായി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പ്രാർത്ഥനാ സഹകാരികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഫാമിലി കോൺഫറൻസ് പ്രെയർ ലൈൻ പ്രവർത്തനം ആരംഭിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾക്കായുള്ള പ്രെയർ ലൈൻ ഉദ്ഘാടനം ജൂലൈ 16 വ്യാഴാഴ്ച വൈകിട്ട് 9 മുതൽ നടത്തപ്പെടുമെന്ന് നാഷണൽ പ്രെയർ കോർഡിനേറ്റർ പാസ്റ്റർ എബ്രഹാം മാത്യു അറിയിച്ചു. സംസ്ഥാനത്തെ 3,225 KSRTC ഓർഡിനറി ബസ്സുകളിൽ ഇനി സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡേഴ്സിനും പണച്ചെലവില്ലാതെ സഞ്ചരിക്കാം. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ US ഇടക്കാല വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ US വ്യാപാര പ്രതിനിധി ജമീസ ഗ്രീർ വീണ്ടും ഇന്ത്യയിലെത്തും. ജൂൺ 23-24 തീയതികളിൽ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലുമായി ഗ്രീർ ചർച്ച നടത്തും. ചട്ടക്കൂട് കരാറിന് അന്തിമരൂപം നൽകുന്നതിനാണ് ചർച്ചകൾ നടത്തുന്നതെന്ന് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ പറഞ്ഞു. ഇന്നത്തെ പ്രവാസ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രവാസ വിശേഷങ്ങൾ. അവലംബം ന്യൂയോർക്ക് ആസ്ഥാനമായ ഓൺലൈൻ മാധ്യമം കേരള ടൈംസ്. ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ.
3: യു ആർ ട്യൂൺഡ് ഇൻടു യുവർ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സാന്ത്വനം 90.4 FM കീപ്പിംഗ് യു കമ്പനി

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം.

പത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വേദിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

ബെസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM-ൽ അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും. കുഞ്ഞു മനസ്സുകളുടെ ഈ സുന്ദരയാത്ര പ്രിയപ്പെട്ടവർക്കായി പങ്കുവെക്കുന്നു RJ ആതിര.

യാത്രകളെ സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്കായി സുന്ദര സഞ്ചാരം. പ്രകൃതിയുടെ പച്ചപ്പും നഗരങ്ങളുടെ നിറവും സംസ്കാരങ്ങളുടെ സ്പന്ദനവും ചേർന്നൊരുക്കുന്ന മനോഹര യാത്രാനുഭവം സുന്ദര സഞ്ചാരം. യാത്രകൾക്ക് സുന്ദരമായ ഒരു വിലാസം കേൾക്കാം. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8 മണിക്കും. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീ ടി സദാശിവൻ.

ടെക് ബൈറ്റ്സ്, ആധുനിക സാങ്കേതിക വിദ്യകളുടെ അത്ഭുത ലോകം, നൂതന അറിവുകളും ഡിജിറ്റൽ കാലത്തിന്റെ പുതിയ വഴികളുമായി ടെക് ബൈറ്റ്സ്. നാളെയുടെ ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.